0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: പൃഥ്വിരാജ്
1: ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനെ ഒരു പ്രമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കുന്ന എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
4: ഓടിക്കും.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
8: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ആദിമേ മറഞ്ഞതെന്തേ

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാ നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: Wake up, call Vijaya.
2: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
3: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖേർ. വെൽക്കം ടു ഹോം 92.2 FM സ്റ്റേഷൻ. സ്വാഗതം, സുസ്വാഗതം. വേക്ക് അപ്പ് കോൾ വിത്ത് ജയ എന്ന ആദ്യത്തെ ഷോ കൃത്യം 6 മണിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. ഇതാ എത്തിയിരിക്കുന്നു ജയ. നമ്മുടെ വലിയ വലിയ ലക്ഷ്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ എങ്ങനെയാവണം? ഒരു ദിവസം രാവിലെ അത് തന്നെ ആകട്ടെ. വലിയ ലക്ഷ്യങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അതിലേക്ക് പോകുന്ന ചെറിയ ചെറിയ സ്റ്റെപ്സുകളെ കുറിച്ച് ബോധ്യമുണ്ടായിരിക്കണം. എന്നാൽ പലപ്പോഴും രാവിലെ കിടക്ക വിട്ട് എണീറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ പറയും ബെഡ്ഷീറ്റ് മടക്കി വെക്കുക. അതൊരു സിമ്പിൾ കാര്യമാണ്, പക്ഷെ അതുപോലും മടിയുള്ളവർ നമുക്ക് ചുറ്റുമുണ്ടാകാം. സ്വന്തം മുറി പോലും അടുക്കി വൃത്തിയാക്കി വെക്കാൻ മടിയുണ്ടാകാം. പക്ഷെ നമ്മൾ സംസാരിക്കുന്നത് വലിയ ലക്ഷ്യത്തെ കുറിച്ചായിരിക്കാം. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അലസത നമ്മെ പിടികൂടിയേക്കാം. പിന്നെ ചെയ്യാം, നാളെ ചെയ്യാം, ഇത് പിന്നീടാവട്ടെ എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു ശീലം എല്ലാവരെയും ബാധിക്കാറുണ്ട്. ഈ നീട്ടിവെക്കലുണ്ടല്ലോ, പ്രൊക്രാസ്റ്റിനേഷൻ, അത് ആണ് നമ്മളെ പലപ്പോഴും ബാക്കിലോട്ട് വലിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് ഈ ലക്ഷ്യത്തേക്ക് എത്താൻ കുറച്ച് വൈകിയേക്കാം. എന്തായാലും വലിയ വിജയങ്ങൾ നേടിയ ആളുകളെ നോക്കി നോക്കൂ. അവർ ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ ഡിസിപ്ലിൻ ഉള്ളവരായിരിക്കും. ആ ഒരു പോയിന്റാണ് ഇന്ന് എന്റെ മനസ്സിലേക്ക് ഉടക്കിയത്. ചെറിയ യുദ്ധങ്ങൾ, ദിവസം തോറുമുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ നമ്മൾ കുട്ടികളെ ശീലിപ്പിക്കേണ്ടത് ഒരു കാര്യം അതാണ്. എണീറ്റ ഉടൻ ആദ്യം ചെയ്യേണ്ടത് ബെഡ്ഷീറ്റ് മടക്കുക, അങ്ങനെയുള്ള ജോലി പോലും. ആ ചെറിയ ചെറിയ യുദ്ധങ്ങൾ വിജയിച്ച് വിജയിച്ച് വരുമ്പോഴാണ് വലിയ ലക്ഷ്യത്തിലേക്ക് പെട്ടെന്ന് മാർഗങ്ങൾ തുറന്നു കിട്ടുക. അപ്പോൾ നമ്മൾ പറയാറുണ്ട്, ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ, നമ്മൾ വിട്ടുപോകുന്ന കാര്യങ്ങൾ ചെറിയ ചെറിയ ഡിസിപ്ലിൻസിലൂടെ കയ്യിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് വി ആർ ഡൺ എന്ന് പറയാം. കാരണം നമ്മുടെ ചിന്തകളെ സൂക്ഷിക്കുക, അത് നാളെ വാക്കുകളായി മാറിയേക്കാം. നമ്മുടെ വാക്കുകളെ സൂക്ഷിക്കുക, അത് നമ്മുടെ പ്രവൃത്തികളായി മാറും. നമ്മുടെ പ്രവൃത്തികളെ സൂക്ഷിക്കുക, അതാണ് നമ്മുടെ ശീലങ്ങളായി മാറി വരുന്നത്. നമ്മുടെ ശീലങ്ങളാണ് നാളെ നമ്മളെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഹിയർ വി സ്റ്റാർട്ട് ടുഡേസ് വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് ടു യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
2: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.
9: Kungumappu, Kunjirikki, Champagappu, Yen Nenjagatte, Panganila, താമരപ്പൂ, പട്ടുനിലാവ് പൊട്ടി വിരിഞ്ഞൊരോർമ്മകൾ.
8: ഇസ് എ ഫീലിംഗ്.
9: പൂ, കുങ്കുമപ്പൂ, പുഞ്ചിരിക്കും ചെമ്പകപ്പൂ.

0: You're listening to Home 92.2 FM. Home is a feeling. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: നമ്മുടെ ജീവിതത്തിൽ ഒരു സിഇഒ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കമ്പനി സിഇഒ പോലെ സ്വന്തമായിട്ട് ഒരു സിഇഒ ഉണ്ട്. അതാരാണ്? നിങ്ങൾ തന്നെയാണ്. ആ റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ ചുമലുകളിലാണ്. കാരണം പലപ്പോഴും പരാജയങ്ങൾ അല്ലെങ്കിൽ ഒരു ചലഞ്ചസ് വരുന്നപ്പോഴൊക്കെ നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ഒരു ശീലമുണ്ടല്ലോ. പഴിചാരാൻ ഒരാളെങ്കിലും വേണം എന്ന് പറയുന്നത് പോലെ ആ ഒരു ശീലം പാടെ ഉപേക്ഷിച്ച് നോക്കൂ. സ്വന്തം തീരുമാനങ്ങൾക്ക് അതുപോലെ സ്വന്തം റിസൾട്ട്സ് ഇതിനെല്ലാം സ്വന്തമായി ഉത്തരവാദിത്വം ഏറ്റെടുത്തു നോക്കൂ. ആ ഒരു ഉത്തരവാദിത്ത ബോധമാണ് നിങ്ങളിലെ സിഇഒയെ മെനഞ്ഞെടുക്കുന്നത്. അതായത് നമ്മൾ പലപ്പോഴും ബന്ധങ്ങൾ ഊഷ്മളപ്പെടുത്താൻ വേണ്ടി നമ്മുടെ വളർച്ചയ്ക്ക് നയിക്കുന്ന ആളുകളുമായി കൂടുതൽ സമയം കണ്ടെത്തേണ്ട കാര്യങ്ങളുണ്ട്. ടീം മീറ്റിംഗ്സ് ഒക്കെ ഇല്ലേ? അതുപോലെ തന്നെ ഏറ്റവും ആവശ്യമായുള്ള കാര്യങ്ങൾ ഏറ്റവും ഉചിതമായ സമയത്ത് ചർച്ച ചെയ്യുമ്പോൾ മാത്രമേ ഏതൊരു പ്രോജക്റ്റും വിജയിച്ചു വരികയുള്ളൂ. ശരിയായ ബന്ധങ്ങൾ, അതുപോലെ ശരിയായ ഓപ്പർച്യൂണിറ്റീസ്, ഇതെല്ലാം നമ്മൾ പ്രചോദനം തരുന്ന ഘടകങ്ങളാണ്. ചുറ്റുപാടുമുള്ള ആളുകൾ നമ്മുടെ ഭാവിയെ ശക്തമായി സ്വാധീനിക്കും, അറിഞ്ഞോ അറിയാതെയോ. അതുപോലെ എപ്പോഴും പഠനം, ഒരിക്കലും നമ്മൾ പഠിച്ചു കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കഴിഞ്ഞ ഒരു വീഡിയോ കണ്ടതാണ്, 105 വയസ്സുള്ള ഒരു മുത്തശ്ശി, നല്ല ക്യൂട്ടൊരു അമ്മൂമ്മ, നന്നായി സ്ഫുടമായി സംസാരിക്കുന്നുണ്ട്. അമ്മൂമ്മയെടുത്ത് ചോദിച്ചു, അമ്മൂമ്മ ഇത്രയും വർഷമായല്ലോ, അമ്മൂമ്മ എന്താ ലൈഫിൽ റിഗ്രറ്റ് ചെയ്യുന്നത്, എന്താണ് നഷ്ടപ്പെട്ടത് എന്ന് തോന്നുന്നതെന്ന് പറഞ്ഞപ്പോൾ ആ 105 വയസ്സുള്ള അമ്മൂമ്മ പറഞ്ഞത് എല്ലാവരും കേൾക്കണം, എനിക്ക് മുഴുവനും പഠിക്കാൻ പറ്റിയില്ല. അന്നത്തെ കാലത്ത് 10-ാം ക്ലാസ്സും വരെ ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ വലിയ പഠിത്തമായി, ഇനി നീ വീട്ടിൽ അടുക്കള കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞത് ഞാൻ പാലിച്ചുപോയി, അതാണ് ഞാൻ ഇന്ന് റിഗ്രറ്റ് ചെയ്യുന്നത്, അതെനിക്കൊരു നഷ്ടബോധമായി മാറിയെന്ന് 105 വയസ്സുള്ള അമ്മൂമ്മ പറയണമെങ്കിൽ ഈ ഒരു യുഗത്തിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ ഒരു ജനറേഷൻ ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം പഠിപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ഓരോ ദിവസവും പുതിയ അറിവുകളും ഓരോ ദിവസവും പുതിയ അപ്ഡേറ്റ്സും കഴിവുകളും സ്വയം കണ്ടെത്താനും അപ്ഡേറ്റ് ചെയ്യാനും മനസ്സിലാക്കുക, അതിനുവേണ്ടി സമയം നിക്ഷേപിക്കുക. പഠനത്തിൽ നിങ്ങൾ നടത്തുന്ന നിക്ഷേപം ജീവിതത്തിലെ ഏറ്റവും ലാഭകരമായ ഒരു നിക്ഷേപം എന്ന് പറയാതെ പറ്റില്ല. ആൻഡ് ഓൾവേസ് റിമെമ്പർ, ഓൾവേസ്, അതായത് യു ആർ ദ സിഇഒ ഓഫ് യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിന്റെയും കരിയറിന്റെയും രൂപരേഖ അത് മറ്റാർക്കും വരയ്ക്കാൻ സാധിക്കില്ല, നിങ്ങൾക്ക് തന്നെ വരച്ചെടുക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ തീരുമാനങ്ങളാണ് നിങ്ങളുടെ ഭാവി രൂപരേഖ തയ്യാറാക്കുന്നത്.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: സ്നേഹവും സന്തോഷവും ആരോഗ്യവും എവിടെ നിന്ന് ആരംഭിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ വി ഹാവ് ടു സേ ഇറ്റ്സ് ഫ്രം അവർ ഗട്ട്. Your gut makes 90% of your happy hormones. ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വയറെല്ലാം കൃത്യമായി ഫുള്ളായിട്ടിരുന്നാൽ, അസുഖങ്ങളൊന്നും ഇല്ലാതിരുന്നാൽ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റും.
2: ഇന്ന് പരിഗണിച്ചില്ലെങ്കിൽ നാളെ പരിതപിക്കേണ്ടി വരുന്ന ഒരു പ്രധാന കാര്യമാണ് ആരോഗ്യം. ആരോഗ്യം കൈവിട്ടു പോകുമ്പോഴാണ് അതിന്റെ ശരിയായ വില നാം തിരിച്ചറിയുന്നത്. ശരിയായ ഉറക്കം, ശരിയായ ഭക്ഷണം, ശരിയായ വ്യായാമം, ദിവസേന നാം മാറ്റിവെക്കുന്ന ഈ മൂന്ന് കാര്യങ്ങളാണ് ഭാവിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത്. ചിട്ടയില്ലാതെ നാം ചെയ്യുന്ന ഈ കാര്യങ്ങളാണ് ഭാവിയിൽ നമ്മുടെ ജീവിതത്തിനെ ചിട്ടപ്പെടുത്തേണ്ടത്. ആരോഗ്യത്തിന് ആവശ്യമായ കാര്യങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുമ്പോൾ ഇന്ന് നമ്മൾ പലപ്പോഴും അത് അവഗണിക്കും. പിന്നീട് ആശുപത്രിയുടെ അരണ്ട വെളിച്ചത്തിൽ നിൽക്കുമ്പോൾ നാം സ്വയം ചിന്തിക്കും, ഇതിനെക്കുറിച്ച് നേരത്തെ കരുതിയിരുന്നെങ്കിൽ എന്ന്. ആരോഗ്യം നഷ്ടമാകുമ്പോൾ മാത്രമല്ല, അത് സംരക്ഷിച്ചില്ലെങ്കിൽ പോലും ഭാവിയിൽ നമ്മൾ ദുഃഖിക്കേണ്ടി വരും. ജീവിതത്തിന്റെ ഏതാണ്ട് പകുതി ഭാഗം നാം ആരോഗ്യം ത്യജിച്ച് പണം ഉണ്ടാക്കുന്നു. പിന്നീടുള്ള പകുതി ഭാഗം ഉണ്ടാക്കിയ പണം തന്നെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നു. ദലൈലാമയുടെ വാക്കുകളാണ്. ഇന്ന് നിങ്ങൾ ആരോഗ്യത്തെ സംരക്ഷിച്ചാൽ ആരോഗ്യകരമായ ശരീരം നാളെ നിങ്ങളെയും സംരക്ഷിക്കും. നന്ദി, നമസ്കാരം.
1: അപ്പോഴാണ് ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സിന്റെ ഏറ്റവും വിശേഷപ്പെട്ട ചില പ്രോഡക്ട്സിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ ഞാൻ മറക്കാൻ പാടില്ലാത്തത്. സൂപ്പർ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ചിയ സീഡ്സിന്റെ ഒരു വാം വാട്ടർ, വൺ ഗ്ലാസ് ഓഫ് വാം വാട്ടറിലാണ് എന്റെ ലൈഫ് തുടങ്ങുന്നത് എന്ന് പറയാറുണ്ട്. ഈ ഒരു ഏജിൽ അത് കാത്തു സൂക്ഷിക്കാൻ മിനിമം ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം പാലിക്കുന്നു. അതുപോലെ ബക്ക്വീറ്റ്, ഗ്രീൻ ഫാം ബക്ക്വീറ്റ്, നമ്മൾ വിചാരിക്കും ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത്. ഞാൻ പറഞ്ഞു അത് വെച്ച് ഒരു റെസിപ്പി നോക്കി, ഒരു ഉപ്മാവ് നല്ല ടേസ്റ്റ് ആയിരുന്നു, ഉണ്ടാക്കി നോക്കി. ഇറ്റ് ഇംപ്രൂവ്സ് ഡൈജഷൻ, അതുപോലെ വെയിറ്റ് ലോസിന് പറ്റും, ബ്ലഡ് ഷുഗർ ലെവൽസും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറുധാന്യമാണ് ഈ ബക്ക്വീറ്റ് എന്ന് പറയുന്നത്. കിനോയുണ്ട്, പല കളറിലുണ്ട്, ട്രൈ കളർ കിനോയാണ് ഗ്രീൻ ഫാം നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. അതും ഇതുപോലെ മെറ്റബോളിക് ഹെൽത്തിനും ബ്ലഡ് ഷുഗർ കൺട്രോളാണ് ചെറുധാന്യങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മിലേക്ക് കൊണ്ടുവരുന്നത്. പിന്നെ ഡെഫിനറ്റ്ലി റാഗി, റാഗിയുടെ ഹോൾ ഫിംഗർ മില്ലറ്റ്, അത് പിന്നെ മുഴുവനെ ഉള്ള റാഗിയും ഗ്രീൻ ഫാമിൽ അവൈലബിൾ ആണ്. അത് ഒരുപാട് കാര്യങ്ങൾ സഹായിക്കും. മാത്രമല്ല അത് റാഗി കുറുക്കി കൊടുക്കാറുണ്ട് കുഞ്ഞുങ്ങൾക്ക് പോലും. അപ്പൊ തന്നെ അറിയാം അത് ഗട്ടിന് എത്രത്തോളം സൂതിങ് ആയിട്ടുള്ള ഒരു ഫുഡാണെന്നുള്ളത്. പിന്നെ വരുന്നു ബാർലി. ബാർലിയൊക്കെ നമ്മൾ ബാർലി വെള്ളം കുടിക്കുന്നതൊക്കെ കേട്ട്, എന്തെങ്കിലും ഇൻഫെക്ഷൻ, എസ്പെഷ്യലി യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പോൾ വീട്ടിൽ തന്നെ നമ്മൾ ചെയ്യുന്ന ഹോം റെമഡീസ് ഒക്കെ തന്നെയാണ്. അത് ആരോഗ്യകരമായ ഡൈജഷനും വേണ്ടിയിട്ടുള്ള ഇംപ്രൂവ്, അതുപോലെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിങ്ങിനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ വരുന്ന ഒരു പ്രോഡക്റ്റാണ് ഫ്ലാക്സ് സീഡ്സ്. ഫ്ലാക്സ് സീഡ്സിനും ഒരുപാടധികം ക്വാളിറ്റീസ് ആൻഡ് ഗുണങ്ങളുണ്ട്. ഹാർട്ട് ഹെൽത്ത് ഉണ്ട്, ഡൈജസ്റ്റീവ് ഹെൽത്ത് ഉണ്ട്, അതുപോലെ ബാഡ് കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനും നമുക്ക് സാധിക്കുന്ന കാര്യങ്ങളാണ്. ഈ പിന്നെ കിനോയ തന്നെ മൂന്ന് കളറിലുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ നമ്മൾ പലപ്പോഴും ഈ ഒരു സൂപ്പർ ഫുഡ്സ് റേഞ്ചിലേക്ക് ഗ്രീൻ ഫാം നമ്മളെ ശ്രദ്ധ ആകർഷിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ, ജീവിതത്തിന്റെ ഏതാണ്ട് ഒരു പകുതി ഭാഗം നാം ആരോഗ്യം ത്യജിച്ച് ജോലി ചെയ്യുന്നു, പണമുണ്ടാക്കുന്നു, ക്ഷീണിക്കുന്നു, പിറ്റേന്ന് രാവിലെ എണീച്ചു പോകുന്നു. പിന്നീടുള്ള പകുതി ഈ ഉണ്ടാക്കിയ പണം ആരോഗ്യത്തിന് വേണ്ടി നാം ചെലവഴിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് കൃത്യമായി അത് സംരക്ഷിച്ചാൽ പണവും സൂക്ഷിക്കാം, ആരോഗ്യവും സൂക്ഷിക്കാം. ഇന്ന് നിങ്ങൾ ആരോഗ്യത്തെ സംരക്ഷിച്ചാൽ, ആരോഗ്യകരമായ ഒരു ശരീരം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങളെ നാളെ സംരക്ഷിക്കും. ഇന്ന് പരിഗണിച്ചില്ലെങ്കിൽ നാളെ പരിതപിക്കും. അതാണ് ഇന്നത്തെ ഒരു പഞ്ച് ലൈൻ എന്ന് പറയുന്നത്. അത് ആരോഗ്യത്തിൽ മാത്രം നിക്ഷിപ്തമാണ്. With that note, it's me, Jaya, signing off from today's Wake Up Call with Jaya, brought to you by Green Farm Superfoods.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
3: You are tuned into Home 92.2 FM. Home is a feeling.
4: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
5: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
4: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
6: പുള്ളിക്കും തോറ്റി.
7: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
8: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കും അല്ലേ.
7: പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ?
8: പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
9: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
10: എല്ലാരും കൂടെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
9: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
7: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.
3: You're tuned into Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: ലോകകപ്പിൽ പോർച്ചുഗലിന് വമ്പൻ ജയം. റൊണാൾഡോയ്ക്ക് ഇരട്ട ഗോൾ. 6 ലോകകപ്പിൽ സ്കോർ ചെയ്യുന്ന ആദ്യ താരം. വീര്യം കുറഞ്ഞതിൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി നിയമസഭയിൽ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. നിയമസഭയിലെ ബജറ്റ് ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് മറുപടി നൽകും. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ച തീരുമാനത്തിൽ മുഖ്യമന്ത്രി എന്ത് നിലപാടെടുക്കും എന്നതാണ് ആകാംക്ഷ. കോൺഗ്രസിലും യു ഡി എഫിലും എതിർപ്പ് ഉയർന്ന സാഹചര്യത്തിൽ നികുതി കുറയ്ക്കൽ പിൻവലിക്കണമെന്ന ആവശ്യമുണ്ട്. രാവിലെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിലും വിഷയം ചർച്ചയാകും. തീരുമാനം പിൻവലിക്കാൻ യു ഡി എഫിൽ സമ്മർദ്ദമുണ്ട്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള ബജറ്റ് പ്രഖ്യാപനത്തിൽ അഴിമതി ആരോപിച്ച് പ്രതിപക്ഷം രംഗത്ത്. മദ്യക്കമ്പനിയായ ബക്കാഡിയുടെ അപേക്ഷ സ്വീകരിച്ച് അതിവേഗത്തിലാണ് തീരുമാനം വന്നതെന്നും അഴിമതിക്ക് വേണ്ടിയാണിതെന്നും പ്രതിപക്ഷം ആരോപിക്കുകയാണ്. ബജറ്റിലെ മദ്യനയത്തിൽ നിന്ന് സർക്കാർ പിൻവാങ്ങണമെന്ന് ജമാഅത്തെ ഇസ്ലാമിയും. മദ്യ ഉപഭോഗം കുറയ്ക്കണമെന്ന യു ഡി എഫ് നയത്തിന് വിരുദ്ധമായ നിലപാടാണ് സർക്കാർ ഇതിലൂടെ കൈക്കൊണ്ടിട്ടുള്ളത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് പ്രത്യേക നികുതി ഘടന പ്രഖ്യാപിച്ചതിലൂടെ മദ്യ ഉപഭോഗ സാധ്യത വർദ്ധിപ്പിക്കുകയാണെന്ന് ജമാഅത്തെ ഇസ്ലാമി കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കോടികൾ വകമാറ്റിയെന്ന സി എ ജി റിപ്പോർട്ടിൽ വിശദീകരണവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സി എ ജി റിപ്പോർട്ട് വസ്തുതകൾ ഉൾക്കൊള്ളാതെ. സി എം ഡി ആർ എഫ് സുരക്ഷിതം. യാഥാർത്ഥ്യം ജനം തിരിച്ചറിയണം. സി എ ജി റിപ്പോർട്ട് രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുന്നു. സി എം ഡി ആർ എഫിന്റെ വിശ്വാസ്യത തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണിതെന്ന് പിണറായി വിജയൻ ആരോപിച്ചു. ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ ഇന്നു മുതൽ വിതരണം ചെയ്യും. വിവിധ ക്ഷേമനിധി ബോർഡുകളിലെ പെൻഷനും നൽകും. രണ്ടിനുമായി 1080 കോടി രൂപ അനുവദിച്ച് ധനവകുപ്പ് ഉത്തരവ് പുറത്തിറക്കി. കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറിയെ ഇന്നത്തെ മന്ത്രിസഭായോഗം തീരുമാനിക്കും. ചീഫ് സെക്രട്ടറി ഡോ എ ജയതിലക്ക ഈ മാസം 30 വിരമിക്കുകയാണ്. ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാൽ പുതിയ ചീഫ് സെക്രട്ടറിയാകാൻ സാധ്യതയുണ്ട്. കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള മനോജ് ജോഷി, സഞ്ജീവ് കൌശിക് എന്നിവരുടെ പേരുകളും പരിഗണനയിൽ ഉണ്ടായിരുന്നു. എങ്കിലും ജ്യോതിലാൽ ചീഫ് സെക്രട്ടറിയാകാനാണ് കൂടുതൽ സാധ്യത. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ നേതൃത്വത്തിലുള്ള ആണവ പരിശോധനകൾക്ക് ഇറാൻ സമ്മതിച്ചുവെന്ന് ആവർത്തിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യു എസിന്റെ വാദം ഇന്നലെ ഇറാൻ തള്ളിയിരുന്നു. ഇറാന്റെ ബലിസ്റ്റിക് മിസൈൽ പദ്ധതി യു എസ് ഇറാൻ ധാരണാപത്രത്തിൽ ഇല്ലെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പസഷ്കിയാൻ. ആണവ പരിശോധനയിൽ രണ്ട് തട്ടിലായതോടെ ഇറാനും യു എസും തമ്മിലുള്ള സമാധാന കരാറിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. ഇസ്രായേൽ ആയുധങ്ങൾക്കായി അമേരിക്ക ആശ്രയിക്കുന്നത് നിർത്തണമെന്നും സ്വന്തം ആയുധ ഉൽപാദനശേഷി വർദ്ധിപ്പിക്കണമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാൻ ആണവായുധ നിർമ്മാണത്തിൽ നിന്നും പിന്മാറുമെന്ന് യു എസ് കരുതുന്നുണ്ടെങ്കിൽ അതവരുടെ നിഷ്കളങ്കതയാണെന്നും ഇറാന്റെ ഭീഷണിയെ ഒറ്റയ്ക്ക് നേരിടുമെന്നും ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി. അതേസമയം ഇറാനെതിരെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ യുദ്ധ അധികാരം നിയന്ത്രിക്കുന്ന പ്രമേയം യു എസ് സെനറ്റിൽ പാസായി. 48 50 വോട്ടുകൾക്കാണ് പ്രമേയം പാസായത്. പ്രമേയം നേരത്തെ ജനപ്രതിനിധി സഭയിലും പാസായിരുന്നു. ഇറാനെതിരെ ഇനി ആക്രമണം നടത്താൻ യു എസ് കോൺഗ്രസിന്റെ അനുമതി ആവശ്യമാണെന്നാണ് പ്രമേയം പറയുന്നത്. 3 ജീവനെടുത്ത കൊട്ടാരക്കര അപകടത്തിൽ 2 MVD ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സുധിൻ ഗോപി, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ശരത് എസ് കുമാർ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. വാഹനത്തിന് ഫിറ്റ്നസ് നൽകിയതിൽ വീഴ്ചയെന്ന ആരോപണത്തിന് പിന്നാലെയാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. ഡൽഹി മെറോളിയിൽ 10 പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതി തെളിവെടുപ്പിനിടെ രക്ഷപ്പെടാൻ ശ്രമിച്ചു. പ്രതിയുടെ കാലിൽ വെടിവെച്ച് പോലീസ് പിടികൂടി. വെടിവെയ്പ്പിൽ കാലിന് പരിക്കേറ്റ പ്രതിയെ നിലവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഓൺലൈൻ ടാക്സി ഡ്രൈവറായ ഇയാൾ ഇന്നലെയാണ് ഫുട്പാത്തിൽ ഉറങ്ങുകയായിരുന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചത്. പെൺകുട്ടിയെ ഗുരുഗ്രാമിലേക്ക് കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്ത ശേഷം കൊലപ്പെടുത്തുകയായിരുന്നു. നിർണായക മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാൻ എതിരില്ലാത്ത 5 തകർത്ത് പോർച്ചുഗൽ. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഇരട്ട ഗോൾ മികവിലാണ് പോർച്ചുഗലിന്റെ വിജയം. ആദ്യ മത്സരത്തിൽ സമനില വഴങ്ങിയതുകൊണ്ടുതന്നെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരെ നിർണ്ണയിക്കുന്നതിൽ പ്രാധാന്യമുള്ള മത്സരത്തിൽ ജയിക്കേണ്ടത് പോർച്ചുഗലിന് അനിവാര്യമായിരുന്നു. തുടർച്ചയായി 6 ലോകകപ്പുകളിൽ സ്കോർ ചെയ്യുന്ന താരമെന്ന റെക്കോർഡ് റൊണാൾഡോ സ്വന്തമാക്കി. ലോകകപ്പിൽ ഫുട്ബോൾ ആരാധകരെ അമ്പരപ്പിച്ച ഇംഗ്ലണ്ട് ഖാന മത്സരം ഗോൾ രഹിത സമനിലയിൽ കലാശിച്ചു. തോമസ് ടുഹേലിന്റെ പരിശീലനത്തിലിറങ്ങിയ ഇംഗ്ലണ്ടിന് ഖാനയുടെ കടുപ്പമേറിയ പ്രതിരോധക്കോട്ട തകർക്കാൻ സാധിച്ചില്ല. ഗ്രൂപ്പ് എൽ പോരാട്ടത്തിൽ ക്രൊയേഷ്യയ്ക്ക് ജയം. പനമയെ എതിരില്ലാത്ത 1 തോൽപ്പിച്ചു. ഇത്തിഹാദ് പാസഞ്ചർ ട്രെയിനിന്റെ യാത്രാ തീയതി പ്രഖ്യാപിച്ചു. ജൂൺ 30 ട്രെയിൻ സർവീസ് ആരംഭിക്കും. ടിക്കറ്റ് ഇത്തിഹാദ് റെയിൽ ആപ്പിലൂടെയും വെബ്സൈറ്റിലൂടെയും ലഭിക്കും. അബുദാബിക്കും ഫിജേറയ്ക്കും ഇടയിലാണ് ആദ്യഘട്ട സർവീസ്. 8 മണിക്ക്
4: FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
4: Brought to you by Ozone Cargo.
3: Good morning, Studio Clock. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റ്.
1: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
4: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 55%.
1: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
5: Mexico, United States, Canada.
6: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
7: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
6: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
6: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
4: Brought to you by Gulf Hypermarket Rasul Khaima, education partner, SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner, Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.

0: സ്വാഗതം. ബ്രാൻഡ് ന്യൂ ഡേ, ബ്രാൻഡ് ന്യൂ മോർണിംഗ്. ജൂൺ 24, സമയം 7 മണി കഴിഞ്ഞ് 12 മിനിറ്റ്. റോഡിൽ നല്ല കിടിലൻ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും നല്ല അടിപൊളി പാട്ടൊക്കെ കേൾക്കുന്നതിന് കൂടെ നമുക്ക് നല്ല ചൂടുള്ള വാർത്തകൾ കേൾക്കാം. ലെറ്റ്സ് ഗോ ടു അവർ പ്രസ് ക്ലബ്. വെരി ഗുഡ് മോർണിംഗ് മിനി പത്മ, നമസ്കാരം.
1: യെസ്, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് സന്തോഷത്തിന്റെ പുലരിയാണ്. നമുക്ക് CR7 വീണ്ടും അവതരിച്ചിരിക്കുകയാണ്. പോർച്ചുഗലിന് വമ്പൻ ജയം, 5-0 ഉസ്ബെക്കിസ്ഥാൻ അങ്ങനെ തോൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെയാണ് എനിക്ക് ഏറ്റവും തോന്നിയത്, ആ കളിയുടെ 6-ാമത്തെ മിനിറ്റില് CR7 അവതരിച്ചു എന്നുള്ളതാണ്. അതായത് കളി മതിയാക്കി, ബെഞ്ചിൽ ഇരുത്തണം, പകരക്കാരനായിട്ട് ഇരുത്തണം, CR7 ഇനി ഇല്ല, 40 വയസ്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞവർക്ക് മുന്നിൽ ആ മനുഷ്യൻ അവതരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതാണ് CR7 എന്ന് പറയുന്നത്. നമുക്ക് ആർക്കും, എതിരാളികൾ മാറി, വിമർശകർ മാറി, കളി മാറി, കളിത്തട്ട് മാറി, മാറ്റമില്ലാതെ 6 ലോകകപ്പുകളിൽ സ്കോർ ചെയ്ത ഒരേ ഒരു പ്ലെയർ ആരാണെന്ന ചോദ്യത്തിന് വൺ ആൻഡ് ഓൺലി CR7 ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. ആ പോർച്ചുഗലിന്റെ ചുവന്ന ജേഴ്സിയിൽ ആ മനുഷ്യനെ ഇങ്ങനെ കാണുമ്പോൾ, ഗോൾ ആഘോഷം മാത്രമല്ല, അദ്ദേഹം ഒരു ഗോളിന് വഴിയൊരുക്കുന്നതും കൂടി കാണുമ്പോൾ നീ അടിക്കട എന്ന് പറഞ്ഞിട്ട് ആ ഗോളിൽ സന്തോഷിക്കുന്ന, തൊട്ടപ്പുറത്തെ ഡബിൾ അടിക്കുന്ന ഒരു ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ നമ്മൾ കണ്ടു. അപ്പൊ പ്രായമൊന്നും തളർത്തിയിട്ടില്ല, തകർത്തിട്ടില്ല. ഒരു പക്ഷേ എന്നല്ല, ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ കയ്യിൽ ഇത്തവണ ആ കപ്പ് കാണാനായിരിക്കും ഒരുവിധം ഫുട്ബോൾ ആരാധകരൊക്കെ ആഗ്രഹിക്കുന്നത്. അത് ചെറിയ കുട്ടികൾ മാത്രമല്ല, പോർച്ചുഗൽ എന്ന രാജ്യത്തിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല, CR7 എന്ന മനുഷ്യനോടുള്ള ഒരു വലിയൊരു സ്നേഹവും കടപ്പാടാണ്. ഇത്രയ്ക്ക് രാജ്യത്തിന് വേണ്ടി, നമ്മൾ ഫുട്ബോൾ ആരാധകർക്ക് വേണ്ടിയിട്ട് ലോകത്തിലെ എല്ലാ റെക്കോർഡുകളും ഇങ്ങനെ മുന്നിൽ നിൽക്കുന്ന ഒരു മനുഷ്യന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനമായിരിക്കും വേൾഡ് കപ്പ് എന്ന് പറയുന്നത്.
0: ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ഫ്രണ്ട് ഈ കളി കാണുന്നുണ്ടായിരുന്നു. അപ്പൊ അവന്റെ ഒരു വീഡിയോ ഞാൻ സ്റ്റോറി ഇട്ടേക്കാണ്. ഈ ഗോൾ അടിച്ചിട്ട് ആൾ സേവ് ചെയ്യാൻ വേണ്ടിട്ട് വരുമല്ലോ, അത് ഇവരുടെ അടുത്തോട്ട് അടിച്ച, അപ്പൊ ഞാൻ കാണുന്ന പോലാണ് ഇരിക്കുന്നത്, ഫീൽ ചെയ്തത്. ഭയങ്കര, അത് സത്യം പറഞ്ഞ ഒരു ഫോട്ടോ ഫിനിഷനൊക്കെ ചെയ്യുമല്ലോ. സ്റ്റേഡിയം മുഴുവൻ, അത് നമ്മൾ കമന്ററിയിൽ കേട്ടിട്ടില്ല, സ്റ്റേഡിയം മുഴുവൻ
1: കാലം നിശ്ചലമായി എന്നൊക്കെ പറഞ്ഞത്. ശരിക്കും കഴിഞ്ഞ ദിവസം മെസ്സി അങ്ങനെ ആ ഒരു വേൾഡ് റെക്കോർഡ് എടുക്കുമ്പോ, തൊട്ട് പിന്നാലെ 3-4 ആഴ്ചക്ക് മെസ്സി ചെയ്യുന്നു, എംബാപ്പെ ചെയ്യുന്നു, റൊണാൾഡോ ചെയ്യുന്നു. ഈ 3 പേരുടെ ഒരു വേൾഡ് കപ്പ് ആയിട്ട് ഈ ഒരു വേൾഡ് കപ്പ് 2026 US, മെക്സിക്കോ, കാനഡയിൽ നടക്കുന്ന ഈ വേൾഡ് കപ്പ് മാറുന്നു എന്ന് പറയുമ്പോൾ, നമ്മൾ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു വേൾഡ് കപ്പ് ആയിട്ട് മാറുകയാണ്. കളി മികവ് കൊണ്ടാണ്, സംഘാടന മികവ് കൊണ്ടോ, അവിടെ വിസ നിഷേധിക്കൽ, ബാക്കിയെല്ലാം മാറ്റി നിർത്തിയാലും കളിക്കളത്തിലേക്ക് കളി എത്തുമ്പോൾ ആ CR7 എന്ന മാജിക്ക്. റെക്കോർഡുകൾ തകർക്കുന്നത് എപ്പോഴും സന്തോഷമുള്ള കാര്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ദേശീയ ടീമിനെ ലക്ഷ്യത്തിലെത്തിക്കാൻ സഹായിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ബുദ്ധിമുട്ടേറിയ ഒരാഴ്ചയാണ് എനിക്ക് കടന്നു പോയത്, ഒരു ഇരുണ്ട ആഴ്ച. ഞാൻ ഫുട്ബോളിൽ നിന്ന് വിരമിച്ചതുപോലെയാണ് പലരും എഴുതിയത്. പക്ഷേ മറ്റെന്തിനേക്കാളും ഞാൻ കഠിനാധ്വാനത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് എപ്പോഴും ചെയ്യാറുള്ളത് പോലെ പിടിച്ചു നിന്നു. ഇത് കഠിനമായിരുന്നു, സമ്മതിക്കുന്നു, പക്ഷേ ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു. ഞാൻ മാത്രമല്ല, എന്റെ രാജ്യം, എന്റെ ടീം, ആരാധകർ കാത്തിരുന്ന ആവേശ പോരാട്ടത്തിൽ ഉസ്ബെക്കിസ്ഥാനെ മറുപടിയില്ലാത്ത 5 ഗോളുകൾക്ക് തരിപ്പണമാക്കി പോർച്ചുഗൽ നോക്കൌട്ടിന്റെ പടിവാതിൽ വരെ എത്തി. പറങ്കിപ്പടയുടെ ഈ വിജയത്തിനേക്കാൾ സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ തിരിച്ചുവരവാണ് ആരാധകരെ സന്തോഷിപ്പിക്കുന്നത്. മെസ്സി, എംബാപ്പെ, ഏർലി ഹാലൻഡ്, ഹാരി കെയ്ൻ തുടങ്ങിയവർ ലോകകപ്പിൽ മിന്നം തുടക്കം കുറിച്ചപ്പോൾ ഈ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഫോം ഔട്ട് നമ്മൾ വലിയ ചർച്ചയായിരുന്നു. ഫോം ഔട്ടൊന്നും ആയിട്ടില്ല എന്ന് തെളിയിച്ചുകൊണ്ട് 6-ാം മിനിറ്റിൽ 6-8 നടത്തിയിരിക്കുകയാണ് CR7. മത്സരത്തിന്റെ ആദ്യ വിസിൽ മുഴങ്ങിയത് മുതൽ പോർച്ചുഗൽ ആക്രമണ ശൈലി തന്നെയാണ് പുറത്തെടുത്തത്. മധ്യനിരയിൽ പന്ത് ഹോൾഡ് ചെയ്ത് വിങ്ങുകളിലൂടെ നിരന്തരം ഉസ്ബെക് ബോക്സിലേക്ക് അവർ പന്തുകൾ എത്തിച്ചു. കൗണ്ടർ അറ്റാക്കിലൂടെ തിരിച്ചെത്തിച്ചു. അങ്ങനെ പോർച്ചുഗലിന്റെ ശക്തമായ പ്രതിരോധ കോട്ട തകർക്കാൻ വേണ്ടിയിട്ട് ഉസ്ബെക്കിസ്ഥാൻ ഒന്ന് ആഞ്ഞു ശ്രമിച്ചെങ്കിലും അവർക്കത് കഴിഞ്ഞില്ല. വലതുവിങ്കിൽ നിന്ന് ജോവ കാൻസലോ നൽകിയ മികച്ച ക്രോസ് ബോക്സിനുള്ളിൽ വെച്ച് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഫേസ്റ്റ് ടൈം ഷോട്ടിലൂടെ ഉസ്ബെക് ഗോൾ കീപ്പർ അബ്ദു വഹിദ് നെമാറ്റോവിനെ കാഴ്ചക്കാരനാക്കിയിട്ട് വലയിൽ എത്തിക്കുന്ന ഒരു കാഴ്ചയായിരിക്കും ഈ വേൾഡ് കപ്പിന്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ള നിമിഷങ്ങളിൽ.
0: അവരെ സംബന്ധിച്ച് ഒരു പേടി സ്വപ്നം പോലെ തന്നെയായിരിക്കും. ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ പറങ്കിപ്പടയുടെ തലവനായിട്ട് തന്നെ ഇദ്ദേഹം നിൽക്കുകയാണ്. അത് ഒരു രാത്രി പെയ്തിറങ്ങിയ മഴ പോലെ ഈ 5 ഗോളുകളൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അവർ വിചാരിക്കുന്ന പോലും ഇല്ല ഇത്രയും വരുമെന്നുള്ളത് തന്നെ അല്ലേ. എന്തായാലും ബ്യൂട്ടിഫുൾ ആയിരുന്നു, നല്ല രസമായിരുന്നു ആ കളി കാണാനായിട്ട്.
1: തീർച്ചയായിട്ടും ഈ കളി ഇങ്ങനെ രസമാകുമ്പോഴാണ് നമ്മൾ ഇംഗ്ലണ്ട് ഖാന മത്സരം ഗോൾ രഹിത സമനില, ഇംഗ്ലണ്ട് എവിടെയാണ്, അവര് കരുത്തന്മാരാണ്, ലോക ചാമ്പ്യന്മാരാണ്, ഇവരൊക്കെ ഇവരുടെ പോരാട്ട വീതി എവിടെ പോയി എന്ന് തോന്നുന്നു. ഖാന പിടിച്ചു
0: കൊളംബിയ ഫസ്റ്റ് സെക്കൻഡ് ഹാഫ് ആണ് 0-0. ഒരു ടീമും ഉണ്ടല്ലോ, എല്ലാ ടീമും ഒപ്പത്തിനൊപ്പത്തിൽ. പലപ്പോഴും നമ്മൾ എന്തുകൊണ്ടാണ് ഈ അർജന്റീനയും അതുപോലെ തന്നെ പോർച്ചുഗലും ഒക്കെ ഇത്ര ഗോൾ അടിക്കുന്നത്? അതിനൊരു മെസ്സിയും അതിനൊരു സി ആർ സെവനും ഉള്ളത് കൊണ്ടാണ് അവർ, അതുകൊണ്ടാണ് ഇത്രയും ഗോളുകൾ വരുന്നത്. ബാക്കിയുള്ള ടീമുകളൊക്കെ നല്ല കട്ടക്ക് നിൽക്കുന്ന ടീമുകളാണ്.
1: ശരിക്കും എന്തായാലും ഒരു ഹാട്രിക് നമുക്ക് സി ആർ സെവനെ പ്രതീക്ഷിച്ചിരുന്നു അല്ലേ, പക്ഷെ അതില്ലാതെ പോയെങ്കിലും തിരിച്ചു വന്നല്ലോ, അതാണ് ഏറ്റവും വലിയ കാര്യം. പക്ഷെ ഇന്നത്തെ ദിവസത്തിന് ഒരു വലിയ പ്രാധാന്യമുണ്ട് കാൽപന്ത് കളിയുടെ. മെസ്സിഹ, നമ്മുടെ മെസ്സിയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ് ഇന്ന്. അങ്ങനെ ഒരു പ്രത്യേകത, ലിയോണൽ മെസ്സി അർജന്റീന റൊസാരിയോയിലെ തെരുവ് എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും കാല്പനികമായിട്ട് നമ്മൾ പറയുന്ന ആ തെരുവില് കാൽപന്ത് തട്ടിയ ഒരു ബാലൻ, ബാഴ്സലോണ ഒരു നാപ്കിൻ പേപ്പറിൽ കരാർ ഒപ്പിട്ട് സ്വന്തമാക്കിയ നമ്മുടെ ലിയോ 1987 June 24 നാപ്കിൻ പേപ്പറിൽ ഒപ്പിട്ട് നൽകി ബാഴ്സ കൊണ്ടുവന്ന ആ മിടുക്കനാണ് ഇന്ന് ലോക ഫുട്ബോളിനെ നമ്മളെയൊക്കെ ത്രസിപ്പിക്കുന്നത്. അപൂർവ സുന്ദരമായിട്ടുള്ള കേളി ശൈലി കൊണ്ട് നമ്മളെ ഭ്രമിപ്പിക്കുകയാണ് ഇപ്പോഴും മെസ്സി. സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് ജനിച്ചു, ഉരുക്കു ഫാക്ടറിയിൽ അമ്മ ജോലി ചെയ്യുന്ന കമ്പനിയിലെ തൊഴിലാളി, ചേട്ടന്മാർക്കൊപ്പം കുഞ്ഞു കുഞ്ഞു പന്തൊക്കെ തട്ടിയിട്ട് ഈ പെപ്സി അതുപോലത്തെ ബോട്ടിലൊക്കെ ഉണ്ടല്ലോ സാധാരണ, അതൊക്കെ തട്ടി തട്ടി ഈ തെരുവിലൂടെ നടക്കുക. ആ തെരുവ് അങ്ങനെയാണെന്നാണ് പറയുന്നത്, ഒരു ഫുട്ബോൾ തെരുവാണ്. ഫുട്ബോളിനെ ജീവവായു പോലെ കൊണ്ട് നടക്കുന്ന കുറേ മനുഷ്യരുള്ള ഒരു രാജ്യം. അപൂർവ സിദ്ധി കണ്ടെത്തുന്നതും കളിക്കാൻ പന്ത് വാങ്ങി കൊടുക്കുന്നതും ഒക്കെ ക്രിസ്ത്യാനോ, ക്ഷമിക്കണം, മെസ്സിയുടെ അമ്മൂമ്മയാണ് കേട്ടോ. പരിശീലനത്തിനൊക്കെ കൊണ്ടുപോയതും അവർ തന്നെയാണ്. അപ്പോൾ അമ്മൂമ്മയുടെ സ്മരണയ്ക്കാണ് എപ്പോഴും മെസ്സി ഗോൾ അടിച്ചു കഴിഞ്ഞാൽ രണ്ട് കൈകളും മുകളിലേക്ക് ഉയർത്തിയിട്ട് അമ്മൂമ്മയ്ക്കുള്ള ഒരു ആദരവാണ് അത് കൊടുക്കുന്നതെന്നാണ് അവർ ഒരഭിമുഖത്തിൽ മെസ്സി പറഞ്ഞത്. 5-ാമത്തെ വയസ്സിൽ ഒരു ലോക്കൽ ക്ലബിനായിട്ട് ബൂട്ട് കെട്ടി എന്നാൽ വെച്ചാൽ 5-ാമത്തെ വയസ്സിൽ ഒരു ദിവസം കളിക്കാൻ ആളെ തികയാതെ വന്നപ്പോൾ ഉണ്ടല്ലോ മെസ്സിനെ അവർ കൂട്ടി അങ്ങനെ ഇറക്കി എഫ് സി ഗ്രാൻഡോളി അതിലായിരുന്നു കളിച്ചത്. കുഞ്ഞീച്ച എന്നായിരുന്നു അന്ന് മെസ്സിയെ വിളിച്ചിരുന്ന ഒരു വിളിപ്പേര്. 6 വയസ്സിൽ ക്ലബ്ബ് മാറി അരങ്ങേറിയ ആദ്യ മത്സരത്തിൽ 4 ഗോളാണ് കുഞ്ഞു മെസ്സി അടിച്ചു കൂട്ടിയത്. ജനപ്രിയ കുട്ടി ടീം ടീം ഓഫ് 87 സ്റ്റാർ പ്ലെയർ ആയിരുന്നു മെസ്സി. തോൽവി അറിയാതെ മുന്നോട്ട് കൊണ്ടുപോയി ടീമിനെ. 13 വയസ്സിൽ ആ ക്ലബ്ബ് വിട്ടു. 500 ഗോളെങ്കിലും ഈ കുഞ്ഞു സമയത്ത് അടിച്ചു എന്നാണ് അന്നത്തെ ആ പരിശീലകൻ പിന്നെ പറയുന്നത്. പിന്നീടാണ് മനസ്സിലാവുന്നത് മെസ്സിക്ക് ഗുരുതരമായിട്ടുള്ള രോഗമുണ്ട്. 97 റൊസാരിയയിലെ ഡോക്ടറാണ് അത് കണ്ടുപിടിച്ചത്. 9.5 വയസ്സിൽ ജനിതക രോഗ സ്ഥിരീകരണം വരുന്നു. 2 കോടിയിൽ ഒരാൾക്ക് വരുന്ന ഒരു അസുഖമാണ് മെസ്സിക്ക് വന്നത്. അങ്ങനെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ആ ഹോർമോൺ ശരീരത്തിൽ വേണ്ടത്ര ഇല്ലാതെ വരുന്നു. കാലുകളിൽ നിരന്തരം ഇഞ്ചക്ഷൻ വയ്ക്കുന്നു. ആ കാലുകൾ കൊണ്ടാണ് നമ്മളെ ഇപ്പോൾ ത്രസിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകം വിശ്വസിക്കും. അക്ഷയ അല്ലേ, അത്രത്തോളം എല്ലാ കഠിനാധ്വാനം ജീവിതത്തിനോട് പടവെട്ടിയിട്ട് വരുന്ന ഒരു മനുഷ്യനാണ്. അത്രയും വേദന കൊണ്ട് പൊളയുന്നു ആ കാലിൽ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ. അത് കഴിഞ്ഞിട്ട് ആ മനുഷ്യൻ ആ കാലിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഫുട്ബോൾ നൃത്തം വയ്ക്കുന്നു. വലിയ സാമ്പത്തികം വേണമായിരുന്നു അദ്ദേഹത്തിൻ്റെ മരുന്നുകൾക്ക് എന്നാണ് പറയുന്നത്. അങ്ങനെ 12 വയസ്സിൽ ഒരു സ്പോർട്സ് ഏജന്റ് വരുന്നു. മറഡോണയെ ക്യാമ്പ് ന്യൂവിൽ എത്തിച്ചിട്ടുള്ള അദ്ദേഹമാണ്. 2-ാം മറഡോണ എന്നാണ് അന്ന് മെസ്സി അവർ വിശേഷിപ്പിച്ചത്. എന്തായാലും ബാഴ്സ യൂത്ത് ടീമിനൊപ്പം പരിശീലനം ചെയ്യുന്നു. 2 മിനിറ്റിൽ മെസ്സി മനസ്സിൽ ആ കോച്ചിന്റെ ഇടം പിടിക്കുന്നു എന്നാണ് പറയുന്നത്. $1,000 ഒരു ചികിത്സയ്ക്ക് മെസ്സിക്ക് അന്ന് വേണ്ടി വന്നിരുന്നത്. ഈ കൊച്ചു പയ്യന് വേണ്ടിയിട്ട് അത് ചെലവിടണോ എന്ന് ആ ക്ലബിൽ പലരും ചിന്തിച്ചു. പക്ഷേ കോച്ചിനും അതുപോലെ പരിശീലകനും എല്ലാവർക്കും ഒരേ ഒരു നിർബന്ധമായിരുന്നു, മെസ്സിയിൽ ഒരു പ്രതിഭയുണ്ട്, എത്ര കോടി വേണമെങ്കിലും ചെലവിടാൻ വേണ്ടിയിട്ട് തയ്യാറാണെന്ന് പറഞ്ഞിട്ട് മെസ്സിയിൽ വിശ്വാസം ഉറപ്പിച്ച ആ കോച്ചും ആ പരിശീലകനും ഒക്കെ തന്നെയാണ് ഇന്ന് കാണുന്ന മെസ്സിയെ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചത്.
0: തീർച്ചയായിട്ടും. എന്നാലും കഴിഞ്ഞ 24 മണിക്കൂർ നോക്കുകയാണെങ്കിൽ മുഹമ്മദ് റിജാസ് ആണ് ഇവിടെ അയച്ചത്. മെസ്സി, എംബാപ്പെ, ഹാലൻഡും റൊണാൾഡോ 2 ഗോള് വെച്ച്
1: നേടിയിട്ടുണ്ട്.
0: 24 മണിക്കൂറിൽ സംഭവിച്ച ആ ഒരു ചരിത്രം തന്നെയാണ് അത്. എന്തായാലും ഫിഫയുടെ വാർത്തകളൊക്കെ തന്നെ എല്ലാം
1: പറഞ്ഞാൽ തീരുവില്ല. 2005 അർജന്റീനയിൽ അറങ്ങേറിയതാണ് നമ്മുടെ മെസ്സി. 18-കാരൻ 64-ാം മിനിറ്റിൽ പകരക്കാരൻ ഇറങ്ങിയിട്ട് ആദ്യത്തെ മത്സരത്തിൽ ഉണ്ടല്ലോ, 2-ാമത്തെ മിനിറ്റിൽ ഷോപ്പ് കാർഡ് കണ്ട് പുറത്തുപോയ മനുഷ്യനാണ് മെസ്സി എന്ന് പറയുന്നത്. പക്ഷെ മെസ്സിയുടെ ഇടംകാലിനെ കുറിച്ച് നമ്മൾ വാദോരാതെ പറയുമ്പോഴും മെസ്സി സൃഷ്ടിച്ച ഏറ്റവും മനോഹരമായിട്ടുള്ള ഗോളുകളൊക്കെ ഏറ്റവും മനോഹരമായിട്ടുള്ള 3 ഗോളെടുത്ത ആ 3 വലങ്കാലിൽ നിന്നാണ് പറഞ്ഞത്. പലർക്കും ഓർമ്മയുണ്ടാവും 2007 കോപ്പ ഡെൽറേ സെമിയിൽ നേടിയ ഗോള്, 29-ാം മിനിറ്റിൽ പറഞ്ഞ ഗോള്, ബയണുമായിട്ടുള്ള മത്സരത്തിൽ പറഞ്ഞ ഗോള്, അതുപോലെ 3-ാമത്തെ ഗോള് 2011 ചാമ്പ്യൻസ് ലീഗിൽ റയലിനെതിരെ ഒറ്റയ്ക്ക് അതായത് ഡിഫൻസിനെ മുഴുവൻ തരിപ്പണമാക്കിയിട്ട് ഡ്രിബിൾ ചെയ്തതുകൊണ്ട് ഒരു ടീമിനെ മൊത്തം ഡ്രിബിൾ ചെയ്യാൻ ഒരു കളിക്കാരന് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും. ആരാണ് വൺ ആൻഡ് ഓൺലി മെസ്സി. അദ്ദേഹത്തിന്റെ ഹാപ്പി ബർത്ത്ഡേ ഉള്ളതുകൊണ്ടാണ് നമ്മളിന്ന് കൂടുതൽ സമയം എടുത്തത്. ലോകം മുഴുവൻ ആരാധിക്കുന്ന നമ്മളെയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഫുട്ബോളിന്റെ മെസ്സിഹ, മെസ്സിയുടെ 39-ാം പിറന്നാളാണ് ഇന്ന് ആഘോഷം. ഒരു ലോകകപ്പിൽ ചരിത്ര നേട്ടം നേടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ ഒരു പിറന്നാൾ ആഘോഷം,
0: അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു പിറന്നാൾ തന്നെ ആവട്ടെ എന്ന് കൂടെ നമുക്ക് ആശ്വസിപ്പിക്കാം അല്ലെ. എല്ലായിടത്തും മെസ്സി എന്ന് പറയുന്നത് തന്നെ എല്ലാവരുടെ മനസ്സിലുള്ളത് കൊണ്ട് നമ്മുടെയൊക്കെ ആരുടെ ഒരാളായിട്ടുള്ള ഒരു ബർത്ത്ഡേ കൂടെ നമുക്കും തോന്നും.
1: ശരിക്കും നമ്മുടെ ഒരു കൂട്ടുകാരനെ, നമ്മുടെ ഒരു അടുത്തുള്ള ഒരാളുടെ, നമ്മുടെ കുടുംബത്തിലുള്ള ആള് അതെ ആണല്ലോ അല്ലേ, നമ്മളെ എന്നും സംസാരിക്കുന്ന. ഈ ഫുട്ബോൾ കാലത്ത് മാത്രമല്ലല്ലോ മെസ്സി ഇങ്ങനെ നമ്മുടെ ഇടയിൽ, നീ ആരാ മെസ്സിയോ, ഒരു പന്ത് നന്നായിട്ട് തട്ടുമ്പോ പറയും നീ ആരാ മെസ്സിയ, അടുപ്പിച്ചൊരു അഞ്ചാറ് ഗോൾ അടിച്ച് കഴിഞ്ഞാൽ അപ്പൊ വരുന്ന ചോദ്യം ആരാണ് നീ ആരാ മെസ്സിയാണെന്ന്. അപ്പൊ നമ്മുടെ കൂടെ എന്നും ഉണ്ട് മെസ്സി.
0: അപ്പൊ
1: ഹാപ്പി ബർത്ത്ഡേ മെസ്സി. മലയാളം ഒന്നും അദ്ദേഹത്തിന് അറിയില്ലെങ്കിലും അവരുടെ പേജുകളൊക്കെ സ്ഥിരമായിട്ട് നമ്മുടെ മലയാളത്തിലുള്ള നമ്മുടെ ആശംസകളും നമ്മുടെ ക്ലബിന്റെ വാർത്തകളൊക്കെ അർജന്റീനിയൻ ടീമും മെസ്സിയുടെ ആരാധകരൊക്കെ നിരന്തരം അവർ പോസ്റ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് മലയാളത്തെ കൂടി സ്നേഹിക്കുന്ന മെസ്സിയാണെന്ന് വേണം നമുക്ക് പറയാനുള്ളത്.
0: തീർച്ചയായിട്ടും എന്താണെങ്കിലും ഫിഫ ലോകത്ത് നിന്ന് വരുന്ന വാർത്തകളൊക്കെ തന്നെ ഇതൊക്കെ തന്നെയാണ്. എന്താണെങ്കിലും നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കൂടെ പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് ഓടി ചെല്ലാം. നമുക്ക് എന്താണ് കേരളത്തിലെ നമ്മുടെ ഇന്ന് മുഖ്യമന്ത്രി നമ്മുടെ ഇതിനെതിരെ എന്തായിരുന്നു മറ്റേ
1: വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി സത്യമാണത് ഒരു കണക്കിൽ നോക്കുമ്പോ. പക്ഷെ ഇന്ന് വി ഡി സതീശൻ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ നിയമസഭയിൽ ഒരു നിലപാട് വരികയാണ്. എന്തായാലും മുസ്ലിം ലീഗ് രംഗത്ത് വന്നിട്ടുണ്ട്, ജമാഅത്ത് ഇസ്ലാമി രംഗത്ത് വന്നിട്ടുണ്ട്, ക്രിസ്ത്യൻ മത സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട്. രംഗത്ത് വരാത്ത ആരുമില്ല ഈ വിഷയത്തിൽ എന്ന് വേണം നമ്മൾ പറയാൻ. ഓപ്പറേഷൻ തൂഫാനിലൂടെ ലഹരിക്കെതിരായ പോരാട്ടം ശക്തമാക്കുന്നതിനിടെ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള സർക്കാരിന്റെ നീക്കത്തിനെതിരെ മുസ്ലിം ലീഗും മുസ്ലിം സംഘടനകളും ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാധിക്കലി ശിഹാബ് തങ്ങൾ ബജറ്റ് പ്രഖ്യാപനത്തിനെതിരെ രംഗത്ത് വന്നു. പാർട്ടി മുഖപത്രത്തിലും സമസ്ത മുഖപത്രത്തിലും എഴുതിയ ലേഖനത്തിൽ വിമർശനമുണ്ട്. പിറക്കട്ടെ ലഹരിമുക്ത ഗ്രാമങ്ങൾ എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ ഓപ്പറേഷൻ തൂഫാൻ പ്രഖ്യാപിച്ച യു ഡി എഫ് സർക്കാരിനെ പ്രശംസിക്കുന്നതിനോടൊപ്പം മദ്യ നികുതിയിൽ ഇളവ് നൽകാനുള്ള തീരുമാനത്തിൽ അതൃപ്തി പരസ്യമാക്കുന്നുണ്ട്. ഇങ്ങനെ നേരത്തെ ഇളവ് നൽകാനുള്ള തീരുമാനം എൽ ഡി എഫ് സർക്കാരും എടുത്തിരുന്നു, പക്ഷെ അവർ അതുമായിട്ട് മുന്നോട്ട് പോയില്ല. എം ബി രാജേഷ് അങ്ങനെ എടുത്തിരുന്നു, പക്ഷെ അതുമായിട്ട് മുന്നോട്ട് പോയില്ല. ഇപ്പോൾ യു ഡി എഫ് സർക്കാർ ഇത് ബജറ്റിൽ മുന്നണിക്കകത്തോ അല്ലെങ്കിൽ ആ വകുപ്പ് മന്ത്രിയോടോ ഒന്നും ആലോചിക്കാതെ എടുത്തു എന്നാണ് ഇപ്പോൾ വരുന്ന ഒരു ആക്ഷേപം. അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ സഭയ്ക്കകത്ത് മുഖ്യമന്ത്രി പറയുമ്പോഴല്ല മുന്നണിക്കകത്തുള്ള പലരും ഇക്കാര്യം അറിയേണ്ടത്. അതാണ് ഇപ്പം മുസ്ലിം ലീഗിലായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ്, അവരറിഞ്ഞിട്ടില്ല. അതുപോലെ ആ വകുപ്പിന്റെ മന്ത്രി എം ലിജു, എക്സൈസ് വകുപ്പ് മന്ത്രി, അദ്ദേഹവും അറിഞ്ഞിട്ടില്ല. വി എം സുധീരൻ വി ഡി സതീശിനെ മുഖ്യമന്ത്രിയാക്കാൻ ഏറ്റവും മുന്നിൽ നിന്ന വ്യക്തിയാണ്. അദ്ദേഹം എപ്പോഴും അറിയാം നമുക്ക് ലഹരിക്കെതിരെ മുന്നിൽ നിൽക്കുന്ന അദ്ദേഹം പറയുന്നത് അറിയേണ്ടത്. അതാണ് ഇപ്പം മുസ്ലിം ലീഗിലായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ്, അവരറിഞ്ഞിട്ടില്ല. അതുപോലെ ആ വകുപ്പിന്റെ മന്ത്രി എം ലിജു, എക്സൈസ് വകുപ്പ് മന്ത്രി, അദ്ദേഹവും അറിഞ്ഞിട്ടില്ല. വി എം സുധീരൻ വി ഡി സതീശിനെ മുഖ്യമന്ത്രി

0: രീതിയിലേക്ക് മുന്നണിക്കകത്ത് ഒരു തോന്നൽ ഉണ്ടായിക്കഴിഞ്ഞാൽ വി ഡി സതീശൻ ഒറ്റപ്പെടാൻ തന്നെയാണ് സാധ്യത. പാർട്ടി കോൺഗ്രസ് ആണ്
1: തീർച്ചയായിട്ടും. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്ന ഏറ്റവും വലിയൊരു വാർത്ത. അതുപോലെ തന്നെ ഏറ്റവും തലക്കെട്ടായിട്ട് കൊടുത്തേക്കുന്ന അയോധ്യ കുംഭമേള തുടരെ അഴിമതി ആരോപണങ്ങൾ, ബി ജെ പി ആർ എസ് എസും പ്രതിരോധത്തിൽ നിന്നുള്ള ഒരു വാർത്ത കൂടെ വരുന്നുണ്ട്.
0: കോടി 1200 കോടിയുടെയൊക്കെയാണ് സ്വർണം വെള്ളി അതുപോലെ ഒരുപാട് കാണിക്കയായിട്ട് നൽകിയ സംഭവങ്ങളൊന്നും കാണാനില്ല. ഇപ്പൊ എസ് ഐ ടി പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത് ഈ അന്വേഷണം കഴിയുന്നത് വരെ ആ ട്രസ്റ്റോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരാളോ അയോധ്യ വിട്ട് പുറത്തു പോകാൻ വേണ്ടി പാടില്ല. അവരുടെ ഇടപാടുകളെല്ലാം ഫ്രീസ് ചെയ്തിട്ടാണ് വലിയ അന്വേഷണം നടക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നേരിട്ടിട്ട് തന്നെ ഈ അന്വേഷണത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം അയോധ്യ എന്ന് പറയുന്നത് അത്രത്തോളം വൈകാരികമാണ്, അത്രത്തോളം പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന ഒരു ചില്ലിക്കാശിൻ്റെ അഴിമതി ആയാൽ പോലും അത് ദേവൻ്റെ അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള പണമാണ് ഇങ്ങനെ അഴിമതി കാണിച്ചത്, ഭക്തർ വിശ്വാസത്തോടെ കൊടുക്കുന്ന കാണിക്കയാണ് ഇങ്ങനെ കട്ടുകൊണ്ടുപോയത് എന്ന രീതിയിലേക്ക് വന്നു. അപ്പോൾ എന്തായാലും വലിയ രീതിയിലുള്ള അന്വേഷണമാണ് അയോധ്യയിൽ നടക്കുന്നത്.
1: എനിക്കൊന്നിപ്പോൾ ഇവർക്ക് ഇതൊക്കെ തന്നെ അന്വേഷിക്കാനേ സമയമുള്ളൂ
0: കേട്ടോ. സമയമില്ല, ഇത് തന്നെയാണ് ഫുൾ ടൈം. എന്തായാലും യോഗി ആദിത്യനാഥ് സർക്കാരിന് അടുത്ത വർഷം ഇലക്ഷൻ വരാൻ പോവാണ്. അയോധ്യയിൽ ഇങ്ങനെ ഒരു വലിയ വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ വലിയ രീതിയിൽ ഏറ്റെടുത്തു കഴിഞ്ഞാൽ വലിയൊരു തിരിച്ചടി അയോധ്യയിലല്ല അവിടെ തന്നെ ഉത്തർപ്രദേശിൽ തന്നെ യോഗി ആദിത്യനാഥിന് ഉണ്ടാകും.
1: തീർച്ചയായിട്ടും. കഴിഞ്ഞ ദിവസം നമ്മുടെ വിജയുടെ ഒരു ചെറു ഒരു കുട്ടിക്കഥ പറയട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ആക്ഷനും കാര്യങ്ങളും ഒക്കെ വൻ രീതിയിലാണ് സോഷ്യൽ മീഡിയയിലേക്ക് വന്നിരുന്നത്.
0: അതെ, അത് വൻ രീതിയിൽ വന്നു. പക്ഷെ വിജയ് ഒരു കാര്യം മറക്കുന്നു, അദ്ദേഹം തമിഴ്നാടിന്റെ CM ആണ്, അല്ലാതെ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയല്ല. തമിഴ്നാട് നിയമസഭയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്, ഒരു സിനിമാ സെറ്റിലോ കാരവാന്റെ അകത്തോ ഇരിക്കുന്നതല്ല എന്നൊരു ബോധ്യം ആ ഒരു CM വേണ്ടതായിരുന്നു. അദ്ദേഹത്തിന് DMKനെ വിമർശിക്കാം, DMKയുടെ ഉദയനിധി സ്റ്റാലിനെ വിമർശിക്കാം, മകനെ. പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോഴും അതിനൊരു മര്യാദയുണ്ട്. ഇപ്പോൾ സ്റ്റാലിൻ കാണിച്ച അതേ ആക്ഷൻ ഇദ്ദേഹം വന്നിട്ട് സഭയ്ക്കകത്ത് ആ രീതിയിലൊന്നും പോരുത്. നമ്മൾ രാഷ്ട്രീയപരമായിട്ട് വിമർശിക്കാം, പിന്നെ ഓരോരുത്തരെ വ്യക്തിപരമായിട്ട് വിമർശിക്കാൻ വേണ്ടിയിട്ടൊന്നും പാടില്ല. ഒരു നിയമസഭയ്ക്കകത്ത് ഏറ്റവും നല്ല പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഡിബേറ്റാണ് നടക്കേണ്ടത്. നല്ല സംസാരമായിരുന്നു എനിക്ക്, ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ് വിജയന്റെ. വളരെ രസകരമായിട്ട് അദ്ദേഹം ഓരോ സ്ത്രീകൾക്കെതിരെ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരായിട്ട് ഒരു അതിക്രമം നടന്നു കഴിഞ്ഞാൽ ഇടപെടും, ഞാൻ എന്റെ പാർട്ടിയിലെയോ എന്റെ മുന്നണിയിലെയോ എന്റെ സർക്കാരിലെയോ ഒരാൾ ഒരു പൈസ തൊടാൻ ഞാൻ സമ്മതിക്കില്ല, അത് തൊട്ടാൽ ഓരോരുത്തരുടെ നമ്പർ അടക്കം ഞാൻ കൊടുക്കും, ആരെ കുറിച്ചാണ് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം അവരെ കുറിച്ച് വിളിച്ചു പറയാം. അങ്ങനെ അദ്ദേഹത്തിന് വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്, വിഷനുണ്ട്. പക്ഷെ അതിനിടയിൽ കുറച്ചുകൂടെ പൊളിറ്റിക്കൽ ആയിട്ട് തിങ്ക് ചെയ്തിട്ട് എതിർ, അതായത് DMKയിലെ നേതാക്കളെ ആയാലും മറ്റുള്ളവരെ ആയാലും വിമർശിക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു മാന്യത പുലർത്തുന്നത് നല്ലതായിരിക്കും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കരിയറിന്.
1: തീർച്ചയായിട്ടും. നമ്മുടെ ഈ ഹോർമോൺസിൽ നിന്ന് കപ്പലുകൾക്ക് ഇപ്പം എന്തെങ്കിലും വിഷയങ്ങളുണ്ട്?
0: ഇല്ല, മൂവ് ചെയ്ത് തുടങ്ങിയിട്ട് ഇപ്പൊ കുറച്ചു മുമ്പ് എനിക്കൊരു നമ്മുടെ ഒരു സുഹൃത്ത്, നമ്മുടെ നാട്ടിലുള്ള ഒരു സുഹൃത്ത് പറഞ്ഞു അവരുടെ ഒരു ഷിപ്പ് ഇവിടെ എത്തിയിട്ടുണ്ട്, ഫിജേറാദീരത്തേക്ക് എത്തിയിട്ടുണ്ട്. അത് ഒരുപാട് സന്തോഷമുള്ള ഒരു വാർത്ത എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് അയച്ചിട്ടുണ്ട്. ഭാഗ്യം എന്നാണ് പേര്. നമ്മൾ എപ്പോഴും കേട്ടോണ്ടിരിക്കുന്നത്
1: എല്ലാവരും നോക്കി നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇത് കംപ്ലീറ്റ്ലി ഒന്ന് റെസ്യൂം ആയി കഴിഞ്ഞാൽ മാത്രമേ എല്ലാവരുടെ ജോലിയും ബാക്കി എല്ലാം, എത്രയോ പേര് നമ്മുടെ ഈ പ്രത്യേകിച്ച് ലോജിസ്റ്റിക്സിലും വെയർ ഹൗസിലും പണിയെടുക്കുന്ന ഒരുപാട് പേര് ഇപ്പോഴും നാട്ടിലാണ്.
0: ഇതാ ഇങ്ങനെയാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. ആഫ്റ്റർ 4 months February, after completed loading from Sharjah Airport, waiting Sharjah Port Anchorage, our vessel MVGIBE successfully crossed Hormuz yesterday night. Now she has reached Oman, moving to Djibouti. Thanks for good safety traveling. എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നു. എന്തായാലും സന്തോഷമുള്ള അങ്ങനെയുള്ള വാർത്തകൾ, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ ചരക്കുകളൊക്കെ വരുന്ന ഏതെങ്കിലും ഷിപ്പുകളൊക്കെ ഹോർമോസ് കടന്നിട്ട് ഏതെങ്കിലുമൊക്കെ തീരത്തേക്കൊക്കെ എത്തുന്നു എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാത്രമല്ല സന്തോഷം, ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും സന്തോഷം തരുന്നതാണ്. ഹോർമോസ് വഴി കപ്പലുകളുടെ ഗതാഗതം പഴയ രീതിയിലാകുന്നു എന്ന് പറഞ്ഞാൽ ലോകമിതാ സമാധാനത്തിലേക്ക്, ശാന്തിയിലേക്ക്, സമ്പന്നതയിലേക്ക് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരുന്നു എന്നാണ് അതിനർത്ഥം.
1: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. നമ്മുടെ കഴിഞ്ഞ ദിവസം നാട്ടിൽ നടന്നേക്കുന്ന ആക്സിഡന്റിന് MVD വരെ സസ്പെൻഡ് ചെയ്തു.
0: അതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് 17 വർഷം പഴക്കമുള്ള ആ വാഹനത്തിന് ടിപ്പറിന് അതിന് ഫിറ്റ്നസ് ഇല്ല, എന്നിട്ട് വ്യാജ ഫിറ്റ്നസ് കൊടുത്തിരിക്കുന്നു. മാത്രമല്ല ആ ഡ്രൈവർക്ക് ലൈസൻസ് ഇല്ല ടിപ്പർ ഓടിക്കാൻ, അദ്ദേഹം ഗൾഫിൽ നിന്ന് പോയ ഒരു വ്യക്തി. പലർക്കും ഒരു ധാരണയുണ്ട് ഇവിടുത്തെ ലൈസൻസും വെച്ച് നേരെ നാട്ടിൽ പോയിട്ട് അങ്ങനെ വണ്ടി ഓടിച്ചങ്ങ് പോവാന്ന്. പക്ഷേ ലൈസൻസ് ഇല്ല, ടിപ്പറിന് ഇതില്ല, എന്താ പറയുക, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ല, ഇതെല്ലാം വെച്ചിട്ട് 3 പേരുടെ, അതിലൊരു കുഞ്ഞ് 10th class പരീക്ഷ എഴുതേണ്ട ഒരു കുഞ്ഞാണ്, അവന്റെ ജീവനും ഒരധ്യാപകൻ ഹരില ഇവരുടെയൊക്കെ ജീവനാണ് നഷ്ടമായത്. 3 പേർ ഇനി അതിൽ പരിക്കേറ്റിട്ട് കിടക്കുന്ന ഒരുപാട് പേരും കൂടി ഉണ്ട് കേട്ടോ. എന്തായാലും വലിയ സങ്കടമുള്ള വാർത്ത തന്നെയാണ് വന്നത്. പക്ഷേ നമ്മുടെയൊക്കെ MVD എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ആലോചിക്കുമ്പോൾ നമുക്കൊരു സങ്കടം വന്നു കേട്ടോ. കൺമുന്നിൽ വീണ മൺകൂന, ശ്വാസം നിലച്ച നിമിഷം മകനെ മരണമുഖത്ത് നിന്ന് വലിച്ചെടുത്ത അച്ഛന്റെ കൈകൾ എന്ന് പറഞ്ഞിട്ട് ആ ഒരു വിഷയത്തിൽ ഒരു രക്ഷാപ്രവർത്തനം നടന്നിരുന്നു കേട്ടോ. ആ വാർത്ത വന്നിട്ടുണ്ട്. കൺമുന്നിൽ നിലവിളികൾക്കിടെ പെട്ടെന്ന് ഉയർന്ന മൺകൂനയ്ക്കിടയിൽ നിന്ന് പുറത്തേക്ക് വന്ന മകന്റെ കാലിൽ പിടിച്ച് സർവ്വശക്തിയും എടുത്ത് സനിൽ വലിച്ചു. ശ്വാസം നിലച്ചു പോകുന്ന നിമിഷങ്ങളിൽ ഏക മകനെ വീണ്ടെടുക്കാനുള്ള ഒരു അച്ഛന്റെ പരിശ്രമം. ഒരു നിമിഷം കൂടി വൈകിയിരുന്നെങ്കിൽ പച്ചമണ്ണിൽ ശ്വാസം കിട്ടാതെ ആ കുഞ്ഞു ഹൃദയം നിലച്ചേനെ. നീലേശ്വരം സനിൽ ഭവനിൽ നവനീത് കൃഷ്ണനെയാണ് അച്ഛൻ സനിൽ രക്ഷപ്പെടുത്തിയത്. കൊട്ടാരക്കര സെന്റ് മേരി സ്കൂളിലെ 9th class വിദ്യാർത്ഥിയായ നവനീതിനെ ട്യൂഷന് പോകാനായിട്ടാണ് രാവിലെ ബസ് സ്റ്റോപ്പിൽ എത്തിച്ചത്. കൂട്ടുകാർക്കൊപ്പം ബസ് കയറാൻ നിൽക്കുന്ന മകനെ നോക്കി അടുത്തു തന്നെയാണ് സനിൽ നിന്നത്. പെട്ടെന്നാണ് പാഞ്ഞെത്തിയ മണ്ണ് കുന്നന്തോറിയും കുട്ടികളും

0: ആളുകളും ഭാഗത്തേക്ക് മറിഞ്ഞത്. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായാൽ അങ്ങനെ അദ്ദേഹം ഓടി പോകുമ്പോഴത്തേക്ക് മൺകുനയുടെ അടിയിലാണ് മകൻ. പതുക്കെ അവനെ ശ്വാസം പോകുന്നതിന് മുമ്പേ ആ മകനെ വലിച്ച് പുറത്തേക്ക് എടുക്കുന്ന ഒരു അച്ഛൻ രക്ഷപ്പെടുത്തുന്നതിൻ്റെ ഒരു കഥയാണ് വന്നിരിക്കുന്നത്. എന്തായാലും ആ കുട്ടിയെ രക്ഷപ്പെടുത്തുന്ന അച്ഛനുണ്ടെങ്കിൽ പിന്നെ നമ്മളെ രക്ഷപ്പെടുമല്ലോ അല്ലേ. അങ്ങനെയാണല്ലോ നമ്മൾ പറയാറുള്ളത്.
1: തീർച്ചയായിട്ടും അല്ലേ. എന്തായാലും നമുക്ക് ഒട്ടും മറക്കാൻ പറ്റാത്തൊരു സംഭവമായി പോയി ഈ ഒരു കഴിഞ്ഞ. എന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ലൈസൻസും ഒക്കെ ഇല്ലാന്ന് പറയുമ്പോൾ തന്നെയാണ് നമ്മളെ ഏറ്റവും വീണ്ടും ചിന്തിപ്പിക്കുന്നത്. നമ്മുടെ നാട്ടിലെ നിയമത്തിന്റെ പ്രശ്നങ്ങളാണ് ഇതെല്ലാം എന്ന് പറയുന്നത്. എന്നാൽ യു എയിലേക്ക് വരികയാണെങ്കിൽ 50 ഡിഗ്രി കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്ത് ചൂട് എന്നുള്ള ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. മഴ വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും പറയുന്നുണ്ട്.
0: എന്താ മഴ വരാത്തത് എന്നുള്ളതാണ് ചോദ്യം. ഇന്നലെ പറഞ്ഞു, ഇന്ന് പറഞ്ഞു, നാളെ വരുമോ? ഉണ്ടായിരുന്നു പരിപ്പോടെ, പിന്നെ വൈകുന്നേരം നമുക്ക് പുറത്തേക്ക് പോയിട്ട് വാങ്ങിക്കാം, അത് കുഴപ്പമില്ല. പക്ഷെ മഴ കാത്തു നിന്നിട്ട് വരാതപ്പോ ഉണ്ടാവുന്ന ഒരു നിരാശയില്ലേ, അത് ചില്ലറ നിരാശയൊന്നുമല്ല. എന്നാലും ഈ അവയവദാനം ഉണ്ടല്ലോ, പക്ഷെ പലർക്കും ഇപ്പോഴും പേടിയുള്ള ഒരു സംഭവമാണ്. സ്വപ്നങ്ങൾ ബാക്കിയാക്കി വിടവാങ്ങൽ, മരണത്തിലും 7 പേർക്ക് ജീവന്റെ വെളിച്ചമേകി, ജൂവിൻ എന്ന് പറഞ്ഞിട്ട് ആലുവയിലുള്ള ഒരു കുട്ടിയുടെ വാർത്തയാണ്. ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിരുന്നു 16-കാരൻ ജൂവിൻ രാജുവിന്റെ വേർപാട്. നാടനാകെ കണ്ണീരായി. മകനെ നഷ്ടപ്പെട്ട ആഴമേറിയ വേദനയിലിടയിലും മറ്റുള്ളവരുടെ ജീവിതത്തിന് വെളിച്ചമേകാൻ ആളൂർ ആനത്തടം പിനക്കപ്പറമ്പിൽ ജൂവിന്റെ മാതാപിതാക്കൾ മുന്നോട്ട് വന്നു. 7 പേർക്കാണ് അപകടത്തിൽ പൊലിഞ്ഞ ഈ കൗമാരക്കാരൻ ജീവിതത്തിൽ പുതു വെളിച്ചം പകർന്നത്. 10-ാം ക്ലാസ് പൂർത്തിയാക്കിയിട്ട് സെയിന്റ് ആൻസ് പബ്ലിക് സ്കൂളിൽ നിന്ന് ജൂൺ 15 രാവിലെ TC വാങ്ങിയിട്ട് വരുമ്പോഴാണ് അപകടത്തിൽപ്പെട്ടത്. ഇലക്ട്രിക് സ്കൂട്ടറിൽ പോലീസിന്റെ ഡാൻസ് ഓഫ് സ്കോഡ് സഞ്ചരിച്ച് ജീപ്പ് ഇടിക്കുകയായിരുന്നു. ലഹരി അത് പിടിക്കുന്ന ആ ഒരു ജീപ്പായിരുന്നു. തലച്ചോറിന് ഗുരുതര പരിക്കേറ്റു. അങ്ങനെ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചു. പിന്നീടാണ് അവർ തീരുമാനിക്കുന്നത്. സൗദിയിൽ മെക്കാനിക്കായിട്ട് ജോലി ചെയ്യുകയാണ് പിതാവ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു തീരുമാനം വന്നു, മകന്റെ അവയവങ്ങൾ എത്ര കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ, എത്ര മനുഷ്യരുടെ ജീവന് വെളിച്ചം നൽകാൻ പറ്റും, അങ്ങനെ കൊടുക്കുക. അങ്ങനെ കര കൊച്ചിയിലെ ആസ്റ്റർ മെഡ് സിറ്റിയിലെ രോഗിക്ക് കൊടുത്തു. കിഡ്നി കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഒരു രോഗിക്ക്, മറ്റൊരു കിഡ്നി എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ, ഹൃദയവും പാൻക്രിയാസും ലിസി ഹോസ്പിറ്റലിലുള്ള രോഗിക്കുമാണ്. 2 കോർണിയകൾ അങ്കമാലി LF ആശുപത്രിയിലെ കേരള ഐ ബാങ്ക് അസോസിയേഷനും. ഒന്ന് ആലോചിക്കേ, നമ്മുടെ ഒരു പ്രിയപ്പെട്ട ഒരാൾ പോകുമ്പോഴും അവരുടെ കണ്ണുകൾ മറ്റുള്ള ആളുകൾക്ക് വെളിച്ചം നൽകിയിട്ട് പിന്നെയും ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികളുടെ കണ്ണുകളിലൂടെ ആ കാഴ്ച കാണുന്നു തന്നെയാണ് അർത്ഥം. നല്ല ആ മാതാപിതാക്കൾക്ക് ഒരു വലിയ സല്യൂട്ടാണ്. കാരണം ഇത്രയും വളർത്ത് വലുതാക്കി കുട്ടികൾ വാഹനാപകടത്തിലൊക്കെ മരിക്കുന്നു ചെറുപ്രായത്തിൽ എന്ന് പറയുമ്പോൾ സഹിക്കാൻ പറ്റാത്തൊരു വേദനയാണ്. അതിനിടയിൽ അവരെടുത്ത ഒരു വലിയ തീരുമാനത്തിന് നമുക്ക് കൈയടിക്കണം അവരെ ചേർത്ത്
1: പിടിക്കും. ഡ്രൈവർക്ക് നിസ്സാര പഴക്കുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ വരുന്ന എനിക്കൊന്ന് കുറച്ചുകൂടെ ഡ്രൈവിംഗിന്റെ നാട്ടില് നമ്മൾ ഒന്നാ റോഡില്ല, അതാണ് ഇത്ര വലിയ വണ്ടികൾ പോകാനുള്ള റോഡില്ല. അതിന്റെ കൂടെ നമ്മുടെ ഡ്രൈവിംഗും കുറച്ച് സ്പീഡും കാര്യങ്ങളും ഒക്കെ ഒന്നുകൂടെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് നിയമങ്ങളിൽ.
0: അതുപോലെ CCTV ഉള്ളതുകൊണ്ട് ഇപ്പൊ കൂടുതലും അപകടം എങ്ങനെയാണ് നടന്നത് നമുക്ക് മനസ്സിലാവുന്നു. പിന്നെ വണ്ടികൾ ഇപ്പൊ എല്ലാവരും ക്യാമറ വെക്കുന്നത് കൊണ്ട് തന്നെ ആരുടെ ഭാഗത്തുനിന്നാണ് മിസ്റ്റേക്ക് എന്ന് നമുക്ക് വളരെ. കഴിഞ്ഞ ദിവസമൊക്കെ ഒരു ഈ പിന്നെ നമ്മുടെ സ്വകാര്യ ബസ്സുകളൊക്കെ കോഴിക്കോട് ഭാഗത്തു നിന്നൊക്കെ റോങ് സൈഡ് കയറി വരുന്നതാണ്. അപ്പൊ ഒരു കാറ് ഇനി അവൻ എവിടെയാണ് ഒതുക്കേണ്ടതെന്ന് അറിയാതെ നിൽക്കുക, എടുത്ത് പാലത്തു നിന്ന് താഴെ കാർ ഇടേണ്ട അവസ്ഥയിലേക്കാണ്. നമുക്കറിയാം ഒരു പാലത്തിന്റെ മേലെ ഒരിക്കലും ഓവർടേക്കിംഗ് പാടില്ല എന്നാണ് ബേസിക് ആയിട്ടുള്ള ഒരു നിയമം. അവിടെയാണ് 2-3 വണ്ടികളെ 3 ലൈൻ വെട്ടിച്ച് ഇങ്ങനെ വന്നിട്ട് കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആ കാറുകാരൻ? എങ്ങോട്ട് പോകും? നിർത്തി, ഞാൻ പറഞ്ഞ നിർത്തി കൊടുക്ക, ആരും മൂവ് ചെയ്യാൻ പറ്റാതെ നിർത്തി കൊടുക്ക, എങ്ങനെ പോകുന്നു നോക്കാം.
1: അത്തരത്തിലുള്ള ഫോട്ടോ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു 6 മാസത്തേക്ക്
0: എങ്ങനെ അപ്പൊ നിലവിളിയായി അരി വാങ്ങാനുള്ള ഓട്ടം, അതാണ് ഏറ്റവും പ്രധാനം. കേൾക്കുന്ന എല്ലാ സ്വകാര്യ
1: ബസ്സുകാരും
0: അരി വാങ്ങാൻ പോകുന്ന ഓട്ടത്തിനിടയിൽ മറ്റുള്ളവരുടെ വായിക്കരിയിടാൻ എന്തിനാണ് നിൽക്കുന്നത്? അതാ
1: ചോദ്യം.
0: അപ്പൊ സ്വകാര്യ ബസ്സുകാരെ കുറിച്ച് അറിയാഞ്ഞിട്ടും അവരുടെ ബുദ്ധിമുട്ടുകൾ അറിയാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ നിങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. എന്തായാലും ഇവർക്ക് ഈ ടൈം ഗ്യാപ്പ് കൊടുക്കുന്നതിൽ നമ്മുടെ പിന്നെ മോട്ടോർ വാഹന ഗതാഗത വകുപ്പും ഒക്കെ അതായത് ഒരു ടൈം ഉണ്ട് ഇവർക്ക് ഈ ഒരു പോയിന്റ് കടക്കുന്നത്. അപ്പൊ അതെല്ലാം ശ്രദ്ധിക്കേണ്ടത് സർക്കാരിന്റെ കൂടി ഉത്തരവാദിത്തം, നിങ്ങളെ മാത്രമായിട്ട് കുറ്റപ്പെടുത്തല്ല. പക്ഷെ റോഡിൽ ഇറങ്ങിയിട്ട് വളയം പിടിക്കുമ്പോൾ മറ്റുള്ളവരുടെ ജീവനും കൊണ്ടാണ് കളിക്കുന്നതെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം.
1: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും നാട്ടിലേക്ക് ഇപ്പൊ പോകുന്നവരൊക്കെ ഒന്ന് വളരെ ശ്രദ്ധിച്ചൊക്കെ പോകട്ടോ. ഈ ഡ്രൈവിംഗ് ചിലപ്പോൾ നമുക്ക് ആദ്യം ചെല്ലുന്ന ദിവസങ്ങൾ 1-2 ദിവസം നമുക്ക് ഒരു പിടുത്തം കിട്ടാതെ വരുന്നുണ്ട്. പക്ഷെ നാട്ടിൽ അതുപോലെയാണ് അപകടങ്ങൾ ഇപ്പം പെരുകി വരുന്ന വാർത്തകൾ നമ്മളിലേക്ക് എത്തുന്നത്.
0: നാട്ടിലെ കഴിഞ്ഞ ദിവസം വന്ന നല്ലൊരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്മഭൂഷൺ സ്വീകരിക്കുന്ന മമ്മൂട്ടി അടക്കമുള്ളവർക്ക് ആ സ്വീകരിക്കുന്ന ഒരു കാഴ്ച, മമ്മൂട്ടിയുടെ ആ ഗ്രേസ്, ആ ഒരു എളിമയൊക്കെ ഇങ്ങനെ നിങ്ങളെ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. എന്തൊരു സ്നേഹത്തോടെ, എന്തൊരു അഭിമാനത്തോടെ, എന്തൊരു വിനയത്തോടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രിയൊക്കെ അദ്ദേഹം വാങ്ങുന്നതൊക്കെ ഇങ്ങനെ സ്പീക്കറൊക്കെ വാങ്ങുന്നത് ഓംബിറിലേക്ക് ഇങ്ങനെ നോക്കി സ്നേഹത്തോടെ ആദരവോടെ അവർ നോക്കിയിരിക്കുന്ന ആ കാഴ്ച കാണുമ്പോൾ നമ്മുടെ മലയാളം എവിടെ നിൽക്കുന്നു, നമ്മുടെ മലയാളത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരം അല്ലേ ഈ പത്മഭൂഷണും പത്മവിഭൂഷണും ഒക്കെ.
1: അതെ, അദ്ദേഹത്തിന്റെ കൂടെ വൈഫ് ഉണ്ടായിരുന്നു, ദുൽഖറിന്റെ വൈഫ് ജോർജ്, അങ്ങനെ ബന്ധപ്പെട്ട നമ്മുടെ ആന്റോ ആന്റണി, അദ്ദേഹം എല്ലാം തന്നെ അവരുടെ ആ ഒരു നിരയിൽ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് വെള്ളാപ്പള്ളി നടേശനും അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു, മാധവന് കിട്ടിയിട്ടുണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ ഒന്ന് രണ്ട് പേര്
0: ഒരുപാട് നമ്മുടെ കേരളത്തിലെ അറിയപ്പെടാത്ത വ്യക്തിത്വങ്ങൾ. അതാണല്ലോ പത്മ പുരസ്കാരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അറിയപ്പെടാതെ നമുക്ക് നമ്മുടെ നാടിനും കാടിനും മരത്തിനും മണ്ണിനും പ്രകൃതിക്കും വേണ്ടി നിന്ന് ഒരുപാട് പേർക്ക്, കലകൾക്ക് വേണ്ടിയിട്ട് നിന്ന ഒരുപാട് വ്യക്തിക്കൊക്കെ അവാർഡ് കിട്ടിയിട്ടുണ്ട്, പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ആ ഒരു സന്തോഷം കഴിഞ്ഞ ദിവസം നല്ല ചിത്രമായിട്ട് ഇന്ന് പത്രങ്ങളിൽ ആദ്യ പേജിൽ തന്നെ മമ്മൂട്ടി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്ന് ആ പുരസ്കാരം സ്വീകരിക്കുന്നത് ഏറ്റവും നല്ലൊരു പിക്ചർ വന്നിട്ടുണ്ട്.
1: തീർച്ചയായിട്ടും 5 decades, അതായത് 50 വർഷത്തിൽ മേലെ 400 സിനിമകളാണ് അദ്ദേഹം ചെയ്തേക്കുന്നത്. അത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 95% നായകൻ തന്നെ.
0: അപൂർവമായിട്ടല്ലേ വില്ലൻ ആയിരുന്നു. പക്ഷെ അതിന്റെ കരിയറിൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം നോക്കൂ, ഗ്രേ ഷെയ്ഡിലോ എത്ര ക്യാരക്ടേഴ്സ് ആണ് അദ്ദേഹം ചെയ്യുന്നത്. കാതൽ ഒരിക്കലും മമ്മൂട്ടി ചെയ്യൂ എന്നൊക്കെ പലരും സംശയിച്ചിരുന്നു, പക്ഷെ അതിലെ ക്യാരക്ടർ മാത്രമാണ് അദ്ദേഹം നോക്കുന്നത്. അതെങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റൂ? ഇങ്ങനെ ദാഹം പുതിയ സംവിധായകരൊക്കെ വരുമ്പോൾ എനിക്ക് റോളുണ്ടോ, എനിക്ക് അടുത്ത പടം എന്നെ വെച്ച് ചെയ്യോ എന്ന് ചോദിക്കുന്നത് അതൊരു മാതൃകയാണ്. നമ്മളെ തേടിയിട്ട് ഒന്നും അവസരങ്ങൾ വരില്ല, നമ്മൾ അങ്ങോട്ട് പോകണം എന്ന് മമ്മൂട്ടി ഒരാളുടെ അവസരം ചോദിക്കുന്നത് നമ്മൾ സംശയിക്കുന്നുണ്ടാവും. പക്ഷെ ചോദിക്കും, അദ്ദേഹം പറഞ്ഞു ഞാൻ ചോദിക്കും, കാരണം ആവശ്യം എന്റേതാണ്, അവരുടേതല്ല. അവരുടെ മുന്നിൽ ഇഷ്ടം പോലെ ആക്ടേഴ്സ് ഉണ്ടാവും, പക്ഷെ എന്റെ മുന്നിൽ ഞാൻ മാത്രമേ ഉള്ളൂ, എനിക്ക് വേണ്ടി ചോദിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞത് ഒരു നല്ല പാഠമാണ്. നമ്മൾ നാണക്കേടോ മാനക്കേടോ അതിലൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു പുതിയ സംവിധായകൻ ഉയർന്നു വരുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രതിഭയിൽ വിശ്വാസം ഉണ്ടാകുമ്പോൾ ആ ഒരു പിന്നെ ഏറ്റവും കൂടുതൽ പുതുമുഖ സംവിധായകർക്ക് അവസരം കൊടുത്തൊരു നടൻ കൂടിയാണ് മമ്മൂട്ടി. അതായത് ഒരു ട്രസ്റ്റ്, ഇത് ചെയ്തിപ്പം വിജയിക്കും, ഒരു സംശയമൊന്നുമില്ല, അങ്ങോട്ട് കൊടുക്കുക തന്നെ ഡേറ്റ്, എന്നിട്ട് അത് വിജയിപ്പിക്കുക.
1: തീർച്ചയായിട്ടും എന്താണെങ്കിലും നമ്മൾ മലയാളികളെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തന്നേക്കുന്ന ഒരു നിമിഷം കൂടെ ആയിരുന്നു കഴിഞ്ഞ ദിവസത്തെ ആ ഒരു വലിയൊരു അവാർഡ് ചടങ്ങിൽ നിന്ന് വന്നേക്കുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ.
0: യെസ്, എന്തായാലും ഗൾഫ് പേജിൽ ഒരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കുറേ കാലമായിട്ട് സംസാരിക്കുന്ന ഒരു വാർത്തയാണ്. ഇത്തിഹാദ് റെയിൽ 30th ഇത്തിഹാദ് റെയിൽ വരാൻ പോവാണ്. ആദ്യ പാസഞ്ചർ സർവീസ് June 30th. അബുദാബി ഫിജൈറ യാത്രയ്ക്ക് 1 hour 45. അബുദാബി ഫിജൈറയ്ക്ക് 1.25 മണിക്കൂറുണ്ട്. എനിക്ക് MB ഗോവിന്ദ മാഷ് പറയുന്നതാണ് കുട്ടയിൽ അപ്പോ എടുത്തിട്ട് നമ്മുടെ കേരളയിൽ വരുമ്പോ പോകുന്നത് അതാണ്. പക്ഷെ അതൊക്കെ അവിടെ പറയുമ്പോൾ ഇവിടെ
1: ഇവിടെ കാണിച്ചു സമ്മതിച്ചു കൊടുക്കണം, കാരണം വളരെ കുറച്ച കാലം കൊണ്ട് 2 visa തീരുന്ന സമയം കൊണ്ട് തന്നെ ഇവരിത് തീർത്ത് കാണിച്ച് സർവീസ് തുടങ്ങാന്ന് പറയും. ഇപ്പൊ അബുദാബിന്ന് ഫുജേറയ്ക്കും ഫുജേറയിൽ നിന്ന് അബുദാബിക്കും
0: സെപ്റ്റംബറിൽ വരും, പിന്നെ ഡിസംബർ സെപ്റ്റംബറിലാണ്, September 30th ഒഫീഷ്യൽ ആയിട്ട് ഇത്തിഹാദ് റെയിൽ ഓടി തുടങ്ങുന്നത്. ഇപ്പൊ അതിന്റെ ആദ്യഘട്ടമാണ് അബുദാബി.
1: 50%
0: ഡിസ്കൗണ്ട് ഉണ്ട്. വേഗതയും ശേഷം ബുക്കിംഗ് യാത്രക്കാർക്ക് ഇത്തിഹാദ് റെയിൽ ആപ്പിലൂടെയും ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയും ഇന്നലെ മുതൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നു. അബുദാബി ഫുജൈറ റൂട്ടിലെ ടിക്കറ്റ് നിരക്ക് പറഞ്ഞാൽ കംഫർട്ട് ക്ലാസ് 55, പ്രീമിയം ക്ലാസ് 120, കംഫർട്ട് വിഭാഗത്തിൽ 150 ദിർഹത്തിന്റെ ടിക്കറ്റ് നിരക്കിൽ 50% കിഴിവ് നൽകിയിട്ടാണ് ഈ 55 ദിർഹം ആയിട്ടുള്ളത്. അപ്പം 55 നമുക്ക് 50%ഓട് കൂടിയിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. പരമാവധി ആ ഒരു യാത്ര ആസ്വദിക്കുക, കാരണം അത്രയും മനോഹരമായിട്ടുള്ള ഒരു ട്രെയിൻ സർവീസ് ആയിരിക്കും എന്തായാലും ഉണ്ടാകുന്നത്. 13 trains അടങ്ങുന്നതാണ് ഇത്തിഹാദ് റെയിലിന്റെ പാസഞ്ചർ ഫ്ലീറ്റ് എന്ന് പറയുന്നത്. ഓരോ ട്രെയിനിലും 400 യാത്രക്കാർക്ക് സഞ്ചരിക്കാം. മണിക്കൂറിൽ 200 km വേഗതയുണ്ട്. പ്രമുഖ പാസഞ്ചർ ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റർ ആയിട്ടുള്ള കിയോലിസ് കമ്പനിയുമായിട്ട് ചേർന്നിട്ടാണ് ഇത്തിഹാദ് റെയിൽ സർവീസ് നടത്തുന്നത്. ദുബായ് മെട്രോയെ നിയന്ത്രിക്കുന്നത് കിയോലിസ് ആണെന്ന് നമുക്കറിയാം. 2030 പ്രതിവർഷം 3.6 crore യാത്രക്കാരെ ഈ ശൃംഖല വഴി ലക്ഷ്യമിടുന്നു എന്നാണ് പറയുന്നത്. അബുദാബി ദുബായ് 57 minutes കൊണ്ട് എത്താൻ വേണ്ടി പറ്റും. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ അബുദാബി ദുബായ് ഫുജൈറ എന്നീ നഗരങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്. അബുദാബി ദുബായ് റൂട്ടിൽ തുടർച്ചയായിട്ട് ട്രെയിൻ സർവീസുകൾ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അവിടെ ഇപ്പോൾ ഒരുപാട് പേര് താമസിച്ചിട്ട് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നുണ്ട്, അവരെ സംബന്ധിച്ചിട്ട് ഒരു നല്ല കാര്യമായിരിക്കും. പിന്നെ ഷട്ടിൽ സർവീസ് ഉണ്ടെന്നുള്ളതാണ് അതിലും വലിയ കാര്യം. അത് ദുബായ് എത്രയോ കാലം മുമ്പ് തന്നെ പ്രാവർത്തികമാക്കിയ യാഥാർത്ഥ്യമാക്കിയതാണ്. ദുബായ്ക്ക് മാത്രമാണ് ഈ മെട്രോ സർവീസ് ഒക്കെ ഉണ്ടായിരുന്നത്. ഇപ്പൊ നമുക്ക് ഇത്തിഹാദ് വരുമ്പോൾ അബുദാബി തൊട്ട് ഫുജൈറയുടെ ആ മലയോരം വരെ ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ യാത്ര
1: ചെയ്യാൻ ഷാർജ ദുബായിലേക്ക് രാവിലെ വരുന്ന സമയം എടുക്കുന്നു
0: വളരെ എളുപ്പത്തില്.
1: എനിക്ക് ഒരുപക്ഷെ ഒരു സീസൺ ടിക്കറ്റ് ഒക്കെ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യം തന്നെയായിരിക്കും. ആൻഡ് പിന്നെ ഇത് ടിക്കറ്റ് എടുത്തെങ്കിൽ മാത്രമേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. യൂറോപ്യൻ സ്റ്റാൻഡേർഡ് പോലെ തന്നെ തന്നെയായിരിക്കും പണ്ടും
0: കേൾക്കുന്നത്.
1: അത്തരത്തിലുള്ള എല്ലാ എന്തായാലും നല്ല രീതിയിൽ തന്നെ ഉള്ള ഒരു ട്രെയിൻ, അതിന്റെ അത്രമാത്രം ഒരു ലക്ഷറി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളത്. ഇനിയിപ്പോ എന്തായാലും 30th നമുക്ക് നേരിട്ട് കണ്ടറിയാവുന്ന കാര്യങ്ങളോടെയാണ്.
0: വിശ്വനാഥ് സിൻഹ പുതിയ ചീഫ് സെക്രട്ടറി, ഞാൻ ജ്യോതിലാൽ ആയിരിക്കും എന്ന രീതിയിലായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ മന്ത്രിസഭാ യോഗം കഴിഞ്ഞു, വിശ്വനാഥ് സിൻഹ കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി ആയിട്ട് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു എന്നാണ് പറയുന്നത്. നിയമസഭയിൽ നടപടിക്രമങ്ങൾ ആരംഭിച്ചു. ഷിബു ബേബി ജോൺ സംസാരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം മന്ത്രി വി ഡി സതീശൻ വീര്യം കുറഞ്ഞ മദ്യനയത്തിൽ വീര്യമേറിയ ഒരു പ്രസ്താവന നടത്തുമോ ഇല്ലയോ നമുക്ക് കാണാം. എന്തായാലും പ്രതിപക്ഷം ഒട്ടും വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല. ഇന്നലെയൊക്കെ വലിയ രീതിയിൽ സ്പീക്കറുടെ ഡയസിന്റെ അടുത്ത് വരെ എത്തിയിട്ടുള്ള പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ സ്പീക്കർ പറഞ്ഞു, നിങ്ങൾ പ്രതിഷേധിച്ചോ പ്രതിഷേധിച്ചോ, ഞാൻ വാച്ച് ആൻഡ് വാർഡിനെ ഒന്നും വിളിക്കാൻ പോകുന്നില്ല, അങ്ങനെ ഒരു ബഹളത്തിന് നിയമസഭയെ ഞാൻ കൊടുക്കില്ല, പ്രതിഷേധിക്കുന്നവർക്ക് ഇവിടെ വേണോ, പ്രതിഷേധിച്ചോളൂ, തല്ലണോ, തല്ലിക്കോളൂ എന്ന് നമ്മൾ സിനിമയിൽ പറഞ്ഞത്, പ്രതിഷേധിക്കണോ, പ്രതിഷേധിച്ചോളൂ, ഒച്ചയുണ്ടാക്കണോ, ഒച്ചയുണ്ടാക്കിക്കോളൂ. തിരുവഞ്ചൂർ എന്ന ഏറ്റവും നല്ലൊരു സ്പീക്കറെ കൂടി നമ്മൾ ഈ നിയമസഭയിലൂടെ കാണുകയാണ്.
1: ഇതൊക്കെ തന്നെയാണ് പത്രങ്ങളിലെ പ്രധാന വാർത്തകളായിട്ട് നമുക്ക് വരുന്നത്. ബാക്കി വരുന്ന മണിക്കൂറിലെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ മിനി പ്രഭാ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഹോം
0: 77-ാമത്തെ മിനിറ്റില് ഗോൾ വന്നിരിക്കുകയാണ്, 1-0 കോംഗോയ്ക്കെതിരെ ഗോൾ വന്നിരിക്കുകയാണ്.
1: നല്ല ടീമാണ്
0: ഡാനിയൽ മിനോസ്, കോംഗോ നല്ല ടീമാണ്, കൊളംബിയ അതിലും നല്ല ടീമാണ്. കോംഗോ ശക്തരാണ്, അവർക്ക് നല്ല പറ്റിയ എതിരാളികളാണ്.
1: 12 മിനിറ്റ് ബാക്കി, ഒരു ഗോൾ കൂടെ ഉണ്ടെങ്കിൽ സമാസമം.
0: കൊളംബിയ ഒരു ഗോൾ വീണ് കഴിഞ്ഞാൽ കൊളംബിയ കുറച്ചുകൂടെ ഡിഫൻസിൽ ശ്രദ്ധിക്കും, അതുപോലെ കിട്ടുന്ന അവസരത്തിൽ ഗോൾ അടിക്കാനും നോക്കും. കോംഗോവും ഒട്ടും പുറകിലല്ല, 1-1 സമമാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇനി അവരുടെ, കാരണം ഇനി നേരം ഇല്ല.
1: അതെ അതെ, അല്ലെ, ബ്രില്യന്റ്. ഞാൻ ഓർത്തു ഇത് 0-0 ഒതുങ്ങുമെന്നുള്ള
0: ഗോൾ വരണം അല്ലേ, ഗോൾ സമയമില്ല.
1: അത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ക്രിസ്റ്റ്യാനോയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ, അല്ലെ, മെസ്സിയുടെ പറഞ്ഞു, ഞാൻ അവരെ മാർക്ക് ചെയ്യാനായിട്ട് പോയില്ല, കളിയുടെ രസം അത് പോകുന്ന പറയുന്ന പോലെ ഗോളുകൾ വരണം, ഗോളുകൾ അപ്പുറത്തും വരണം, എല്ലാ വലകളും ഗോൾ വരുമ്പോഴാണ്
0: രണ്ടടിച്ച് 78-80 മിനിറ്റ്, 10 മിനിറ്റിലൊക്കെ രണ്ടടിച്ച് തിരിച്ചു വരാം. പക്ഷെ ഫുട്ബോൾ ആണ് ഇത് സംഭവം, അവസാന വിസിലിൽ പടപട അടിച്ചു കഴിഞ്ഞാൽ തീർന്നില്ലേ, കാരണം റഫറി ഇവിടെ വിസിൽ വെക്കുന്ന സമയത്തായിരുന്നു കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ എക്സ്ട്രാ ടൈമിലേക്ക് കടന്നത്, അതുകൊണ്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റൂല. കൊളംബിയ അങ്ങനെ ഗോൾ അടിച്ചിരിക്കുകയാണ്, അങ്ങനെ മത്സരം ഇല്ല, അത് കൊടുത്തില്ല, വാറാണ് കൊടുത്തു കൊടുത്തു, അത് വാറിലേക്ക് പോയി, അത് ഗോളാക്കിയില്ല. 1-0 ആരാധകരെ ക്ഷമിക്കൂ, കൊളംബിയ 1-0 അതാണ്.
1: അതാണ് ഇപ്പോഴത്തെ നിലവിലുള്ള 11 മിനിറ്റ് ബാക്കി, നോക്കാം നമുക്ക് എന്താണ് ചരിത്രം ആവർത്തിക്കുവോ എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ തരം നോക്കാം. കോംഗോ, എനിക്ക് കോംഗോ അടിച്ച് അവർ
0: അത് ശരി, കോംഗോ ഒന്നുകൂടെ അടിക്കണം, എന്നിട്ട് കൊളംബിയ ഒന്ന് അടിച്ചിട്ട് രണ്ടാം മതി, വല്ലാത്തൊരാഗ്രഹമാണ്, നടക്കട്ടെ.
1: ഹോം 92.2 FM പ്രസ് ക്ലബ് ആണ് നിങ്ങൾ ഇത്രയും നേരം കേട്ടുകൊണ്ടേയിരുന്നത്.

0: ஹோம் எஃப்எம் பிரசன்ஸ் தமிழ் சாங் ஆஃப் தி ஆர். தமிழ் பாட்டு கேட்கலாமா? பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ், அகத்தீர் பில்டிங், அல்வன் கோல், பருத்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: നമുക്ക് നോക്കാം. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് അത്യാവശ്യം നല്ല രീതിയിൽ സ്ലോ മൂവിംഗ് ട്രാഫിക് ആണ്, കൺജഷൻ ഉണ്ട്. അതുപോലെ തന്നെ എമിറേറ്റ്സ് റോഡിലും ആക്ച്വലി ആസ് യൂഷ്വൽ പോലത്തെ എല്ലാ ദിവസത്തെയും ആ ഒരു സെയിം ട്രാഫിക് കാണുന്നു. അൽകെൽ റോഡിലും കുറച്ചധികം കൺജഷൻ ഉണ്ട് കേട്ടോ. അലിത്തേ റോഡ് പിന്നെ നമുക്ക് പറയേണ്ട, എല്ലാ ദിവസവും ഈ ഒരു സമയത്ത് നമ്മൾ പതിവ് കാഴ്ചകൾ അത് അങ്ങനെ തന്നെ അലിത്തേ ടോൾ റോഡിലും കാണുന്നുണ്ട്. എന്തായാലും ഷെയ്ഖ് സയ്യിദ് റോഡ് ഫ്രീ ഫ്ലോയിങ് ആയിട്ട് നമുക്ക് എൻറ്റയർ സ്ട്രെച്ചിൽ കാണാൻ സാധിക്കുന്നതാണ്. അൽക്കൂസ് കഴിഞ്ഞാൽ അൽകെൽ റോഡും ഫ്രീ തന്നെയാണ് കേട്ടോ. അപ്പം എന്നാലും ഇതൊക്കെ തന്നെയാണ് ട്രാഫിക് സിറ്റുവേഷൻ. മറ്റെവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.
1: ട്രാഫിക് അപ്ഡേറ്റ്
3: brought to you by ABC Cargo and Courier, number 1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM.
1: Ammane, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടപ്പാണ്.
2: ശ്രദ്ധിക്കണ്ട,
1: എടാ മോനെ പോടാ, പോയി വണ്ടിയുടെ എ സി അടിച്ചു പോയി.
3: അണ്ണം പേടിക്കണ്ട,
4: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
1: അമ്പാണ് എന്ന വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടപ്പാണ്.
2: അണ്ണ ശ്രദ്ധിക്ക,
5: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528 03

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: വീര്യം കുറഞ്ഞതിൽ ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ മറുപടി. കേരളത്തിന് പുതിയ ചീഫ് സെക്രട്ടറി. ലോകകപ്പിൽ പോർച്ചുഗലിന് വമ്പൻ ജയം. റൊണാൾഡോയ്ക്ക് ഇരട്ട ഗോൾ. 6 ലോകകപ്പിൽ സ്കോർ ചെയ്യുന്ന ആദ്യ താരം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. നിയമസഭയിലെ ബജറ്റ് ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി മറുപടി നൽകും. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ച തീരുമാനത്തിൽ മുഖ്യമന്ത്രി എന്ത് നിലപാടെടുക്കും എന്നതാണ് ആകാംക്ഷ. കോൺഗ്രസിലും യു ഡി എഫിലും എതിർപ്പ് ഉയർന്ന സാഹചര്യത്തിൽ നികുതി കുറയ്ക്കൽ പിൻവലിക്കണമെന്ന ആവശ്യമുണ്ട്. രാവിലെ മന്ത്രിസഭായോഗം ഈ വിഷയം ചർച്ച ചെയ്തു. തീരുമാനം പിൻവലിക്കാൻ യു ഡി എഫിൽ സമ്മർദ്ദമുണ്ട്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള ബജറ്റ് പ്രഖ്യാപനത്തിൽ അഴിമതി ആരോപിച്ച് പ്രതിപക്ഷം രംഗത്ത്. മദ്യക്കമ്പനിയായ ബക്കാഡിയുടെ അപേക്ഷ സ്വീകരിച്ച് അതിവേഗത്തിൽ തീരുമാനം വന്നതെന്നും അഴിമതിക്ക് വേണ്ടിയാണിതെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. ബജറ്റിലെ മദ്യനയത്തിൽ നിന്ന് സർക്കാർ പിൻവാങ്ങണമെന്നാവശ്യപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമിയും രംഗത്ത്. മദ്യ ഉപഭോഗം കുറയ്ക്കുമെന്ന യു ഡി എഫ് നയത്തിന് വിരുദ്ധമായ നിലപാടാണ് സർക്കാർ ഇതിലൂടെ കൈക്കൊണ്ടത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് പ്രത്യേക നികുതി ഘടന പ്രഖ്യാപിച്ചതിലൂടെ മദ്യ ഉപഭോഗ സാധ്യത വർദ്ധിക്കുകയാണെന്ന് ജമാഅത്തെ ഇസ്ലാമി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കോടികൾ വകമാറ്റിയെന്ന സി എ ജി റിപ്പോർട്ടിൽ വിശദീകരണവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സി എ ജി റിപ്പോർട്ടിന്റെ വസ്തുതകൾ ഉൾക്കൊള്ളാതെയാണ് സി എം ഡി ആർ എഫ് സുരക്ഷിതം. യാഥാർത്ഥ്യം ജനം തിരിച്ചറിയണം. സി എ ജി റിപ്പോർട്ട് രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുകയാണെന്ന് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. സി എം ഡി ആർ എഫിന്റെ വിശ്വാസ്യത തകർക്കാൻ ഉള്ള ബോധപൂർവമായ ശ്രമമാണിതെന്നും പിണറായി വിജയൻ ആരോപിച്ചു. ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ ഇന്നു മുതൽ വിതരണം ചെയ്യും. വിവിധ ക്ഷേമനിധി ബോർഡുകളിലെ പെൻഷനും നൽകും. രണ്ടിനുമായി 1080 കോടി രൂപ അനുവദിച്ച് ധനവകുപ്പ് ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട്. വിശ്വനാഥ് സിൻഹ കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. നിലവിൽ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് അദ്ദേഹം. 1991 ബാച്ച് ഐ എ എസ് ഉദ്യോഗസ്ഥൻ. ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് ഈ മാസം 30 വിരമിക്കും. കേരളത്തിൽ ലഹരിമരുന്ന് വ്യാപനത്തിൽ നിന്ന് മുക്തമാക്കുന്നതിനും മയക്കുമരുന്ന് കടത്ത് ശൃംഖലകളുടെ അടിവേരറുക്കാനും കേരള സർക്കാർ നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി അയൽ സംസ്ഥാനങ്ങളുമായി സംയുക്ത പ്രവർത്തനം ശക്തിപ്പെടുത്താൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇന്റലിജൻസ് അധിഷ്ഠിതമായ നിയമ നടപടികൾ ശക്തിപ്പെടുത്തുകയും മയക്കുമരുന്ന് കടത്തുകാരുടെ സാമ്പത്തിക ശൃംഖലകൾ തകർക്കുകയും അനധികൃത സമ്പാദ്യങ്ങൾ കണ്ടുകെട്ടുകയും ചെയ്യുന്നതായി മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കേരളത്തിലുണ്ടാകുന്ന വലിയ വാഹന അപകടങ്ങളുടെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ ജില്ലകളിലും പോസ്റ്റ് ക്രാഷ് ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കാൻ ഗതാഗത വകുപ്പിന്റെ നിർദ്ദേശം. കൊട്ടാരക്കരയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ടിപ്പർ ലോറി അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് മന്ത്രിയുടെ അടിയന്തര ഇടപെടൽ. അപകടങ്ങളിൽ കൃത്യമായ ശാസ്ത്രീയ അന്വേഷണം നടത്തി ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാനുള്ള ശുപാർശകൾ സമർപ്പിക്കുകയാണ് സമിതിയുടെ പ്രധാന ചുമതല. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ നേതൃത്വത്തിലുള്ള ആണവ പരിശോധനകൾക്ക് ഇറാൻ സമ്മതിച്ചുവെന്ന് ആവർത്തിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യു എസിന്റെ വാദം ഇറാൻ ഇന്നലെ തള്ളിയിരുന്നു. ഇറാന്റെ ബലിസ്റ്റിക് മിസൈൽ പദ്ധതി യു എസ് ഇറാൻ ധാരണാപത്രത്തിൽ ഇല്ലെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. ആണവ പരിശോധനയിൽ രണ്ട് തട്ടിലായതോടെ ഇറാനും യു എസും തമ്മിലുള്ള സമാധാന കരാറിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. ഇസ്രായേൽ ആയുധങ്ങൾക്കായി യു എസിനെ ആശ്രയിക്കുന്നത് നിർത്തണമെന്നും സ്വന്തം ആയുധ ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കണമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാൻ ആണവായുധ നിർമ്മാണത്തിൽ നിന്ന് പിന്മാറുമെന്ന് യു എസ് കരുതുന്നുണ്ടെങ്കിൽ അതവരുടെ നിഷ്കളങ്കതയാണെന്നും ഇറാന്റെ ഭീഷണിയെ ഒറ്റയ്ക്ക് നേരിടുമെന്നും ഇസ്രായേൽ ദേശീയ സുരക്ഷാമന്ത്രി. ഇറാനെതിരെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ യുദ്ധ അധികാരം നിയന്ത്രിക്കുന്ന പ്രമേയം യു എസ് സെനറ്റിൽ പാസായി. 48-50 വോട്ടുകൾക്കാണ് പ്രമേയം പാസായത്. പ്രമേയം നേരത്തെ ജനപ്രതിനിധി സഭയിൽ പാസായിരുന്നു. ഇറാനെതിരെ ഇനി ആക്രമണം നടത്താൻ യു എസ് കോൺഗ്രസിന്റെ അനുമതി ആവശ്യമെന്നാണ് പ്രമേയം പറയുന്നത്. നാവിക ഇടനാഴി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഒമാൻ. നാവികരെ ഒഴിപ്പിക്കാൻ വഴി തെളിയുകയാണ് ഇപ്പോൾ നിക്കം. ഗൾഫ് ശാന്തമായതോടെയെന്ന വാർത്തകൾ. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഗൾഫിനെ സംബന്ധിച്ച് ഹോർമോസ് പ്രതിസന്ധി പരിഹരിച്ചതോടെ നാവികരെ ഒഴിപ്പിക്കാനുള്ള വഴി തെളിയുകയാണ്. നാവിക ഇടനാഴി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒമാൻ കുടുങ്ങിക്കിടക്കുന്ന നാവികരെ എത്രയും പെട്ടെന്ന് സുരക്ഷിതമായി പുറത്തെത്തിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. നാവികരെ ഒഴിപ്പിക്കാനുള്ള വഴി തെളിയുകയാണ്. അയോധ്യ സംഭാവന തട്ടിപ്പിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സംഭാവന നൽകിയവരും SIT യുടെ മുൻപിലേക്കെത്തുമെന്ന് വിവരം. ഇവരുടെ വിശദമായ മൊഴിയെടുക്കും. കാണാതായ 60 കിലോ വെള്ളിക്കെട്ടി സംഭാവന നൽകിയ ഇന്ത്യൻ ബുള്ളിയൻ ആൻഡ് ജുവലേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അനുരാഗ് റസ്തോഗിയുടെ മൊഴി ആദ്യം രേഖപ്പെടുത്തും. ഡൽഹി മെറോളിയിൽ 10 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി തെളിവെടുപ്പിനിടെ രക്ഷപ്പെടാൻ ശ്രമിച്ചു. പ്രതിയുടെ കാലിൽ വെടിവെച്ച് പോലീസ് പിടികൂടി. വെടിവെയ്പ്പിൽ കാലിന് പരിക്കേറ്റ പ്രതിയെ നിലവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നിർണായക മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 ഗോളുകൾക്ക് തകർത്ത പോർച്ചുഗൽ. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഇരട്ട ഗോൾ മികവിലാണ് പോർച്ചുഗലിന്റെ വിജയം. ആദ്യ മത്സരത്തിൽ സമനില വഴങ്ങിയതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരെ നിർണയിക്കുന്നതിൽ പ്രാധാന്യമുള്ള മത്സരത്തിൽ ജയിക്കേണ്ടത് പോർച്ചുഗലിന് അനിവാര്യമായിരുന്നു. തുടർച്ചയായി 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന താരമെന്ന റെക്കോർഡ് റൊണാൾഡോ സ്വന്തം പേരിൽ കുറിച്ചു. ലോകകപ്പിൽ ഫുട്ബോൾ ആരാധകരെ അമ്പരപ്പിച്ചുകൊണ്ട് ഇംഗ്ലണ്ട് ഖാന മത്സരം ഗോൾ രഹിത സമനിലയിൽ കലാശിച്ചു. ഇംഗ്ലണ്ട് ഖാനയുടെ കടുപ്പമേറിയ പ്രതിരോധ കോട്ട ഇംഗ്ലണ്ടിന് തകർക്കാൻ സാധിച്ചില്ല. കൊളംബിയ കോംഗോ മത്സരം അവസാനിച്ചിരിക്കുകയാണ്. കോംഗോയെ എതിരില്ലാത്ത 1 ഗോളിന് തോൽപ്പിച്ച് കൊളംബിയ. ഫിഫ ലോകകപ്പിലെ ഗ്രൂപ്പ് L പോരാട്ടത്തിൽ ക്രൊയേഷ്യയ്ക്ക് ജയം. പനമയെ എതിരില്ലാത്ത 1 ഗോളിനാണ് തോൽപ്പിച്ചത്. ഇത്തിഹാദ് പാസഞ്ചർ ട്രെയിൻ യാത്രാ തീയതി പ്രഖ്യാപിച്ചു. June 30 ട്രെയിൻ സർവീസ്. ടിക്കറ്റ് ഇന്നലെ മുതൽ ഇത്തിഹാദ് റെയിൽ ആപ്പിലൂടെയും വെബ്സൈറ്റിലൂടെയും ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. അബുദാബിക്കും ഫിജേറയ്ക്കും ഇടയിലാണ് ആദ്യഘട്ട സർവീസ്. 1.5 മണിക്കൂർ ദൂരം കൊണ്ട് യാത്ര ചെയ്യാം. അബുദാബി ഫിജേറ റൂട്ടിൽ കംഫർട്ട് ക്ലാസ്സിന് 55, പ്രീമിയം ക്ലാസ്സിന് 120 ദിർഹവുമാണ് ടിക്കറ്റ് നിരക്ക്. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. നാവിക ഇടനാഴി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒമാൻ ഹോർമോസ് കടലിടുക്കിൽ കുടുങ്ങിയ നാവികരെ സുരക്ഷിതമായി പുറത്തെത്തിക്കാനുള്ള സുരക്ഷിത പാത എന്ന നിലയിലാണ് ഇപ്പോൾ പുതിയ നാവിക ഇടനാഴി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒമാൻ നാവികരെ പുറത്തെത്തിക്കുക ദൌത്യത്തിന്റെ പ്രധാന ലക്ഷ്യം. നിയമസഭയിൽ ബജറ്റ് ചർച്ചയ്ക്കുള്ള മറുപടി നൽകാൻ വേണ്ടി മുഖ്യമന്ത്രി VD സതീശൻ എത്തിയിരിക്കുകയാണ്. അടുത്ത വാർത്ത 9 മണിക്ക്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
3: Good morning, studio clock ഇപ്പോൾ 8 മണി കഴിഞ്ഞ 8 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldra's Auto AC Parts, #1 auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 36 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം 50%.
5: Weather update.
4: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
6: Mexico, United States, Canada.
7: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
6: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
7: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
8: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
7: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
9: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM.
7: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
4: Brought to you by Gulf Hypermarket Rasul Khaima, education partner, SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner, Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner, Aru Ayurveda Aras, Agadir Building, 1st floor, Mankhul Road, Bardubai.

0: You are listening to Sand Dunes with Akshay and Vidya.
1: Good morning, welcome back. Home 92.2 FM ലേക്ക് സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ജൂൺ 24 ബുധനാഴ്ച, സമയം 8 മണി കഴിഞ്ഞ് 19 മിനിറ്റ്. ബ്രാൻഡ് ന്യൂ ഡേ. എല്ലാവർക്കും ഈ മിഡ് വീക്ക് ആവുന്നതിൻ്റെ കൂടെ നമുക്കൊരു ചെറിയൊരു സന്തോഷവും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടും. രണ്ട് ദിവസം കൂടെ കഴിയുമ്പോൾ നമുക്ക് വീണ്ടും വീക്കെൻഡിലേക്ക് പോകാം. ഞാൻ പറഞ്ഞല്ലോ, മൺഡേ കഴിഞ്ഞാൽ ട്യൂസ്ഡേ മോട്ടിവേഷൻ നമുക്ക് വേണമെന്ന്. കാരണം ട്യൂസ്ഡേ ഒന്ന് നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് നടപടിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും പ്രൊഡക്റ്റീവ് ആയിരിക്കണം. പക്ഷേ നമുക്കൊരു റിലാക്സ് ചെയ്യാനുള്ള എന്താ പറയുന്നത് ഒരു മെൻറ്റാലിറ്റി എപ്പോഴും ഉണ്ടല്ലോ, അത് നമുക്ക് എപ്പോഴും ആവശ്യമാണ്. സത്യം പറഞ്ഞാൽ വർക്ക് വർക്ക് വർക്ക് മാത്രമല്ല, റിലാക്സ് എപ്പോഴും നമുക്ക് റിലാക്സ് ചെയ്യണം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ എത്തിഹാദ് റെയിൽവേയുടെ ഈ കാര്യം കാണുന്ന സമയത്ത് അവർ പറയാണ്, ഇപ്പം നമുക്ക് അബുദാബിയിൽ നിന്ന് കയറിയിട്ട് ഫുജൈറ വരെ ഇറങ്ങാം. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് ഈ ഒരു എന്ത് ചെയ്യും നമ്മൾ? അതായത് ആദ്യം പറയുന്നുണ്ട്, നിങ്ങൾ ഗ്യാരണ്ടീഡ് സീറ്റാണ്, അതായത് നിന്ന് പോലെ പരിപാടി ഇല്ല, അതാണ് അതിൻ്റെ അർത്ഥം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ സീറ്റിലിരിക്കുന്നതോടൊപ്പം ഒന്നെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ഉണ്ട്, ഇനി നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാനായിട്ടാണെങ്കിൽ അതിനുമുള്ള സ്പേഷ്യസ് എൻവയോൺമെൻ്റ് ഉണ്ട്. ഇനി ഇതൊന്നുമല്ല, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സ്വിച്ച് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുള്ള് കാമായിട്ട് ഒരു പക്ഷേ കിടന്നുറങ്ങാനായിരിക്കും അത് ഉദ്ദേശിച്ചത്. അങ്ങനെയാണെങ്കിൽ അതിനുമുള്ള, അതായത് എല്ലാ രീതിയിലുമുള്ള ഒരു കാം ആൻഡ് ക്ലീൻ അറ്റ്മോസ്ഫിയറാണ് എത്തിഹാദ് റെയിലിൽ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, നമ്മൾ ചില സമയങ്ങളിൽ നമുക്ക് തന്നെ റെസ്റ്റ് എടുക്കണം. എന്തായാലും എത്തിഹാദ് റെയിലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്കറിയാം എത്രയാണ് ഇതിൻ്റെ ഫീസ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ടിക്കറ്റിൻ്റെ ഫെയർ കാര്യങ്ങളൊക്കെ. 30-ാം തീയതി തുടങ്ങുമ്പോൾ അവർ ഫെയർ പറയുന്നത് 55 ദിർഹംസ് ആയിരിക്കും. ആൻഡ് അത് ലിമിറ്റഡ് പീരീഡിലേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ആ ടിക്കറ്റ് റേറ്റ്. അബുദാബി തൊട്ട് ഫുജൈറ വരെ പോകുന്നതിനായിട്ട് ആൻഡ് അതർ ഒരു ടിക്കറ്റ് പറയുന്നത് അതർ റേറ്റ്സ് ആർ ഇത് കംഫർട്ട് ക്ലാസ്സിനും അതുപോലെ തന്നെ പ്രീമിയം ക്ലാസ്സിന് 120 ദിർഹംസും ആയിരിക്കും ഇപ്പോൾ വരാൻ പോകുന്നതെന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത് കേട്ടോ. ഇനി ഇവർ ഈ 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഫീസേ വേണ്ട, അതായത് കംപ്ലീറ്റ്ലി ഫ്രീ ട്രാൻസ്ഫർ ആണ്. അതുപോലെ തന്നെ 2 to 17 ഏജസിനും എബോവ് 60 ഏജ് ഉള്ള സീനിയർ സിറ്റിസൻസിനും, അല്ല സീനിയർ സിറ്റിസൻസ് എന്ന് പറഞ്ഞില്ല, സീനിയർ ഏജ്ഡ് ആയിട്ടുള്ളവർക്കും, അത് എനിക്കൊന്ന് എല്ലാവർക്കും കിട്ടുമെന്ന് തോന്നുന്നു കേട്ടോ, 60 വയസ്സിന് മേലുള്ള അവർക്കും ഡിസ്കൗണ്ടഡ് ടിക്കറ്റ് എപ്പോഴും ഉണ്ടാവും എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് വളരെ നല്ല രീതിയിലാണ്, എനിക്കൊന്നും 900 കിലോമീറ്റേഴ്സ് സ്ട്രെച്ച് വരുന്ന ഒരു ഏറ്റവും വലിയ ഗൾഫ് മേഖലയിലെ റെയിൽ പദ്ധതി തന്നെയാണ്. അപ്പോൾ അതെന്താണേലും ഒരുപാട് കാര്യങ്ങൾ, അതായത് ഈ ടിക്കറ്റ് കൊടുക്കുന്നതിനൊപ്പം എനിക്ക് തോന്നുന്നു വളരെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓഫ് റെയിൽവേ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടാൻ ഇതിനകത്ത് എല്ലാ വിധേനയാണ് അവരൊരുക്കുന്നത്. ഓരോ സീറ്റിനും എന്താ പറയുന്നത് ഇലക്ട്രിക് പോയിൻസും, നമുക്ക് എന്തൊക്കെ വേണം നമുക്ക്, അതാ പറഞ്ഞത് വർക്ക് ചെയ്യണമെങ്കിലോ ലാപ്ടോപ്പ് ചാർജ് ചെയ്യണമെങ്കിലോ ഫോൺ ചാർജ് ചെയ്യണമെങ്കിലോ എല്ലാ കാര്യം ചെയ്യും. അതുപോലെ തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഇവർ ഒരുക്കിയേക്കുന്നത്. ആൻഡ് എത്ര ദിവസം മുന്നേ നമ്മൾ ട്രാവലിന് ടിക്കറ്റ് ബുക്ക് ചെയ്യണം, നമുക്ക് വേണമെങ്കിൽ ആഴ്ചകൾക്ക് മുന്നേ വേണമെങ്കിലും നമ്മുടെ ഡേറ്റ് അനുസരിച്ച് നമുക്ക് സീറ്റ് ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്യുന്നതിന് പിന്നെ റീഫണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ക്യാൻസലേഷനും പറ്റില്ല എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ചില ഫെയർസ് സേവർ ഫെയർസ് അല്ലെങ്കിൽ നല്ല ഡിസ്കൗണ്ട് റേറ്റിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാണുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 10 ദിർഹംസ് കൊടുത്ത് നമുക്കത് സേവ് ചെയ്ത് വെക്കാം, എന്നിട്ട് നമുക്ക് ബുക്ക് ചെയ്യുക എന്നുള്ളൊരു ഒരു ഒരു അങ്ങനത്തെ ഒരു ഓപ്ഷനോടെ ഇവർ കൊടുത്തിട്ടുണ്ട്. എന്നാലും ഞാൻ സൈറ്റിൽ കയറി നോക്കിയപ്പോൾ സൈറ്റ് ലോഡാകുന്നില്ല, അണ്ടർ മെയിൻ്റനൻസ് ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ വളരെ ഉടനെ തന്നെ അത് ഓപ്പൺ ആവും എല്ലാ കാര്യങ്ങളും, ബാക്കി വൈഫൈ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്താ പറയുന്നത് ലഗേജ് സ്പേസ് ആയിക്കോട്ടെ ബൂത്ത് സ്പേസ് ആയിക്കോട്ടെ എല്ലാം അത്രയും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മോഡേൺ കംഫർട്ടബിൾ രീതിയിലുള്ള ഒരു ട്രാവൽ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും എത്തിഹാദ് റെയിൽവേ നമുക്ക് എല്ലാവർക്കും തരാനായിട്ട് പോകുന്നത്. എന്താണേലും ഒരുപാട് മലയാളികൾ എനിക്ക് കഴിഞ്ഞ വട്ടം നമ്മുടെ ഈ ഒരു ഞാൻ നമ്മുടെ റേഡിയോയിൽ പറയുന്ന സമയത്ത് എനിക്ക് ഒരുപാട് മലയാളികൾ എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു, ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ്, ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാവാൻ സാധിച്ചതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആരെങ്കിലും ഇപ്പം എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു ബിഗ് ഹായ് എല്ലാവർക്കും, കാരണം ഒരു വലിയൊരു എന്തോ എഫേർട്ടിൻ്റെ ഒരു സാക്ഷാത്കാരമാണല്ലോ ഈ ജൂൺ 30 നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണേലും 30 നമുക്ക് ഇനിയിപ്പം അബുദാബി ഫുജൈറയാണ് വരുന്നത്, അതിനുശേഷം ദുബായിലേക്ക് വരും, അതിനുശേഷം ഷാർജയിലേക്ക് വരും. 30 മാർച്ച് 2027 ഫ്യൂച്ചർ ടു ഷാർജ എന്നുള്ളൊരു കാര്യം പറഞ്ഞ് ഡിസംബർ 30 നമ്മുടെ അൽ ദഫ്ര സ്റ്റേഷനിൽ നിന്ന് സർവീസ് ആരംഭിക്കും എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ബൈ നെക്സ്റ്റ് ഇയർ നമ്മൾ എൻറ്റയർ യു എ നമുക്ക് ഈസി ആയിട്ട് അതിവേഗത്തിൽ തന്നെ പോകാൻ പറ്റുന്ന ഒരു സ്ഥിതി വിശേഷത്തിലേക്ക് തന്നെയാണ് നമ്മൾ പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു സമയം സേവ് ചെയ്യേണ്ടവർക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണെന്നാണ് എനിക്ക്. എനിക്ക് തോന്നുന്നത്. അപ്പം എന്താണേലും ലെറ്റ് സീ എന്താണേലും ഇതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്ത് നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളൊക്കെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് വന്ദേ ഭാരതിൻ്റെ ഇനഗ്രേഷൻ നിങ്ങൾ ഓർമ്മയുണ്ട്, എല്ലാവരും കയറി അതിനകത്ത് ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ കുറേ പേര് അതിനകത്ത് പോകുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിക്കായിരുന്നു ജസ്റ്റ് ഒന്ന് അബുദാബി പോയിട്ട് ഇന്ന് ട്രയൽ അടിച്ചാലോ എന്ന്, അബുദാബിയിൽ നിന്ന് നേരെ ഫുജേറിൽ വന്ന്, അപ്പം പിന്നെ ഞാൻ വിചാരിക്കട്ടെ അബുദാബിയിൽ നിന്ന് ഫുജേറ വരും, പിന്നെ ഫുജേറ നിന്ന് തിരിച്ച് അബുദാബിയിൽ വരും, പിന്നെ അവിടെ നിന്ന് ഞാൻ വണ്ടി ഓടിച്ച് തിരിച്ച് ഇങ്ങോട്ട് വരണമല്ലോ. അത് ഓടിക്കുമ്പോഴാണ് ഇത്രയും ട്രാവൽ ചെയ്തതിൻ്റെ സുഖം അങ്ങ് പോയി. എന്താണേലും എന്താണേലും എക്സ്പീരിയൻസ് ആണ്, നമുക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ് ആണ്. എന്തായാലും 30-ാം തീയതി എതിഹാദ് റെയിൽവേ നമുക്ക് വേണ്ടി ഒക്കെ തന്നെ ഈ രാജ്യം തുറക്കാൻ പോകുന്നുള്ളൊരു ഗ്രേറ്റ് ന്യൂസ്. ആൻഡ് ടിക്കറ്റ് റേറ്റ് 55 ഫോർ എക്കോണമി ആൻഡ് 124

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.
11: കണ്ടില്ലേ, ഇന്നലെ മുതൽ മോൻ കരച്ചില് തന്നെ. നല്ല പനിയുണ്ട്. ഇവിടെ അടുത്ത് ഏതാ നല്ല ക്ലിനിക് ഉള്ളത്?
12: നീ അറിഞ്ഞില്ലേ, മുത്തിനയിൽ പുതുതായി തുറന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലിനിക് അല്ലൂർ പോളിക്ലിനിക്. കുട്ടികൾക്കായി പീഡിയാട്രിക്സ്, കൂടാതെ ജനറൽ മെഡിസിൻ, ENT, ഒഫ്താൽമോളജി, ഓർത്തോപീഡിക്സ്, ഗൈനക്കോളജി, ഡെർമറ്റോളജി, റേഡിയോളജി തുടങ്ങി എല്ലാം ഒരേ കുടക്കീഴിൽ.
11: താങ്ക് ഗോഡ്. ഇപ്പൊ തന്നെ പോവാം, അപ്പോയിന്റ്മെന്റ് എടുത്തോളൂ. എന്റെ കുടുംബത്തിന്റെ ആരോഗ്യമാണ് എനിക്ക് വലുത്. അല്ലട മോനെ,
12: നിങ്ങളുടെയും കുടുംബത്തിന്റെയും ആരോഗ്യത്തിനായി ഇപ്പോൾ ദേറ മുത്തിനയിൽ അല്ലൂർ പോളിക്ലിനിക്. വിസിറ്റ് ടുഡേ ഓർ കോൾ 04385-7841.
6: Alnoor Polyclinic, caring for you and your family.

0: ഈ സമയം എന്താ സംഭവത്തിലേക്ക് പോകാനുള്ള ഒരു സമയം കൂടെയാണ്. എന്താണ് മിനി പത്മ, ഇന്നത്തെ എന്താ സംഭവം?
1: എന്താ സംഭവം? പന്തും ഗോളുകളെ കുറിച്ചും തന്നെയാണ്. ഒരു പന്തും കുറേ ഗോളുകളും, അതേക്കുറിച്ചാണ് നമ്മുടെ ലോകം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് അല്ലേ. ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചത് ആരാ, ചരിത്രമേതാ, ഇനി എത്ര ഗോളുകൾ അടിക്കും, ഇനി എങ്ങനെയാണ് സംഭവങ്ങളൊക്കെ മാറി മറിയാൻ വേണ്ടിയിട്ട് പോകുന്നത്, ലോകകപ്പിന്റെ ചരിത്രത്തിലെ മുൻപത്തെ ഗോളുകൾ എങ്ങനെയാണ്, ആരാണ് ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചത്, ക്രിസ്ത്യാനോ റൊണാൾഡോ എന്തുകൊണ്ടാണ് ലോകം ഇപ്പോൾ വാഴ്ത്തി പാടുന്നത്, മുമ്പും വാഴ്ത്തി പാടാറുണ്ട് കേട്ടോ. അപ്പോ ഇന്നത്തെ സംഭവത്തില് ഒരു പന്തും ഗോളും, അതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ലോകത്തിൽ ഏറ്റവും അധികം ഗോൾ അടിച്ചതിന്റെ റെക്കോർഡ് നമുക്കറിയാം. കഴിഞ്ഞ ദിവസം ലിയോണൽ മെസ്സി അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന് സ്വന്തമാക്കിയിട്ടുണ്ട്. പിന്നാലെ തന്നെ എംബാപ്പേ ഉണ്ട്, ബ്രസീലിന്റെ റൊണാൾഡോയും പിന്നാലെയുണ്ട്. മെസ്സി 18, എംബാപ്പേ ക്ലോസെ 16, ബ്രസീലിന്റെ റൊണാൾഡോ 15, ജർമ്മനിയുടെ മുള്ളർ 14, പെലെ 12, കോക്സ് ഹംഗറിയുടെ 11, ക്ലിൻസ്മാൻ ജർമ്മനി 11 ഗോൾ വെച്ചിട്ടാണ് ഉള്ളത്. 6 ലോകകപ്പുകളിലും ഗോൾ അടിച്ച ഒരേ ഒരു കളിക്കാരൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. അപ്പൊ മെസ്സിയിലെ നോക്കുമ്പോൾ 2010 വേൾഡ് കപ്പിൽ മെസ്സിക്ക് ഗോൾ അടിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അങ്ങനെയാണ് ആ ഒരു റെക്കോർഡ് മെസ്സിക്ക് നഷ്ടമായത്. ശരിക്കും പറഞ്ഞാൽ ആലോചിച്ച് 2006 തൊട്ട് 2026 വരെയുള്ള വേൾഡ് കപ്പിന്റെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ അന്ന് മുതലാണ് ഇവർ രണ്ടുപേരും കളിച്ചു തുടങ്ങി. രണ്ടുപേരും എല്ലാ വേൾഡ് കപ്പിലും ഗോൾ അടിക്കണം, ഗോൾ അടിച്ചിട്ടുണ്ടാവുമെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ മെസ്സിക്ക് ഒരു വേൾഡ് കപ്പ് മിസ്സായിരുന്നു. അതുകൊണ്ടാണ് ഈ റെക്കോർഡ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പേരിൽ മാത്രമായിട്ട് മാറുന്നത്. പല പല റെക്കോർഡുകളും മെസ്സിയുടെ പേരിൽ മാത്രമാകുമ്പോഴും മെസ്സിക്ക് ഇല്ലാതെ പോകുന്ന ഒരു ഇത്, എല്ലാ കളിച്ച 6 ലോകകപ്പുകളിലും സ്കോർ ചെയ്ത താരമെന്ന ആ ഒരു ബഹുമതി ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് CR7 മാത്രമായിട്ട് പോവുകയാണ്. പക്ഷേ ഒരൊറ്റ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം ആരായിരുന്നു പറയാം, ഫ്രാൻസിന്റെ ജെസ് ഫോണ്ടെയ്ൻ എന്ന് പറഞ്ഞൊരു കളിക്കാരുണ്ട്. ഒരു വേൾഡ് കപ്പേ കളിച്ചിട്ടു 13 ഗോൾ ആ വേൾഡ് കപ്പിൽ അടിച്ചു എന്നാണ് പറഞ്ഞത്. ഒന്ന് എണ്ണം പറഞ്ഞ 13 ഗോളുകളാണ് ഫ്രാൻസിന്റെ. ഫ്രാൻസിന്റെ കളിക്കാർ എല്ലാ കാലത്തും മികച്ചവരാണ്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ നമ്മൾ കിലിയൻ എംബാപ്പയും കാണുന്നു ഫ്രാൻസിന്റെ ഏറ്റവും മികച്ച പ്ലെയർ ആയിട്ട്. അപ്പൊ ജെസ് ഫോണ്ടെയ്ൻ എന്ന് പറയുന്ന ഒരൊറ്റ പ്ലെയർ ഒരൊറ്റ വേൾഡ് കപ്പിലെ മത്സരത്തിലൂടെ 1958 കേട്ടോ, ആ വേൾഡ് കപ്പിൽ 13 ഗോളാണ് ഒരൊറ്റ വേൾഡ് കപ്പിൽ അടിച്ചത് എന്നാണ് പറയുന്നത്. അപ്പൊ അത് സംഭവമാണ്, ഒരു ഇതിഹാസമായിട്ടുള്ള ഒരു വ്യക്തിയാണ്.
0: തീർച്ചയായും പലപ്പോഴും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പഴയ കളികളൊക്കെ കാണുമ്പോഴല്ലോ നമ്മൾ വിചാരിക്കും ഈ മനുഷ്യർ എങ്ങനെയാണ് ഇത്രയും ഫ്ലെക്സിബിൾ ആയിട്ട് പോകുന്നത്. ഗോളുകൾ ഭയങ്കര, നമ്മൾ മുന്നേ പറഞ്ഞല്ലേ, രസമാണ് അദ്ദേഹം. അതേപോലെ 6 വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 2 ഹാട്രിക്കിന് തുല്യമാണ് അദ്ദേഹത്തിന്.
1: ശരിക്കും 2 ഹാട്രിക്ക്, തീർച്ചയായിട്ടും അത് തന്നെ. അതിലെല്ലാം സ്കോർ ചെയ്യാന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പ് എടുക്കുമ്പോ എത്ര പ്രഗത്ഭരായവരും പ്രതിഭാധനരായവരും ഏറ്റവും കരുത്തരായവരും ഒന്ന് പതറും പെനാൾട്ടി എടുക്കുമ്പോഴും, അതല്ലാത്ത സമയത്തും കാലിൽ പന്ത് വന്ന് ആരും ബോക്സിനടുത്ത് ആരും ഇല്ലെങ്കിൽ പോലും ഒരു നിമിഷം പകച്ചു പോകും നമ്മൾ കാണാറുണ്ട്. പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കാലിൽ പന്ത് കിട്ടിക്കഴിഞ്ഞാൽ അടിച്ചിരിക്കും. എനിക്ക് ഇപ്രാവശ്യത്തിൽ കണ്ടത് ആ പെനാൾട്ടി ആ സഹതാരം വന്നിട്ട്
0: അടിക്കുന്നേ ഇവര് തമ്മിൽ എന്തെങ്കിലും ഒരു വാറുണ്ട്, കോൾഡ് വാർ ഉണ്ടോ നമുക്ക് അറിയത്തില്ല. അപ്പൊ ഇങ്ങനെ ഒതുക്കം പറയുന്നത് കേട്ടപ്പോഴത്തേക്ക് അത് എനിക്ക് തോന്നുന്നു ക്രിസ്ത്യാനോയുടെ തന്നെ തീരുമാനമായിരുന്നു കേട്ടോ.
1: തീർച്ചയായിട്ടും
0: അദ്ദേഹത്തിന്റെ കറക്റ്റ് ആയിട്ട് രണ്ടാമത് പറയുന്ന ആ സ്ലാങ് പിന്നാണ് എനിക്ക് മനസ്സിലായത്. ഇത് ഒരു
1: സ്വന്തം ഗോള് പോലെ അത് സെലിബ്രേറ്റ് ചെയ്തു. അത് തന്നെയാണ് അവന്ന് പറയുമ്പം ഈ ക്ലബുകൾ തമ്മിൽ അല്ലെങ്കിൽ കളിക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തൊക്കെ ആശയക്കുഴപ്പം ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ വാർത്തകൾ സജീവമാകുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താ റൊണാൾഡോ അത് എടുക്കാൻ വേണ്ടി പോകുമ്പോ ഇവൻ എന്തോ പറയാണ്, അവനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, അങ്ങനെ ഗോളില്ലാതെ
0: അങ്ങനെ വിചാരിക്കുള്ളൂ.
1: നമ്മുടെയൊക്കെ മനസ്സ് സാധാരണക്കാരുടെ മനസ്സിൽ ഇങ്ങനെ പലതും വരും. പക്ഷെ അങ്ങനെയല്ല, ആ കളിക്കാരൻ വന്ന് പറയുന്നു ക്രിസ്ത്യാനോ ഗോൾ അടിക്കുക, എല്ലാ കണ്ണുകളും ക്രിസ്ത്യാനോയുടെ കണ്ണിലും കാലിലും മാത്രമാണ്, ഇതാ അടിക്കാൻ പോകുന്നു പറഞ്ഞ സമയത്താണ്. അതൊരു നല്ലൊരു തന്ത്രമായിരുന്നു അല്ലേ.
0: എന്റെ ആഗ്രഹം എന്താ അറിയോ, ഈ അർജന്റീനയും പോർച്ചുഗലും ലാസ്റ്റ്
1: ഓൺലി മാച്ച്
0: അറിയും. എന്താണേലും അല്ലെ, ഈ 6 ഗോൾ 6 വർഷവും അടുപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഒരു ചരിത്ര നേട്ടം തന്നെയാണ് എന്ന് എനിക്കൊന്നും ഇനി ആർക്കും അത് ഒരു പക്ഷേ എംബാപ്പയ്ക്ക്
1: അദ്ദേഹം തുടർച്ചയായിട്ട് വേൾഡ് കപ്പ് കളിച്ചിട്ടുണ്ട്, സ്കോർ ചെയ്തിട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമുക്കറിയാൻ പറ്റില്ല ഇനി എത്ര കാലത്തേക്ക്. പക്ഷെ ഇപ്പോ നമ്മുടെ ഒരു അടുത്ത വേൾഡ് കപ്പ് വരെ നിൽക്കുന്നത് എന്തായി, അടുത്തതും അതിനപ്പുറത്തെ വേൾഡ് കപ്പ് വരെ അത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പേരിൽ തന്നെയായിരിക്കും. കാരണം 3 വേൾഡ് കപ്പാണ് എംബാപ്പയ്ക്ക് പിന്നെ ഇനി കിടക്കുന്നതേ ഉള്ളൂ. പക്ഷെ റെക്കോർഡുകൾ നേരത്തെ സച്ചിൻ ടെണ്ടുൽക്കറും വിരാട് കോഹ്ലിയൊക്കെ പറഞ്ഞ പോലെ ഭേദിക്കപ്പെടാനുള്ളതാണ്. ഉസൈൻ ബോൾട്ടിന്റെ ആയാലും സച്ചിന്റേതായി കഴിഞ്ഞാലും ഇപ്പൊ പറഞ്ഞ പോലെ മെസ്സിയുടെയും ക്രിസ്ത്യാനോ എല്ലാ റെക്കോർഡുകളും തകർക്കണം, അപ്പോഴല്ലേ പുതിയ പുതിയ പ്രതിഭകൾ വരുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. പക്ഷെ എളുപ്പത്തിൽ എത്രയും പെട്ടെന്ന് റെക്കോർഡുകൾ തകർക്കപ്പെടുന്നത് എംബാപ്പയുടെ കാര്യത്തിലാണ് തോന്നുന്നത്. അദ്ദേഹം ഓരോ റെക്കോർഡുകളും തകർത്ത് വളരെ എളുപ്പത്തിലാണ്. മെസ്സി ഇത്രയും വർഷം എടുത്തിട്ട് ഇത്രയും വേൾഡ് കപ്പിലാവുമ്പോൾ എംബാപ്പ ചുരുങ്ങിയ ഒരു സമയം കൊണ്ട് അതിലേക്ക് എത്തുന്നു എന്നതാണ്, അതും നമ്മൾ കാണാതെ പോരുത്. മെസ്സിയെ നമ്മൾ ഒരുപാട് പ്രകീർത്തിക്കുമ്പോഴും നമുക്ക് ഒരുപാട് സ്നേഹം ഉണ്ടാകുമ്പോഴും അതിന്റെ നിഴലായിട്ട് മാത്രം ഒതുങ്ങേണ്ട ആളല്ല എംബാപ്പയെ. എംബാപ്പയെ അതിൻ്റെതായ രീതിയിൽ തന്നെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം. എന്തായാലും വേൾഡ് കപ്പ് പറയുമ്പോ ഈ വേൾഡ് കപ്പിന്റെ ചരിത്രത്തിലെ പ്രധാന സംഭവം നോക്കുമ്പോൾ ഡിസ്പ്ലേ വെച്ച ട്രോഫി കാണാതായ സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുറ്റിക്കാട്ടിൽ നിന്ന് പണ്ട് തുടങ്ങിയ കാലത്ത് കുറ്റിക്കാട്ടിൽ നിന്ന് ഒരു പട്ടി കുറച്ചു ദിവസം കഴിഞ്ഞിട്ടാണ് ഈ അതായത് ഡിസ്പ്ലേക്ക് ഇത് വെച്ചു, ഇത് കാണാതായി. ആളുകൾ അങ്ങോട്ട് ചിഹ്നം പിന്നൊക്കെ ഓടി കാണാനില്ല. അവസാനം ഒരു പട്ടി ഇത് ഇങ്ങനെ മണത്ത് പോയിട്ട് കണ്ടുപിടിച്ചു. പിന്നെ എന്ത് ചെയ്തു, അപ്പൊ ഒരു റെപ്ലിക്ക വെച്ചിരുന്നല്ലോ. അപ്പൊ ബ്രസീൽ തുടർച്ചയായിട്ട് ജയിക്കുന്ന സമയത്ത് ഇത് എടുത്തിട്ടും ബ്രസീലിന് കൊടുത്തു, ഇത് നിങ്ങൾ വെച്ചു, മറ്റേ ഒറിജിനൽ കിട്ടിയല്ലോ. എന്താ ഉണ്ടായത്, ബ്രസീലിന്റെ കയ്യിൽ അത് കാണാതായി 1983. പിന്നെ ബ്രസീലിന്
0: കിട്ടിയിട്ടേ ഇല്ല.
1: അതുപോലത്തെ സംഭവമാണ് നമ്മുടെ ഫിഫ വേൾഡ് കപ്പിൽ ഉണ്ടായിരുന്നത്. അവിടെ വെച്ച വേൾഡ് കപ്പേ കാണാനില്ല. എന്നിട്ട് ഇത്രയും ആൾക്കാരുണ്ടായിട്ട് ഒരു പട്ടി വേണ്ടി വന്ന് പൊന്തക്കാട്ടെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അത് നല്ല പേപ്പറിലൊക്കെ പൊതിഞ്ഞ ഒരു മനുഷ്യനൊരു സ്നേഹം തോന്നി കാണാൻ
0: തൊട്ടടുത്ത് മറ്റേ പ്രതിമ അടിച്ചോണ്ട് പോകത്തില്ല. അതുപോലെ എവിടെയും
1: മാധവൻ കെട്ടുന്നു ജയിക്കോട്ട് പോയില്ല എന്ന് പറഞ്ഞപോലെ
0: മുള്ളാണി പപ്പൻ ചേട്ടൻ വേണ്ടി വന്നു.
1: ഇതിൽ ഈ പട്ടിയുടെ പേരെന്താണെന്നറിയോ? പിക്കിൾസ് എന്നാണ് ആ പട്ടിയുടെ. കണ്ടെത്തിയ പട്ടിക്ക് ഒരു പേരുണ്ട്, പിക്കിൾസ് എന്ന് പറഞ്ഞൊരു പട്ടി. എന്നിട്ട് അത് കണ്ടെത്തിയിട്ട് കൊടുത്തപ്പോ ബ്രസീലുകാർക്ക് അത് സൂക്ഷിക്കാൻ പറ്റുമോ? അതും ഇല്ല, അതും കാണാണ്ടായി. പിന്നീട് ആ ട്രോഫി കിട്ടിയിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. നമുക്കൊരു സ്വർണ്ണ പതക്കോ നമുക്കൊരു ഗോൾഡ് മെഡലോ
0: അല്ല, ട്രോഫി തന്നെയാണ് ഇപ്പോഴും
1: അതന്നെ കൈമാറി കൈമാറി അതങ്ങനെ വരുന്നു. പക്ഷെ ആ കാണാതായപ്പോ ഒന്ന് വാങ്ങിച്ചു വെച്ചത് ബ്രസീലിന്
0: കൊടുത്തപ്പോഴാണ്.
1: അതാ ബ്രസീലിന്റെ കാര്യത്തിൽ ഉണ്ടായത്, എന്തായാലും കാണാനില്ല.
0: അങ്ങനെ ഒരു സംഭവം
1: വേൾഡ് കപ്പില്
0: തീർച്ചയായിട്ടും. അപ്പൊ എന്താണല്ലേ, എന്താ സംഭവം, രസകരമായിട്ടുള്ള 6 വർഷവും തുടർച്ചയായിട്ട് ഗോൾ അടിച്ചതിന് പുറമെ ഇതുപോലെ ട്രോഫി കാണാതെ പോയൊരു സംഭവം കൂടെ നടന്നിട്ടുണ്ടെന്നുള്ളതാണ്
1: നമ്മൾ
0: തീർച്ചയായിട്ടും.
2: തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? Brought to you by Aru Ayurveda RS, Agathir Building, Alvankul, Parthubai.

0: அண்ணா
1: நடா
0: ஒன் லாஸ்ட் டான்ஸ்.
1: ஓகேடா போடே.
2: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
3: Traffic update. Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
4: ഓൾറൈറ്റ്, ഷെയ്ഖ് മുഹമ്മദ് ബിൻ സൈറോ അല്ലേ ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് അതിനോടനുബന്ധിച്ചല്ല, ഈ സമയത്ത് അല്ലെങ്കിലും അവിടെ ഒരു ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്. എന്നാലും ഇച്ചിരി ഒരു കൂടുതൽ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. നമുക്കിപ്പോൾ സ്ലോ മൂവിങ് ട്രാഫിക്ക് അൽ വർക്ക നാദൽ ഹമർ കഴിയുന്ന ആ ഒരു ഏരിയ വരെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സൈറോഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അൽഗിത്യ ടോൾ റോഡിലും ട്രാഫിക് ഉണ്ട്, നല്ല രീതിയിലുള്ള ട്രാഫിക് ഉണ്ട്. റാസൽകൂർ നമ്മുടെ കയറി നമ്മുടെ അൽഖേൽ റോഡിലേക്ക് വരുന്ന അടുത്ത് രണ്ട് ആക്സിഡൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഏരിയ മാത്രം ഇച്ചിരി ഒരു കൺജഷൻ, ബാക്കി അൽഖേൽ റോഡ് കാര്യങ്ങളൊക്കെ തന്നെ ഫ്രീ ഫ്ലോയിങ് ആണ്. നമ്മുടെ ട്രേഡ് സെന്റർ റൗണ്ട് അബൌട്ടിന്റെ അവിടെ ഒരു ചെറിയൊരു സ്ലോ മൂവിങ് ട്രാഫിക്, പ്രശ്നമൊന്നുമില്ല. ബാക്കി എൻറ്റയർ ഷെയ്ഖ് സായ റോഡും ഫ്രീ ഫ്ലോയിങ് ആണ്. അബുദാബിയിലേക്കൊക്കെ കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. അജ്മാലിലെ സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എവിടെയാണ് നമ്മുടെ തുമ്പെ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് ആ ഒരു സ്ട്രീറ്റിൽ നമുക്ക് അലിത്യ സ്ട്രീറ്റിലാണ് രണ്ട് ആക്സിഡൻസ് സംഭവിച്ചിട്ടുണ്ട്. അവിടെ ഒരു സ്ലോ മൂവിങ് ട്രാഫിക്ക്, ആ ഒരു റോഡും എപ്പോഴും അജ്മാലിൽ നോക്കുകയാണെങ്കിൽ ഇച്ചിരി കഞ്ചഷൻ ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. ഇത് മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ബാക്കി എല്ലാം സേഫ് ആയിട്ട് ആൻഡ് ക്ലീൻ ആയിട്ട് പോകുന്നുണ്ട്. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ കാണുവാണെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.
3: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: Z5-ന്റെ സബ്സ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ തരാവുന്നതാണ്, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്താൽ മതി. പക്ഷേ Z5-ലെ നമുക്ക് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാ ഭാഷകളിലുമുള്ള, അതിപ്പം തമിഴ്, മലയാളം, ഹിന്ദി, തെലുങ്ക് തുടങ്ങിയിട്ടുള്ള എല്ലാ ഭാഷകളുടെയും ചിത്രങ്ങൾ, വളരെയധികം ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുള്ള ചിത്രങ്ങൾ നമ്മളിപ്പോൾ തിയേറ്ററിൽ മിസ്സായിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ക്വാളിറ്റിയോടെ നമുക്ക് Z5-ൽ കാണാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഒരു 275 ദിർഹംസ് ആണ് ആക്ച്വലി ഇതിൻ്റെ ആനുവൽ പാക്കേജ്. പക്ഷേ ഇപ്പം നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 99.99 ദിർഹത്തിന് നമുക്കൊരു കംപ്ലീറ്റ് ഓൾ ആക്സസ് ആനുവൽ പാക്കേജ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ. വളരെ ഇതൊരു ഫെസ്റ്റീവ് ഓഫറാണ്, അതുകൊണ്ട് തന്നെയാണ് 99.99 കിട്ടുന്നത്. ഇത് നിങ്ങൾ ജസ്റ്റ് തിങ്ക് ചെയ്ത് നോക്കിയാൽ മതി, എനിക്ക് തോന്നുന്നു ഈ ഒരു പാക്കേജിൽ വേറെ ഒരു സബ്സ്ക്രിപ്ഷനും നമുക്ക് സിനിമ കാണാത്തക്ക രീതിയിൽ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ എന്തായാലും 275.99 എന്നാണ് ഈ ഒരു 99.99 ഇപ്പോൾ വന്നിരിക്കുന്നത്. ആൻഡ് ഇത് മാത്രമല്ല, നിങ്ങൾക്കിപ്പോൾ 3 മാസത്തേക്കൊരു ഷോർട്ട് ടേമിൽ ഉള്ളൊരു സബ്സ്ക്രിപ്ഷൻ വേണോ, അങ്ങനെയാണെങ്കിൽ ഒരു 22.99 ദിർഹത്തിനും അവർ കൊടുക്കുന്നുണ്ട്. ഇനി അതല്ല, പെർ മന്ത് വേണമെങ്കിൽ 19.99 ദിർഹത്തിനും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫർ മാത്രമാണ് എന്നുള്ളൊരു കാര്യം. വേണമെങ്കിൽ നിങ്ങൾക്ക് 1 മാസം നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ആനുവൽ പാക്കിലേക്ക് ഉണ്ടെങ്കിൽ കേട്ടോ, ഞാൻ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു 1 മാസം യൂസ് ചെയ്തിട്ട് പിന്നെ 99 എടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നിങ്ങൾക്ക് ഇതാണ് ഇപ്പോഴത്തെ ഓഫർ, നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും പോയി എടുക്കാവുന്നതാണ്. എന്നാലും Z5-ൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഫെസ്റ്റീവ് ഓഫറാണ് നടക്കുന്നത്. ഷോർട്ട് പീരീഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താണെങ്കിലും മലയാളത്തിൽ നിങ്ങൾക്ക് തിയേറ്ററിൽ മിസ്സായേക്കുന്ന ഒരുപാട് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആയിട്ടുള്ള ചിത്രങ്ങൾ നമുക്കിപ്പോൾ പാറ്റഡ് ഉൾപ്പെടെ നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്താണേലും ഞാൻ നിങ്ങൾക്ക് ആനുവൽ പാക്ക് തരാം. ഞാൻ വെയിറ്റ് ചെയ്യാം, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഇന്നലെയും വിന്നേഴ്സ് ആയിട്ടുള്ളവരുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ആരാണ് വിന്നർ ആവുന്നതെന്ന് പോകുന്നത് ചോദിക്കാം. ഒരു ചോദ്യം ഉണ്ടാവും, അതിന് കറക്റ്റായിട്ടുള്ള ഉത്തരം മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി.
2: അമ്മേ, എനിക്ക് പൊറോട്ട വേണം.
3: എനിക്ക് റൈസ് വേണ്ട, സംതിങ് സ്പൈസി.
4: എനിക്ക് ഈവനിംഗ് സ്നാക്സ് നല്ല ക്രിസ്പി ആയിട്ടുള്ളത് വേണം.
2: ഒരു ഫാമിലി, പല ടേസ്റ്റ്, അതിനുള്ള പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് വെജ് മീ.
4: ലഞ്ചും വെറൈറ്റി സ്നാക്സും ഫിൽറ്റർ കോഫിയും മസാല വടയും, ഡിന്നറിന് പൊറോട്ട, ചപ്പാത്തി, കുറുമ ചോലാ ഭട്ടൂര, എന്തൊക്കെ വേണം.
2: മികച്ച ആംബിയൻസ്, ക്വിക്ക് ഡെലിവറി ഫ്രം നൂൺ, ടേക്ക് അവേ ഫെസിലിറ്റീസ്, അഫോർഡബിൾ പ്രൈസും ബെസ്റ്റ് ഫാമിലി ഡൈനിങ് എക്സ്പീരിയൻസ്. വെജ് മീ റെസ്റ്റോറൻറ്റ്, 17 outlets across the UAE. The people's choice.

0: പാമ്പാണ്. എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ. ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
1: ശ്രദ്ധിക്കണ്ട.
0: എടാ മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
2: അണ്ണം പേടിക്കണ്ട,
3: വണ്ടി നേരെ അഡ്രാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രാസിലേ ഉള്ളൂ.
0: അമ്പാണ്, എന്നാ വേഗം പോ അഡ്രാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
1: അണ്ണ ശ്രദ്ധിക്ക.
4: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.
5: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹവ് ബ്ലോക്ക് 4, കരാമ.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100. യു ആർ ലിസണിംഗ് ടു സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: പിഎം ശ്രീ നിയമസഭയിൽ നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. നിയമസഭയിലെ ബജറ്റ് ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി അല്പസമയത്തിനകം മറുപടി നൽകും. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ച തീരുമാനത്തിൽ മുഖ്യമന്ത്രി എന്ത് നിലപാടെടുക്കും എന്നതിലാണ് ആകാംക്ഷ. കോൺഗ്രസിലും UDFലും എതിർപ്പ് ഉയർന്ന സാഹചര്യത്തിൽ നികുതി കുറയ്ക്കൽ പിൻവലിക്കണമെന്ന് ആവശ്യമുണ്ട്. രാവിലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ വിഷയം ചർച്ച ചെയ്തിരുന്നു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള ബജറ്റ് പ്രഖ്യാപനത്തിൽ അഴിമതി ആരോപിച്ച് പ്രതിപക്ഷം രംഗത്ത്. മദ്യകമ്പനിയായ ബക്കാഡിയുടെ അപേക്ഷ സ്വീകരിച്ച് അതിവേഗത്തിലാണ് തീരുമാനം വന്നതെന്നും അഴിമതിക്ക് വേണ്ടിയാണിതെന്നും പ്രതിപക്ഷം ആരോപിച്ചു. തിരുവനന്തപുരത്ത് BJP തിരിച്ചടി എന്ന വാർത്തയാണ് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വാർത്ത. തിരുവനന്തപുരം നഗരസഭയിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധു. വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. BJP വിഷയത്തിൽ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. സത്യപ്രതിജ്ഞ അസാധുവാക്കിയിരിക്കുകയാണ് ഹൈക്കോടതി. വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കോടികൾ വകമാറ്റിയെന്ന CAG റിപ്പോർട്ടിൽ വിശദീകരണവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. CAG റിപ്പോർട്ട് വസ്തുതകൾ ഉൾക്കൊള്ളാതെയുള്ളതാണ്. CMDRF സുരക്ഷിതം. യാഥാർത്ഥ്യം ജനം തിരിച്ചറിയണം. CAG റിപ്പോർട്ട് രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുകയാണെന്ന് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. CMDRFന്റെ വിശ്വാസ്യത തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണിതെന്ന് പിണറായി വിജയൻ. ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ ഇന്നു മുതൽ വിതരണം ചെയ്യും. വിവിധ ക്ഷേമനിധി ബോർഡുകളിലെ പെൻഷനും നൽകും. രണ്ടിനുമായി 1080 കോടി രൂപ അനുവദിച്ച് ധനവകുപ്പ് ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട്. ബിശ്വനാഥ് സിൻഹ കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. നിലവിൽ ആഭ്യന്തരവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് അദ്ദേഹം. 91 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ് ബിശ്വനാഥ് സിൻഹ. നിലവിലെ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക്ക ഈ മാസം 30 വിരമിക്കും. കേരളത്തെ ലഹരിമരുന്ന് വ്യാപനത്തിൽ നിന്ന് മുക്തമാക്കുന്നതിനും മയക്കുമരുന്ന് കടത്ത് ശൃംഖലകളുടെ അടിവേരറുക്കാനും കേരള സർക്കാർ നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി അയൽ സംസ്ഥാനങ്ങളുമായി സംയുക്ത പ്രവർത്തനം ശക്തിപ്പെടുത്താൻ മുഖ്യമന്ത്രി VD സതീശൻ. കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് വിഷയവുമായി ബന്ധപ്പെട്ട VD സതീശൻ കത്തയച്ചു. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി ഇന്റലിജൻസ് അധിഷ്ഠിതമായ നിയമ നടപടികൾ ശക്തിപ്പെടുത്താനും മയക്കുമരുന്ന് കടത്തു സാമ്പത്തിക ശൃംഖലകൾ തകർക്കുകയും അനധികൃത സമ്പാദ്യങ്ങൾ കണ്ടുകെട്ടുകയും ചെയ്യുന്നതായി മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കേരളത്തിലുണ്ടാകുന്ന വലിയ വാഹന അപകടങ്ങളുടെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ ജില്ലകളിലും പോസ്റ്റ് ക്രാഷ് ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കാൻ ഗതാഗത വകുപ്പിന്റെ നിർദ്ദേശം. കൊട്ടാരക്കരയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ടിപ്പർ ലോറി അപകടത്തിൽ 3 പേർ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഗതാഗത മന്ത്രിയുടെ അടിയന്തര ഇടപെടൽ. അപകടങ്ങളിൽ കൃത്യമായ ശാസ്ത്രീയ അന്വേഷണം നടത്തി ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാനുള്ള ശുപാർശകൾ സമർപ്പിക്കുകയാണ് സമിതിയുടെ പ്രധാന ചുമതല. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ നേതൃത്വത്തിലുള്ള ആണവ പരിശോധനകൾക്ക് ഇറാൻ സമ്മതിച്ചുവെന്ന് ആവർത്തിച്ച് ട്രംപ്. US വാദം ഇറാൻ ഇന്നലെ തള്ളിയിരുന്നു. ഇറാന്റെ ബലിസ്റ്റിക് മിസൈൽ പദ്ധതി US-ഇറാൻ ധാരണാപത്രത്തിൽ ഇല്ലെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. ആണവ പരിശോധനയിൽ രണ്ട് തട്ടിലായതോടെ ഇറാനും US തമ്മിലുള്ള സമാധാന കരാറിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. ഇസ്രായേൽ ആയുധങ്ങൾക്കായി US ആശ്രയിക്കുന്നത് നിർത്തണമെന്നും സ്വന്തം രീതിയിൽ ആയുധ ഉൽപാദനശേഷി വർദ്ധിപ്പിക്കണമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാൻ ആണവായുധ നിർമ്മാണത്തിൽ നിന്ന് പിന്മാറുമെന്ന് US കരുതുന്നു എങ്കിൽ അതവരുടെ നിഷ്കളങ്കതയാണെന്നും ഇറാന്റെ ഭീഷണി ഒറ്റയ്ക്ക് നേരിടുമെന്നും ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി. ലോകകപ്പ് നിർണായക മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാൻ എതിരില്ലാത്ത 5 ഗോളുകൾക്ക് തോൽപ്പിച്ച പോർച്ചുഗൽ. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഇരട്ട ഗോൾ മികവിലാണ് പോർച്ചുഗലിന്റെ വിജയം. ആദ്യ മത്സരത്തിൽ സമനില വഴങ്ങിയതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരെ നിർണ്ണയിക്കാൻ പ്രാധാന്യമുള്ള ഈ മത്സരത്തിൽ ജയിക്കേണ്ടത് പോർച്ചുഗലിന് അനിവാര്യമായിരുന്നു. തുടർച്ചയായി 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന താരമെന്ന റെക്കോർഡ് റൊണാൾഡോ സ്വന്തമാക്കി. ലോകകപ്പ് ഫുട്ബോളിൽ ആരാധകരെ അമ്പരപ്പിച്ച ഇംഗ്ലണ്ട് ഖാന മത്സരം ഗോൾ രഹിത സമനിലയിൽ അവസാനിച്ചു. ഇംഗ്ലണ്ടിന് ഖാനയുടെ കടുപ്പമേറിയ പ്രതിരോധ കോട്ട തകർക്കാൻ കഴിഞ്ഞില്ല. ലോകകപ്പിലെ ഗ്രൂപ്പ് എൽ പോരാട്ടത്തിൽ ക്രൊയേഷ്യയ്ക്ക് ജയം. പനമയെ എതിരില്ലാത്ത ഒരു ഗോളിനാണ് തോൽപ്പിച്ചത്. ലോകകപ്പ് ഫുട്ബോളിൽ കൊളംബിയ നോക്കൌട്ടിൽ. കൊങ്കോയെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചാണ് കൊളംബിയ നോക്കൌട്ട് റൗണ്ട് ഓഫ് 32 കടന്നത്. അടുത്ത വാർത്ത 10 മണിക്ക്.

0: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: Good morning, studio clock ഇപ്പോൾ 9 മണി കഴിഞ്ഞ് 5 മിനിറ്റ്.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
2: Dubai ഇപ്പോഴത്തെ താപനില 37 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 47%.
1: Weather update.
0: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: Mexico, United States, Canada.
4: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
3: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
4: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
2: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക
3: കിരീടം.
4: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
4: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ, ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.

ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ബുധനാഴ്ചയാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. നമ്മൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആർട്ടിക്കിൾ വായിക്കായിരുന്നു. ഭാവിയിൽ ഗൾഫ് ആകാൻ പോകുന്ന ഒരു രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. അതായത് ആ ഒരു സ്റ്റേറ്റ്മെന്റിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളെ എത്രയോ പേരുടെ അന്നമായിരിക്കുന്നതാണ് ഗൾഫ് എന്ന് പറയുന്ന മേഖല. അപ്പം അത് ഈ ചൈന ഇനി ഭാവിയിൽ അത്തരത്തിലുള്ളൊരു നീക്കത്തിലേക്കാണ് പോകാൻ പോകുന്നത്. അതായത് റോബോട്ടുകളാണെങ്കിലും ബാറ്ററികളാണെങ്കിലും AI ആണെങ്കിലും എല്ലാം, അതായത് അവരുടെ കംപ്ലീറ്റ് തരിശായിട്ട് കിടന്ന ഭൂമി പോലും പച്ചിപ്പാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പം അതിനകത്ത് ഏറ്റവും പറയുന്നതെന്ന് വെച്ചാൽ ഇവർ കടലിൽ പോലും അവർ ഒരുപാടധികം റിസർച്ചുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ എങ്ങനെയൊക്കെ സാധിക്കും എന്നുള്ള ഒരു രീതിയിലാണ് ആ ഒരു ആർട്ടിക്കിൾ വന്നത്. അപ്പം ഞാൻ നോക്കുന്നത് ചൈനയിൽ ഏതൊക്കെ എത്ര രീതിയിലാണ് അവർ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അവർ 9 രീതികളാണ് ചൈനയിൽ ഇലക്ട്രിസിറ്റി ഉള്ളത്. അതിനകത്ത് ഏറ്റവും മെയിനായിട്ട് പറയുന്ന കോൾ പവർ ആണ്. അവർ ഇപ്പോഴും സ്റ്റിൽ അവർ യൂസ് ചെയ്യുന്നത് കോൾ വെച്ചിട്ടാണ് രാജ്യത്തെ ഏറ്റവും വലിയ ഇലക്ട്രിസിറ്റി. അത് 55-60% അപ്രോക്സിമേറ്റ്ലി പകുതിയിൽ മേലെ അവർ കോൾ തന്നെയാണ് ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. സെക്കൻഡേ മാത്രമേ ഹൈഡ്രോ പവർ എന്നുള്ളൊരു രീതിയിലേക്ക് വരുന്നുള്ളൂ. ഡാംസിലൂടെ വരുന്ന വെള്ളത്തിലൂടെ ഒരു 15% മാത്രമാണ് വരുന്നത്. പക്ഷേ അതും കഴിഞ്ഞ് അവർ സോളാർ പവറിലേക്കാണ് 3rd പിന്നെ വിൻഡ് എനർജിയിൽ പോകുന്നുണ്ട്, ന്യൂക്ലിയർ പവറിൽ വരുന്നുണ്ട്, നാച്ചുറൽ ഗ്യാസ് പവറിലേക്കും പോകുന്നുണ്ട്. അതുപോലെ കഴിഞ്ഞാണ് ബയോമാസ് എനർജിയിലൂടെ അവർ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. നമുക്ക് ബാക്കി വരുന്ന പ്ലാന്റ് ബേസ്ഡ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ മുനിസിപ്പാലിറ്റി വേസ്റ്റിലൂടെയും അവർ കഴിയുന്നു. അതുപോലെ തന്നെ ജിയോ തെർമൽ എനർജിയിലൂടെയും അവർ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. കാരണം ഇത്രയും വലിയൊരു രാജ്യം, അവിടെ ഇത്രയും അധികം ജനസംഖ്യ ഉള്ള ഒരു രാജ്യം, അവിടെ ഇലക്ട്രിസിറ്റി എന്ന് നമ്മൾ പലപ്പോഴും പറയലോ, റോഡ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. കാരണം ഏതൊരു സാധനത്തിൻ്റെ ഫങ്ഷനിങ്ങിനും നമുക്ക് കറണ്ട് വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രിസിറ്റിക്ക് വലിയൊരു ഇമ്പോർട്ടൻസ് ചൈന കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഭാവിയിലെ ഗൾഫാകാൻ ചൈന എന്ന് പറയുന്ന രീതിയിൽ തന്നെ വന്നിരിക്കുന്നത്. സോളാർ ഇപ്പൊ വേറൊരു സ്റ്റേറ്റ്മെന്റ് അവർ പറഞ്ഞ വെച്ചാൽ ഈ തരിശായിട്ട് കിടന്ന ഭൂമി ഉണ്ടല്ലോ പച്ചപ്പാക്കുകയും എവിടൊക്കെ അവർക്ക് സോളാർ വെക്കാവോ അത് ഒരു തുള്ളി സൂര്യപ്രകാശം പോലും പാഴാക്കാൻ പാടില്ല എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിലാണെന്ന് തോന്നുന്നു ചൈന. അത് തന്നെയാണ് അവരുടെ റിപ്പോർട്ടുകളും കാര്യങ്ങളും എല്ലാം വായിക്കുന്നത്. അതുപോലെ തന്നെയാണ് അവരിപ്പം കടലിൽ ചെയ്യുന്ന ഇത് എക്സ്പെരിമെന്റ്സും കാര്യങ്ങളും ഒക്കെ എന്താണെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ ആ റിപ്പോർട്ടിൽ ഇതൊക്കെ തന്നെ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് നോക്കുകയാണെങ്കിൽ ഞാനിങ്ങനെ ആലോചിച്ചു ഭാവിയിൽ ഇനി നമ്മൾ ഗൾഫ് എന്ന് പറയുമ്പോൾ പുതിയ തലമുറയൊക്കെ പണിയെടുക്കാനായിട്ടോ അല്ലെങ്കിൽ ജോലിക്കായിട്ട് ചൈനയിലേക്ക് പോവോ, ചൈനയെ ഇനി ഒരു നെക്സ്റ്റ് ഹോമായിട്ട് മാറുമോ അറിയില്ല. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അല്ലേ. നമുക്ക് ഈ റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് വായിക്കുന്ന സമയത്ത് ഇതൊക്കെ ആവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ സ്റ്റിൽ അവിടെ ഇത്രയും ജനസംഖ്യയുണ്ട്, അവിടെ തന്നെ ഒരുപാട് ആളുകൾ ജോലിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ അവരുടെ സ്കിൽഡ് ഫോഴ്സ് തന്നെ ഒരുപാടുള്ളപ്പോൾ വേറൊരു രാജ്യത്ത് നിന്ന് പോവോ എന്താണെന്ന് അറിയില്ല. എന്താണെങ്കിലും തലക്കെട്ട് അങ്ങനെയായിരുന്നു, ഭാവിയിലെ ഗൾഫ് ആവാൻ ചൈന എന്നുള്ള ഒരു തലക്കെട്ടിലാണ് ഞാൻ വായിച്ചത്. Trending song of the hour.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: Ammane, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
7: ശ്രദ്ധിക്കണ്ടാ
6: മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
8: അണ്ണം പേടിക്കണ്ട,
9: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
6: അമ്പാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
10: അണ്ണ ശ്രദ്ധിക്ക.
11: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.
1: തിരക്കിട്ട ലൈഫ് സ്റ്റൈലിൽ ആരോഗ്യ സംരക്ഷണത്തിന് സമയം കിട്ടാറില്ലെന്നോ? എങ്കിലിതാ നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രകൃതിയുടെ കരുതൽ നൽകാൻ എത്തിയിരിക്കുന്നു ആയുർവേദ RS റീഹാബിലിറ്റേഷൻ സെന്റർ.
2: ദുബായിയുടെ ഹൃദയഭാഗമായ ബർദുബായിലെ അൽ മൻകൂളിൽ ആയുർവേദത്തിന്റെ പാരമ്പര്യവും ആധുനിക ചികിത്സയുടെ വിശ്വാസവും ഒരുമിക്കുന്ന ഒരിടം.
1: പഞ്ചകർമ്മ ചികിത്സകൾ, ഡിറ്റോക്സ് പ്രോഗ്രാമുകൾ, റീഹാബിലിറ്റേഷൻ കെയർ.
2: ദുബായ് ഹെൽത്ത് അതോറിറ്റി അംഗീകാരത്തോടെ മേജർ ഇൻഷുറൻസ് സൗകര്യങ്ങളും ലഭ്യം. കോൾ 052-890-0150.
1: ആയുർവേദ RS, പ്രകൃതിയുടെ സ്പർശത്തിൽ ആരോഗ്യത്തിന്റെ പുതിയ തുടക്കം. 6 അഗാദിർ ബിൽഡിംഗ്, 103 മൻകൂൾ റോഡ്, ബർദുബായ്.

0: Brought to you by ABC Cargo and Courier, number one in GCC.
1: Alright, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ റോഡുകളിലൊക്കെ തന്നെ, ഈ ദുബായ് റോഡുകളിൽ ഇന്റേണൽ റോഡ്സ് ഒക്കെ തന്നെ നല്ല രീതിയിൽ കുറച്ച് ട്രാഫിക് സിറ്റുവേഷൻ ആയിട്ടാണ് കാണുന്നത് കേട്ടോ. ബാക്കി ദുബായ് ഡിസൈൻ ഡിസ്ട്രിക്റ്റിന്റെ അവിടെ നിന്നും നമ്മൾ അൽക്കിൻ റോഡിലേക്കൊക്കെ കയറുന്ന ആ ഭാഗങ്ങളിലൊക്കെ തന്നെ ട്രാഫിക് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് നോക്കുകയാണെങ്കിൽ ഷാർജ മാത്രമേ ഉള്ളൂ, ഇച്ചിരി കഞ്ചേഷൻ, ബാക്കി സ്ലോ മൂവിങ്ങോടെ വലിയ പ്രശ്നമില്ല. സത്യം പറഞ്ഞാൽ ഇന്നത്തെ മിർദിഫ് ഒക്കെ കഴിയുന്നതോടെ വളരെ ഈസി ആയിട്ട് ഇങ്ങനെ വരാം. അല്ലാത്ത ടോൾ റോഡിലും കുറച്ച് കഞ്ചേഷൻ ഉണ്ട്, ആ റോഡ് മാത്രം ഞാൻ കുറച്ച് കഞ്ചേഷൻ ആയിട്ടുള്ള രീതിയിൽ കാണുന്നുള്ളൂ. മലിഹ സ്ട്രീറ്റും കുറച്ച് കൺജഷൻ ആണ്, ഷാർജ കഴിയുന്നവിടെ വരെ കേട്ടോ. ബാക്കി ഓൾമോസ്റ്റ് റോഡുകളെല്ലാം തന്നെ ഫ്രീ ഫ്ലോയിങ് ആണ്. അൽക്കിൽ റോഡ്, നമ്മുടെ ഷെയ്ഖ് സായിദ് റോഡ്, അതുപോലെ തന്നെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ്, നമ്മുടെ ആഫ്റ്റർ ദുബായ്, എല്ലാം എമിറേറ്റ്സ് റോഡ് ആണെങ്കിലും എല്ലാം ടുവേർഡ്സ് അബുദാബി ഒക്കെ നല്ല ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെ ഉള്ള സിറ്റുവേഷൻ തന്നെയാണ് കിടക്കുന്നത്. എന്തായാലും ഡ്രൈവ് സേഫ്, ഞാൻ പറയുന്ന പോലെ 0

0: 8529220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ. എന്തെങ്കിലും ട്രാഫിക് കൺജഷൻ ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കാനാണ്.
1: ട്രാഫിക് അപ്ഡേറ്റ് ബ്രോട്ട് ടു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 ഇൻ GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply. Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

ഓൾറൈറ്റ്, അപ്പോൾ ഒരു വർഷത്തേക്കുള്ള Z5 സബ്സ്ക്രിപ്ഷൻ നേടാൻ നിങ്ങൾക്കുള്ള സുവർണ അവസരമാണ്. ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കോൺടെസ്റ്റ് കൂടിയാണ്. സോ വളരെ സിമ്പിളാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇച്ചിരി ടഫായിരുന്നു, കുറേ പേർക്ക് അത് കിട്ടിയിട്ടില്ല. പക്ഷേ ഇന്ന് ഞാൻ വളരെ എളുപ്പമുള്ളൊരു ചോദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു ഇന്ന് സിമ്പിളൊരു പാട്ടാണ്, Z5 നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമയിലെ സോങ് ആണ്. അത് ഉച്ചയോടെ ഞാൻ ഫിൽട്ടർ ചെയ്തിട്ട് ക്ലൂ തന്നിട്ടുണ്ട്. ആൻഡ് ഇതിനകത്ത് എന്താ പറയണേ, വേണ്ട, നിങ്ങൾക്കിത് വിജയ് യേശുദാസിൻ്റെ ഒരു നല്ല അടിപൊളിയായിട്ട് വന്നേക്കുന്ന അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്ക് ഒരു തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ആൻഡ് ഇതിനകത്ത് നമ്മുടെ മലയാള സിനിമയിലെ താരനിരകളിൽ, അതായത് മമ്മൂക്ക മോഹൻലാൽ, അങ്ങനെ താരനിരകളിൽ ഉള്ള ഒരാൾ അഭിനയിച്ച ഒരു സിനിമയാണ്. ഓൾറൈറ്റ്, അപ്പോൾ എന്താണ് ഞാൻ കേൾപ്പിക്കാം, നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് ആദ്യം കേൾക്ക്, എന്നിട്ട് ഞാൻ ഫോർമാറ്റിംഗ് കാര്യം ധൃതി പിടിക്കേണ്ട, നിങ്ങൾക്ക് കുറച്ചുകൂടെ ഞാൻ ഓപ്ഷൻ തരാം കേട്ടോ. അപ്പോൾ ഇതാ ഈ പാട്ട് കേട്ടോളൂ.

ബ്യൂട്ടിഫുൾ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സോങ് കൂടെയാണ്. അപ്പൊ ഏതാണ് ഈ സോങ് എന്നാണ് നിങ്ങൾ ഗെസ് ചെയ്യേണ്ടത്. അങ്ങനെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഗെസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വർഷത്തെ സബ്സ്ക്രിപ്ഷൻ കിട്ടാവുന്നതാണ്. കറക്റ്റ് ഫോർമാറ്റിൽ നിങ്ങൾ അയക്കണം കേട്ടോ. Z5 സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരൂടെ ചേർക്കുക. 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പം വളരെ ഈസിയാണ്, പെട്ടെന്ന് അയക്കുക. ഞാൻ ഇന്നലത്തെ പോലെയല്ല വളരെ ഈസി ആക്കിയിട്ടുണ്ട്. ഈ പാട്ടൊക്കെ കേട്ടവർക്കാണെങ്കിൽ എപ്പോഴും മനസ്സിലാവും അതിൻ്റെ അകത്തെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ്. വേഗം അയച്ചോളൂ. ഒരു വർഷത്തെ സബ്സ്ക്രിപ്ഷൻ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് കിട്ടാൻ പോവുകയാണ്.

0: listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: അതെ, ഒരു മിസ്റ്റേക്ക്. ഞാൻ എല്ലാവരും നീ എന്നെ ഒരാളിൽ എന്ന് പറയുന്നത് എനിക്ക് പാട്ട് കേൾക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്ന സിനിമ ഏതാണ്? ഞാൻ പാട്ടാണോ ചോദിച്ചത്? സോറി കേട്ടോ, ഞാൻ അത് എന്റെ മിസ്റ്റേക്കാണ് തോന്നുന്നു. സോങ് അല്ല ഞാൻ ചോദിക്കുന്നത്, ഏതാണ് സിനിമ എന്നാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. കുറച്ച് പേര് കേട്ടിട്ടില്ല എന്നും പറഞ്ഞായിരുന്നു. കേൾക്കണ്ടേ, കറക്റ്റ് സമയത്ത് ഇനി ഞാനങ്ങനെ ഞാൻ ഇടയ്ക്കൂന്ന് വന്നായിരിക്കും കോൺടസ്റ്റ് ചേരുന്ന നല്ല ഒന്നുകൂടെ
4: കേട്ടോളൂ.
3: പാട്ട് ഏത് സിനിമയിലെയാണെന്നാണ് ചോദ്യം. സി ഫൈവ് സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരും ചേർത്ത് 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് വേഗം മെസ്സേജ് അയച്ചോളൂ. ദാറ്റ്സ് ഇറ്റ്, ഒരു വർഷത്തെ സബ്സ്ക്രിപ്ഷൻ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ വെച്ച് തരുന്നതാണ്.
5: എന്റെ വണ്ടിയുടെ
6: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ഡെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
7: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 052-803-1100. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: Home 92.2 FM. Home is a feeling. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.
3: അമ്മേ, എനിക്ക് പൊറോട്ട വേണം.
4: എനിക്ക് റൈസ് വേണ്ട, സംതിങ് സ്പൈസി.
5: എനിക്ക് ഈവനിങ് സ്നാക്സ് നല്ല ക്രിസ്പി ആയിട്ടുള്ളത് വേണം.
6: ഒരു ഫാമിലി, പല ടേസ്റ്റ്, അതിനുള്ള പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് വിച്ച് മീ.
5: ലഞ്ചും വെറൈറ്റി സ്നാക്സും ഫിൽട്ടർ കോഫിയും മസാല വടയും ഡിന്നറിന് പൊറോട്ട, ചപ്പാത്തി, കുറുമ ചോല ഭട്ടൂര, എന്തൊക്കെ വേണം?
6: മികച്ച ആംബിയൻസ്, ക്വിക്ക് ഡെലിവറി ഫ്രം നൂൺ, ടേക്ക് അവേ ഫെസിലിറ്റീസ്, അഫോർഡബിൾ പ്രൈസിൽ ബെസ്റ്റ് ഫാമിലി ഡൈനിങ് എക്സ്പീരിയൻസ്. വെജ് മീ റെസ്റ്റോറൻറ്റ്, 17 outlets across the UAE. The people's choice.

20 BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി റദ്ദാക്കി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പിഎം ശ്രീ പദ്ധതിയെ ചൊല്ലി നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. പി പ്രസാദ് കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസ് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീന്റെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ തള്ളി. മന്ത്രിസഭ ഉപസമിതി ഉണ്ടാക്കിയത് കരാർ നടപ്പാക്കാനെന്ന നോട്ടീസ് വസ്തുതാവിരുദ്ധമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. കരാറിൽ ഒപ്പിടാൻ തയ്യാറെന്ന് കാണിച്ച് ഇടത് സർക്കാർ 2024 കേന്ദ്രത്തിന് കത്തയച്ചു. ഇരുട്ടിന്റെ മറവിൽ ഒപ്പിട്ട് കരാറിൽ നിന്ന് പിന്മാറാൻ അവകാശം കേന്ദ്ര സർക്കാരിന് മാത്രമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു. നിയമസഭയിലെ ബജറ്റ് ചർച്ചയ്ക്ക് മുഖ്യമന്ത്രിയുടെ മറുപടി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ച തീരുമാനത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിലപാട് വ്യക്തമാക്കും. രാവിലെ മന്ത്രിസഭായോഗത്തിൽ വിഷയം ചർച്ച ചെയ്തിരുന്നു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള ബജറ്റ് പ്രഖ്യാപനത്തിൽ അഴിമതി ആരോപിച്ച പ്രതിപക്ഷം രംഗത്ത്. മദ്യക്കമ്പനിയായ ബക്കാഡിയുടെ അപേക്ഷ സ്വീകരിച്ച് അതിവേഗത്തിൽ തീരുമാനം വന്നുവെന്നും അഴിമതിക്ക് വേണ്ടിയാണിതെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ബജറ്റിലെ മദ്യനയത്തിൽ നിന്ന് സർക്കാർ പിൻവാങ്ങണമെന്നാവശ്യപ്പെട്ട് ജമാഅത്ത് ഇസ്ലാമിയും രംഗത്ത്. മദ്യ ഉപഭോഗം കുറയ്ക്കുമെന്ന UDF നയത്തിന് വിരുദ്ധമായ നിലപാടാണ് സർക്കാർ ഇതിലൂടെ കൈക്കൊണ്ടത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് പ്രത്യേക നികുതി ഘടന പ്രഖ്യാപിച്ചതിലൂടെ മദ്യ ഉപഭോഗ സാധ്യത വർദ്ധിക്കുകയാണെന്ന് ജമാഅത്ത് ഇസ്ലാമി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ദൈവങ്ങളുടെ പേരിലെ സത്യപ്രതിജ്ഞ അസാധുവെന്ന് ചൂണ്ടിക്കാട്ടി കോടതി. 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവെന്ന് വ്യക്തമാക്കിയ കോടതി അംഗങ്ങൾ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് ചൂണ്ടിക്കാട്ടി. 4 ആഴ്ചയ്ക്കകം സത്യപ്രതിജ്ഞ ചെയ്യാൻ നിർദ്ദേശം. CPM കൌൺസിലർ SP ദീപക് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ വിധി. ഭരണഘടനാ ചട്ടങ്ങൾ അനുസരിച്ച് അംഗങ്ങളെ അയോഗ്യരാക്കണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ ഹൈക്കോടതി സത്യപ്രതിജ്ഞ അസാധുവാക്കി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാനാണ് നിലവിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കോടികൾ വകമാറ്റിയെന്ന CAG റിപ്പോർട്ടിൽ വിശദീകരണവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. CAG റിപ്പോർട്ട് വസ്തുതകൾ ഉൾക്കൊള്ളാതെ ഉള്ളത്. CMDRF സുരക്ഷിതം, യാഥാർത്ഥ്യം ജനം തിരിച്ചറിയണം. റിപ്പോർട്ട് രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുകയാണെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. വിശ്വനാഥ് സിൻഹ കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി. ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗത്തിന്റേതാണ് തീരുമാനം. നിലവിൽ ആഭ്യന്തരവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് അദ്ദേഹം. 91 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ് വിശ്വനാഥ് സിൻഹ. ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക്ക ഈ മാസം 30 വിരമിക്കും. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ നേതൃത്വത്തിലുള്ള ആണവ പരിശോധനകൾക്ക് ഇറാൻ സമ്മതിച്ചുവെന്ന് ആവർത്തിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US വാദം ഇറാൻ ഇന്നലെ തള്ളിയിരുന്നു. ഇറാന്റെ ബലിസ്റ്റിക് മിസൈൽ പദ്ധതി US ഇറാൻ ധാരണാപത്രത്തിലില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. ആണവ പരിശോധനയിൽ 2 തട്ടിലായതോടെ ഇറാനും US തമ്മിലുള്ള സമാധാന കരാറിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. ഇസ്രായേൽ ആയുധങ്ങൾക്കായി US ആശ്രയിക്കുന്നത് നിർത്തണമെന്നും സ്വന്തം ആയുധ ഉൽപാദനശേഷി വർദ്ധിപ്പിക്കണമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാൻ ആണവായുധ നിർമ്മാണത്തിൽ നിന്ന് പിന്മാറുമെന്ന് US കരുതുന്നുവെങ്കിൽ അതവരുടെ നിഷ്കളങ്കതയാണെന്നും ഇറാന്റെ ഭീഷണിയെ ഒറ്റയ്ക്ക് നേരിടുമെന്നും ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി. ഇറാനെതിരെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ യുദ്ധ അധികാരം നിയന്ത്രിക്കുന്ന പ്രമേയം US സെനറ്റിൽ പാസായി. 48-50 വോട്ടുകൾക്കാണ് പ്രമേയം പാസായത്. നേരത്തെ ജനപ്രതിനിധി സഭയിൽ ഇത് പാസായിരുന്നു. ഇറാനെതിരെ ഇനി ആക്രമണം നടത്താൻ US കോൺഗ്രസിന്റെ അനുമതി ആവശ്യമെന്നാണ് പ്രമേയം പറയുന്നത്. അയോധ്യ സംഭാവന തട്ടിപ്പിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സംഭാവന നൽകിയവരും SIT മുൻപിലേക്ക് എത്തുമെന്ന് റിപ്പോർട്ട്. ഇവരുടെ വിശദ മൊഴിയെടുക്കും. കാണാതായ 60 കിലോ വെള്ളിക്കട്ടി സംഭാവന നൽകിയ ഇന്ത്യൻ ബുള്ളിയൻ ആൻഡ് ജ്വല്ലേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അനുരാഗ് റസ്തോഗിയുടെ മൊഴി ആദ്യം രേഖപ്പെടുത്തും. ലോകകപ്പ് നിർണായക മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാൻ എതിരില്ലാത്ത 5 ഗോളുകൾക്ക് തകർത്ത് പോർച്ചുഗൽ. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഇരട്ട ഗോൾ മികവിലാണ് പോർച്ചുഗലിന്റെ ജയം. ആദ്യ മത്സരത്തിൽ സമനില വഴങ്ങിയതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരെ നിർണ്ണയിക്കാൻ പ്രാധാന്യമുള്ള മത്സരത്തിൽ ജയിക്കേണ്ടത് പോർച്ചുഗലിന് അനിവാര്യമായിരുന്നു. തുടർച്ചയായി 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന താരമെന്ന റെക്കോർഡ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ സ്വന്തമാക്കി. ലോകകപ്പ് ഫുട്ബോളിൽ ആരാധകരെ അമ്പരപ്പിച്ച ഇംഗ്ലണ്ട് ഘാന മത്സരം ഗോൾരഹിത സമനിലയിൽ കലാശിച്ചു. മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യയ്ക്ക് ജയം. പനമയെ എതിരില്ലാത്ത 1 ഗോളിനാണ് തോൽപ്പിച്ചത്. ലോകകപ്പ് ഫുട്ബോളിൽ കൊളംബിയ നോക്കൌട്ടിൽ. കോങ്കോയെ എതിരില്ലാത്ത 1 ഗോളിന് തോൽപ്പിച്ചാണ് കൊളംബിയ റൌണ്ട് ഓഫ് 32 കടന്നത്. അടുത്ത വാർത്ത 11 മണിക്ക്.

0: FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: വെരി ഗുഡ് മോർണിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 5 മിനിറ്റ്.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
2: Dubai ഇപ്പോഴത്തെ താപനില 37 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 44%.
1: Weather update.
0: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: Mexico, United States, Canada.
4: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
3: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
4: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
2: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
4: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
4: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Russell Khaima, education partner, SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.

0: ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. നമ്മുടെ ആമസോണിൽ പ്രൈം ഡേ സെയിൽ നടക്കുകയാണ്. ഇന്ന് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 24 to 30 അതെ, 28 June to 30 June വരെയാണ് സെയിൽ നടക്കുന്നത്. ഇപ്പോൾ ഭൂരിഭാഗം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പല ഷോപ്സിലും ഈ 6 months ആയിട്ടുള്ള എൻ്റെ ക്ലിയറൻസ് കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. പല മോൾസിലും കാര്യങ്ങളും ഒക്കെ തന്നെ നടക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ നല്ല റേറ്റ് കുറവിന് നമുക്ക് മേടിക്കാൻ പറ്റുന്നൊരു സമയമാണ്. ഇനി അടുത്തത് വേണമെന്നുണ്ടെങ്കിൽ നവംബർ ഡിസംബറിലാവും. പക്ഷെ അത് നമ്മുടെ താങ്ക്സ് ഗിവിൻ്റെയുടെ ഭാഗമൊക്കെ ആയിട്ട് ഒരുപാട് പേര് ട്രാവലൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഹോളിഡേ സീസൺ ആയതുകൊണ്ട് തന്നെ ഭയങ്കര സെയിൽ, തിരക്കായിരിക്കും. അത് ഇത്രയും സെയിൽ നമുക്ക് എപ്പോഴും കിട്ടണമെന്നില്ല. അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ ഞാൻ ആമസോണിൽ നോക്കുന്ന സമയത്ത് ഒരുപാട് പ്രൊഡക്ട്സിന് റേറ്റ് കുറവുണ്ട് കേട്ടോ. സ്പെഷ്യലി ആദ്യം നമ്മുടെ കണ്ണുകളൊക്കെ പോകുന്നത് നമ്മുടെ ഐഫോണിലേക്കും കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ. ഐഫോണ് ഞാൻ നോക്കുകയാണെങ്കിൽ 15 തുടങ്ങാം. അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ് ഞാൻ 15 കണ്ടത്. 15 128 GB 2059 ദിറമേ ഉള്ളൂ. അപ്രോക്സിമേറ്റ്ലി നോക്കിയാൽ 2000 dirhams ഐഫോൺ 15 ഇപ്പോൾ കിട്ടും. അത് 256 GB ആണെങ്കിൽ 2489 dirhams ഇപ്പോൾ കിട്ടുന്നത്. ആപ്പിളിൻ്റെ ഐഫോൺ എയർ ഇപ്പം നമ്മൾ ഈ വട്ടം ഇറങ്ങിയ ഏറ്റവും ലേറ്റസ്റ്റ് ആട്ടോ, 256 GB അതിന് 3119 dirhamsേ ഉള്ളൂ. ഐഫോൺ 17 256 ആണെങ്കിൽ 3049 dirhamsന് കിട്ടുന്നതാണ്. സോ ഇതെല്ലാം ബ്രാൻഡഡ് ബോക്സ് ആണ്, അതായത് വിത്ത് വാറണ്ടി ആണ്. അതായത് ഒറിജിനൽ സാധനം, നമ്മുടെ റീഫർബിഷ്ഡോ കാര്യങ്ങളോ ഒന്നുമല്ല ഈ റേറ്റ്സ് പറയുന്നത്. പക്ക ഒറിജിനൽ ബോക്സ് പീസിനാണ് ഈ പറയുന്നത് കേട്ടോ. സാംസങ്ങിലേക്ക് വരികയാണെങ്കിൽ സാംസങ് S26 512 GB 3211 dirhamsേ ഉള്ളൂ. S26 അൾട്രാ 256 ആണെങ്കിൽ 3478. ഞാൻ സാംസങ് S26 പറഞ്ഞ 512 GB ആദ്യം അതാണ് ആ റേറ്റ് കൂടി നിൽക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ താഴെ റേറ്റ് വരുള്ളൂ. ഇനിയിപ്പോൾ എയർ ഫ്രയേഴ്സിനൊക്കെ ആണെങ്കിൽ ഫിലിപ്സിൻ്റെ എയർ ഫ്രയറിന് ഞാൻ നോക്കി 130 dirhamsേ ഉള്ളൂ, 3.2 liter. ഈ വോളി എന്ന് പറയുന്ന വേറെ ബ്രാൻഡ് 3.8 liter 79 dirhamsേ ഉള്ളൂ. ജസ്റ്റ് ഞാൻ റേറ്റിങ്ങിനെ ഓടിച്ച് നോക്കുന്ന സമയത്ത് കണ്ടത് മാത്രം. ഇത് നിങ്ങൾക്ക് വേണ്ട പല സാധനങ്ങളും ഒരു പക്ഷേ ഈ ഒരു നല്ല ഡീലിൽ കിട്ടിയേക്കാം. എന്തായാലും ട്രൈ ചെയ്യുക. ഈ ഡീല് പോകുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ആൾ പറയും ഇനിയിപ്പം ഞാൻ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ലോൺ എടുത്താണേലും ഈ ബ്രാൻഡ് സാധനങ്ങൾ അത് ഡീൽസിന് വരുമ്പോൾ ഞാൻ മേടിച്ചിരിക്കും. കാരണം ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് എനിക്ക് വാച്ചസ് ഭയങ്കര ഇഷ്ടമാണ്, അപ്പം ഞാൻ എവിടെ നല്ലത് കണ്ടാലും ഞാൻ കളക്ട് ചെയ്യും. എനിക്ക് കളക്ട് ചെയ്യാൻ ഇഷ്ടമാണ് വാച്ച്, സൺഗ്ലാസ്, ഇതൊക്കെ. ഇതിൻ്റെ ഒക്കെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൂക്ഷിക്കുന്നോടത്തോളം കാലം നമ്മുടെ കൂടെ നിൽക്കും ഈ സാധനങ്ങളെല്ലാം. ഈവൻ പക്ഷേ ഷൂ, എനിക്ക് ഷൂ ഇഷ്ടമാണ്, ഭയങ്കര ക്രേസ് ആണ്. പക്ഷേ ഷൂ അങ്ങനെയല്ല, നമ്മൾ യൂസ് ചെയ്ത് ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഷൂ പോവും. ഡ്രസ്സും അതുപോലെയാണ്. എന്ന് വെച്ച് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ റേഡിയോയിൽ കയറിയ സമയത്ത് 2021 ആ ഒരു കാലഘട്ടത്തിലാണ് ഞാനിപ്പം റേഡിയോയിലേക്ക് വരുന്നത്. ആ സമയത്ത് ഞാൻ മേടിച്ച എന്താ പറയുന്നത് എൻ്റെ ഡ്രസ്സ് ഞാൻ കഴിഞ്ഞ ദിവസത്തോടെ ഞാനൊരു ഷൂട്ടിന് വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഡ്രസ്സൊന്നും കളയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമാണ്. ഞാൻ അതുപോലെ ഞാൻ ഡ്രസ്സൊക്കെ നോക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് പക്ഷേ എന്നാലും ഡ്രസ്സ് പോകും. പക്ഷേ ഇതുപോലത്തെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ബെസ്റ്റ് ഡീലിന് മേടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നല്ലതാണ്. എന്തായാലും നല്ല റേറ്റ് ഡിഫറൻസിലാണ് ഇപ്പോൾ ആമസോണിൽ പല ഡീൽസ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോയി നോക്കിക്കൊള്ളുക. ഇനിയും പ്രൈമും കൂടെ ഓഫറുണ്ട്, ആൾക്ക് സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഒരു ബെസ്റ്റ് ഡീലിന് കിട്ടുന്നതാണ്. അപ്പോൾ എന്താണെങ്കിലും പ്രൈം ഡേ 24 to 30 വരെ ആണ്. ജൂൺ മാസം അവസാനിക്കുമ്പോൾ അതും അവസാനിക്കും. അപ്പോൾ എന്താണെങ്കിലും നോക്കാം. ഇതുപോലെയൊക്കെ ഓൺലൈൻ ഷോപ്പിങ്ങിനൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് ഒരു നമുക്ക് സേവ് ചെയ്ത് മേടിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മളൊരു മോളിലോട്ട് പോകുകയാണെങ്കിൽ അതും ഇതും ഇതും എല്ലാം പറയും. ഇതാണെങ്കിൽ ഒന്നും ഇല്ല. ഇതൊക്കെ നമുക്ക് ഒരു 1000 മോളിൽ കയറുന്നതിൻ്റെ എഫക്റ്റാണ്. ഒരു സോഫയിലിരുന്ന് നമ്മുടെ ആമസോണോ അല്ലെ ബാക്കി ഏത് നൂണോ അല്ലെങ്കിൽ വേറെ ഏത് പ്ലാറ്റ്ഫോമാണോ അതൊക്കെ എടുത്തിട്ട് ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന കാര്യം.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
3: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
2: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
2: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ.
3: പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ?
2: പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
5: ഓടിക്കും.
4: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
3: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
6: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
1: Home 92.2 FM. Home is a feeling.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: യെസ്, നമ്മുടെ ട്രാഫിക് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാറോട് വീണ്ടും രണ്ട് ആക്സിഡൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്ലോ മൂവിങ് ട്രാഫിക് ഉണ്ട് അല്ലി തിയേറ്റർ റോഡ്, ഇച്ചിരൊക്കെ ഒന്ന് ഭേദമായിട്ടുണ്ട് കേട്ടോ. ഇനിയും നമ്മുടെ അൽഖേൽ റോഡ്, ഷെയ്ഖ് സാ റോഡ്, നമ്മുടെ ഇത്തിഹാദൂർ, അത് മീൻസ് എമിറേറ്റ്സ് റോഡ്, ഇത്തിഹാദ് റോഡ് എമിറേറ്റ്സ് റോഡ്, അതും നമുക്ക് ഫ്രീ ഫ്ലോയിങ് ആയിട്ട് മാറിയിട്ടുണ്ട്. എന്തായാലും പൊതുവേ ഉള്ള രാവിലത്തെ ട്രാഫിക് സിറ്റുവേഷൻ ഒക്കെ തന്നെ കുറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും നല്ല എൻജോയ് ഇത് പാട്ടൊക്കെ കേട്ട് വണ്ടി ഓടിക്കാമെന്നുള്ള സിറ്റുവേഷനോടെയാണ് കേട്ടോ.
1: Traffic update.
3: Brought to you by ABC Cargo and Courier, number one in GCC. Logathevidekkum ningalde sadharangal ethikku ABC Cargo yude back to home express services.

0: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ. അക്ഷയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. നമ്മുടെ പുതിയ ഡൽഹി വാച്ച് കമ്പനി എന്ന് പറയുന്ന, നിങ്ങൾ ഒരു വാച്ച് കമ്പനിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഭയങ്കര ട്രെൻഡിങ് ആണ് അങ്ങനത്തെ ഒരു വാച്ച് കമ്പനി. വാച്ച് ലവേഴ്സ് ആണെങ്കിൽ ഇവിടെ ഒക്കെ ഉണ്ട്. നമ്മുടെ ഞാൻ വളരെ അടുത്താണ് ഈ ഒരു വാച്ച് കമ്പനിയെ കുറിച്ച് അറിഞ്ഞത്. കാരണം ഇവർ നിശ്ചിത സമയത്തിനുള്ളിൽ ഇവരുടെ പ്രോഡക്ട്സ് ഭയങ്കരമായിട്ട് വിറ്റ് പോവാണ്. അതും ഇവരുടെ ഒരു പർട്ടിക്കുലർ മോഡൽ നമുക്കറിയാം. നമുക്ക് ചരക്ദിൻ എന്ന് പറയുന്ന CD എന്ന് പറയുന്ന ഒരു കമ്പനി നമുക്ക് നേരത്തെ ഡൽഹിയിലൊക്കെ, അവരുടെ ഷർട്ട്സ് ഒക്കെ ഭയങ്കര സൂപ്പറാണ്. എൻ്റെ അപ്പനൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൊരു ഷർട്ടാണ്. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. അത് ഇച്ചിരി എന്താ പറയുന്ന ഒരു എൽഡറായിട്ടുള്ള ഏജിൽ ഒരു ഒരു ആ ഒരു ടൈപ്പിൽ ആൾക്കാർക്ക് ഇച്ചിരി നല്ലതാണ് ആ ചരക്ദിൻ്റെ ഷർട്ട്. നല്ല പ്രിൻസ് ഒക്കെ കിട്ടും. അത് അവരുടെ പ്രത്യേകത. ആ ഷർട്ട് പിന്നെ വേറെ ആർക്കും കിട്ടില്ല. അവർക്ക് മാത്രമേ ഉള്ളൂ CD പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം അതുപോലെ എനിക്ക് തോന്നി ഈ ഡൽഹി വാച്ച് കമ്പനി എന്ന് പറയുന്ന ഈ ഒരു സംഭവം. സത്യം പറഞ്ഞാൽ എന്ത് രസമല്ലേ, നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പേരിൽ ഒരു വാച്ച് കമ്പനിയൊക്കെ വരികയാണെന്ന് പറഞ്ഞാൽ സൂപ്പർ. അപ്പോൾ DWC ഓ ശരിയാണല്ലോ, ഡൽഹി വാച്ച് കമ്പനി DWC. നമ്മുടെ DWC എന്ന് തന്നെയാണല്ലോ നമ്മുടെ അൽമക്തു എയർപോർട്ടിനെ പറഞ്ഞുകൊണ്ടിരുന്ന പേരും കൂടെ. അപ്പം ഡൽഹി വാച്ച് കമ്പനിയുടെ ടെറ എന്ന് പറയുന്ന ഒരു ലിമിറ്റഡ് എഡീഷൻ വാച്ച് ഉണ്ട് കേട്ടോ. ഗംഭീരമാണ്. അതിൻ്റെ വില എന്ന് പറയുന്നത് 5000 രൂപ മറ്റേ ഉള്ളൂ, 4500 ദിർഹംസോ മറ്റേ ഉള്ളൂ. സിമ്പിൾ വാച്ച് എന്ന് പറഞ്ഞാൽ ഒരു, പക്ഷേ എനിക്ക് കണ്ടല്ലോ അതിൻ്റെ ഡിസൈൻ കണ്ടു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 3 കളറിലാണ്, ഒരു ഗൺ ബ്ലാക്ക് ഗൺ മെറ്റലോ അങ്ങനെ ഒരു സംഭവം, ഒരു ബ്ലാക്ക്, പിന്നെ ഒരു സിൽവർ, പിന്നെ ഒരു ഒരു എന്തോ ഒരു ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു പെയില് കളർ പോലെ, എൻ്റെ ഒരു ഷെയ്ഡ് പറ, ഗ്രേ, അതെ ഒരു ഒരു ടൈപ്പ് ഓഫ് ഗ്രേ. ഇങ്ങനെ 3 കളേഴ്സിലാണ് ഇതിൻ്റെ ഡയല് വരുന്നത്. സ്ക്വയർ ആണ്, വളരെ സിമ്പിൾ വാച്ചാണ്. പക്ഷേ ഭയങ്കര ഡിമാൻഡാണ്. കഴിഞ്ഞ ദിവസം അവർ പറഞ്ഞിരുന്നു 22ാം തീയതി വൈകുന്നേരം 6 മണിക്ക് ഇവരുടെ വെബ്സൈറ്റിൽ ഇതിൻ്റെ റിലീസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഞാൻ അത് കഴിഞ്ഞ് 1 മണിക്കൂർ കയറി നോക്കിയപ്പോഴത്തേന് ഒറ്റ പീസ് പോലും ഇല്ല. ഇനി അത് ഭയങ്കര ഡിമാൻഡായിരിക്കും ആ ഒരു വാച്ചിന് വിട്ടാൻ പോകുന്നത്. അപ്പം വാച്ച് ലോവേഴ്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഡൽഹി വാച്ച് കമ്പനി എന്ന് പറയുന്ന ആ ഒരു DWC ടെറ എന്ന് പറയുന്ന ഒരു മോഡൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോഡലും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കാണാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കാം. ആർക്കെങ്കിലും ഒക്കെ ഇനി ലക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഒരുപാട് വാച്ചസ് ആക്ച്വലി നമ്മൾ നേരത്തെ കാണുന്നത് സ്വിസ് മോഡൽസ് അല്ലെങ്കിൽ എന്താ പറയുന്നത് അതുപോലത്തെ ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡ്സിൽ നിന്നും അല്ലാതെ ഒരുപാട് വാച്ചസ് ഇപ്പോൾ ലോക്കലി നമുക്ക് കിട്ടുന്നുണ്ട്. ഈവൻ ചൈനീസ് ആവാം അല്ലെങ്കിൽ ഇന്ത്യ ആവാം തുടങ്ങിയിട്ടുള്ള പല രാജ്യങ്ങളിലും. ഇപ്പോൾ ചൈനീസ് എന്നൊക്കെ പറയാൻ, നമ്മൾ പണ്ടായിരുന്നു ഈ ചൈന എന്ന് പറയുന്നതിൻ്റെ ക്വാളിറ്റി, ഇന്ന് അതിൻ്റെ വാച്ചും അവർ കൊടുക്കുന്ന വാറണ്ടിയൊക്കെ ഒന്ന് കാണാം, അതിനകത്ത് എന്താ മെക്കാനിസം എന്നറിയോ. അപ്പോൾ ഇതൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള വാച്ച്. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ വലിയ ലക്ഷറി ബ്രാൻഡ് മാത്രം മേടിക്കുക, അതാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് മേടിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് അൺവാണ്ടഡ് നമ്മുടെ മണി പോകുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളുടെ റിവ്യൂ ഇങ്ങനെ കേൾക്കാൻ, ഞാനൊരു വാച്ച് ഇങ്ങനെ ആമസോണിൽ നോക്കുമായിരുന്നു. ഞാൻ പലപ്പോഴും എനിക്ക് ബെഡിൽ നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുന്നേ എൻ്റെ മെയിൻ പരിപാടിയാണ് ഈ ഓൺലൈൻ മീഡിയ സർഫ് ചെയ്യുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അപ്പം ഇങ്ങനെ നോക്കുന്ന കൂട്ടത്തിൽ ഏതോ ഒരു ഇംഗ്ലീഷുകാരൻ അദ്ദേഹം കമൻറ്റ് ചെയ്തേക്കാണ്, അതായത് എനിക്ക് ഈ വാച്ച് ഭയങ്കര വോത്തായിട്ട് തോന്നുന്നത്, അതായത് റോളക്സിൻ്റെ പക്ക ഒരു ചൈനീസ് വേർഷനായിട്ടാണ് കണ്ടിരിക്കുന്നത്. അതിലെ ജൂബിലി സിൽവർ സ്ട്രാപ്പും ചെയിനും അതൊക്കെ, ജൂബിലി ചെയിൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എന്താ ട്രെൻഡിങ് ആണ് റോളക്സിൻ്റെ ഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ. അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഇതെനിക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാനിത് എൻ്റെ ഒരു വെക്കേഷൻ വാച്ച് ആയിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ UAE നിൽക്കുന്നുണ്ട്, നമുക്ക് സേഫ്റ്റിയും കാര്യങ്ങളൊന്നും നമുക്ക് വിഷയമില്ലാത്ത, പലപ്പോഴും മറ്റേതേ രാജ്യത്ത് ചെല്ലുമ്പോൾ എപ്പോൾ അടിച്ചുകൊണ്ട് പോയെന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഇനി അടിച്ചുകൊണ്ട് പോയാലും പോട്ടെ എന്ന് വിചാരിച്ച് അദ്ദേഹം, എന്നാൽ എനിക്ക് ഒരു കയ്യിൽ കിട്ടു കഴിഞ്ഞാൽ ഒരു പ്രിഫറൻസും വേണമെന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഈ ഒരു വാച്ച് മേടിച്ചത്. അദ്ദേഹം പറയുകയാണ് ഇതുപോലെ എനിക്ക് വോത്തായിട്ട് തോന്നിയിരിക്കുന്ന ഒരു വാച്ച്, അതും എനിക്ക് വെക്കേഷൻ വാച്ച് ആയിട്ടാണ് ഞാൻ മേടിച്ചതെങ്കിൽ കൂടെയും എനിക്ക് ഏറ്റവും നല്ല രീതിയിൽ അത് ഇപ്പോഴും എൻ്റെ കുറച്ച് നാളായി അദ്ദേഹം വാങ്ങിച്ചിട്ട്, ഒരു 6-1 ഇയറായി ഇപ്പോഴും എൻ്റെ കയ്യിൽ നല്ലതായിട്ട് ഓടുന്ന ഒരു വാച്ച്. അത് ചൈനീസ് ബ്രാൻഡാണ്, എനിക്കിതിൻ്റെ പേര് കാര്യങ്ങളൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞത് പല ബ്രാൻഡുകളും ഇപ്പം വളരെ നല്ല രീതിയിലാണ് അവരുടെ മേക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ പറഞ്ഞത് ഡൽഹി വാച്ച് കമ്പനിയുടെ ടെറ എന്ന് പറയുന്ന ഈ മോഡലിനെ കുറിച്ചാണ്. വാച്ച് ലവേഴ്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയക്കാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷൻസ് ഒക്കെ ഷെയർ ചെയ്യാം. പക്ഷേ എന്തായാലും ഇതൊന്ന് ചെന്ന് നോക്കുക, ഗൂഗിൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്.
1: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
2: Operation Ananda പ്രഖ്യാപിച്ചു.
3: ഒരിടവേളയ്ക്ക് ശേഷം തമിഴകത്തിന്റെ സൂപ്പർ താരം ആര്യ മലയാളത്തിലേക്ക് എത്തുന്ന ബിഗ് ബജറ്റ് ചലച്ചിത്രം.
4: ചോര കൊണ്ടുള്ള കടം ചോര കൊണ്ടേ ഞങ്ങൾ ദൂരെ തീർത്തിട്ടുള്ളൂ.
3: ചിയാൻ എന്ന കൾട്ട് ക്ലാസിക്കിന് ശേഷം മുരളി ഗോപിയുടെ രചനയിൽ GN കൃഷ്ണകുമാർ സംവിധാനം ചെയ്യുന്നു.
5: ഉങ്കൽ വലിനടുത്തര വെട്രിവേൽ കുമരൻ. இந்த கூட்டத்துலதா இவனும் இவனோட ஃபேமிலி இருக்குன்னு எங்களுக்கு தெரியும்.
3: ஒரு நகரத்தின் கத பரையுன ஆக்ஷ பாக்ட் த்ரில்லர் சித்திரம் ஆரியோடப்பும் முரளி கோபி, இந்திரன்ஸ், சுனில், விஜயராகவன், நிகிலா விமல், ரஜினா கசான்ரா தொடங்கி வலியொரு தாரநிர തന്നെ அணிந்திருக்கும். அனந்தன் காடு June 25 ஜி சி சி ரிலீஸ்னெத்துந்து. மூவி டிஸ்ட்ரிபியூட்டட் பை ஹோம் ஸ்கிரீன் என்டர்டெயின்மென்ட் அண்ட் அசோசியேட் பார்ட்னர் சிம்பிளி சவுத் டாட் டிவி. ஸ்டே டியூன் டு ஹோம் 92.2 FM டு வின் இன்வைட்ஸ்.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

പെറ്റ് ഫാഷൻ എന്ന് പറയുന്ന ഒരു ടേം നിങ്ങൾ കേട്ടിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ വീട്ടിലെ പെറ്റ്സ്, ഇപ്പോൾ നായ്ക്കുട്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ പൂച്ചക്കുട്ടി ആയിക്കോട്ടെ, ഇതിനെയൊക്കെ നമുക്ക് ഭയങ്കര രീതിയിലുള്ള ഒരു ഫാഷൻ, അതായത് ട്രെൻഡ് അനുസരിച്ച് നമുക്ക് കൊണ്ടുപോകാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ പലപ്പോഴും നോക്കുകയാണെങ്കിൽ ഈ എന്താ പറയണേ, ഈ ബോ കിട്ടുന്നു അല്ലെങ്കിൽ ജാക്കറ്റ് ഇടുന്നു, ഇപ്പോൾ പ്രത്യേകിച്ച് പൂച്ചകളൊക്കെ നമുക്ക് ഭയങ്കര കൗതുകമാണ് ഏതാ ഈ ഫോട്ടോ ഒക്കെ എടുക്കാനും. അതിന് സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ ഒരു വലിയൊരു പിൻബലം ഉണ്ട് ഇതിനൊക്കെ തന്നെ. പക്ഷെ പെറ്റ് ഫാഷൻ എന്ന് പറയുന്നത് ഇത് വലിയൊരു എന്താ പറയുന്നത് ഒരു മേഖല തന്നെയായി മാറിയേക്കാണ്. ഇപ്പം നമ്മുടെ ദുബായിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഡേ കെയർ സെൻറ്റേഴ്സും അതുപോലെ തന്നെ ഗ്രൂമിങ് സെൻറ്റേഴ്സും ഒക്കെ തന്നെ കാണാവുന്നതാണ്. പക്ഷേ ഇതിലൊക്കെ ഉപരിയുണ്ടല്ലോ നമ്മുടെ ഫാഷൻ ബ്രാൻഡ്സ് ആയ ലൂയി വിറ്റൺ ആയിക്കോട്ടെ, പ്രാഡേ ആയിക്കോട്ടെ, തുടങ്ങിയിട്ടുള്ള ഗുച്ചി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇതൊക്കെ തന്നെ നമുക്ക് ഈ മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ പെറ്റ്സിന് വേണ്ടിയിട്ടുള്ള ആക്സസറീസ് അവർക്ക് ബോ ചെയിൻസ് അതുപോലെ തന്നെ എന്താ പറയുക ഡ്രസ്സ് ഷൂസ് ഇതൊക്കെ തന്നെ അവരിപ്പോൾ ഉണ്ടാക്കി ഒരു വലിയൊരു വിപണി തന്നെയാണ് അവരിപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഫാഷൻ ബ്രാൻഡ്സ് ഒക്കെ നമുക്കും ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് നമ്മുടെ മൃഗങ്ങൾക്കും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ ഗ്രൂമിങ് എന്ന് പറയുന്നത് നമുക്ക് എനിക്കറിയില്ല, പണ്ട് ഇപ്പം ഞാനൊക്കെ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ എൻ്റെ വീട്ടിലൊക്കെ 4 ഡോഗ്സ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്, 4 ഡോഗ്സ് ഉണ്ടായിരുന്നു, പിന്നെ വീട്ടിൽ മുയലുണ്ടായിരുന്നു, ലവ് ബേർഡ്സ് ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ എൻ്റെ വീട്ടിൽ. അന്നൊന്നും നമ്മൾ ഇത്രയും അധികം ഈ പെറ്റ്സിനെ ഈ പറയുന്നത് പോലെ ഗ്രൂമിങ് നമ്മൾ കുളിപ്പിക്കുന്നതല്ലാതെ ആ രീതിയിലാണ് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ എന്ന് പറയുന്നത് ഒരുപാട് കെയർ വേണം എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഇതുപോലെ ഒരുപാട് ഫുഡിൻ്റെ സ്പെഷ്യാലിറ്റി, അതിൻ്റെ ഇപ്പോൾ പെഡിഗ്രി പോലത്തെ അല്ലെങ്കിൽ റോയൽ കാനൻസ് പോലത്തെ നല്ല ഹൈ ക്വാളിറ്റി ഫുഡ്സും കാര്യങ്ങളും ഒക്കെ തന്നെ സത്യം പറഞ്ഞാൽ കൊടുത്തു വരണം എന്നുള്ളതാണ് ഒരു രീതിയായി മാറിയേക്കുന്നത്. അതെങ്ങനെയാണ് ആ ഒരു ഷിഫ്റ്റ് വന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ ഫുഡ് കൊടുക്കുന്ന ഡോഗ്സിന് സത്യം പറഞ്ഞാൽ വേറെ ഒരു ഇത് തന്നെയാണ്, ഭംഗി തന്നെയാണ്, അതൊക്കെ എഗ്രീഡ് ആണ് കേട്ടോ. പക്ഷേ ഈ ഗ്രൂമിങ്ങും കാര്യങ്ങളും ഇപ്പം എല്ലാ ഡോഗ്സിനും അത് നമ്മൾ ഇന്ന് ഒട്ടും ഒഴിവാക്കാൻ പറ്റത്തില്ല. നമ്മളിപ്പം ഒരു ട്രാവൽ പോകുമ്പോൾ, ഒരു ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ ഒരു അച്ഛൻ അമ്മ രണ്ട് കുട്ടികളുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു പെറ്റുണ്ട്. നമ്മൾ അങ്ങനെ അതിപ്പോൾ നമ്മുടെ വീടിൻ്റെ ഒരു അംഗമായി മാറിയിട്ടുണ്ട് ഇന്നത്തെ പെറ്റ്സ് എന്ന് പറയുന്നത്. ഒരു പക്ഷെ അതായിരിക്കാം, പണ്ട് നമ്മൾ അങ്ങനെയല്ല, പണ്ട് നമ്മൾ കൂട്ടിലൊക്കെ ഇട്ടായിരുന്നു നമ്മൾ പട്ടികുട്ടികളൊക്കെ വളർത്തിക്കൊണ്ട് വരുന്നത്. പക്ഷെ ഇന്ന് വീട്ടിനകത്ത് വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ അതാണ് ഇതിൻ്റെ ഒരു മേജർ റീസൺ, ഇതിനെ ഇത്രയും ഗ്രൂമിങ്ങും കാര്യങ്ങളും ഒക്കെ വേണ്ടി വളരെ നല്ല രീതിയിൽ തന്നെ പെറ്റ്സിന് സൂക്ഷിക്കണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണല്ലോ ഇത്രയും സ്പായും സലൂണും പെറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഷാംപൂസും ഇതൊക്കെ തന്നെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇന്ന് വളരെ ട്രെൻഡായി പെറ്റ് ഫാഷൻ്റെ ഒരു ഭാഗമായി മാറിയിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത്. സത്യത്തിൽ പണ്ട് നമുക്കൊരു പെറ്റിനെ വളർത്താൻ നമുക്ക് വളരെ എന്താ പറയുന്നത് ഈസിയായിരുന്നു. പക്ഷേ ഇന്ന് ഒരു മനുഷ്യൻ്റെ ചിലവ് എന്താണോ അതുപോലെ തന്നെയാണ് ഒരു പെറ്റിൻ്റെ ചിലവ്, അല്ലെങ്കിൽ അതിന് ഉപരി തന്നെയാണ്. കാരണം പെറ്റ് ഫുഡാണെങ്കിലും ഇതിന് കൊടുക്കുന്ന പാത്രങ്ങളാണെങ്കിലും ഇതിൻ്റെ എല്ലാം ഓരോ സ്പെഷ്യൽ സീറ്റ്സ് ആണെങ്കിലും നമുക്ക് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതെന്ന് വെച്ചാൽ വിദ്യ പെറ്റ്സിനെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. വിദ്യ അതിന് വേണ്ടി സത്യം പറഞ്ഞാൽ വിദ്യയുടെ റാങ്ക്ലർ അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട്, ആ വിദ്യയുടെ പട്ടിക്കുട്ടികൾക്ക് വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഇതൊക്കെ ഓരോന്ന് കാണുന്നതും ഇവരെ ടേക്ക് കെയർ ചെയ്യുന്ന പല രീതികളും കാര്യങ്ങളും ഒക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ എന്താണെങ്കിൽ ഈ പെറ്റ് ഫാഷൻ എന്ന് പറയുന്നത് ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും മികച്ച രീതിയിൽ നടക്കുന്ന ഒരു വ്യവസായം കൂടെയാണ് നടക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിന് കൂടുതൽ ഏതൊക്കെ ബ്രാൻഡ്സ് ഉണ്ടെന്ന് ഞാൻ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ലൂയി വിറ്റണും പ്രാഡോ ഒക്കെ തന്നെയാണ് ഹൈ എൻഡിൽ ബ്രാൻഡുകൾ നിൽക്കുന്ന മറ്റു പല ബ്രാൻഡുകളും ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ മാർക്കറ്റിലും ഇന്ന് സജീവമായിട്ടും നിൽക്കുന്നുണ്ട്.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: സത്യപ്രതിജ്ഞ റദ്ദാക്കി ഹൈക്കോടതി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പിഎം ശ്രീ പദ്ധതിയെ ചൊല്ലി നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പൂര്. പി പ്രസാദ് കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസ് വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീന്റെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ തള്ളി. മന്ത്രിസഭാ ഉപസമിതി ഉണ്ടാക്കിയത് കരാർ നടപ്പാക്കാനെന്ന നോട്ടീസ് വസ്തുതാവിരുദ്ധമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ നിയമസഭയിൽ പറഞ്ഞു. കരാറിൽ ഒപ്പിടാൻ തയ്യാറെന്ന് കാണിച്ച ഇടത് സർക്കാർ 2024 കേന്ദ്രത്തിന് കത്തയച്ചു. ഇരുട്ടിന്റെ മറവിൽ ഒപ്പിട്ട് കരാറിൽ നിന്ന് പിന്മാറാൻ അവകാശം കേന്ദ്ര സർക്കാരിന് മാത്രമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. മദ്യനികുതി ഇളവിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിക്കുന്നതിൽ നിന്ന് പ്രതിപക്ഷത്തെ വിലക്കിയതിലൂടെ യുഡിഎഫ് സർക്കാർ അഴിമതി സ്ഥിരീകരിച്ചിരിക്കുകയാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിൽ നടന്ന ശതകോടികളുടെ അഴിമതിയാണ് ഇതോടെ വെളിച്ചത്ത് വന്നിരിക്കുന്നത്. കുത്തക മദ്യക്കമ്പനികൾക്ക് വേണ്ടി സർക്കാർ നടത്തുന്ന കള്ളക്കളിയും അഴിമതിയും മറയ്ക്കാനാണ് ജനാധിപത്യ വിരുദ്ധമായ നടപടിയിലൂടെ സഭയിൽ നോട്ടീസ് പോലും അവതരിപ്പിക്കാൻ അനുവദിക്കാതിരുന്നതെന്ന് സിപിഎം കുറ്റപ്പെടുത്തി. ദൈവങ്ങളുടെയും ബലിദാനികളുടെയും പേര് പറഞ്ഞുള്ള സത്യപ്രതിജ്ഞയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബിജെപിക്ക് തിരിച്ചടി. ബിജെപിയുടെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി അസാധുവാക്കി. 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം. സിപിഎം കൌൺസിലർ എസ് പി ദീപക് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി വിധി. പി വി കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചിന്റേതാണ് വിധി. കൌൺസിലർമാർ എന്ന നിലയിൽ ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് മുനിസിപ്പാലിറ്റി നിയമപ്രകാരം സംരക്ഷണമുണ്ടെന്ന് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധിയിൽ പ്രതികരണവുമായി മേയർ വി വി രാജേഷ്. കോടതി വിധി അംഗീകരിക്കുന്നു. കോടതി പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യും. കൌൺസിലർമാരുമായി സംസാരിച്ച് പുതിയ സത്യപ്രതിജ്ഞാ തീയതി തീരുമാനിക്കും. അപ്പീലിന് പോകില്ല. ഹൈക്കോടതി വിധി പൂർണ്ണമായി അംഗീകരിക്കുന്നുവെന്ന് മേയർ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കോടികൾ വകമാറ്റിയെന്ന സി എ ജി റിപ്പോർട്ടിൽ വിശദീകരണവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സി എ ജി റിപ്പോർട്ട് വസ്തുതകൾ ഉൾക്കൊള്ളാതെയുള്ളതാണ്. സി എം ഡി ആർ എഫ് സുരക്ഷിതം, യാഥാർത്ഥ്യം ജനം തിരിച്ചറിയണമെന്നും പ്രതിപക്ഷ നേതാവ്. സെക്രട്ടേറിയറ്റിലേക്ക് ഇപ്പോൾ എസ് എഫ് ഐയുടെ പ്രതിഷേധം നടക്കുകയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. ഒപ്പം സഹകരണ മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഫീസ് വർധനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ എസ് എഫ് ഐ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്നത്. പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചിരിക്കുകയാണ്. ബാരിക്കേഡ് മറികടക്കാൻ എസ് എഫ് ഐ ശ്രമിച്ചു. ഇത് പോലീസ് ഇപ്പോൾ തടഞ്ഞത്. സംഘർഷത്തിൽ കലാശിച്ചിരിക്കുകയാണ്. സമരം സഹകരണ മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഫീസ് വർധനവിനെതിരെയാണ് ഇപ്പോൾ എസ് എഫ് ഐ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. ബിശ്വനാഥ് സിൻഹ കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. നിലവിൽ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് അദ്ദേഹം. 91 ബാച്ച് ഐ എ എസ് ഉദ്യോഗസ്ഥനാണ് ബിശ്വനാഥ് സിൻഹ. നിലവിലെ ചീഫ് സെക്രട്ടറി ഡോ എ ജയതിലക്ക് ഈ മാസം 30 വിരമിക്കും. സിബിഎസ്ഇ പുനർമൂല്യനിർണയത്തിൽ പരാതി. അപേക്ഷ നൽകാത്ത വിഷയം പുനർമൂല്യനിർണയം നടത്തി മാർക്ക് കുറച്ചെന്നാണ് വിദ്യാർത്ഥികളുടെ പരാതി. സിബിഎസ്ഇക്കെതിരെ ഹർജി ഫയൽ ചെയ്യാൻ നീക്കം. ചില പേപ്പറുകൾക്ക് പുനർമൂല്യനിർണയം നടത്തിയില്ലെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്. നിരവധി പരാതികൾ ലഭിച്ചെന്ന് വിദ്യാർത്ഥികൾക്ക് വേണ്ടി സുപ്രീംകോടതിയിൽ ഹാജരായ അഭിഭാഷകൻ വ്യക്തമാക്കി. ഇന്ത്യയിൽ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ. വിദ്യാർത്ഥികളുടെ ശബ്ദത്തെ മന്ത്രി തീവ്രവാദമെന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നു. രാജ്യത്ത് 90 ചോദ്യപേപ്പറുകൾ ചോർന്നു. കോടിക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി തകർന്നു. നീറ്റ് പേപ്പർ ചോർച്ചയെ തുടർന്ന് 20 വിദ്യാർത്ഥികൾ ജീവനൊടുക്കി. സർക്കാരിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ രാജ്യദ്രോഹികളായി ചിത്രീകരിക്കുന്നുവെന്നും മല്ലികാർജ്ജുന ഖാർഗെ. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ നേതൃത്വത്തിലുള്ള ആണവ പരിശോധനകൾക്ക് ഇറാൻ സമ്മതിച്ചുവെന്ന് ആവർത്തിച്ച ട്രംപ്. യു എസിന്റെ വാദം ഇറാൻ ഇന്നലെ തള്ളിയിരുന്നു. ഇറാന്റെ ബലിസ്റ്റിക് മിസൈൽ പദ്ധതി യു എസ് ഇറാൻ ധാരണാപത്രത്തിൽ ഇല്ലെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. ആണവ പരിശോധനയിൽ രണ്ട് തട്ടിലായതോടെ ഇറാനും യു എസും തമ്മിലുള്ള സമാധാന കരാറിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. ഇറാനെതിരെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ യുദ്ധ അധികാരം നിയന്ത്രിക്കുന്ന പ്രമേയം യു എസ് സെനറ്റിൽ പാസായി. 48 വോട്ടുകൾക്കാണ് പ്രമേയം പാസായത്. പ്രമേയം നേരത്തെ ജനപ്രതിനിധി സഭയിൽ പാസായിരുന്നു. ഇറാനെതിരെ ഇനി ആക്രമണം നടത്താൻ യു എസ് കോൺഗ്രസിന്റെ അനുമതി ആവശ്യമെന്നാണ് പ്രമേയം പറയുന്നത്. ലോകകപ്പിൽ നിർണായക മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 ഗോളുകൾക്ക് തകർത്ത പോർച്ചുഗൽ. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഇരട്ട ഗോൾ മികവിലാണ് പോർച്ചുഗലിന്റെ ജയം. ആദ്യ മത്സരത്തിൽ സമനില വഴങ്ങിയതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരെ നിർണയിക്കാനുള്ള അതീവ പ്രാധാന്യമുള്ള മത്സരത്തിൽ ജയിക്കേണ്ടത് പോർച്ചുഗലിന് അനിവാര്യമായിരുന്നു. തുടർച്ചയായി 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന താരമെന്ന റെക്കോർഡ് ക്രിസ്ത്യാനോ റൊണാൾഡോ സ്വന്തമാക്കി. ലോകകപ്പിൽ ഫുട്ബോൾ ആരാധകരെ അമ്പരപ്പിച്ചുകൊണ്ട് ഇംഗ്ലണ്ടും ഘാനയും തമ്മിലുള്ള പോരാട്ടം ഗോൾരഹിത സമനിലയിൽ കലാശിച്ചു. മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യയ്ക്ക് പനാമയ്ക്കെതിരെ ജയം. എതിരില്ലാത്ത 1 ഗോളിനാണ് തോൽപ്പിച്ചത്. ലോകകപ്പ് ഫുട്ബോളിൽ കൊളംബിയ നോക്കൌട്ടിൽ കോംഗോയെ എതിരില്ലാത്ത 1 ഗോളിന് തോൽപ്പിച്ച് കൊളംബിയ റൌണ്ട് ഓഫ് 32 കടന്നു. അടുത്ത വാർത്ത 12 മണിക്ക്.

0: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Mexico, United States, Canada. Logam muluvan oru pandinu pinnale payunu.
2: Germany, Netherlands, Argentina, Portugal.
1: Loga footballinte mahamelam.
3: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
1: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
4: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
1: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Rasul Khaima, Education Partner, SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
5: Time check.
0: Brought to you by Ozone Cargo.
6: ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
0: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
6: യുഎയിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 46%.
5: Weather update.
0: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Mid Morning with Nitya.
1: ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക്. അപ്പോൾ ഇന്ന് ജൂൺ 24th. ഇന്ന് 24 എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. എന്താണ്? അർജന്റീനയെ നെഞ്ചേറ്റുന്നവർ, മെസ്സിയെ നെഞ്ചേറ്റുന്നവർക്ക് ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. ഇന്ന് നമ്മുടെ മെസ്സിയുടെ, ലയണൽ മെസ്സിയുടെ ബർത്ത്ഡേ ആണ് June 24th. ഒരുപാട് മെസ്സേജുകൾ അയക്കാൻ താല്പര്യമുള്ളവർക്ക്, അതുപോലെ തന്നെ ബർത്ത്ഡേ വിഷ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ അയക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു അടിപൊളി ബുധനാഴ്ചയിലേക്ക് നമ്മൾ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. യെസ്, ഇന്ന് June 24th ആണ്, വെനസ്ഡേ ആണ്. പ്രകൃതിയൊക്കെ ഇങ്ങനെ തണുത്ത് വരണം നമ്മൾ ആഗ്രഹിക്കുന്നു, പക്ഷേ ചുട്ടുപൊള്ളി ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. രാവിലത്തെ ഈ ഞാനിങ്ങോട്ട് നടന്നു വരുന്ന സമയത്ത് ഉള്ള ആ ഒരു കാലാവസ്ഥ എങ്ങനെയാണ് ഞാൻ എല്ലാ ദിവസവും പറയാറുണ്ടല്ലേ. ഇപ്പോൾ ഒന്നും ഒരു രക്ഷയില്ല, ബ്രീസ് ഒക്കെ ഇപ്പം മനസ്സിൽ മാത്രമേ ഉള്ളൂ. ആ ബ്രീസ് മനസ്സിലടിച്ചുകൊണ്ടാണ് നമ്മൾ നടന്നു വരുന്നത്. ചുട്ടുപൊള്ളി അല്ലെ, വിയർത്ത് വല്ലാത്തൊരവസ്ഥയിൽ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളിൽ നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിക്കൊണ്ടേ ഇരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ആരും വന്ന് വെള്ളം കുടിക്കൂന്ന് പറയില്ല. നമ്മളങ്ങനെ കാത്തിരിക്കുകയും വേണ്ട. ഇടയ്ക്കിടയ്ക്കൊന്ന് സിപ്പ് ചെയ്ത് പോകും. ഒറ്റയടിക്ക് വെള്ളം കുടിക്കരുത്, അത് ഭയങ്കരമായിട്ട് ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ഒറ്റയടിക്ക് വെള്ളം കുടിക്കരുത്. ത്രൂ ഔട്ട് നമ്മുടെ ഈ ഡെയിലി ഫുള്ള് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ആ പ്രത്യേകത, ഫുട്ബോൾ പ്രേമികൾക്ക്, പ്രത്യേകിച്ച് മെസ്സി ഫാൻസിനൊന്ന് ശരിക്കും ഒരു ഫെസ്റ്റിവൽ മൂഡ് തന്നെയാണ് അല്ലേ. അപ്പോൾ ലോകം മുഴുവനും ആരാധകരുള്ള കോടീശ്വരനായിട്ടുള്ള ലയണൽ മെസ്സിയുടെ ജന്മദിനം എന്നൊക്കെ പറയുമ്പോൾ നമ്മളെന്താ വിചാരിക്കാം? ആഡംബര കപ്പല്ലേ, പാർട്ടികളോ അല്ലെങ്കിൽ കോടികൾ പൊടിച്ചുള്ള ആഘോഷങ്ങളോ അങ്ങനെയൊക്കെയല്ലേ. ബട്ട് വെയിറ്റ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല പുള്ളിയുടെ ആഘോഷങ്ങൾ എന്ന് പറയുന്നത്. ഈ കോടികൾ പൊടിച്ചുള്ള ജന്മദിനാഘോഷങ്ങളൊന്നും മെസ്സിയുടെ ലിസ്റ്റിലേ ഇല്ല. പിന്നെയോ, ഇത്രയും വലിയൊരു സൂപ്പർ സ്റ്റാർ ആയിരുന്നിട്ടും മെസ്സിയുടെ ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞാൽ ബർത്ത്ഡേ സെലിബ്രേഷനുകൾക്ക് ഇപ്പോഴും ഒരു ഹോസ്റ്റൽ റൂം സ്റ്റൈലാണെന്ന് കേട്ടാൽ നമ്മളൊന്നും ഞെട്ടും അല്ലേ. യെസ്, ഇന്ന് ഞാനിത് രാവിലെ നോക്കിയപ്പോൾ ഞാനും ഞെട്ടി. അപ്പം നിങ്ങൾ ഞെട്ടിക്കോ. ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു സിമ്പിൾ കേക്ക് കട്ടിങ്, ഒപ്പം കുറച്ച് അടുത്ത സുഹൃത്തുക്കൾ അദ്ദേഹത്തിൻ്റെ, പിന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബം മാത്രം. സോ സിമ്പിൾ ആൻഡ് സോ ഗ്രൗണ്ടഡ് അല്ലേ. അപ്പോൾ എന്തെങ്കിലും ഇതിനൊരു പ്രധാന കാരണമുണ്ട്? എന്തായിരിക്കും പുള്ളി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തൊരു ജന്മദിനാഘോഷം എന്തായിരിക്കും ഇങ്ങനെ? മെസ്സിയുടെ കരിയറിൻ്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് ടൈമിൽ, ആ സമയം മുതലേ അദ്ദേഹത്തിൻ്റെ മിക്ക ബർത്ത്ഡേസിലും അദ്ദേഹം അർജന്റീന നാഷണൽ ടീമിൻ്റെ ക്യാമ്പിലായിരുന്നിരുന്നു. ആ സമയത്തൊന്നും ഫാമിലിയുടെ കൂടെയോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്നും അദ്ദേഹത്തിന് സെലിബ്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒന്നുകിൽ വേൾഡ് കപ്പ് അല്ലെങ്കിൽ കോപ്പ അമേരിക്ക ടൂർണമെൻറ്റ്സ്, അങ്ങനെ ഈ ഒരു സമയത്താണ് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ഒക്കെ നടക്കാറുള്ളത്. അപ്പോൾ ഈ ടീം അംഗങ്ങൾക്കൊപ്പം ആ ഒരു ക്യാമ്പ് റൂമിൽ വെച്ചായിരിക്കും അദ്ദേഹത്തിൻ്റെ ആഘോഷങ്ങൾ മുഴുവനും നടക്കുന്നത്. ഒട്ടും ആഡംബരമൊന്നുമില്ലാതെ ആ പഴയ ഹോസ്റ്റൽ റൂം ശൈലി മെസ്സിക്ക് ശീലമായി മാറി എന്നല്ല, അതാണ് പുള്ളിക്ക് ഏറ്റവും കംഫർട്ടബിൾ എന്ന് പറയുന്നത്. ശരിയാണ്, ഇപ്പോൾ ഒരുപാട് ആഘോഷങ്ങളിലൂടെ ബർത്ത്ഡേ ആഘോഷിച്ച് വരുന്ന ഒരാൾക്ക് പെട്ടെന്ന് സിംപിൾസിറ്റിയിലേക്ക് പോകുമ്പോൾ ഒരു സങ്കടം ഉണ്ടാവും. ഇതേസമയം ഇത്രയും കാലം ഇത്ര സിമ്പിളായിട്ട് ബർത്ത്ഡേ ആഘോഷിച്ചിട്ട് പിന്നെ ഒരു വേറെ ലെവലിലേക്ക് പോകുമ്പോൾ നമുക്കത് കംഫർട്ടബിൾ ആകുകയില്ല അല്ലേ. നമ്മളൊട്ടും കംഫർട്ടബിൾ ആകില്ല അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നത്. കാണുന്നവർക്ക് ഭയങ്കര രസമായിരിക്കും, മെസ്സിയുടെ ബർത്ത്ഡേ അത് അങ്ങനെ ആഘോഷിച്ചു ഇങ്ങനെ ആഘോഷിച്ചു. അതൊരു കഥയ്ക്ക് വേണ്ടി മാത്രമേ പറ്റൂ, അല്ലെങ്കിൽ അന്നത്തെ ഒരു ദിവസം സ്റ്റോറിക്ക് വേണ്ടി മാത്രമേ പറ്റൂ. പക്ഷെ നമ്മൾ എൻജോയ് ചെയ്യണ്ടേ നമ്മുടെ ബർത്ത്ഡേ, നമ്മുടെ സെലിബ്രേഷൻ നമ്മുടെ കൂടെ ഉള്ളവരെയും കൂടെ ചേർത്തത് ചെയ്യുമ്പോൾ നമുക്കല്ലേ അതിൻ്റെ സന്തോഷം വേണ്ടത്. അതില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല അല്ലേ. അപ്പോൾ എന്തായാലും എത്ര ഉയരത്തിലെത്തിയാലും തൻ്റെ റൂട്ട്സ് മറക്കാത്ത ഒരു ഹമ്പിൾ ക്വാളിറ്റി ഉണ്ടല്ലോ, ദാറ്റ് മേക്സ് ഹിം ട്രൂലി സ്പെഷ്യൽ എന്ന് പറയാം. അപ്പൊ മെസ്സി ഫാൻസ് ഒക്കെ എവിടെയാണെന്ന് എനിക്ക് അറിയണമെന്ന് ആഗ്രഹം. മെസ്സി ഇഷ്ടപ്പെടുന്നവർ, അർജന്റീന ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കോ, നിങ്ങൾ അദ്ദേഹത്തിന് ഒന്ന് വിഷ് ചെയ്യൂ. ഇത് നമുക്ക് ഒരു റൈറ്റ് ടൈമാണ്. അപ്പൊ ഇന്നത്തെ ദിവസം നമുക്ക് മെസ്സിയുടെ ഈ ബ്യൂട്ടിഫുൾ ലൈഫ് സെലിബ്രേറ്റ് ചെയ്യാം അല്ലേ. മെസ്സിയുടെ കളികൾ പോലെ, മീൻസ് അദ്ദേഹത്തിന്റെ ഫുട്ബോൾ കളി പോലെ തന്നെ മനോഹരമായിട്ടുള്ള സൂപ്പർ ഹിറ്റ് ഗാനവുമായിട്ട് നമ്മൾ ഇന്ന് തുടങ്ങുകയാണ് നമ്മുടെ മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അതോടൊപ്പം ഒരു സന്തോഷ വാർത്തയുണ്ട്, സിനിമ റിലേറ്റഡ് ആണ്. പക്ഷെ ഇപ്പം പറയൂല, അടുത്തത് വരുമ്പോൾ, പാട്ടൊക്കെ കേട്ടതിന് ശേഷം വരുമ്പോൾ പറയാം നമുക്ക് ഈ വീക്കെൻഡിൽ മൂവി ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഇന്ന് നമ്മൾ ഫുൾ ഇത് തുടങ്ങാൻ പോകുന്നത് മെസ്സിയുടെ ഒരു ഒരു എന്താ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പം ഞാൻ വീണ്ടും പറയുന്നു, ബർത്ത്ഡേക്ക് അദ്ദേഹത്തിന് ഡയറക്റ്റ് മെസ്സേജൊക്കെ അദ്ദേഹത്തിൻ്റെ പേജൊക്കെ ഉണ്ടെങ്കിലും ഹോം FM വഴി ഇന്ന് മിഡ് മോർണിംഗിൻ്റെ സ്റ്റാർട്ടിംഗ് ടൈം വഴി നമുക്ക് ആ ഒരു വിഷസ് പാസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കെല്ലാം 0585829220 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരുന്നുള്ളൂ.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.
1: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
4: That's 055-666-5859.
1: Home 92.2 FM. Home is a feeling.
7: Ammane, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട.
8: ശ്രദ്ധിക്കണ്ടാ മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
9: അണ്ണം പേടിക്കണ്ട, വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
7: അമ്പാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട. അമ്പാണ്
10: അണ്ണ ശ്രദ്ധിക്ക.
11: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.

0: Mid Morning with Nitya.
1: Yes, welcome back to Mid Morning with Nithya on Home 92.2 FM. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ് ടൈമിൽ. നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവച്ചില്ല. അതിന് മുമ്പ് ഞാൻ അടുത്ത വിശേഷങ്ങൾ പറയുന്നതിന് മുമ്പ് ഈ കാര്യം പറഞ്ഞില്ലെങ്കിൽ ആ ഒരു ഇതിലങ്ങ് വിട്ടുപോകും. യെസ്, നമ്മുടെ അനന്തൻകാട് ഈ ഒരു വീക്കെൻഡിൽ മൂവി വരികയാണ്. കാണണ്ടേ? അപ്പൊ ടിക്കറ്റ് വേണ്ടേ? അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെസ്സിക്ക് ഇന്ന് മെസ്സിൽ നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവച്ചില്ല. അതിന് മുമ്പ് ഞാൻ അടുത്ത വിശേഷങ്ങൾ പറയുന്നതിന് മുമ്പ് ഈ കാര്യം പറഞ്ഞില്ലെങ്കിൽ ആ ഒരു ഇതിലങ്ങ് വിട്ടുപോകും. യെസ്, നമ്മുടെ അനന്തൻകാട് ഈ ഒരു വീക്കെൻഡിൽ മൂവി വരികയാണ്. കാണണ്ടേ?

ആയിട്ട് ആര്യെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒന്ന് കാണാൻ കിട്ടിയിട്ടില്ല അല്ലെ, ആ കണ്ണുകളൊക്കെ കാണാൻ ഭംഗിയാണ്. എന്നെ ഇപ്പൊ യു എയിൽ നമുക്ക് അതിന്റെ പ്രൊമോഷൻസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. യെസ്, അനന്തഗാട് കാണാൻ താല്പര്യമുള്ളവരെല്ലാം ചെയ്യേണ്ടത് ബർത്ത്ഡേ വിഷസ് നമ്മുടെ മെസ്സിക്ക് അയച്ചോളൂ, ചുമ്മാ പറഞ്ഞേട്ടോ, ഇഷ്ടമുള്ളവർ മാത്രം അയച്ചാൽ മതി, നമുക്ക് നമ്മുടെ ഫോർമാറ്റിൽ തന്നെ പോയാൽ മതി. ഹോം 92.2 FM ഒരു ഫോർമാറ്റ് ഉണ്ടല്ലോ, എന്താണ് ഹോം തിയേറ്റർ എന്നതിൻ്റെ HD Space അനന്തങ്കാട്, നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് മെസ്സേജ് അയക്കുക 0585829220 എന്ന നമ്പറിലേക്ക്. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ രാഷ്ട്രീയമാണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും സിനിമയാണെങ്കിലും അതൊക്കെ എപ്പോഴോ വ്യക്തിപരമായി മാറും. നമുക്ക് ഇഷ്ടമുള്ള സിനിമകളെ നമ്മൾ നെഞ്ചോട് ചേർക്കും, ഇഷ്ടമല്ലാത്തതിനെ നമ്മൾ പറഞ്ഞു നടക്കാറില്ല. ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല, ദാറ്റ്സ് ഓൾ, കാണാതിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഏതെങ്കിലും സുഹൃത്തുക്കളോ ഫാമിലി മെമ്പേഴ്സോ ഒക്കെ ചോദിക്കും, അയ്യോ എനിക്കിത് കണ്ടിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല എന്ന് നമ്മൾ വെറുതെ പറയും. ബട്ട് ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളതിനെ സ്വീകരിക്കുക, വേറൊരാളുടെ ഇഷ്ടം നോക്കിയിട്ട് ആകരുത് നമ്മുടെ ഇഷ്ടങ്ങൾ പോകേണ്ടത്, അല്ലേ? കറക്റ്റ് അല്ലേ? യെസ്. അപ്പോൾ നമുക്കിനി കാര്യത്തിലേക്ക് വരാം. അപ്പം അങ്ങനെ അടിപൊളിയൊരു പോസിറ്റീവ് വൈബിലല്ലേ നമ്മളിങ്ങനെ നിൽക്കുന്നത്. അനന്തങ്കാട് കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ആ പോസിറ്റിവിറ്റി, അർജന്റീനയും മെസ്സിയും ഇഷ്ടമുള്ളവർക്ക് ആ പോസിറ്റിവിറ്റി, ഇനി മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലൂടെ വിശേഷങ്ങൾ കേൾക്കാനുള്ളവരാണെങ്കിൽ ആ പോസിറ്റിവിറ്റി. ഓക്കെ, എന്തായാലും നമ്മുടെ ഈ ഒരു മിഡ് മോർണിംഗിൽ ഇനി പറയാൻ പോകുന്ന കാര്യം വളരെ സന്തോഷമുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് പ്രവാസികൾക്ക്. യു എയിൽ ലേബർ ക്യാമ്പുകളിലും അതുപോലെ അക്കോമഡേഷൻസിലും ഒക്കെ താമസിക്കുന്ന എംപ്ലോയീസൊക്കെ ഇല്ലേ, എംപ്ലോയീസൊക്കെ തൊഴിലാളികളൊക്കെ ഇല്ലേ, അപ്പോൾ അവർക്ക്, ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒരുപോലെ സന്തോഷം തരുന്നൊരു ബിഗ് ന്യൂസുമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇവയിലെ വർക്ക് അക്കോമഡേഷനുകൾ ഇനി അടിമുടി മാറാൻ പോവാണ് ഗൈസ്. തൊഴിലാളികളുടെ ലിവിംഗ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ജീവിത നിലവാരം കുറച്ചുകൂടെ ഒന്ന് ഉയർത്താൻ വേണ്ടി യു എ ഗവൺമെൻറ് പുതിയ റൂൾസും റെഗുലേഷൻസും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേട്ടാൽ ശരിക്കും നമുക്ക് അത്ഭുതം തോന്നും, സന്തോഷം തോന്നും, കാരണം അത്രയും കിടിലൻ ഫെസിലിറ്റീസാണ് അവിടെയുള്ള സാധാരണക്കാരായ ജീവനക്കാർക്കായിട്ട് ഇനി ഒരുങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇവയുടെ വികസനത്തിന് പിന്നിൽ കഠിനാധ്വാനം ചെയ്യുന്ന അല്ലെങ്കിൽ കഠിനാധ്വാനം ഒരുപാടുള്ള തൊഴിലാളികളുടെ വെൽബീയിങ് ഉറപ്പുവരുത്താൻ ഗവൺമെൻറ് വലിയ ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ. അത് ആ റൂട്ടീനാണ് എപ്പോഴും എന്താ സന്തോഷങ്ങളാണെങ്കിലും ശരി ഉയർച്ചയിലേക്കാണെങ്കിലും നമ്മൾ തുടങ്ങേണ്ടത്. അല്ലാണ്ട് നമ്മൾ ഉയരങ്ങളിൽ നിൽക്കുമ്പോൾ എടുത്ത് ചാടുകയല്ല, നമ്മൾ വളരെ പതുക്കെ, ഒരു കുന്നിന് ഒരു കുഴിയെന്ന് പറഞ്ഞ പോലെ കുന്ന് കയറിയല്ലേ നമുക്ക് അടുത്തൊരു സംഭവത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. എന്നാൽ ഈ ഒരു പുതിയ നിയമപ്രകാരം വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ വർക്കർ അക്കോമഡേഷൻസിലും ഇനി മുതൽ ഫ്രീ വൈഫൈ നിർബന്ധമാക്കുകയാണ്. സി, വൈഫൈ കിട്ടുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക, അത് യു എ ഗവൺമെൻറ് തരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ് മീൻസ് ഇൻ ദ സെൻസ് അങ്ങനെ ഒരു ലോ ഇറക്കിയിരിക്കുന്ന അവരാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഒരുപാട് യൂസ്ഫുള്ളാണ്, നമുക്ക് അത് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി വേണം ഉപയോഗിക്കാൻ. അപ്പോൾ ഈ പുതിയ നിയമപ്രകാരം വരാൻ പോകുന്ന ഏറ്റവും വലിയ സന്തോഷം ഇതാണെങ്കിലും നമ്മളൊക്കെ വിചാരിക്കുക ഇൻ്റർനെറ്റൊക്കെ ഇപ്പോൾ ഒരു സാധാരണ കാര്യമല്ലേ എന്ന്. പക്ഷേ ദിവസം മുഴുവനും കഠിനാധ്വാനം ചെയ്ത് ഈ റൂമിലേക്ക് തിരിച്ചെത്തുന്ന ഒരു തൊഴിലാളിയെ സംബന്ധിച്ച് പുള്ളിക്ക് നാട്ടിലുള്ള തൻ്റെ ഫാമിലിയോടോ പ്രിയപ്പെട്ടവരോടോ ഒന്ന് മുഖം കണ്ട് സംസാരിക്കാൻ ഈ ഇൻ്റർനെറ്റ് തരുന്നൊരു ഹെൽപ്പ് ചെറുതാണോ ആലോചിച്ച് നോക്കൂ. പലർക്കും വലിയൊരു തുക ഡാറ്റ റീചാർജിനായിട്ട് മാറ്റിവെക്കേണ്ടി വരാറുണ്ട് അല്ലേ. ഇനി ആ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, അവർക്ക് എപ്പോഴും തങ്ങളുടെ കുടുംബമായിട്ട് യാതൊരു ചിലവും ഇല്ലാതെ കണക്റ്റഡ് ആയിട്ടിരിക്കാൻ ഇതിലൂടെ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ലക്ഷറി അല്ല, മറിച്ച് അവരുടെ വലിയൊരു ബേസിക് നീഡാണ് ഗവൺമെൻറ് സാധിച്ചു കൊടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചാണ്. ഇപ്പോൾ വിദേശത്തൊക്കെ ജോലി ചെയ്യുമ്പോൾ പെട്ടെന്നൊരു അസുഖം വന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കുക, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് എമർജൻസി വന്നു കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ടല്ലേ. ഇപ്പോൾ എവിടെ പോകണം, ആരെ കാണണം എന്നൊക്കെ ഒരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരമായിട്ടാണ് പുതിയ ഗൈഡ് ലൈൻസ് വരുന്നത്. ഇനി മുതൽ ഇത്തരം അക്കോമഡേഷൻസിൽ 24 hours പ്രവർത്തിക്കുന്ന മെഡിക്കൽ ക്ലിനിക്കുകൾ അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് മെഡിക്കൽ സർവീസസ് ലഭ്യമായിരിക്കണം എന്നുള്ളതാണ്. ഇതിനായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കൽ റൂമുകൾ ക്യാമ്പുകളിൽ സജ്ജീകരിക്കണം എന്നുള്ളതും, പിന്നെ അസുഖം വരുമ്പോൾ കൃത്യസമയത്ത് ട്രീറ്റ്മെന്റ് കിട്ടുക എന്ന് പറയുന്നതൊക്കെ ഏതൊരു വ്യക്തിയെ, പ്രവാസി എന്നല്ല, ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും അത് അവർക്ക് കിട്ടുന്നൊരു മെന്റൽ സപ്പോർട്ട് കൂടിയാണ് അല്ലേ. അപ്പോൾ ഇനി ജോലി കഴിഞ്ഞു വന്നാൽ റൂമിൽ തന്നെ അടച്ചിരിക്കാതെ നമുക്ക് മാനസികമായിട്ടൊന്ന് റിലാക്സ് ചെയ്യാൻ വലിയൊരു എന്റർടൈൻമെന്റ് സൗകര്യവും പുതിയ നിയമത്തിൽ ഉറപ്പുവരുത്തുന്നുണ്ട്. അതായത് തൊഴിലാളികൾക്കായിട്ട് പ്രത്യേക പ്ലേ ഗ്രൗണ്ടുകൾ, സ്പോർട്സ് ഫെസിലിറ്റീസ്, ഇൻഡോർ ഗെയിംസ് ഇതെല്ലാം ക്യാമ്പുകളിൽ നിർബന്ധമാക്കുകയാണ്. അപ്പോൾ ഫുട്ബോളോ ക്രിക്കറ്റോ ഒക്കെ കളിച്ച് വൈകുന്നേരങ്ങളൊന്ന് ആക്റ്റീവ് ആക്കാൻ ഇത് വളരെയധികം സഹായിക്കും. അപ്പോൾ ഹെൽത്ത് കൂടുതൽ ശ്രദ്ധിക്കാൻ താല്പര്യമുള്ളവർക്കായിട്ട് ജിംനേഷ്യം സൗകര്യങ്ങളും അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. അപ്പോൾ ജോലിയിലെ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഒന്ന് മറന്ന് അവർക്കൊന്ന് എല്ലാവരുമായിട്ടൊന്ന് ഒത്തുചേരാനും ഒന്ന് സന്തോഷിക്കാനും ഒക്കെ ഇത്തരം സ്പോർട്സ് ഏരിയകൾ വലിയൊരു മാറ്റം കൊണ്ടുവരുന്ന കാര്യത്തിൽ സംശയിക്കേണ്ട. ഇത് മാത്രമല്ല കേട്ടോ, ഒരു മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കും കൃത്യമായ മാനദണ്ഡങ്ങളും ഗവൺമെൻറ് വച്ചിട്ടുണ്ട്. താമസിക്കുന്ന റൂമുകളിൽ പ്രോപ്പറായിട്ടുള്ള എയർ കണ്ടീഷനിങ് ഉണ്ടായിരിക്കണം. ഇവയിലെ ചൂടുകാലത്ത് AC എന്ന് പറയുമ്പോൾ നമുക്കറിയില്ല അതിൻ്റെ ആവശ്യം. പിന്നെ ശുദ്ധമായ കുടിവെള്ളം, വായു സഞ്ചാരമുള്ള മുറികൾ, വസ്ത്രങ്ങൾ കഴുകാൻ ആവശ്യമായിട്ട് ലോണ്ടറി സർവീസ് സൗകര്യങ്ങൾ എല്ലാം ഇതിലുൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ പുതിയ പുതിയ നിയമങ്ങൾ വരട്ടെ, അത് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ അടുത്ത തമിഴ് ഹിറ്റിലേക്ക് പോവുകയാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM മിഡ് മോർണിംഗ് വിത്ത് നിത്യ. അനന്തങ്കാടിന് വേണ്ടിയിട്ട് ടിക്കറ്റുകൾ വേണ്ടവർക്ക് അയച്ചുകൊണ്ടിരിക്കുക. ഈ 3 മണിക്കൂറിൽ 3

0: സപ്ലിമെന്ററി പാസ് ആണ് നിങ്ങളിലേക്ക് എത്തുന്നത്. സോ എച്ച് ടി സ്പേസ് അനന്തം കാർഡ് നിങ്ങളുടെ പേര് സെൻഡ് ടു 0585829220.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർദുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: You are listening to Mid Mornings with Nithya.
2: Nithya.
3: நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
4: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്ക് ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണം പറയാം. വെൽക്കം ബാക്ക് ടു അവർ ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
5: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
6: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACയേ JM-ന്റെ ACയാ. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
5: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

0: मिड मॉर्निंग विद नित्या। ट्रैफिक अपडेट
1: ब्रॉट यू बाय एबीसी कार्गो एंड कुरियर नंबर वन इन जीसीसी।
2: നമുക്ക് ഇപ്പോൾ ട്രാഫിക്കിലേക്ക് നോക്കാം. ഞാൻ ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എവിടെയെങ്കിലും ട്രാഫിക് അപ്ഡേറ്റ്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ്സ് അങ്ങനെ ഉണ്ടെങ്കിൽ അറിയിക്കണമെന്ന് 0585829220 എന്ന നമ്പറിലേക്ക്. നമുക്ക് ആദ്യം അൽ ഇത്തിഹാദ് റോഡ് നോക്കാം. ദുബായ് ഷാർജ കണക്റ്റിംഗ് റൂട്ടായിട്ടുള്ള നമ്മുടെ ഇത്തിഹാദ് റോഡിൽ ഇപ്പോൾ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കാണ് കാണുന്നത്. രാവിലെ തിരക്ക് കഴിഞ്ഞിട്ട് മൽമുല്ല പ്ലാസ ഭാഗത്ത് ഇപ്പോൾ വെഹിക്കിൾസ് ഒക്കെ ഒരടി പോലും മുന്നോട്ട് നീങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നൊരു മാക്സിമം കുറച്ചുകൂടി സമയം കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും. E311 നോക്കുകയാണെങ്കിൽ നാഷണൽ പെയിൻസ് അതുപോലെ ഫ്ലൈഓവർ ഭാഗത്ത് അവിടെയൊക്കെ അവിടുത്തെ ഫ്ലൈഓവർ ഭാഗത്തൊക്കെ ഇപ്പോൾ അത്യാവശ്യം ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വാഹനങ്ങളുടെ ഒരു വലിയ ക്യൂ തന്നെയാണ് ഇപ്പോൾ അവിടെ കാണാൻ പറ്റുന്നത്. സോ ആ റൂട്ടിലുള്ളവർ നല്ല പേഷ്യൻസ് കീപ്പ് ചെയ്തോളൂ. ദെൻ അൽഖൈൽ റോഡിലേക്ക് പോവുകയാണെങ്കിൽ ബിസിനസ് ബി എക്സിറ്റ്സിലും മെയിൻ ജംഗ്ഷൻസിലും ഒക്കെ ഇപ്പോൾ ബമ്പർ ടു ബമ്പർ ട്രാഫിക് കാണിക്കുന്നുണ്ട്. സിറ്റിക്ക് ഉള്ളിലേക്ക് കയറുന്ന ഇന്നർ റോഡുകളിലും വാഹനങ്ങൾ കംപ്ലീറ്റ് ബ്ലോക്കിലാണ്. പിന്നെ റാസൽകോ റോഡ് എടുക്കുകയാണെങ്കിൽ ഇവിടെയും സ്ഥിതി വ്യത്യസ്തമല്ല. അവിടെയും അത്യാവശ്യം നല്ല ഹെവി ട്രാഫിക് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ വാഹനങ്ങളൊക്കെ വളരെ സാവധാനത്തിലാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കനത്ത ചൂടിൽ റോഡിൽ കിടന്ന് ആരും ടെൻഷൻ അടിക്കണ്ട. മാക്സിമം വേഗതയെ കുറച്ച് സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യൂ. സേഫ് ഡ്രൈവിംഗ് ഫാമിലി, അതുപോലെ തന്നെ കേട്ടുകൊണ്ടേ ഇരിക്കുക മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM.
0: ട്രാഫിക് അപ്ഡേറ്റ്
1: brought to you by ABC Cargo and Courier, number 1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply.
2: യെസ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതനുസരിച്ച് നമ്മുടെ അനന്തങ്കാടിൻ്റെ കാര്യം പറഞ്ഞിട്ട് അങ്ങോട്ട് വിശേഷത്തിലേക്ക് പോകാം അല്ലേ. അനന്തങ്കാട് കാണുന്നത് നമ്മൾ ഈ വീക്കെൻഡാണ് ഹോം സ്ക്രീനിങ്ങിൻ്റെ ഭാഗമാകാൻ നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ. അപ്പോൾ ആര്യയുടെ ഒരു തിരിച്ചു വരവെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ആര്യ ഇടക്കാലത്ത് സിനിമകളൊക്കെ ചെയ്തിരുന്നില്ല എങ്കിൽ പോലും ആള് ബിസിയായിരുന്നു. പക്ഷേ നമുക്ക് ആ അദ്ദേഹത്തിൻ്റെ ആ കണ്ണുകൾ ഇഷ്ടമുള്ള എത്ര പേരുണ്ട്. എത്ര പേരാണ് മെസ്സേജ് അയച്ചത് ആര്യ തിരിച്ച്. ഇപ്പോൾ ഒരു ശരിക്കും മലയാളം തമിഴ് ആ ഒരു ബില്ലിംഗ് മൂവി ആണെങ്കിൽ പോലും ആര്യ എന്നൊരു ടൈറ്റിലോട് കൂടി ആ സിനിമ വരുമ്പോൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. അത് എങ്ങനെയുണ്ട് കാണാൻ എന്നുള്ളത് എനിക്ക് സത്യം പറയാം. ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഇതൊക്കെ കേട്ടിട്ടേ നമ്മുടെ സംഭവമാണോ യെസ് സംഭവം ഒരു ടൈം ലൂപ്പ് സംഭവമല്ലേ. ആ അങ്ങനെയാണ് തോന്നട്ടോ. അതിൻ്റെ പേര് വേറെ എന്തോ കൂടെ ഉണ്ട്. അത് കണ്ടപ്പോൾ ആ ഒരു ടൈം ലൂപ്പ് മൂവി കണ്ടപ്പോൾ അതുപോലെയാണോ ഇനി ഇതും എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. ഇതിൻ്റെ പൊളിറ്റിക്കൽ ത്രില്ലറാണെന്നും പറയുന്നുണ്ട്. എന്നെ വെക്കാം, നമ്മളിങ്ങനെ കുഴപ്പിച്ചാലല്ലേ സിനിമ കാണുമ്പോൾ ഒരു ത്രില്ലുള്ളൂ. ഓക്കെ, എന്തായാലും അനന്തങ്കാട് കാണാൻ താല്പര്യമുള്ളവരൊക്കെ HT അനന്തങ്കാട് പിന്നെ നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയച്ചോളൂ 0585829220 എന്ന നമ്പറിലേക്ക്. ഇനി അടുത്തത് നമ്മുടെ UAE പ്രവാസികൾക്കും സ്വദേശികൾക്കും ഒരുപോലെ വലിയൊരു യാത്രാ വിപ്ലവമായിട്ട് മാറാൻ പോകുന്ന ഇത്തിഹാദ് റെയിലിൻ്റെ കാര്യമാണ്. ഇതൊക്കെ പറയാതെ എങ്ങനെ മുമ്പോട്ട് പോകുന്നത്. ഡെയിലി നമ്മൾ കേൾക്കുന്നതാണ് ഇതിന്റെ അപ്ഡേറ്റ്സ് എല്ലാം നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ബിക്കോസ് എല്ലാ എന്ത് തന്നെ വന്നാലും ഇത്തിഹാദ് റെയിലിന്റെ കാര്യത്തിലാണ് നമ്മൾ കൂടുതൽ സന്തോഷിക്കുന്ന ഒരവസ്ഥ വരുന്നത് അല്ലേ. എന്തായാലും ഇത്തിഹാദ് റെയിൽ പാസഞ്ചർ സർവീസിനെ കുറിച്ചുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ ഓണെയറിൽ ഇപ്പം ഇത് പറയുമ്പോൾ തന്നെ എനിക്കും ഭയങ്കര ഒരു ഗൂസ് ബംസ് ആണ്. കാരണം ഇത് വരുമ്പോഴെല്ലാം നമ്മൾ ഭയങ്കര എനർജറ്റിക് ആയിട്ടാണ് ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അങ്ങനെ UAE പ്രവാസികൾ വർഷങ്ങളായിട്ട് കാത്തിരുന്ന വലിയൊരു സ്വപ്നം ദാ യാഥാർത്ഥ്യമാവുകയാണ്. UAE വിവിധ എമിറേറ്റുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദ മെഗാ റെയിൽ പ്രോജക്ട് ഇത്തിഹാദ് റെയിൽ പാസഞ്ചർ സർവീസ് ആരംഭിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇതിൻ്റെ ഏറ്റവും വലിയൊരു എന്താ ഹാപ്പി ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെയിൻ ടിക്കറ്റുകളുടെ ബുക്കിംഗ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വണ്ടിയുടെ വിസില് കേൾക്കാൻ അല്ലെങ്കിൽ തീവണ്ടിയുടെ വിസില് കേൾക്കാൻ ദിവസങ്ങൾ മാത്രം ഇങ്ങനെ ബാക്കി നിൽക്കേ ടിക്കറ്റുകൾ സ്വന്തമാക്കാനുള്ള വലിയൊരു തിരക്കാണ് ശരിക്കും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവയുടെ യാത്രാ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നൊരു വമ്പൻ പ്രോജക്റ്റ് അല്ലേ. എത്ര ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്തൊരു എക്സൈറ്റഡ് ആണ്. ഇതെങ്ങനെയായിരിക്കും നമ്മുടെ നാട്ടിൽ നിന്നും സർവ്വസാധാരണമാണ്, നമ്മുടെ UAE മണ്ണിൽ അത് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മെട്രോയിലും യാത്ര ചെയ്യുന്നവരാണെങ്കിൽ പോലും ട്രെയിൻ എന്നൊക്കെ പറയുമ്പോൾ വേറൊരു എന്താ പറയുക, ഒരു നമ്മൾ വേറെ ലെവലിലാണ് നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ഡെയിലി യാത്രകളും ഒക്കെ മാറാൻ പോകുന്നത്. അതുപോലെ നമ്മളൊക്കെ ദുബായിൽ നിന്നോ ഷാർജയിൽ നിന്നോ അബുദാബിയിലേക്കോ അല്ലെങ്കിൽ ഫുജേറയിലേക്കോ ഒക്കെ പോകുമ്പോൾ റോഡ് മാർഗമുള്ള ആ ട്രാഫിക്കും ലോങ് ഡ്രൈവിങ്ങും ഒക്കെ ഓർത്ത് പലപ്പോഴും ഒന്ന് മടിച്ചു പോകാറുണ്ട്. പ്രത്യേകിച്ച് ഈ വീക്കെൻഡ്സിൽ ഫാമിലി ഒന്നിച്ചൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഡ്രൈവ് ചെയ്ത് ടയേർഡ് ആവുന്നത് ഒരു വലിയ പ്രശ്നമാണ് അല്ലേ. പക്ഷേ ഇനി ആ ടെൻഷൻ ഒന്നുമില്ല, വളരെ റിലാക്സ്ഡ് ആയിട്ട് നല്ല ലക്ഷറി വൈബിൽ നമുക്ക് UAE ഇങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യാം. ഇറ്റ്സ് ഗോയിങ് ടു ചേഞ്ച് ദ വേ വി ട്രാവൽ വിത്തിൻ ദ UAE. പ്രത്യേകിച്ച് സ്വന്തമായിട്ട് വാഹനം ഇല്ലാത്ത പ്രവാസികൾക്ക് എമിറേറ്റുകളിൽ നിന്നും മറ്റ് എമിറേറ്റുകളിലേക്ക് കുറഞ്ഞ ചെലവിൽ വളരെ പെട്ടെന്ന് യാത്ര ചെയ്യാൻ ഇതൊരു വലിയ അനുഗ്രഹമായിരിക്കും. അപ്പൊ ഈ എത്തിഹാദ് റെയിലിന്റെ വേഗതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പലതവണ പറഞ്ഞിട്ടില്ലെങ്കിലും 200 kilometer വേഗതയിലാണ് ഈ പാസഞ്ചർ ട്രെയിനുകൾ കുതിച്ചു പായാൻ പോകുന്നത്. അതായത് അബുദാബിയിൽ നിന്നും ദുബായിലേക്ക് എത്താൻ വെറും 50 minutes മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നു. ഒട്ടും ട്രാഫിക് ഇല്ലാത്ത ദിവസങ്ങളിൽ തന്നെ 1 മണിക്കൂർ 10 minutes അല്ലെങ്കിൽ 1 മണിക്കൂർ മാക്സിമം ഒക്കെ എടുക്കാറുണ്ട്. അല്ലെങ്കിൽ നല്ല ട്രാഫിക് ഉള്ള ദിവസമാണെങ്കിൽ 1.5 മണിക്കൂർ 2 മണിക്കൂർ വരെ പോകും. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് 50 minutes കൊണ്ട് നമ്മൾ പാഞ്ഞിങ്ങി വരുന്നത് അല്ലേ. അപ്പൊ അതുപോലെ തന്നെ ഇനി അബുദാബിയിൽ നിന്ന് ഫുജറയിലേക്ക് പോകണമെങ്കിലോ വെറും 100 minutes, അതായത് 1 മണിക്കൂർ 40 minutes കൊണ്ട് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. സാധാരണ റോഡ് മാർഗമാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ അബുദാബിയിൽ നിന്ന് ഫുജറയ്ക്ക് പോയിട്ടുള്ള ദിവസം അല്ല റാസൽ ഖൈമ വരെ പോയിട്ടുള്ള ദിവസം ഒരു 2.5 മണിക്കൂർ 3 മണിക്കൂറൊക്കെ പതുക്കെയൊക്കെ ഓടിച്ചു പോകുമ്പോൾ അത്രയൊക്കെ വരും. അതൊന്നും ഇനി നമ്മുടെ സ്വപ്നത്തിലേ വേണ്ട. നമ്മളെല്ലാം സ്പീഡിൽ യാത്ര ചെയ്യാൻ വേണ്ടി പോവാണ്, നമ്മുടെ ജീവിതം സ്പീഡിൽ ഓടാൻ പോവാണ്. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് എത്രയും വേഗം വരട്ടെ. June 30th ആണെന്ന് തോന്നുന്നു, യെസ് June 30th. അപ്പോൾ ആ ദിവസങ്ങൾ ഇനി വളരെ കുറവ്, ഇന്ന് നോക്കും 24 വെറും 6 ദിവസങ്ങൾ കൂടി ഉള്ളു അതിങ്ങനെ കൂകി പായാൻ വേണ്ടി. അപ്പോൾ ടിക്കറ്റിൻ്റെ ബുക്കിംഗ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു, നമുക്ക് നോക്കാം എന്താ വരുന്നതെന്ന്. എല്ലാവരും ആരൊക്കെയാണ് കയറുന്നത്, എന്തൊക്കെയാണ് സംഭവങ്ങൾ, ഇതൊക്കെ വരുന്നത് 30th നമുക്കറിയാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ. അപ്പോൾ എന്തായാലും കാര്യം ചെയ്യാം, നമുക്ക് എവർഗ്രീൻ ഹിറ്റ് കേൾക്കാനുള്ള സമയമായി. നല്ലൊരു പാട്ട് കേട്ടിട്ട് വേഗം തിരികെ എത്താം മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക്. അപ്പോഴും അനന്തൻകാടിൻ്റെ കാര്യം മറക്കണ്ട, മെസ്സേജസ് അയച്ചുകൊണ്ടേയിരിക്കും, നമ്പർ മറക്കണ്ട, 0585829220.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.
8: Mid-morning. With Nitya.
0: You're listening to Home 92.2 FM. Home is a feeling.
9: Dhana dhadina kat dhadina dhana dhina dhina kat tere ke dhadina trakde gina dhada gina din din din na na din din na trakde tere ke dhada dhina kat ദാ ദിന്നാ ത്രികൃധാ ത്രികൃധാ ത്രികൃധാ തട്ടിതാക്കെ തിന്നാക്കെ നഗനാ തട്ടിതാക്കെ തിന്നാ

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ബി ജെ പിക്ക് തിരിച്ചടി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേന്ദ്ര ആവിഷ്കൃത സ്കൂൾ നവീകരണ പദ്ധതിയായ പി എം ശ്രീ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമസഭയിൽ പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ച വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ. മുൻ പിണറായി സർക്കാരിന്റെ കാലത്ത് ഒപ്പുവച്ച ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ ചൂണ്ടിക്കാട്ടി മന്ത്രി പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കി. പൊതു താൽപര്യം മുൻനിർത്തി 30 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകി കരാർ റദ്ദാക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിന് മാത്രമാണ് നൽകിയിട്ടുള്ളത്. 2025 ഒക്ടോബർ 16 പിണറായി സർക്കാർ ഒപ്പിട്ട ഈ കരാറിലൂടെ സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾ പൂർണ്ണമായി ബലികഴിച്ച് കേന്ദ്രത്തിന് മുന്നിൽ കഴുത്തും കത്തിയും വെച്ചുകൊടുക്കുകയായിരുന്നുവെന്ന് മന്ത്രി ആരോപിച്ചു. പുതിയ യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 1 മാസമേയുള്ളൂ, തങ്ങൾ പുതിയ കരാറുകളിലൊന്നും ഒപ്പിട്ടിട്ടില്ല. എന്നാൽ എൽ ഡി എഫ് സർക്കാർ സഖ്യകക്ഷികളെ പോലും അറിയിക്കാതെ, ക്യാബിനറ്റിൽ പോലും ചർച്ച ചെയ്യാതെ പരമരഹസ്യമായിട്ടാണ് കരാറിൽ ഒപ്പുവച്ചത്. അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഒത്താശയോടെയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇത് ചെയ്തതെന്നും മന്ത്രി എൻ ശംസുദ്ദീൻ ആരോപിച്ചു. പി എം ശ്രീ പദ്ധതിയെ ചൊല്ലി നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോരുണ്ടായി. പി പ്രസാദ് എം എൽ എ കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസ് വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീന്റെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർ തള്ളി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ചതിൽ വിമർശനവുമായി സമസ്ത മുഖപത്രം. വീര്യം കുറഞ്ഞ മദ്യം വീര്യം കെട്ട നയം എന്ന തലക്കെട്ടിലാണ് ലേഖനം വന്നത്. സർക്കാരിന്റെ നടപടി കടുത്ത ആശങ്കയ്ക്ക് ഇടയാക്കുന്നതെന്നും സുപ്രഭാതത്തിലെ ലേഖനത്തിൽ വിമർശിക്കുന്നു. മദ്യത്തിന്റെ ലഭ്യത വർദ്ധിപ്പിക്കാനുള്ള നയവുമായി മുന്നോട്ടു വരുന്നത് നിർഭാഗ്യകരം. മദ്യത്തിന്റെ വീര്യം കുറവാണെന്നത് അതിന്റെ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ ഇല്ലാതാക്കുന്നില്ല. സുരക്ഷിത മദ്യം എന്ന തെറ്റായ ധാരണ മദ്യ ഉപയോഗത്തിലേക്ക് ജനങ്ങളെ ആകർഷിക്കുമെന്നും ലേഖനത്തിൽ പറയുന്നു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ച യു ഡി എഫ് സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ സംസ്ഥാനത്താകെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. മലപ്പുറം, തൃശൂർ, പത്തനംതിട്ട, കൊച്ചി, ഇടുക്കി, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട എന്നിവിടങ്ങളിൽ ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. കളക്ട്രേറ്റുകളിലേക്ക് നടത്തിയ മാർച്ച് പിരിച്ചുവിടാനായി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ചിലയിടങ്ങളിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും ഉണ്ടായി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് സി എം പിക്ക് വേറിട്ടൊരു അഭിപ്രായമില്ലെന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ. വിഷയത്തിൽ മുഖ്യമന്ത്രിക്കൊപ്പമാണ് തന്റെ പാർട്ടിയെന്ന് സി പി ജോൺ പറയുന്നു. മദ്യനികുതി ഇളവിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിക്കുന്നതിൽ നിന്ന് പ്രതിപക്ഷത്തെ വിലക്കിയതിലൂടെ യു ഡി എഫ് സർക്കാർ അഴിമതി സ്ഥിരീകരിച്ചിരിക്കുകയാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ ആരോപിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിൽ നടന്ന ശതകോടികളുടെ അഴിമതിയാണ് ഇതോടെ വെളിച്ചത്ത് വന്നത്. കുത്തക മദ്യക്കമ്പനികൾക്ക് വേണ്ടി സർക്കാർ നടത്തുന്ന കള്ളക്കളിയും അഴിമതിയും മറച്ചുവെക്കാനാണ് ജനാധിപത്യ വിരുദ്ധമായ നടപടിയിലൂടെ സഭയിൽ നോട്ടീസ് പോലും അവതരിപ്പിക്കാൻ അനുവദിക്കാതിരുന്നതെന്നും സി പി എമ്മിന്റെ കുറ്റപ്പെടുത്തൽ. ദൈവങ്ങളുടെയും ബലിദാനികളുടെയും പേര് പറഞ്ഞുള്ള സത്യപ്രതിജ്ഞയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പിക്ക് തിരിച്ചടി. ബി ജെ പിയുടെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി അസാധുവാക്കി. 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം. സി പി എം കൌൺസിലർ എസ് പി ദീപക് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി വിധി. പി വി കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചിന്റേതാണ് വിധി. കൌൺസിലർമാർ എന്ന നിലയിൽ ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങൾ മുനിസിപ്പാലിറ്റി നിയമപ്രകാരം സംരക്ഷണമുണ്ടെന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഉമ്മൻചാണ്ടിയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത വടക്കഞ്ചേരി പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗത്തിന്റെ സത്യപ്രതിജ്ഞയും ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട്. പാലക്കാട് വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അംഗം സുനിൽ ചുവട്ടുപാടത്തിന്റെ സത്യപ്രതിജ്ഞയാണ് കോടതി റദ്ദാക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധിയിൽ വി വി രാജേഷിന്റെ പ്രതികരണം. കോടതി വിധി അംഗീകരിക്കുന്നുവെന്ന് മേയർ. കോടതി പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യും, കൌൺസിലർമാരുമായി സംസാരിച്ച് പുതിയ തീയതി നിശ്ചയിക്കും. അപ്പീലിന് പോകില്ല, ഹൈക്കോടതി വിധി പൂർണ്ണമായും അംഗീകരിക്കുന്നുവെന്ന് വി വി രാജേഷ്. ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ ഇന്നു മുതൽ വിതരണം ചെയ്തു തുടങ്ങി. വിവിധ ക്ഷേമനിധി ബോർഡുകളിലെ പെൻഷനും നൽകി തുടങ്ങിയിട്ടുണ്ട്. രണ്ടിനുമായി 1080 കോടി രൂപ അനുവദിച്ച് ധനവകുപ്പ് ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട്. ബിശ്വനാഥ് സിൻഹ കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. നിലവിൽ ആഭ്യന്തരവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് അദ്ദേഹം. 91 ബാച്ച് ഐ എ എസ് ഉദ്യോഗസ്ഥനാണ്. നിലവിലെ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക്ക ഈ മാസം 30 വിരമിക്കും. അന്താരാഷ്ട്ര ആണവൂർജ ഏജൻസിയുടെ നേതൃത്വത്തിലുള്ള ആണവ പരിശോധനകൾക്ക് ഇറാൻ സമ്മതിച്ചെന്ന് ആവർത്തിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യു എസിന്റെ വാദം ഇറാൻ ഇന്നലെ തള്ളിയിരുന്നു. ഇസ്രായേൽ ആയുധങ്ങൾക്കായി യു എസിനെ ആശ്രയിക്കുന്നത് നിർത്തണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാൻ ആണവായുധ നിർമ്മാണത്തിൽ നിന്ന് പിന്മാറുമെന്ന് യു എസ് കരുതുന്നുവെങ്കിൽ അതവരുടെ നിഷ്കളങ്കതയാണെന്ന് ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി. ലോകകപ്പിലെ നിർണായക മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാൻ എതിരില്ലാത്ത 5 ഗോളുകൾക്ക് തകർത്ത പോർച്ചുഗൽ. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഇരട്ട ഗോൾ മികവിലാണ് പോർച്ചുഗലിന്റെ വിജയം. തുടർച്ചയായി 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന താരമെന്ന റെക്കോർഡ് റൊണാൾഡോ സ്വന്തമാക്കി. ഫുട്ബോൾ ആരാധകരെ അമ്പരപ്പിച്ചുകൊണ്ട് ഇംഗ്ലണ്ടും ഘാനയും തമ്മിലുള്ള പോരാട്ടം ഗോൾ രഹിത സമനിലയിൽ കലാശിച്ചു. ഗ്രൂപ്പ് എൽ പോരാട്ടത്തിൽ ക്രൊയേഷ്യയ്ക്ക് ജയം. പനമയെ എതിരില്ലാത്ത 1 ഗോളിന് തോൽപ്പിച്ചു. ലോകകപ്പിലെ ഗ്രൂപ്പ് കെ പോരാട്ടത്തിൽ കോങ്കോയെ തകർത്ത് കൊളംബിയ നോക്കൌട്ടിൽ കടന്നു. മെക്സിക്കോയിലെ ഗോദ്ലഹറ സ്റ്റേഡിയത്തിൽ നടന്ന പോരാട്ടത്തിൽ എതിരില്ലാത്ത 1 ഗോളിനാണ് കൊളംബിയൻ ജയം.

0: Mid Morning with Nitya.
1: Yes, welcome back. Mid Morning with Nithya ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM-ൽ. അപ്പോൾ ഈ മണിക്കൂർ നമ്മൾ തുടങ്ങുമ്പോൾ എനിക്ക് തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് ഒരു നല്ല പാട്ട് കേൾപ്പിച്ചു തരണമെന്ന് തോന്നി. അതോടൊപ്പം തന്നെ നമ്മൾ പലപ്പോഴും ഈ ദുബായിൽ പല സ്ഥലങ്ങളിൽ ഏതാണ്ട് ഒരു 17 റെസ്റ്റോറൻറ്റ്സായിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. കാരണം ഏത് തരത്തിലുള്ള എല്ലാ ടൈപ്പിലുള്ള ആൾക്കാർക്കും പോയി എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഏതായിരിക്കും? യെസ്, വെജ് മീ എവിടെ നോക്കിയാലും കാണാം അല്ലേ, അതാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവിടെ നമ്മൾ രുചികരമായ ഒരു ഫുഡിനാണ്, ആ അവർ തരുന്ന രുചികരമായ അല്ലെങ്കിൽ സ്നേഹത്തോടു കൂടി തരുന്ന ഫുഡിനാണ് പ്രാധാന്യം. അവിടെ നമ്മൾ കൊടുക്കുന്ന പണം എന്നതിനേക്കാൾ ഉപരി നമ്മൾ എന്ത് ചോദിച്ചാലും ആ രുചികരമാക്കി ആ ഫുഡ് നമ്മുടെ കയ്യിൽ എത്തിച്ചു തരും എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ, ഞങ്ങൾ താമസിക്കുന്ന കമ്മ്യൂണിറ്റിയിലും വെജ് മീ റെസ്റ്റോറൻ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ ഫാമിലിയായിട്ട് ഫ്രണ്ട്സുമായിട്ടൊക്കെ വെറുതെ ഒന്ന് നടന്നു പോയൊരു ചായ കുടിച്ച് വരാമെന്ന് കരുതി പോകും, പക്ഷെ വയറ് നിറച്ചുകൊണ്ടേ വരുള്ളൂ. എത്ര കഴിച്ചാലും പിന്നെയും പിന്നെയും കഴിക്കാൻ തോന്നുന്നൊരു ഒരു രീതിയാണ് അവിടെ നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലേ. ഈ നമ്മൾ പറയാറില്ലേ, ചിലപ്പോൾ നമ്മൾ ടെമ്പിൾ വിസിറ്റ് ഒക്കെ വൺസ് ഇൻ എ മന്ത് അല്ലെങ്കിൽ വൺസ് ഇൻ എ വീക്ക് ഒക്കെ പോകാറുണ്ട് ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട്. അപ്പോൾ പോയി കഴിയുമ്പോൾ നമ്മൾ ടെമ്പിൾ വിസിറ്റ് കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ ഒരു നല്ല ഫിൽറ്റർ കോഫി, എന്നിട്ടൊരു വെജ് മീ എന്ന് കുറച്ച് ഫുഡ് കഴിക്കും. നേരത്തെ അതിന് മുമ്പ് വേറെ റെസ്റ്റോറൻസ് ഒക്കെ ആയിരുന്നു, വെജിറ്റേറിയൻ റെസ്റ്റോറൻസ് ഒക്കെ ആയിരുന്നു. ഇപ്പോൾ വെജ് മീ എന്നൊരു പിന്നെ മസാല ദോശയൊക്കെ കഴിച്ച ഒരു ഫിൽറ്റർ കോഫിയൊക്കെ കുടിച്ചിട്ട് വരുന്ന ഒരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെയാണോ? വെജ് മീ റെസ്റ്റോറൻറ്റ് ഇതുവരെയും നമ്മുടെ യുവയിൽ 17 റെസ്റ്റോറൻറ്റ്സ് ഉള്ളത്. ഒരുപാട് നല്ല നല്ല ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഈവനിങ് സ്നാക്ക് ആയിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും നമുക്ക് എന്ത് ചോദിച്ചാലും കിട്ടുന്നതാണ്. പല സ്ഥലങ്ങളിൽ നമ്മൾ വിളിച്ചു നോക്കാറുണ്ട് ഈവനിങ് സ്നാക്ക് ആയിട്ടെ സ്റ്റീംഡായിട്ടുള്ള എന്താണുള്ളത് എന്നുള്ളത്. പക്ഷേ പല സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ പോലെ എണ്ണയിൽ പൊരിച്ച സാധനങ്ങളായിരിക്കും കൂടുതലായിട്ട് കിട്ടുന്നത്. പക്ഷേ വെച്ചുമീൽ എപ്പോൾ ചോദിച്ചാലും നമ്മൾ എന്താണോ ആവശ്യപ്പെടുന്നത് യെസ് ഇവിടെയുണ്ട് കൊണ്ടുതരും എന്നുള്ളതാണ്. ഇനി കൂടുതലൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളൊരു സ്ഥലത്ത് ആഹാരം കൊടുക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ വിളിച്ചു ചോദിച്ചാൽ നമുക്ക് എന്തും കിട്ടണം, അങ്ങനെയാണ് നമ്മുടെ ഉള്ളിലുള്ളത്. പക്ഷേ നമ്മൾ ചിന്തിക്കുന്നില്ല മറ്റുള്ള കാര്യങ്ങൾ. പക്ഷേ വെജ്മീൽ നമ്മൾ എന്ത് ചോദിച്ചാലും എപ്പോഴാണെങ്കിലും കിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റിക്ക് അകത്തൊക്കെ ആണെങ്കിൽ ഡെലിവറിയൊക്കെ വളരെ പോസിബിളാണ്. ഇപ്പം നമ്മൾ പറയുന്ന ടൈമിനുള്ളിൽ തന്നെ ആ സാധനങ്ങൾ എത്തിച്ചേരാൻ പറ്റും. വെജ്മിയെക്കുറിച്ച് ഇന്നും ഇന്നലെ ഒന്നും പറഞ്ഞ് തീരാൻ പറ്റത്തില്ല, ഒത്തിരി കാര്യങ്ങളുണ്ട് പറയാം. അതിന് മുമ്പ് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ ഈ ഒരു ടൈമിൻ്റെ തുടക്കത്തിൽ നിങ്ങളെ കേൾപ്പിച്ചു തരാൻ പോകുന്ന പാട്ട് വേറെ ഒന്നുമല്ല, വെണ്ണില ചന്ദനക്കിന്നം പുന്നമടക്കായലിൽ വീണേ കുഞ്ഞിലും കയ്യിൽ മെല്ലെ കൊരിയെടുക്കാൻ വാ. ഈ പാട്ട് കേൾക്കുമ്പോൾ എന്താ മനസ്സിൽ വരുന്നത്? ഈ അടുത്ത കാലത്തിടെ ബാലൻ സിനിമ കണ്ട എല്ലാവരും നമ്മുടെ കൂടെ, നമ്മുടെ മിനി പത്മ ഉൾപ്പെടെയുള്ള എല്ലാവരും ബാലൻ സിനിമ കണ്ടു, ഞാൻ ഇതുവരെ കാണാൻ പറ്റിയില്ല. യെസ്, പിറ്റേ ദിവസം മിനി പത്മയാണെങ്കിലും ആസിഫ് ആണെങ്കിലും എല്ലാവരുടെയും മുഖത്തൊരു നല്ല സിനിമ കണ്ടതിൻ്റെ ഒരു സ്നേഹമാണോ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരുപാട് കാര്യം അതിനകത്ത് പല കാര്യങ്ങളും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല, കാണാത്ത ആൾക്കാർ ഇനിയും ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് അതിൽ നിന്നും കണ്ട കാര്യങ്ങൾ അവരുടെ മുഖത്തുണ്ടായിരുന്നു, പ്രത്യേകിച്ച് മിനി പത്മയുടെ മുഖത്ത് ഞാൻ കണ്ടു. യെസ്, എന്നാലും ആ ത്രൂ ഔട്ട് അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാലൻ സിനിമ കണ്ട ആ സമയം മുതൽ എൻ്റെ മനസ്സിൽ കിടന്ന് ഓടിക്കളിക്കുന്ന ഒരു പാട്ടുണ്ട്, അതാണ് എനിക്ക് ഈ പാട്ട്. ബാലനും ബാലികയൊക്കെ അവിടെ നിൽക്കട്ടെ, വെണ്ണില ചന്ദനക്കിണെന്നുള്ള പാട്ടിന് ഒരുപാട് ഓർമ്മകളുണ്ട്. ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും കോളേജിലൊക്കെ ആണെങ്കിലും നമ്മുടെ നാട്ടിൽ ഗ്രാമോത്സവം വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രാമോത്സവം വരുന്ന സമയങ്ങളിൽ പാട്ട് പാടുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പേര് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ പേര് കൊടുത്ത സമയം, ഞാൻ പലപ്പോഴും ലളിതഗാനങ്ങൾക്കാണ് പേര് കൊടുക്കാറുള്ളത്, അതുപോലെ മലയാളം ഹിന്ദി റെസിറ്റേഷൻ അങ്ങനെയൊക്കെയാണ് കൊടുക്കാറുള്ളത്. പക്ഷെ ഞാനൊന്ന് മാറ്റി പിടിച്ചു. ആദ്യമായിട്ട് ആ തവണ ആ ഒരു സമയത്ത് ഏതോ ഒരു വർഷത്തിലാണ് ചലച്ചിത്ര ഗാനങ്ങൾ പാടാനുള്ള അവസരം ഉണ്ടെന്ന് പറഞ്ഞു. അന്ന് ഞാൻ ഒരു മാസമെങ്കിലും എടുത്തു ഈ പാട്ട് പഠിച്ചെടുക്കാൻ. കാരണം ഓരോ തവണ ഈ പാട്ട് പഠിക്കുമ്പോഴും ഒന്നുകിൽ പിച്ച് ഔട്ടാകും, അല്ലെങ്കിൽ വരികൾ മറന്നു പോകും, പിന്നെ ടെൻഷൻ. അങ്ങനെ എനിക്കൊരു ഒരു എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, എനിക്കുള്ള മുതിർന്നൊരു ചേട്ടനാണ്, അദ്ദേഹമാണ് പറഞ്ഞത് വരികളെല്ലാം എഴുതി തന്ന് ഇരുന്ന ആ സമയത്തുണ്ടല്ലോ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നമ്മുടെ വീട്ടിൽ സ്പീക്കർ ഉണ്ട്, പക്ഷെ അവരുടെ വീട്ടിൽ ആക്ച്വലി സ്പീക്കർ വെച്ചിരിക്കുന്നത് ഒരു വലിയ മൺകുടത്തിനകത്തും, വലിയൊരു മൺകുടത്തിനകത്ത് സ്പീക്കർ വെച്ചിട്ടാണ്. വേറൊരു ലെവലായിരുന്നു അതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ. അതും ഇതുമായിട്ട് എന്താ ബന്ധം എന്ന് ചോദിച്ചാൽ, ഏത് പാട്ട് അതുവഴി കേട്ടാലും വേറെ ലെവലാണ്. ഈ പാട്ട് എപ്പോൾ കേട്ടാലും എൻ്റെ മനസ്സിലേക്ക് ആ നല്ല ഓർമ്മകളാണ് വരുന്നത്. അത് മാത്രമല്ല ഭാനുപ്രിയ, നമ്മളേവരും ഇഷ്ടപ്പെടുന്നൊരു ചലച്ചിത്ര നടിയാണ്. പിന്നെ മമ്മൂക്ക, നമുക്കിഷ്ടമുള്ള ഒരുപാട് താരങ്ങൾ അതിൽ ഉണ്ടായിട്ടുണ്ട്. ഈ സിനിമയെ പിന്തുടർന്ന് മറ്റൊരു മൂവി വരെ ഉണ്ടായിട്ടുണ്ടല്ലേ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയെക്കുറിച്ച് പറയാനുണ്ട്. അഴകിയ രാവണൻ, അതിനകത്ത് ഈ പറഞ്ഞ പോലെ എനിക്ക് ഇനിയും എടുത്തു പറയാനുള്ളൊരു പാട്ട്, സുമംഗലി കുരുവി പാടാത്തതെന്തേ. അത് അല്ല, പ്രണയാർദ്ദനമായിട്ട് പാടണം. വെണ്ണില ചന്ദ്രകിണ പാടാനുള്ള ധൈര്യം പോലെ ഈ പാട്ട് പാടാൻ ധൈര്യം എനിക്കില്ല. ഓക്കെ, എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് തുടക്കത്തിൽ നമ്മൾ വെണ്ണില ചന്ദനക്കിണ്ണമാണ് കേൾക്കാൻ പോകുന്നത്. എ ബ്യൂട്ടിഫുൾ സോങ് ഫ്രം ദ മൂവി അഴകിയ രാവണൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM.

0: You are listening to Mid Mornings with Nitya.
1: Nitya.
2: You're tuned into Home 92.2 FM. Home is a feeling.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.
3: Mid-morning with Nitya.
11: യെസ്, മിഡ് മോർണിംഗ് നിത്യ തുടരുകയാണ് ഹോം 92.2 FM-ൽ. നമ്മള് വെജ്മിയുടെ കാര്യം നേരത്തെ പറഞ്ഞിരുന്നല്ലോ. കുറെ ആൾക്കാരെന്നോട് ചോദിച്ചു വെജ്മിയിൽ ശരിക്കും നമ്മുടെ ഫുഡൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര ദിവസമാണെന്ന് അറിയാമോ നിത്യാന്ന്. പിന്നെ എനിക്ക് അറിഞ്ഞുകൂടെ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്പോട്ടല്ലേ വെജ്മി. സത്യത്തിൽ സ്റ്റാർട്ട് ഫ്രം ജസ്റ്റ് 580. എല്ലാ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമുള്ള എന്തും അവിടെ പോയി കഴിക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ലഞ്ച് ടൈമിൽ ഒരു പെർഫെക്റ്റ് ലഞ്ച് ആണെങ്കിലും അതുപോലെ അതും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ. ഈവനിങ് ടൈമിൽ നമുക്ക് ഇപ്പോൾ ഒരു കിഡിൽ ഫിൽട്ടർ കോഫി ആണെങ്കിലും മസാല ദോശയാണെങ്കിലും വടയാണെങ്കിലും, പിന്നെ ഏറ്റവും പ്രധാനം ഇന്നത്തെ കാലത്ത് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്, കൂടുതലായിട്ട് നമുക്ക് ഈ പറഞ്ഞ സ്റ്റീംഡ് ഐറ്റംസ് ആണ് അല്ലേ. ഈ എണ്ണ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് സ്റ്റീംഡ് ഐറ്റംസ് ആണ്, അതൊക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടും. ഈ പറഞ്ഞ പോലെ നമുക്ക് നാട്ടിൽ മാത്രം കിട്ടുന്ന എത്രമാത്രം രുചികരമായിട്ടുള്ള ടീ സ്നാക്സ് ഉണ്ടെന്നറിയാം. അതൊക്കെ നമുക്ക് വെജ്മിയിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. പിന്നെ 5 ദിർഹംസ് മുതലാണ് അവിടെ എല്ലാ ഫുഡും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊക്കെ പോയി ഒന്ന് എൻജോയ് ചെയ്യണ്ടേ. വെറുതെ നമ്മളിങ്ങനെ അറിയാലോ, യു എയിൽ ഒരുപാട് ലോട്ട് ഓഫ് റെസ്റ്റോറൻറ്റ്സ് ഹിയർ, ബട്ട് വെജ്മിക്ക് അതിൻ്റെതായ ഒരു വെറൈറ്റി ഉണ്ട്. അത് പോയി എൻജോയ് ചെയ്താൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ ആ ഒരു ഡിഫറൻസ് എന്താണെന്നുള്ളത്. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. നമുക്ക് UAE-ൽ 17 റെസ്റ്റോറൻറ്റ്സ് ആണ് വെജ്മിക്ക് ഇതുവരെ ഉള്ളത്. ഇനിയും മുന്നോട്ട് പോകുന്നുണ്ട്. വെജ്മിയെ കുറിച്ച് കൂടുതൽ അറിയാൻ കേട്ടുകൊണ്ടേയിരിക്കും. മിഡ് മോർണിംഗ് വിത്ത് നിത്യ ആണ് ഹോം 92.2 FM. യെസ്, നമ്മൾ വേഗം തിരികെ എത്തുമ്പോൾ മറ്റൊരു കാര്യത്തിലേക്ക് കടക്കുകയാണ് കേട്ടോ. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലഞ്ച് ടൈം ഇങ്ങനെ ആയി വരില്ലേ, 12:30 ആയിട്ടുണ്ട്. സോ ഈ പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്നൊരു കുളിർമയും എന്താ പറയുക, ഒരു ഒരു പോസിറ്റിവിറ്റി ഒക്കെ വരുന്ന നല്ല പാട്ട് നമ്മൾ കേട്ടു. ഇനി അടുത്തതായിട്ട് യെസ്, ഞാൻ നിങ്ങളോട് പറയാനൊരു നല്ല കാര്യം എടുത്തു വെച്ചിരുന്നു, ഇപ്പൊ കാണുന്നില്ല ഗായ്സ്. ഓ, എന്താണിത്? ഓക്കെ, ആ യെസ് യെസ്, ഞാൻ പറയാമെന്ന് വെച്ചാൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഫുട്ബോൾ പ്രേമികൾക്ക്, എനിക്കിന്ന് ഫുട്ബോളും ഫുഡും ആണ് ഏറ്റവും ഫു ഫു ആയതുകൊണ്ട് ഈസി അല്ലേ പറയാൻ. സോ ഫുട്ബോളും ഫുഡിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ അതിലേക്ക് കടന്നു കഴിഞ്ഞാൽ വീണ്ടും ഞാൻ മറന്നുപോകാനുള്ള ചാൻസ് ഉണ്ട്. അനന്തംകാട് ഈ വീക്കെൻഡിൽ ഹോം സ്ക്രീനിങ്ങിലേക്ക് എത്തുകയാണ്. സോ നിങ്ങൾക്കും കാണാൻ ആഗ്രഹമില്ലേ? എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും വേഗം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഹോം തിയേറ്റർ എന്നതിൻ്റെ HT space അനന്തൻകാട് സ്പേസ് നിങ്ങളുടെ പേര് അയക്കേണ്ട നമ്പർ 0585829220 എന്ന നമ്പറിലേക്കാണ്. യെസ്, നമ്മുടെ ഫുട്ബോൾ പ്രേമികൾക്ക്, പ്രത്യേകിച്ച് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ആ ഒരു ഗോൾ മെഷീൻ എർലിംഗ് ഹാലൻഡിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒട്ടും മിസ് ചെയ്യാൻ പറ്റാത്തൊരു കിഡിലൻ ന്യൂസ് ആണ് ഇനി ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രൗണ്ടിൽ ഡിഫൻഡേഴ്സിനെ കാറ്റിൽ പറത്തി ഹാലൻഡ് ഇങ്ങനെ കുതിച്ചു പായാൻ പുള്ളിയുടെ ഒരു വമ്പൻ ഫിറ്റ്നസ് ഉണ്ട്. അതിൻ്റെ പിന്നിലൊരു രഹസ്യമുണ്ട്. അതെന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഇനി ഒന്ന് ചിന്തിച്ചോളൂ. അതിനുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത്, അദ്ദേഹത്തിൻ്റെ ഡയറ്റ് പ്ലാൻ കേട്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടും. കാരണം ഒരു ദിവസം ഹാലൻഡ് കഴിക്കുന്നത് ഒന്നുമല്ല, കൃത്യം 6000 കാലറി ഫുഡാണ് എന്നുള്ളതാണ്. ചെറിയ കാര്യങ്ങളൊന്നുമല്ല, 6000 കാലറി ഫുഡാണ്. നമ്മളൊക്കെ ഡയറ്റ് എന്ന് കേൾക്കുമ്പോൾ പട്ടിണി കിടന്നുള്ള കാര്യമല്ലേ ആലോചിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ പക്ഷേ ഹാലൻഡ് കളി വേറെയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ, ഈ 6000 കാലറി അദ്ദേഹം ഡയറ്റിൽ മെയിനായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയാമോ? ഈ ഫുഡ് എന്ന് പറയുന്നത്,

0: അതായത് അനിമൽസിന്റെ ഹാർട്ടും അതുപോലെ കരളും ഒക്കെയാണ് ഹാലണ്ടിന്റെ മെയിൻ മെനു. കേൾക്കുമ്പോൾ തന്നെ അല്പം വിചിത്രമായിട്ട് തോന്നാം, എങ്കിലും അദ്ദേഹം പറഞ്ഞത് തന്റെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അയണും മറ്റ് പോഷകങ്ങളും കൃത്യമായിട്ട് കിട്ടാൻ ഈ ഒരു മീറ്റ് ഡയറ്റ് അദ്ദേഹത്തെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ്. പക്ഷെ ഇത് നമ്മൾ പറയുമ്പോൾ അദ്ദേഹത്തെ അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഫുഡ് എങ്ങനെയാണെന്നുള്ളത് മാത്രമാണ്. അത് ഓരോരുത്തർക്ക് കണ്ടൊരിക്കലും നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, നമ്മളത് കോപ്പി ചെയ്യാൻ പാടില്ല. നമ്മൾ നമ്മുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് മാത്രമാണ് ആഹാരം കഴിക്കേണ്ടത്. എപ്പോഴും ആലോചിക്കേണ്ടത് നമ്മൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒഫ്കോഴ്സ് ഒരു ഫിസിഷ്യൻ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കണം അങ്ങനെ വലിയ ചേഞ്ചസ് വരുത്തേണ്ടത്. പിന്നെ ഇഷ്ടമുള്ള ആഹാരം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്, പക്ഷെ അതെപ്പോഴും ഹാംഫുൾ ആവാതെ നോക്കുക എന്നുള്ളതാണ്. എന്തായാലും ഈ മീറ്റ് ഡയറ്റ് പുള്ളിയെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഫാസ്റ്റ് ഫുഡും പ്രോസസ്ഡ് ഫുഡും ഒക്കെ കംപ്ലീറ്റ്ലി ഒഴിവാക്കി തികച്ചും ഓർഗാനിക് ആയിട്ടുള്ള ഭക്ഷണ രീതിയാണ് അദ്ദേഹം ഫോളോ ചെയ്യുന്നത്. ഇതുകൂടാതെ കുടിക്കുന്ന വെള്ളത്തിൽ പോലും വലിയ ശ്രദ്ധയാണ്. പ്രത്യേക ഫിൽട്ടർ സിസ്റ്റത്തിലൂടെ പ്യുറാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ശുദ്ധീകരിച്ച വെള്ളം മാത്രമേ ആളുകൾ കുടിക്കാറുള്ളൂ. പിന്നെ ഇതിലൊക്കെ ഉപരിയായിട്ട് നമുക്കൊക്കെ ഒരുപാട് പ്രൗഡായിട്ട് തോന്നുന്ന ഒപ്പം വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ആള് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സ്ട്രിക്ട് ഡയറ്റിനിടയിലും ഹാളണ്ടിന് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് നമ്മൾ ഇന്ത്യക്കാരുടെ സ്വന്തം ഇന്ത്യൻ ഫുഡ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മുടെ നാട്ടിലെ ആ ഒരു സ്പൈസി ഫ്ലേവേഴ്സുകളും അതുപോലെ കറികളും ഒക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ചിക്കൻ ടിക്ക മസാല നാൻ ഒക്കെ കിട്ടിയാൽ ആള് ഡയറ്റൊക്കെ മറന്ന് നന്നായിട്ട് കഴിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ലോകത്തിലെ ഏറ്റവും മികച്ചൊരു സൂപ്പർ താരം നമ്മുടെ ഇന്ത്യൻ ഫുഡിന്റെ ഫാൻ ആണെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് അല്ലേ. ഇപ്പൊ ഗ്രൗണ്ടിലെ ഒരു അസാധ്യ വേഗതയ്ക്കും പവർഫുൾ ഷോട്ടുകൾക്കും പിന്നിൽ കൃത്യമായ ട്രെയിനിങ് മാത്രമല്ല, ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള എന്നാൽ ആവോളം ആസ്വദിച്ച് കഴിക്കുന്ന ഈ ഒരു ഫുഡ് സ്റ്റൈൽ അല്ലെങ്കിൽ ഭക്ഷണ രീതി കൂടി ഉണ്ടെന്നാണ് ഹാളണ്ട് തെളിയിക്കുന്നത്. എത്രയൊക്കെ വലിയ താരമായാലും നമ്മളെപ്പോലെ ഇപ്പൊ ഫുഡിനോടുള്ള ആ ഒരു കമ്പ അദ്ദേഹത്തിന് ഉണ്ടെന്ന് അറിയുന്ന കേൾക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് അല്ലേ. അപ്പൊ മിഡ് മോർണിംഗിലൂടെ നമ്മൾ ഫുഡിനെ കുറിച്ചും ഫുട്ബോളിനെ കുറിച്ചും ഒക്കെ പറഞ്ഞ് തളർന്നെങ്കിൽ ഒരു പാട്ട് കേൾക്കാം. അതോടൊപ്പം തന്നെ വീണ്ടും ഓർമ്മിക്കുകയാണ്, നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് യുവയിൽ ഇപ്പോൾ വെച്ച്മി റെസ്റ്റോറൻറ്റിന്റെ അവൈലബിൾ ആയിട്ടുള്ള എന്താ പറയുക റെസ്റ്റോറൻസിന്റെ എണ്ണം 17 ഇനിയും കൂടാനുള്ള ചാൻസ് ഉണ്ട്. ദ ഫുഡ് സ്റ്റാർട്സ് ഫ്രം 580 ഉള്ളി. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഒരു തമിഴ് പാട്ടോ കേട്ടിട്ട് വേഗം തിരികെ എത്താം. അതോടൊപ്പം ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുന്ന റോഡിന്റെ പേരൊന്ന് മെൻഷൻ ചെയ്തോളൂ. അതുപോലെ അവിടെ ഇപ്പോൾ ബമ്പർ ടു ബമ്പർ ട്രാഫിക് ഉണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആക്സിഡൻറ്റ്സ് നടന്നിട്ടുണ്ടോ ഒന്ന് മെസ്സേജ് അയക്കുക 0585829220 എന്ന നമ്പറിലേക്ക്. അടുത്ത പാട്ടിലേക്ക്.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഇയർ തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആകത്തീർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: Rest in peace.
1: Tamil Song of the Hour was brought to you by Aru Ayurveda RS Agathir Building Alvankul Parthubai.
2: Traffic update.
3: Traffic update.
4: Brought to you by ABC Cargo and Courier, number one in GCC.
5: യെസ്, നമുക്ക് ദുബായിലെ റോഡുകളിലേക്ക് പോകാം അല്ലേ. ഫസ്റ്റ് നമ്മുടെ അൽ ഇത്തിഹാദ് റോഡ് എടുക്കുകയാണെങ്കിൽ, ദുബായ് ഷാർജ ഇത്തിഹാദ് റോഡിൽ അൽമുല്ല പ്ലാസ ഭാഗത്ത് ഇപ്പോൾ അത്യാവശ്യം ഹെവി ട്രാഫിക് കാണുന്നുണ്ട്. നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ കറക്റ്റാണോ ഞാൻ പറയുന്നത്? ഇനി നമ്മളെ ഗൂഗിൾ മാപ്പ് തെറ്റിക്കുകയാണോ? ഓക്കെ, ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് എടുക്കുകയാണെങ്കിൽ നാഷണൽ പെയിൻസ് അതുപോലെ ഫ്ലൈഓവർ ഭാഗത്തും മിർദിവ് സിറ്റി സെൻ്ററിന് അടുത്തുള്ള റൂട്ടുകളിലും ഇപ്പോൾ അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട് കേട്ടോ. ബമ്പർ ടു ബമ്പർ ട്രാഫിക് കാണാം. അൽഖെയിൽ റോഡിൽ നമ്മുടെ ബിസിനസ് ബേ എക്സിറ്റ്സിലും അൽക്കൂസ് ഭാഗത്തേക്കുള്ള കണക്ടിംഗ് ഇന്നർ റോഡുകളിലും ഇപ്പോൾ ബമ്പർ ടു ബമ്പർ ട്രാഫിക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഷെയ്ഖ് സായിദ് റോഡ് എടുക്കുകയാണെങ്കിൽ വേൾഡ് ട്രേഡ് സെന്റർ ഭാഗത്തും ഡിഫൻസ് റൗണ്ട് അബൌട്ട് എക്സിറ്റ്സിലും ഒക്കെ ലഞ്ച് ടൈം തിരക്കുണ്ട് ആവാം. വണ്ടികൾ ഇപ്പോൾ സ്ലോ ആയിട്ടാണ് പോകുന്നത്. ബാക്കി മെയിൻ റൂട്ടുകളിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇപ്പോൾ കാണുന്നില്ല. അതുപോലെ അൽ റബാദ് സ്ട്രീറ്റ് ആൻഡ് അൽ റാസൽകോട്ട് റോഡ് എടുക്കുകയാണെങ്കിൽ എയർപോർട്ട് ടണലിലേക്ക് എൻട്രി ചെയ്യുന്ന അൽ റബാദ് സ്ട്രീറ്റിലും റാസൽകോട്ട് റോഡിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെവി ട്രാഫിക് ഇപ്പോൾ കാണിക്കുന്നുണ്ട്. എന്തായാലും ലഞ്ച് ടൈം ആയിട്ട് വരുമല്ലേ, സോ റോഡിൽ നല്ല തിരക്കുണ്ടാവും. ഒപ്പം കനത്ത ചൂടാണ്. സോ എല്ലാവരും മാക്സിമം പേഷ്യൻസ് കീപ്പ് ചെയ്യുക, വേഗത കുറച്ച് സേഫായിട്ട് ഡ്രൈവ് ചെയ്യുക, സേഫ് ഡ്രൈവിംഗ് ഫാമിലി. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുക മിഡ് മോർണിംഗ് വിദ്യ ഓൺ ഹോം 92.2 FM.
2: Traffic update.
3: Traffic update.
4: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply.
6: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swantham.
2: Operation Ananda prakyapichu.
3: ഒരിടവേളയ്ക്ക് ശേഷം തമിഴകത്തിന്റെ സൂപ്പർ താരം ആര്യ മലയാളത്തിലേക്ക് എത്തുന്ന ബിഗ് ബജറ്റ് ചലച്ചിത്രം.
4: ചോര കൊണ്ടുള്ള കടം ചോര കൊണ്ടേ ഞങ്ങൾ ദൂരെ തീർത്തിട്ടുള്ളൂ.
3: ചിയാൻ എന്ന കൾട്ട് ക്ലാസിക്കിന് ശേഷം മുരളി ഗോപിയുടെ രചനയിൽ ജി എൻ കൃഷ്ണകുമാർ സംവിധാനം ചെയ്യുന്നു. ഒരു നഗരത്തിന്റെ കഥ പറയുന്ന ആക്ഷൻ പാക്ഡ് ത്രില്ലർ ചിത്രം. ആര്യയോടൊപ്പം മുരളി ഗോപി, ഇന്ദ്രൻസ്, സുനിൽ, വിജയരാഘവൻ, നിഖില വിമൽ, റജീന കസാൻഡ്ര തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു. അനന്തൻകാട് ജൂൺ 25 ജി സി സിയിൽ റിലീസിനെത്തുന്നു. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടി വി. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: ഞാൻ ചെറുതല്ല ആ പാട്ടിൽ ഇങ്ങനെ ലയിച്ചിരിക്കുകയാണ്. ചിലപ്പോൾ എന്നെ കാണാറില്ലല്ലോ ഓണിയറിൽ വന്നിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്, ആ പാട്ടിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. നിങ്ങളുടെ എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു. ഫാൻറ്റത്തിലെ പാട്ടാണെന്നല്ലേ?
1: യെസ്,
0: ഞാൻ ആ സിനിമയെക്കുറിച്ചാണോ ആലോചിച്ചോണ്ടിരുന്നത്. മമ്മൂക്കയുടെ കുറേ പാട്ടുകൾ നമ്മളൊന്ന് കേട്ടു, അഴകിയ അവിടെ ഫാൻറ്റം അങ്ങനെ കുറേ. ഓക്കേ, യെസ്. എന്തായാലും നമ്മൾ എപ്പോഴും ഫുഡിനെ കുറിച്ചും ഫുട്ബോളിനെ കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് മറ്റൊരു കാര്യം വീണ്ടും ഓർപ്പിക്കാനുള്ളത് അനന്തങ്കാടിൻ്റെ കാര്യമാണ്. അനന്തങ്കാട് കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഈ എന്നത്തെ എൻ്റെ ഷോയിലും മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലും 3 കപ്ലൻട്രി പാസ് ആണ് ലഭിക്കുന്നത്. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ആര്യയുടെ ഏറ്റവും പുതിയ മൂവിയാണ് അനന്തങ്കാട്. അനന്തങ്കാട് ഒരു പൊളിറ്റിക്കൽ ത്രില്ലറാണ്. സോ ഈ മൂവിക്ക് വീണ്ടും ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് മൂവി കാണാനുള്ള അവസരമുണ്ട്. ഹോം സ്ക്രീനിങ്ങിൻ്റെ ഭാഗമാകാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. വെരി സിമ്പിൾ, HT സ്പേസ് ഹോം തിയേറ്റർ എന്നതിൻ്റെ HT സ്പേസ് മൂവി നെയിം അനന്തങ്കാട്. നിങ്ങളുടെ പേര് കൂടി ചേർത്ത് അയക്കേണ്ട നമ്പർ 0585829220 എന്ന നമ്പറാണ്. ഓക്കെ, എന്തായാലും നമ്മുടെ കുട്ടികളുടെയും മുതിർന്നവരുടെയും ഒരു സ്ക്രീൻ ടൈം എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും കുട്ടികളെ കുറ്റം പറയാറുണ്ടെങ്കിലും ശരി, ഏറ്റവും കൂടുതൽ ഈ ഒരു കാര്യത്തിൽ അപകടകാരികളായിട്ടുള്ള മുതിർന്നവരാണല്ലേ. ദിനം പ്രതി അതിൻ്റെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ മെട്രോ, ഫോർ എക്സാമ്പിൾ, മെട്രോ എടുത്തു കഴിഞ്ഞാൽ രാവിലെ കയറി വരുന്നപ്പോൾ ഓഫീസിലേക്ക് പോകാനായിട്ട് കയറി വരുന്നവരുടെ എണ്ണത്തിൽ മീൻസ് അതിക്രമിച്ചിരിക്കുന്നു ആ എണ്ണം എന്ന് പറയുന്നത്. ഓരോ എന്താ പറയുക, ഓരോ സ്ഥലങ്ങളിലേക്കും കയറി വരുന്ന ആൾക്കാരുടെ എണ്ണം കൂടിയിരിക്കുകയാണ്. എല്ലാവരും കുനിഞ്ഞാണ് നടക്കുന്നത്. നാളെ ഒരു കാര്യത്തിൽ എല്ലാവർക്കും സ്പോണ്ടെങ്കിലും ആർത്രൈറ്റിസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഗൈസ്, നിങ്ങൾ ഇടയ്ക്കെങ്കിലും ആ തലയൊന്ന് ഉയർത്തണം, ഇല്ലെങ്കിൽ നമ്മൾ കുഴിയിൽ വീണു പോകും. ഇടയ്ക്ക് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു കാർട്ടൂൺ വേർഷൻ ഒരു വീഡിയോ ഇറങ്ങിയിരുന്നു. എല്ലാവരും കുനിഞ്ഞു നടക്കുകയാണ്, എന്നിട്ട് എല്ലാവരും പോയി കുഴിയിൽ വീഴുന്നു. ഈ കുഴി കിടന്ന് നമ്മൾ ചാവാറാകുമ്പോഴും നമ്മൾ കുനിഞ്ഞു തന്നെ ഇരിക്കുന്നത്, കാരണം നമുക്ക് നിന്ന് നോക്കാൻ പറ്റുന്നില്ല, നമ്മൾ മനസ്സിലാക്കുന്നില്ല നമ്മൾ എവിടെയാണെന്നുള്ളത്. അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്കിതിനെ കൃത്യമായിട്ട് ആ സ്ക്രീൻ ടൈം മാനേജ് ചെയ്യാമെന്ന് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡിലേക്കാണ് ഞാൻ പോകുന്നത്. അതായത് അനാവശ്യ ഇൻട്രോസോ അല്ലെങ്കിൽ സോറി, നമ്മുടെയൊക്കെ വീടുകളിൽ ഇപ്പോൾ ദിവസവും നടക്കുന്നൊരു വലിയ യുദ്ധത്തെക്കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. അതിൻ്റെ കഥാതന്തു എന്ന് പറയുന്ന ഈ ഒരു വിഷയം തന്നെയാണ്. ലാപ്ടോപ്പ് ആയിക്കോട്ടെ, മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, TV, ഇതിൻ്റെയൊക്കെ മുന്നിൽ നിന്ന് കുട്ടികളെ മാറ്റുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ലല്ലേ. കോവിഡിന് ശേഷമാണെങ്കിലോ കുട്ടികളുടെ പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ശരി, ഇതൊക്കെ ഓൺലൈൻ ആയതോടുകൂടി ഈ സ്ക്രീൻ ടൈം കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് പാരൻസിനെ സംബന്ധിച്ച് വലിയൊരു തലവേദനയായിട്ട് മാറിയിരിക്കുകയാണ്. എന്നാൽ കുട്ടികളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. സ്ക്രീൻ ടൈം കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ ചില സിമ്പിൾ പ്ലാനുകൾ നമ്മുടെ ഫാമിലിയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ടെന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് നമ്മൾ തന്നെയാണ് മാതൃകയാകേണ്ടത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം. ഇതായാലും ഓഫീസ് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ഫോണിലേക്ക് നോക്കിയിരിക്കുന്ന പാരൻസിനെയാണ് കുട്ടികളും കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. അവരും അത് തന്നെയാണ് ശീലമാക്കുന്നത്. നമ്മൾ ആരെയാണോ കാണുന്നത് അത് തന്നെയാണ് നമ്മൾ ശീലിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ ചില നോ സ്ക്രീൻ സോൺസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഡൈനിങ് ടേബിളിലിരുന്ന് ഫുഡ് കഴിക്കുന്ന സമയമായിക്കോട്ടെ, ബെഡ്റൂമിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴും വീട്ടിൽ ആരും മൊബൈൽ ഫോൺ ഉപയോഗിക്കില്ല എന്നൊരു നിയമം വെച്ചാൽ ഇത് കുട്ടികളിൽ മാത്രമല്ല മുതിർന്നവരിലും നല്ലൊരു മാറ്റം കൊണ്ടുവന്നേക്കാം. നമ്മൾ എപ്പോഴും ഇപ്പോൾ ഭാര്യയാണെങ്കിൽ എപ്പോഴും ഭർത്താവിനോട് ചേർന്നിരിക്കുന്നു, ഭർത്താവ് എപ്പോഴും കുട്ടികളോടും ഭാര്യയോടും ചേർന്നിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ വീട്ടിൽ ഒരാൾ ആ മാറ്റത്തിന് തുടക്കം കുറിച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെല്ലാം അവരെ കണ്ട് ശീലിക്കാൻ തുടങ്ങും. നല്ല മാറ്റങ്ങൾക്ക് മറ്റൊരാളെ മാതൃകയാക്കുന്നത് നല്ല കാര്യമല്ലേ. അപ്പോൾ എല്ലാവരിലും മാറ്റം കൊണ്ടുവരണമെങ്കിൽ ഞാൻ മാറണോ ആദ്യം അല്ലേ? ആ ഞാനാണ് മാറാൻ പാട്. അപ്പോൾ തീർച്ചയായിട്ടും അത് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ എല്ലാം സക്സസ്ഫുൾ ആകും. രണ്ടാമതായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് സ്ക്രീൻ ഉപയോഗിക്കാൻ കൃത്യമായിട്ടുള്ളൊരു സമയം കൊടുക്കുക എന്നുള്ളതാണ്. കുട്ടികളോട് ഇന്ന മുതൽ ഇന്ന സമയം വരെ ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് പാരൻസ് പോയിരിക്കാൻ പാടില്ല, അവർ മറന്നു പോകാൻ പാടില്ല. ഒരു ദിവസം എത്ര സമയം അവർക്ക് ഫോണോ TVയോ കാണാന്നുള്ളത് നേരത്തെ തന്നെ അവരുമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്തൊന്ന് ഒരു ഷോർട്ട് കൊടുക്കുക. പിന്നെ ആ സമയം കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് മാറ്റിവെക്കാൻ അവരെ ശീലിപ്പിക്കണം. വെറുതെ ഫോൺ വാങ്ങി വെക്കുക മാത്രമല്ല ചെയ്യേണ്ടത്. അതിന് പകരം അവർക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഗെയിംസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിനോദങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തി കൊടുക്കുക. കഥാപുസ്തകങ്ങൾ വായിക്കുക, ഇൻഡോർ ഗെയിംസ് കളിക്കുക, അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ അവരോടൊപ്പം കുറച്ച് സമയം സംസാരിച്ചിരിക്കുക. ഇതൊക്കെ കുട്ടികളെ ഫോണിൽ നിന്ന് അകറ്റാൻ സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ സാങ്കേതിക വിദ്യയുടെ ഈ കാലത്ത് കുട്ടികളെ സംബന്ധിച്ച് അവരെ കംപ്ലീറ്റ്ലി സ്ക്രീനിൽ നിന്ന് അകറ്റി നിർത്താനും നമുക്ക് കഴിയില്ല. പഠിക്കുന്ന കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ അവർക്ക് സ്ക്രീൻ ഉപയോഗിക്കേണ്ട, അല്ലെങ്കിൽ മൊബൈൽ ഫോണോ മറ്റ് ലാപ്ടോപ്പോ മറ്റ് ഗാഡ്ജറ്റ്സുകളൊക്കെ ഉപയോഗിക്കേണ്ടി വന്നെന്നിരിക്കാം. എന്തായാലും നമുക്ക് ഈ പറഞ്ഞാൽ പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിച്ചില്ലെങ്കിലും അതിന് ശ്രമിക്കേണ്ട, നടക്കില്ല എന്നൊന്നും വിചാരിക്കേണ്ട. പക്ഷെ അവർ കാണുന്ന കോണ്ടന്റ്സ് എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം നമുക്കുണ്ട് എന്നുള്ളതാണ്, പാരൻസിനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വെറുതെ റീൽസും ഗെയിമും ഒക്കെ കണ്ട് സമയം കളയാതെ അവർക്ക് അറിവ് നൽകുന്ന നല്ല കാര്യങ്ങൾ കാണാൻ നമ്മൾ വേണം പ്രോത്സാഹിപ്പിക്കാൻ. അപ്പോൾ ഒരു ഈ ഒരു മിഡ് മോർണിംഗ് ടൈമിൽ നിങ്ങളുടെ വീട്ടിലെ കുട്ടികളുടെ സ്ക്രീൻ ടൈം നിയന്ത്രിക്കാൻ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ട്രിക്കുകൾ ഉപയോഗിക്കാറുണ്ടോ, ഉപയോഗിച്ച് പരാജയപ്പെട്ടോ, സക്സസ്ഫുൾ ആയോ എന്നൊക്കെ അറിയാൻ എനിക്കും ആഗ്രഹമുണ്ട്. കാരണം സമൂഹത്തിൽ പല മാറ്റങ്ങളും കൊണ്ടുവരാൻ ഇതിന് സാധിക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാകില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് എവിടെയെങ്കിലും സക്സസ് ആയെങ്കിൽ എന്നെ കൂടെ അറിയിക്കൂ കേട്ടോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് ആരും മിണ്ടാതിരിക്കണ്ടല്ലോ. 0585829220 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും മെസ്സേജ് അയക്കാം. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM-ൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: യു ആർ ട്യൂൺഡ് ഇൻ ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts Trading. Genuine Parts Center for Japanese Cars.
3: ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ, ബിജെപിക്ക് തിരിച്ചടി. അസാധുവാക്കി ഹൈക്കോടതി, കോടതി വിധി നടപ്പാക്കുമെന്ന് മേയർ. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ്, സംസ്ഥാന വ്യാപക പ്രതിഷേധവുമായി ഇടത് സംഘടനകൾ. പിഎം ശ്രീ പദ്ധതി നിയമസഭയിൽ പരസ്പരം പോരടിച്ച് ഭരണ പ്രതിപക്ഷം. ലോകകപ്പിൽ പോർച്ചുഗലിന് വമ്പൻ ജയം, റൊണാൾഡോയ്ക്ക് ഇരട്ട ഗോൾ, 6 ലോകകപ്പിൽ സ്കോർ ചെയ്യുന്ന ആദ്യ താരമെന്ന റെക്കോർഡ്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പിഎം ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള അവകാശവും അധികാരവും കേന്ദ്ര സർക്കാരിന് മാത്രമാണെന്ന വ്യവസ്ഥയിൽ LDF സർക്കാർ ഒപ്പിട്ട് നൽകിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ. പിഎം ശ്രീയുമായി ബന്ധപ്പെട്ട LDF കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് നിയമസഭയിൽ മറുപടി നൽകി സംസാരിക്കുകയായിരുന്നു മന്ത്രി. പിഎം ശ്രീ കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടതാണ്. ഇതിന്റെ ഫലമായി തടഞ്ഞുവച്ചിരുന്ന SSK ഫണ്ട് 99 കോടി രൂപ കഴിഞ്ഞ സർക്കാർ കൈപ്പറ്റിയിട്ടുണ്ട്. എല്ലാം ചെയ്തത് കഴിഞ്ഞ സർക്കാർ. UDF സർക്കാർ പുതുതായി ഏതെങ്കിലും കരാർ ഒപ്പുവയ്ക്കുകയോ തുടർ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. ഇതിൽ നിന്ന് പിന്മാറാനുള്ള അധികാരവും അവകാശവും കേന്ദ്ര സർക്കാരിന് മാത്രമാണുള്ളത് എന്ന വ്യവസ്ഥയ്ക്ക് LDF സർക്കാർ ഒപ്പിട്ട് നൽകി. സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾ ബലികഴിച്ച് പിണറായി സർക്കാർ ഒപ്പിട്ട കരാറിനെക്കുറിച്ച് വ്യാജ പ്രചരണമാണിപ്പോൾ നടത്തുന്നതെന്നും വിദ്യാഭ്യാസ മന്ത്രി ശംസുദ്ദീൻ. മുൻ പിണറായി സർക്കാരിന്റെ കാലത്ത് ഒപ്പുവച്ച ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ ചൂണ്ടിക്കാണിച്ചാണ് മന്ത്രി പ്രതിപക്ഷത്തെ പ്രതിരോധത്തിൽ ആക്കിയത്. പിഎം ശ്രീ പദ്ധതിയെച്ചൊല്ലി നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പൂര്. പി പ്രസാദ് MLA കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസ് വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീന്റെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർ തള്ളി. പിഎം ശ്രീ വിഷയത്തിൽ SFI മാർച്ചിൽ സംഘർഷം. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിലാണ് കലാശിച്ചത്. മദ്യം വീര്യം കൂടിയതായാലും കുറഞ്ഞതായാലും പ്രശ്നം തന്നെയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാധിക്കലി തങ്ങൾ. അതിനപ്പുറം പ്രാധാന്യമില്ല. മദ്യവർജ്ജനമാണ് UDF ലക്ഷ്യമിടുന്നത്. ചർച്ചയ്ക്കും കൂടിയാലോചനയ്ക്കും ശേഷമാകും മദ്യനയം തീരുമാനിക്കുകയെന്നും പാണക്കാട് തങ്ങൾ. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ചതിൽ വിമർശനവുമായി സമസ്ത മുഖപത്രം. വീര്യം കുറഞ്ഞ മദ്യം, വീര്യം കെട്ട നയം എന്ന തലക്കെട്ടിലാണ് സുപ്രഭാതത്തിൽ ലേഖനം. സർക്കാരിന്റെ നടപടി കടുത്ത ആശങ്കയ്ക്ക് ഇടയാക്കുന്നതെന്ന് ലേഖനത്തിൽ പരാമർശിക്കുന്നു. മദ്യത്തിന്റെ ലഭ്യത വർദ്ധിപ്പിക്കാനുള്ള നയവുമായി മുന്നോട്ടു വരുന്നത് നിർഭാഗ്യകരം. മദ്യത്തിന്റെ വീര്യം കുറവാണെന്നത് അതിന്റെ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ ഇല്ലാതാക്കുന്നില്ല. സുരക്ഷിത മദ്യം എന്ന തെറ്റായ ധാരണ മദ്യ ഉപയോഗത്തിലേക്ക് ജനങ്ങളെ ആകർഷിക്കുമെന്നും ലേഖനത്തിൽ പറയുന്നു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ച UDF സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ സംസ്ഥാനത്താകെ DYFIയുടെ പ്രതിഷേധം. മലപ്പുറം, തൃശൂർ, പത്തനംതിട്ട, കൊച്ചി, ഇടുക്കി, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട എന്നിവിടങ്ങളിൽ DYFI നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. കളക്ടറേറ്റുകളിലേക്ക് നടത്തിയ മാർച്ച് പിരിച്ചുവിടാനായി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ചിലയിടങ്ങളിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ്, CMPക്ക് വേറിട്ടൊരു അഭിപ്രായമില്ലെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. വിഷയത്തിൽ മുഖ്യമന്ത്രിക്കൊപ്പമാണ് തന്റെ പാർട്ടിയെന്ന് CP ജോൺ. മദ്യനികുതി ഇളവിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിക്കുന്നതിൽ നിന്ന് പ്രതിപക്ഷത്തെ വിലക്കിയതിലൂടെ UDF സർക്കാർ അഴിമതി സ്ഥിരീകരിച്ചിരിക്കുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിലൂടെ ആരോപിച്ചു. മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിൽ നടന്ന ശതകോടികളുടെ അഴിമതിയാണ് ഇതോടെ വെളിച്ചത്ത് വന്നത്. കുത്തക മദ്യക്കമ്പനികൾക്ക് വേണ്ടി സർക്കാർ നടത്തുന്ന കള്ളക്കളിയും അഴിമതിയും മറച്ചുവെക്കാനാണ് ജനാധിപത്യ വിരുദ്ധമായ നടപടിയിലൂടെ സഭയിൽ നോട്ടീസ് പോലും അവതരിപ്പിക്കാൻ അനുവദിക്കാതിരുന്നതെന്ന് CPM കുറ്റപ്പെടുത്തി. ചർച്ച നടക്കവേ സഭയ്ക്കകത്ത് ഇറങ്ങി നടക്കുന്ന MLA മാർക്ക് മുന്നറിയിപ്പുമായി സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഉല്ലാസയാത്ര നടത്തുന്നതുപോലെ സഭയുടെ നടുവിലൂടെ ഓളം വെട്ടിപ്പോകരുതെന്ന് സ്പീക്കർ സാമാജികർക്ക് മുന്നറിയിപ്പ് നൽകി. പല പ്രാവശ്യം ഇക്കാര്യം പറഞ്ഞതാണെന്നും ഇനി പറയാനിട വരുത്തരുതെന്നും സ്പീക്കർ. ദൈവങ്ങളുടെയും ബലിദാനികളുടെയും പേര് പറഞ്ഞുള്ള സത്യപ്രതിജ്ഞയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPക്ക് തിരിച്ചടി. BJPയുടെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി അസാധുവാക്കി. 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന ഹൈക്കോടതി നിർദ്ദേശം. CPM കൌൺസിലർ SP ദീപക് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി വിധി. PV കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചിന്റേതാണ് വിധി. കൌൺസിലർമാർ എന്ന നിലയിൽ ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് മുനിസിപ്പാലിറ്റി നിയമപ്രകാരം സംരക്ഷണമുണ്ടെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധിയിൽ പ്രതികരണവുമായി മേയർ VB രാജേഷ്. കോടതി വിധി അംഗീകരിക്കുന്നു. പറഞ്ഞ സമയത്തിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യും. കൌൺസിലർമാരുമായി സംസാരിച്ച് പുതിയ തീയതി തീരുമാനിക്കും. ഈ വിഷയത്തിൽ അപ്പീലിന് പോകില്ല. ഹൈക്കോടതി വിധി പൂർണ്ണമായും അംഗീകരിക്കുന്നുവെന്ന് മേയർ വി വി രാജേഷ്. ഉമ്മൻചാണ്ടിയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത വടക്കഞ്ചേരി പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗത്തിന്റെ സത്യപ്രതിജ്ഞയും ഹൈക്കോടതി റദ്ദാക്കി. പാലക്കാട് വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അംഗം സുനിൽ ചുവട്ടുപാടത്തിന്റെ സത്യപ്രതിജ്ഞയാണ് കോടതി റദ്ദാക്കിയത്. ബജറ്റിലെ മദ്യനയത്തിൽ നിന്ന് സർക്കാർ പിൻവാങ്ങണമെന്ന് ജമാഅത്തെ ഇസ്ലാമി. മദ്യ ഉപഭോഗം കുറയ്ക്കുമെന്ന യു ഡി എഫ് നയത്തിന് വിരുദ്ധമായ നിലപാടാണ് സർക്കാർ ഇതിലൂടെ കൈക്കൊണ്ടത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് പ്രത്യേക നികുതി ഘടന പ്രഖ്യാപിച്ചതിലൂടെ മദ്യ ഉപഭോഗ സാധ്യത വർദ്ധിപ്പിക്കുകയാണെന്ന് ജമാഅത്തെ ഇസ്ലാമി കുറ്റപ്പെടുത്തി. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അറസ്റ്റിലായ ഡിവൈഎഫ്ഐ നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി ഈ മാസം 27-ലേക്ക് മാറ്റി. വിശദമായ വാദം കേൾക്കാനാണ് കോഴിക്കോട് സെഷൻസ് കോടതി അപേക്ഷ മാറ്റിയത്. ഇന്നലെ വടകര ഒന്നാം ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ശബരിമല സ്വർണക്കൊള്ളയിൽ തനിക്കെതിരെ ദേവസ്വം മന്ത്രി പരാതി നൽകിയത് തെറ്റിദ്ധാരണ മൂലമെന്ന് ദേവസ്വം ബോർഡ് അംഗം പി ഡി സന്തോഷ് കുമാർ. സ്വർണപ്പാളികൾ കൊടുത്തുവിടാൻ തീരുമാനമെടുത്ത യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ലെന്നാണ് പ്രതികരണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി മേൽശാന്തി നിയമനം നടത്തിയെന്ന ആരോപണം പരിശോധിക്കുമെന്നും പ്രസിഡന്റ്. ബിശ്വനാഥ് സിൻഹ കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. നിലവിൽ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് അദ്ദേഹം. 91 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ് ബിശ്വനാഥ് സിൻഹ. ചീഫ് സെക്രട്ടറി ഡോ എ ജയതിലക്ക് ഈ മാസം 30 വിരമിക്കും. വാഹനങ്ങളുടെ മോഡിഫിക്കേഷൻ ഉപാധികളോട് മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ. സുരക്ഷ അവഗണിച്ചുള്ളതും ശബ്ദം വിളിച്ചും എന്നിവ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ളതുമായ മോഡിഫിക്കേഷൻ അനുവദിക്കില്ല. വാഹന മോഡിഫിക്കേഷൻ വിഷയത്തിൽ 100 ദിവസത്തിനുള്ളിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. മിതമായ പരിഷ്കരണങ്ങൾ ആവാം. ശബ്ദവും വെളിച്ചവും പുറത്തേക്ക് വരുന്ന തരത്തിലുള്ള തീ പറത്തുന്ന തരത്തിലുള്ള പരിഷ്കരണങ്ങൾ പാടില്ല. മോഡിഫിക്കേഷനുകൾ നടത്തുന്നവർ സ്വന്തമായി ഒരു പരിധി നിശ്ചയിക്കണമെന്ന് മന്ത്രി. CBSE പുനർമൂല്യനിർണയത്തിലും പരാതി. അപേക്ഷ നൽകാത്ത വിഷയം പുനർമൂല്യനിർണയം നടത്തി മാർക്ക് കുറച്ചെന്നാണ് വിദ്യാർത്ഥികളുടെ പരാതി. ഇന്ത്യയിൽ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ. വിദ്യാർത്ഥികളുടെ ശബ്ദത്തെ മന്ത്രി തീവ്രവാദമെന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നു. രാജ്യത്ത് 90 ചോദ്യപേപ്പറുകൾ ചോർന്നു. കോടിക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി തകർന്നുവെന്നും ഖാർഗെ. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ നേതൃത്വത്തിലുള്ള ആണവ പരിശോധനകൾക്ക് ഇറാൻ സമ്മതിച്ചുവെന്ന് ആവർത്തിച്ച് ട്രംപ്. യുഎസിന്റെ വാദം ഇറാൻ ഇന്നലെ തള്ളിയിരുന്നു. ഇറാന്റെ ബലിസ്റ്റിക് മിസൈൽ പദ്ധതി യുഎസ് ഇറാൻ ധാരണാപത്രത്തിൽ ഇല്ലെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസിഷ്കിയാൻ. ആണവ പരിശോധനയിൽ രണ്ട് തട്ടിലായതോടെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സമാധാന കരാറിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. ഇറാനെതിരെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ യുദ്ധ അധികാരം നിയന്ത്രിക്കുന്ന പ്രമേയം യുഎസ് സെനറ്റിൽ പാസായി. 48-50 പ്രമേയം പാസായത്. പ്രമേയം നേരത്തെ ജനപ്രതിനിധി സഭയിലും പാസായിരുന്നു. ഇറാനെതിരെ ഇനി ആക്രമണം നടത്താൻ യുഎസ് കോൺഗ്രസിന്റെ അനുമതി വേണമെന്നാണ് പ്രമേയം പറയുന്നത്. ലോകകപ്പിൽ നിർണായക മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 തകർത്ത് പോർച്ചുഗൽ. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഇരട്ട ഗോൾ മികവിലാണ് പോർച്ചുഗലിന്റെ വിജയം. ആദ്യ മത്സരത്തിൽ സമനില വഴങ്ങിയതുകൊണ്ടുതന്നെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരെ നിർണയിക്കുന്നതിൽ പ്രാധാന്യമുള്ള മത്സരത്തിൽ ജയിക്കേണ്ടത് പോർച്ചുഗലിന് അനിവാര്യമായിരുന്നു. തുടർച്ചയായി 6 ഗോൾ നേടുന്ന താരമെന്ന റെക്കോർഡ് റൊണാൾഡോ സ്വന്തമാക്കി. ലോകകപ്പിൽ ഫുട്ബോൾ ആരാധകരെ അമ്പരപ്പിച്ചുകൊണ്ട് ഇംഗ്ലണ്ടും ഘാനയും തമ്മിലുള്ള പോരാട്ടം ഗോൾരഹിത സമനിലയിൽ. ഗ്രൂപ്പ് എൽ പോരാട്ടത്തിൽ ക്രൊയേഷ്യയ്ക്ക് ജയം. പനമയെ എതിരില്ലാത്ത 1 തോൽപ്പിച്ചു. ഗ്രൂപ്പ് കെ പോരാട്ടത്തിൽ കൊങ്കോയെ തകർത്ത് കൊളംബിയ നോക്കൌട്ടിൽ കടന്നു. യുഎയിൽ സ്വർണവിലയിൽ വൻ ഇടിവ്. 24 കാരറ്റ് ഗ്രാമിന് 9 കുറഞ്ഞ 489.75 രാവിലെ വില. ആഗോള വിപണിയിലെ മാറ്റങ്ങളാണ് സ്വർണ വിപണിയിൽ പ്രതിഫലിക്കുന്നത്. അടുത്ത വാർത്ത 2 മണിക്ക്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.

0: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Mexico, United States, Canada.
2: Logan Muruvan, Uru Pandin Pinale Payanu. ലോക ഫുട്ബോളിന്റെ മഹാമേളം
1: ബോസ്നിയ ആൻഡ് ഹെർസഗോവീന മൊറോക്കോ അൾജീരിയ
3: 48 രാജ്യങ്ങൾ ഒരേ ഒരു സ്വപ്നം ലോക കിരീടം
1: റിപ്പബ്ലിക് ഓഫ് ദ കോംഗോ ക്രൊയേഷ്യ ഓസ്ട്രേലിയ ഐവറി കോസ്റ്റ് സ്വീഡൻ
2: ഫിഫ വേൾഡ് കപ്പ് 2026
1: സ്കോട്ട്ലൻഡ് ടർക്കി
2: ഗോൾ ആവേശം അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
4: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 എഫ്എമ്മിലൂടെ.
2: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ, ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 എഫ്എം.
0: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bar Dubai.
5: Time check.
0: Brought to you by Ozone Cargo.
6: Yes, very good afternoon. Now the time is 1:11 p.m.
5: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
0: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
6: Current temperature in Dubai 38 degrees Celsius, humidity 46%.
5: Weather update.
0: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Mid Morning with Nitya. Nitya.
1: A very good afternoon. Welcome back to Mid Morning with Nitya on Home 92.2 FM. Home is a feeling. യെസ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ദിവസത്തിന്റെ അവസാനത്തെ മണിക്കൂറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നമുക്കൊരു സിനിമാ വാർത്ത പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയാലോ? യെസ്. അതായത് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ രണ്ട് ഇതിഹാസങ്ങൾ കൈകോർക്കുകയാണ് ഗായ്സ്. ആ ഒരാവേശം ഒട്ടും ചേരാതെ അതാ എത്തുകയാണ് ആ വിശേഷം. അതായത് സിനിമാ ലോകത്ത് നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയൊരു മെഗാ ബ്രേക്കിംഗ് ന്യൂസാണ് നമ്മളെല്ലാവരും കേട്ട് ഞെട്ട. വലിയ ഞെട്ടലൊന്നുമില്ല, ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഞാൻ എന്തിനാ വരുന്നത് ഞെട്ട് ഞെട്ടുക എന്ന് പറയുന്നത് അല്ലേ? എന്തായാലും ഇന്ത്യൻ സിനിമയിലെ രണ്ട് ബിഗ് ലെജൻഡ്സ്, നമ്മുടെ സ്വന്തം തലൈവ് രജനീകാന്തും ഉലക നായകൻ കമൽഹാസൻ, അവർ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരുമിക്കുകയാണ്. 16 വയതിനിലെ എന്നുള്ള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവരുടെ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ആ ഒരു അത് ശ്രീദേവിയും കമൽഹാസനും രജനീകാന്തും ഒരു രക്ഷയില്ല. അതിലൊരു നല്ല പാട്ടൊക്കെ ഉണ്ട്. ഓക്കെ, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് പറയാൻ തരും. ഈ ഒരു വിശേഷം പറയുമ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു സന്തോഷവും ഒരു ഒരു ഗൂസ് ബംസും ഒക്കെ വരുന്നുണ്ട് അല്ലേ? രജനീകാന്തിനെ നായകനാക്കി കമൽഹാസൻ നിർമ്മിക്കുന്ന ആ പുതിയ സിനിമയുടെ ടൈറ്റിലും ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ഇപ്പോൾ ഔദ്യോഗികമായിട്ട് പുറത്തു വിട്ടിരിക്കുകയാണ്. ധർമ്മൻ എന്നാണ് ഈ സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഈ സിനിമയുടെ ഏറ്റവും വലിയ സർപ്രൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നമ്മുടെ തലൈവർ ഒരു ഡോക്ടറുടെ വേഷത്തിലാണ് എത്തുന്നത്. രജനീകാന്ത് സാധാരണ നമ്മൾ കാണാറുള്ള ആ ഒരു മാസ് ആക്ഷൻ സ്റ്റൈലിൽ നിന്നൊക്കെ മാറി വളരെ ഡിഫറെൻ്റ് ആയിട്ട് പവർഫുൾ ആയിട്ടുള്ള ഒരു ഡോക്ടർ ക്യാരക്ടറിനെയാണ് രജനീകാന്ത് ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നത്. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ വന്ന സെക്കൻഡുകൾക്കകം തന്നെ കംപ്ലീറ്റ് റെക്കോർഡുകൾ തകർത്ത് വലിയ രീതിയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. തലൈവരുടെ ആ ഒരു ലുക്കും സ്ക്രീൻ പ്രസൻസും പോസ്റ്ററിൽ അത്രയും മാസായിട്ടാണ് കാണിച്ചേക്കുന്നത് കേട്ടോ. പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഇവർ ഒരുമിച്ച് അഭിനയിച്ച സിനിമകളൊക്കെ തിയേറ്ററിലുണ്ടാക്കിയ ഒരു പൂരം എന്താണെന്ന് നമുക്കറിയാം. അതിൽ തീർച്ചയായിട്ടും ഞാൻ ഓർത്തിരിക്കുന്ന ഒരു സിനിമ 16 വയതിലാണ്. ഒരുപാട് കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് ഓർക്കാൻ. അതിനുശേഷം ഇത്രയും കാലം കഴിഞ്ഞ് കമൽഹാസന്റെ രാജ് കമൽ ഫിലിംസ് ഇന്റർനാഷണൽ ഈ ചിത്രം നിർമ്മിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സിനിമാ പ്രേമികൾക്ക് പ്രതീക്ഷകൾ വാനോളമാണ്. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയൊരു കൊമേഴ്സ്യൽ സക്സസ് ആയിരിക്കും ഈ കോംബോ എന്നാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിനിമാ ലോകത്തെ ഈ വർഷത്തെ ഏറ്റവും വലിയ മാസ് കോംബോ ആയിട്ടുള്ള രജനീകാന്ത് കമൽഹാസൻ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നിങ്ങളിൽ എത്ര പേര് കണ്ടു എന്ന് എന്നോട് പറയണോ കേട്ടോ. എന്തായാലും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും മെസ്സേജ് അയക്കൂ 0585829220 എന്ന നമ്പറിലേക്ക്. ഒന്ന് രണ്ട് പേര് ഓഫറിൽ വിളിച്ചിരുന്നു, ഞങ്ങൾക്ക് ടൈം ഇല്ല മെസ്സേജ് അയക്കാൻ, അതുകൊണ്ട് ജസ്റ്റ് വേഗം കോൾ ചെയ്തെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മെസ്സിയുടെ ഡ്രസ്സൊക്കെ ഇട്ട് മീൻസ് ആ ഒരു എന്താ പറയുക ടീഷർട്ടൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോസൊക്കെ പലരും അയച്ചിട്ടുണ്ട് കേട്ടോ. എന്നെല്ലാവരും എൻജോയ് ചെയ്യുകയാണ്. തകർക്കട്ടെ, നമുക്കൊരു കാര്യം ചെയ്യാം, ട്രെൻഡിങ് സോങ്ങ് കേട്ടതിന് ശേഷം തിരികെ എത്താം ഹോം 92.2 FM-ൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക്.

0: Mid Morning with Nitya.
1: വെൽക്കം ബാക്ക്. നമ്മളിനെ എപ്പോഴും എനിക്ക് 1 to 2 എന്ന് പറയുമ്പോൾ ഏറ്റവും ഇഷ്ടം യാത്രകളെ കുറിച്ച് സംസാരിക്കാനാണ്. ഒന്നും പറഞ്ഞില്ലെങ്കിലും യാത്രകളെ കുറിച്ച് ഞാൻ പറയിക്കാറുണ്ടല്ലേ. യാത്രകളെ പ്രണയിക്കുന്നവർക്കും വിഷ്വൽ മാജിക് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒട്ടും മിസ് ചെയ്യാൻ പറ്റാത്തൊരു വാർത്തയിലേക്കാണ് പോകുന്നത്. നമ്മുടെയൊക്കെ മനസ്സിലേക്ക് പെട്ടെന്നൊരു എന്താ പറയുക, മാജിക് വേൾഡിന്റെ ഫീല് തരുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യാത്രാ വിശേഷമുണ്ട് കേട്ടോ. യെസ്, എന്നുവെച്ചാൽ അമേരിക്കയിലെ കാലിഫോർണിയയിലുള്ള പാസോ റോബിൾസ് എന്ന് പറയുന്നൊരു സ്ഥലത്ത് സെൻസോറിയോ എന്ന് പറയുന്നൊരു അത്ഭുത ലോകമുണ്ട്. ആ ലോകത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. അതായത് വെളിച്ചം കൊണ്ട് ഭൂമിയിൽ തീർത്തൊരു നക്ഷത്രങ്ങളുടെ അല്ലെങ്കിൽ നക്ഷത്ര കൂട്ടമായിട്ടുള്ള നക്ഷത്ര ലോകത്തിൻ്റെ താഴ്വര എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിളിക്കാം. എന്താ അങ്ങനെ വിളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം വിസ്മയിപ്പിക്കുന്നൊരു ലൈറ്റ് ആൻഡ് ആർട്ട് ഇൻസ്റ്റലേഷനാണ് ശരിക്കും ഈ ഒരു സ്ഥലത്ത് ഒരുക്കിയിട്ടുള്ളത്. ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ പ്രശസ്ത കലാകാരനായിട്ടുള്ള ബ്രൂസ് മൺറോ രൂപകൽപ്പന ചെയ്ത ഫീൽഡ് ഓഫ് ലൈറ്റ്സ് ആണ്. അതായത് കുന്നിൻ ചെരുവുകളിലായിട്ട് ഇങ്ങനെ പരന്നു കിടക്കുന്ന ഏക്കറുകളോളം സ്ഥലത്ത് ഏകദേശം ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം സോളാർ ലൈറ്റുകളാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഒരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പോൾ സൂര്യനൊക്കെ അസ്തമിച്ചു കഴിഞ്ഞ് ഇരുട്ടിങ്ങനെ പടരുമ്പോൾ ഈ 100,000 ലൈറ്റുകളും പതുക്കെ പല നിറങ്ങളിൽ ഇങ്ങനെ മിന്നി തെളിഞ്ഞു വരും. ഒന്ന് ആലോചിച്ച് നോക്കിയ സ്വപ്നം പോലെ അല്ലേ. അപ്പോൾ ആ കുന്നിൻ ചെരുവുകളിലൂടെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമ്മൾ ഭൂമിയിലാണോ അതോ എന്തെങ്കിലും ഒരു മാന്ത്രിക ലോകത്താണോ? ഒരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പോൾ സൂര്യനൊക്കെ അസ്തമിച്ചു കഴിഞ്ഞ് ഇരുട്ടിങ്ങനെ പടരുമ്പോൾ ഈ 100,000 ലൈറ്റുകളും പതുക്കെ പല നിറങ്ങളിൽ ഇങ്ങനെ മിന്നി തെളിഞ്ഞു വരും. ഒന്ന് ആലോചിച്ച് നോക്കിയ സ്വപ്നം പോലെ അല്ലേ. അപ്പോൾ ആ കുന്നിൻ

0: ർക്കൊക്കെ ഇതിലും മികച്ചൊരു സ്പോട്ട് വേറെ ഉണ്ടോ? നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കേ, ഒരിക്കലും ഉണ്ടാവില്ല അല്ലേ. അത്രയും പോസിറ്റീവ് എനർജിയാണ് ഈ ഒരു കാഴ്ച നമുക്ക് സമ്മാനിക്കുന്നത്. നമുക്ക് വിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇൻവിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കണക്റ്റഡ് ആവാൻ കുറച്ച് സമയം എടുക്കും, എല്ലാ ബുദ്ധിയും ഒരുപോലെ പ്രവർത്തിക്കില്ലല്ലോ. അപ്പോ എന്താ പറയുക, യാത്രകളെ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ യാത്രകളെ തേടി പോകുന്ന ആൾക്കാർക്ക്, പുതിയ കാഴ്ചകൾ തേടി പോകുന്ന ആൾക്കാർക്ക് ഈ അവരുടെ ലിസ്റ്റിലേക്ക് ഉറപ്പായിട്ടും കുറിച്ചു വയ്ക്കാൻ പറ്റിയ ഒന്നാണ് കാലിഫോർണിയയിലെ ഈ ഒരു സെൻസോറിയം എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ ഈ ഒരു മിഡ് മോർണിംഗ് സമയത്ത് 100,000 വിളക്കുകൾ ഒന്നിച്ചു തെളിയുന്ന ആ ഒരു വെളിച്ച മാന്ത്രിക ലോകത്തെക്കുറിച്ച് എനിക്കും പറയാൻ തോന്നിയില്ല, വളരെ സന്തോഷം. ഞാനത് പറയുമ്പോൾ ഞാൻ പോയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് അങ്ങനെയാണോ? ഞാൻ പറയുമ്പോൾ അത് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ മെസ്സേജ് മീ 0585829220 എന്ന നമ്പറിലേക്ക്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഷോയിലും 3 മണിക്കൂറിലും 3 വിന്നേഴ്സിനെ ഞാൻ സെലക്ട് ചെയ്യും. ഇന്ന് ഒരു 1:45 കഴിയുമ്പോഴേക്കും ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ആരൊക്കെയാണ് ഇന്ന് ഈ ഒരാഴ്ച മിഡ് മോർണിംഗ് വിന്നത്തിയിലൂടെ ഹോം 92.2 FM ഹോം സ്ക്രീനിങ്ങിലേക്ക് ജോയിൻ ആവുന്നതെന്നുള്ളത്. അനന്തങ്കാടാണ് നമ്മൾ ഈ വീക്കെൻഡിൽ കാണാൻ പോകുന്ന മൂവി, ആര്യയുടെ മൂവിയാണ്. സോ അത് കാണാൻ വേണ്ടി ഇനി കുറച്ച് സമയം കൂടെ ഉള്ളൂ മെസ്സേജ് അയക്കാൻ. വേഗം മെസ്സേജ് അയച്ചോളൂ. HTH ഹോം തിയേറ്റർ എന്നതിൻ്റെ HT Space അനന്തങ്കാട് നിങ്ങളുടെ പേര് ചേർത്തുകൊണ്ട് അയക്കേണ്ട നമ്പർ 0585829220.
1: ഹോം FM presents തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பருத்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: Yes, നമുക്ക് കുറേ പേര് മെസ്സേജ് അയച്ചിരുന്നു കേട്ടോ. നേരത്തെയൊക്കെ ഞാൻ ട്രാഫിക് ബമ്പർ ടു ബമ്പർ ട്രാഫിക് പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്നൊക്കെ മീൻസ് ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇപ്പം നമുക്ക് നമ്മുടെ ഷേഖ് സായിദ് റോഡ് എടുക്കാം. ഈ 11 നിയർ ജുമേറ അൽക്കൂസിലേക്ക് പോകാം. ഷേഖ് സായിദ് റോഡിലെ ജുമേറ അൽക്കൂസ് ഭാഗങ്ങളിലേക്കുള്ള എക്സിറ്റ്സുകൾ അതുപോലെ സർവീസ് റോഡുകളിലൊക്കെ ഇപ്പോൾ അത്യാവശ്യം തിരക്ക് കാണിക്കുന്നുണ്ട്. മോൾ ഓഫ് ദി എമിറേറ്റ്സ് ഭാഗത്തേക്ക് പോകുന്ന റൂട്ടിലും വാഹനങ്ങൾ സ്ലോ ആണ്. ബെയ്റൂ സ്ട്രീറ്റ് എടുത്തു കഴിഞ്ഞാൽ അൽഖിസൈസ് ഭാഗത്തു നിന്ന് എയർപോർട്ട് ടണലിലേക്ക് എൻ്റർ ചെയ്യുന്ന ബെയ്റൂ സ്ട്രീറ്റിൽ ഇപ്പോൾ ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലഞ്ച് ടൈം കഴിഞ്ഞ് ഓഫീസിലേക്ക് മടങ്ങുന്നവരുടെ തിരക്കായിരിക്കാം മേ ബി. അതുപോലെ ജുമേറ നമ്മുടെ ജെ വി സി സെക്ഷൻ എടുക്കുകയാണെങ്കിൽ അൽഖയിൽ റോഡിൽ ജെ വി സി അൽബർഷ സൗത്ത് ഏരിയകളിലേക്ക് തിരിയുന്ന എക്സിറ്റ്സിൽ ഇപ്പോൾ വാഹനങ്ങളുടെ ഒരു വലിയ ക്യൂ കാണാം നമുക്ക്. ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നിന്ന് ദുബായ് ഭാഗത്തേക്ക് കണക്ട് ചെയ്യുന്ന റിംഗ് റോഡ് റൂട്ടുകളിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ബമ്പർ ടു ബമ്പർ ട്രാഫിക് കാണിക്കുന്നുണ്ട്. ഡമാസ്കസ് സ്ട്രീറ്റ് എടുത്തു കഴിഞ്ഞാൽ അൽഖിസൈസിലെ പ്രധാന ബിസിനസ് കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ സ്ട്രീറ്റിൽ ഇപ്പോൾ വാഹനങ്ങൾ വളരെ സാവധാനത്തിൽ നീങ്ങുകയാണ്. അപ്പോൾ ഈ കനത്ത ചൂടും തിരക്കും ഒക്കെ കാരണം നമ്മൾ അക്ഷമയൊക്കെ ഉണ്ടായേക്കാം. മാക്സിമം കൂളായിട്ട് കൃത്യമായിട്ടുള്ള അകലം പാലിച്ച് സേഫായിട്ട് ഡ്രൈവ് ചെയ്യുക. ഹാവ് എ സേഫ് ഡ്രൈവ് ആൻഡ് കീപ് ലിസണിംഗ് ടു ഹോം 92.2 FM.
1: Traffic update.
3: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply. You are listening to Mid Mornings with Nitya.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.

0: Home 92.2 FM. Home is a feeling.
1: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എ സി ജെ എമ്മിന്റെ എ സിയാ. ജെ എം എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ യു എയിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ എ സി പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി യു എയിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
2: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

0: Mid Morning with Nitya.
1: Yes, welcome back to Mid Morning with Nithya on Home 92.2 FM. അപ്പൊ നമ്മൾ അവസാന മിനിറ്റിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പൊ ഇന്ന് ഞാൻ ആരൊക്കെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന് പറയണ്ടേ? യെസ്, അനന്തൻ കാട് മൂവി കാണാനായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന പേര് പറയാം ഇപ്പൊ തന്നെ. ഫസ്റ്റ് ഓഫ് ഓൾ മിസ്റ്റർ ജയൻ, സെക്കൻഡ് വൺ മിസ്റ്റർ സഞ്ജയ് ആൻഡ് തേർഡ് വൺ മിസ്റ്റർ വിനോദ്. ജയൻ നമ്പർ എൻഡ് ചെയ്യുന്നത് 4009 ആൻഡ് സഞ്ജയുടെ നമ്പർ എൻഡ് ചെയ്യുന്നത് 9790 ആൻഡ് വിനോദിന്റെ നമ്പർ എൻഡ് ചെയ്യുന്നത് 6263 എന്ന ഡിജിറ്റ്സിലാണ്. സോ ജയൻ, സഞ്ജയ് ആൻഡ് വിനോദ്, കൺഗ്രാചുലേഷൻസ്. നിങ്ങൾക്ക് മൂന്ന് പേർക്കും അനന്തൻ കാട് മൂവി കാണാനുള്ള കപ്ലൻട്രി പാസ് ആണ് ലഭിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ടിക്കറ്റുകൾ കിട്ടുന്നത് അടുത്ത മണിക്കൂറിൽ മലയാളി ഡയലാണ്. ആർക്കും വിഷമം വേണ്ട, എല്ലാ വീക്കെൻഡ്സിലും നമുക്ക് ഇതുപോലെ കിഡ്ലൻ മൂവീസ് ആണ് ഹോം സ്ക്രീനിങ്ങിലേക്ക് എത്തുന്നത്. അടുത്ത സിനിമ കാണാനായിട്ട് വീണ്ടും കാത്തിരിക്കുക. അതായത് ഇന്ന് മാത്രമാണ് എനിക്ക് ഈ പ്രൊമോഷൻ ഉള്ളത്. സോ നാളെ ഉണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ ലാസ്റ്റ് വിശേഷത്തിലേക്ക് കടക്കുമ്പോൾ, നമ്മുടെയൊക്കെ വീടുകളിലെ ഈ പാറ്റകളെ കാണുമ്പോൾ പേടിച്ച് ബഹളം വയ്ക്കുന്ന ആൾക്കാരും ചൂലെടുക്കുന്നവരൊക്കെ ഒരുപാടുണ്ടാവും അല്ലേ? ഇവയിൽ വലിയ രീതിയിൽ ഇല്ല, എന്നാലും ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. എനിവേ, പാറ്റ ഇവിടെ കുഞ്ഞു പാറ്റകളാണ്. നാട്ടിലാണ് പേടിപ്പിക്കുന്ന വലിയ യമണ്ടൻ പാറ്റകളൊക്കെ ഉള്ളത്. എന്നാലും നമ്മൾ ഈ കാണുന്ന ചെറിയ പാറ്റകൾ മാത്രമല്ല ഫ്രണ്ട്സ് ഈ ലോകത്തുള്ളത്. പാറ്റകളുടെ ലോകത്തെക്കുറിച്ച് പുറത്തു വരുന്ന ചില പുതിയ വിവരങ്ങൾ കേട്ടാൽ നമ്മൾ തന്നെ ഞെട്ടും. നമ്മൾ വിചാരിക്കുന്നതിൽ എത്രയോ വിചിത്രവും വലുതുമാണ് ഇവരുടെ ലോകം. പാറ്റയ്ക്ക് പാർട്ടി വരെ വന്നു അപ്പോഴാ. എന്നാലും ഇതിൽ ഏറ്റവും വലിയ സർപ്രൈസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗോൾഫ് പന്തിന്റെ അത്രയും ഭാരമുള്ള പാറ്റകൾ ഈ ലോകത്തുണ്ടെന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് പുതിയ അറിവാണോ? ഐ ഡോണ്ട് നോ. എന്നാലും ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന ബറോയിങ് കോക്ക്രോച്ച് അഥവാ ജെയിൻഡ് റിനോസറസ് കോക്ക്രോച്ചസ് ആണ് ഈ കൂട്ടത്തിൽ ഏറ്റവും ഭാരമേറിയത്. ഇതിന് എത്ര ഭാരമുണ്ടെന്നറിയാമോ? 30 മുതൽ 35 ഗ്രാം വരെ ഭാരം ഉണ്ടാവും എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഇതിന്റെ ആയുസ് എന്ന് പറയുന്നത് 10 ഇയേഴ്സ് ആണ്. നമ്മൾ സാധാരണ കാണുന്ന ഈ പാറ്റകളെ പോലെ ഇത് വീടുകളിൽ വന്ന് ശല്യം ഉണ്ടാക്കാറൊന്നുമില്ല. ഇതിപ്പോൾ തന്നെ നേച്ചറിൽ, നമ്മുടെ പ്രകൃതിയിൽ കരിയിലകളും മറ്റുമൊക്കെ തിന്ന് മണ്ണിലൊക്കെ കുഴി ഉണ്ടാക്കി ജീവിക്കുന്ന തരം പാറ്റകളാണ്. ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു കാറ്റഗറി ഇങ്ങനെ ഉണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ മുള്ളുകളുള്ള ശരീരമുള്ളതും ദേഷ്യം വരുമ്പോഴും പേടിക്കുമ്പോഴും ഒക്കെ പാമ്പിനെ പോലെ ഈ ഹിസ്സിങ് സൗണ്ടില്ലേ, എന്താ പറയുക, പാമ്പിന്റെ സൗണ്ടിന് മലയാളത്തിൽ സീൽക്കാര ശബ്ദം, ആ ഒരു ഹിസ്സിങ് സൗണ്ടൊക്കെ പുറപ്പെടുവിക്കുന്ന വിചിത്രമായിട്ടുള്ള പാറ്റകളും ഈ ലോകത്തുണ്ട്. അതായത് മഡഗാസ്കറിൽ കാണപ്പെടുന്ന വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള പ്രത്യേക ഇനം പാറ്റകളാണ്. ശത്രുക്കളെ ഭയപ്പെടുത്താൻ അതിന്റെ ശരീരത്തിൽ നിന്ന് വായു പുറന്തള്ളി ഇത്തരം വിചിത്രമായിട്ടുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നത്. അയ്യോ. എന്നാലും വലിപ്പത്തിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ തെക്കേ അമേരിക്കയിൽ കാണപ്പെടുന്ന ചില ഇനങ്ങൾക്ക് ചിറകുകൾ ഇങ്ങനെ വിടർത്തി വരില്ലേ, അപ്പോൾ ഏതാണ്ട് 6 ഇഞ്ചിലധികം വലിപ്പം ഉണ്ടാവും എന്ന് കേൾക്കുന്നത്. നമ്മൾ വെറും ഒരു ശല്യക്കാരനായിട്ട് മാത്രം കാണുന്ന ഈ പാറ്റകൾക്ക് ഭൂമിയുടെ ആവാസ വ്യവസ്ഥ നിലനിർത്തുന്നതിൽ തന്നെ വലിയൊരു പങ്കുണ്ട്. പിന്നെ കാടുകളിലെ എന്തെങ്കിലുമൊക്കെ വേസ്റ്റുകളൊക്കെ തിന്നു തീർത്ത് മണ്ണിങ്ങനെ ഫലഭൂയിഷ്ഠമാക്കാൻ ഇത് നല്ല രീതിയിൽ സഹായിക്കാറുണ്ട്. ചുരുക്കം പറഞ്ഞ ഡൈനോസറുകളുടെ കാലത്തിന് മുമ്പേ ഭൂമിയിലുള്ളതാണിത്. കഠിനമായിട്ടുള്ള ആണവ വികിരണങ്ങളെ പോലും അതിജീവിക്കാൻ ശേഷിയുള്ള ഈ ജീവി വർഗം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിലും ജാവ പവർഫുൾ ആണ് ഹേ. അപ്പൊ പാറ്റകളുടെ ലോകത്തെ ഈ വിചിത്രമായിട്ടുള്ള ഈ വിശേഷങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ, എനിക്ക് പേടിയൊന്നുമില്ല, എനിക്ക് പാറ്റ കണ്ടാലൊന്നും പേടി. എനിക്ക് ഏറ്റവും പേടിയുള്ളത് അട്ട പുഴു, അട്ടയും പുഴുവും പിന്നെ വേറൊരു സാധനം ഉണ്ടല്ലോ, ഈ കടിച്ച പണി കിട്ടുന്ന ഒരു സാധനം. അയ്യോ, അതിന്റെ പേരെന്തായിരുന്നു? അയ്യോ, മറന്നുപോയി. പാർവതി എന്നൊക്കെയാണ് ഞാൻ ഓർക്കുന്നത്. പാറുകാലി, അങ്ങനെ എന്തോ ഒരു പേരുള്ള സാധനമില്ലേ? നിങ്ങളുടെയൊക്കെ നാട്ടിലെന്താ പറയുന്നത് എനിക്കറിയില്ല. എന്തായാലും ശരി, ഇങ്ങനെയുള്ള സാധനങ്ങൾ എനിക്ക് കാണുമ്പോഴേ പേടി. ഈ ഇഴ ജന്തുക്കളെയാണ് ഏറ്റവും കൂടുതൽ പേടി. ചേരക്കണ്ടെന്ന് തീർന്ന് സ്കൂളിൽ പോകില്ല, അമ്മാതിരി പേടിയാണ് ഈ സാധനങ്ങൾ. അല്ലാതെ ഈ പാറ്റയൊന്നും എനിക്ക് പേടി. പാറ്റ് ചിലന്തിയെ തന്നെ, വലിയ ചിലന്തികളെ. ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ഒരു വലിയ ചിലന്തിയെ കണ്ടു. കുഞ്ഞു ചിലന്തിയൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് പേടിയാണ്. കാരണം വെച്ചാൽ അത് കടിച്ചാൽ അത്താഴം മുടങ്ങും. അതുകൊണ്ടുള്ളൊരു പേടിയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, നമുക്ക് എവർഗ്രീൻ ഹിറ്റൊക്കെ കേട്ട് ടാറ്റ ബൈബ് പറയാനുള്ള സമയമായി. അടുത്ത മണിക്കൂർ മലയാളി ഡായുമായി ഷീബെത്തും. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ഇപ്പോഴേ അറിയിച്ചോളൂ. അതിനുവേണ്ടി നമ്മുടെ വാട്സപ്പ് നമ്പർ 0585829220 എന്ന നമ്പറിലേക്കാണ്. ഇന്ന് മെസ്സിയുടെ പിറന്നാളല്ലേ. സോ അർജന്റീന ജേഴ്സിയൊക്കെ അണിഞ്ഞ് എത്ര പേരാണ് നിങ്ങൾ ഇൻസ്റ്റഗ്രാം റീലും പിന്നെ സ്റ്റോറിയൊക്കെ ചെയ്തത്? ഞാനും ഒരു സ്റ്റോറി ചെയ്തിട്ടുണ്ട്. കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് വിസിറ്റ് ചെയ്യൂ. നിങ്ങളുടെ കമൻസ് ഒക്കെ അവിടെയും രേഖപ്പെടുത്തു. ഓക്കെ, ബൈ ബൈ. ടാറ്റാ, സി യു. ഇനി നാളെ രാവിലെ നമുക്ക് കാണാം. നാളെ രാവിലെ ഒരു കിഡിലൻ വാർത്തയുണ്ട്, ഒരു കിഡിലൻ ടീം നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. യെസ്, അതിനുള്ള വിശേഷങ്ങളൊക്കെ നാളെ പറയാം. 12 to 1 ആരും മറക്കാതെ കേൾക്കുക. അപ്പൊ ടാറ്റാ, ബൈ ബൈ ഫ്രം നിത്യ ഓൺ മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.

0: होम 92.2 एफएम, होम इज अ फीलिंग।
1: होम एफएम हेडलाइंस
2: ब्रॉट यू बाय दिव्या ऑटो स्पेयर पार्ट्स, ऑथराइज्ड डीलर्स ऑफ टोयोटा, लेक्सस, निसान, मित्सुबिशि एंड इसुजु।
3: ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ, ബിജെപിക്ക് തിരിച്ചടി. നമസ്കാരം, ഹോം 92.2 എഫ്എം വാർത്തകളുമായി മിനി പത്മ. പിഎം ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള അവകാശവും അധികാരവും കേന്ദ്ര സർക്കാരിന് മാത്രമാണെന്ന വ്യവസ്ഥയിൽ എൽഡിഎഫ് സർക്കാർ ഒപ്പിട്ട് നൽകിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. പിഎം ശ്രീയുമായി ബന്ധപ്പെട്ട എൽഡിഎഫ് കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് നിയമസഭയിൽ മറുപടി നൽകി സംസാരിക്കുകയായിരുന്നു മന്ത്രി. പിഎം ശ്രീ കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടതാണ്. ഇതിന്റെ ഫലമായി തടഞ്ഞുവച്ചിരുന്ന SSK ഫണ്ട് 99 കോടി രൂപ കഴിഞ്ഞ സർക്കാർ കൈപ്പറ്റിയിട്ടുണ്ട്. എല്ലാം ചെയ്തത് കഴിഞ്ഞ സർക്കാർ. യുഡിഎഫ് സർക്കാർ പുതുതായി ഏതെങ്കിലും കരാർ ഒപ്പുവയ്ക്കുകയോ തുടർ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. ഇതിൽ നിന്ന് പിന്മാറാനുള്ള അധികാരവും അവകാശവും കേന്ദ്ര സർക്കാരിന് മാത്രമാണുള്ളത് എന്ന വ്യവസ്ഥയ്ക്ക് എൽഡിഎഫ് സർക്കാർ ഒപ്പിട്ട് നൽകി. സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾ ബലികരിച്ച് പിണറായി സർക്കാർ ഒപ്പിട്ട കരാറിനെക്കുറിച്ച് വ്യാജ പ്രചരണമാണിപ്പോൾ നടത്തുന്നതെന്നും വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീൻ. മുൻ പിണറായി സർക്കാരിന്റെ കാലത്ത് ഒപ്പുവച്ച ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ ചൂണ്ടിക്കാണിച്ചാണ് മന്ത്രി പ്രതിപക്ഷത്തെ പ്രതിരോധത്തിൽ ആക്കിയത്. പിഎം ശ്രീ പദ്ധതിയെച്ചൊല്ലി നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. പി പ്രസാദ് എംഎൽഎ കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസ് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീന്റെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർ തള്ളി. മദ്യം വീര്യം കൂടിയതായാലും കുറഞ്ഞതായാലും പ്രശ്നം തന്നെയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാധിക്കലി തങ്ങൾ. അതിനപ്പുറം പ്രാധാന്യമില്ല, മദ്യവർജ്ജനമാണ് യുഡിഎഫ് ലക്ഷ്യമിടുന്നത്. ചർച്ചയ്ക്കും കൂടിയാലോചനയ്ക്കും ശേഷമാകും മദ്യനയം തീരുമാനിക്കുകയെന്നും പാണക്കാട് തങ്ങൾ. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ച യുഡിഎഫ് സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ സംസ്ഥാനത്താകെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. മലപ്പുറം, തൃശൂർ, പത്തനംതിട്ട, കൊച്ചി, ഇടുക്കി, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട എന്നിവിടങ്ങളിൽ ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. കളക്ട്രേറ്റുകളിലേക്ക് നടത്തിയ മാർച്ച് പിരിച്ചുവിടാനായി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ചിലയിടങ്ങളിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് CMPക്ക് വേറിട്ടൊരു അഭിപ്രായമില്ലെന്ന് ഗതാഗതമന്ത്രി CP ജോൺ. വിഷയത്തിൽ മുഖ്യമന്ത്രിക്കൊപ്പമാണ് തന്റെ പാർട്ടിയെന്ന് CP ജോൺ. മദ്യനികുതി ഇളവിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിക്കുന്നതിൽ നിന്ന് പ്രതിപക്ഷത്തെ വിലക്കിയതിലൂടെ യുഡിഎഫ് സർക്കാർ അഴിമതി സ്ഥിരീകരിച്ചിരിക്കുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിലൂടെ ആരോപിച്ചു. മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിൽ നടന്ന ശതകോടികളുടെ അഴിമതിയാണ് ഇതോടെ വെളിച്ചത്തു വന്നത്. കുത്തക മദ്യക്കമ്പനികൾക്ക് വേണ്ടി സർക്കാർ നടത്തുന്ന കള്ളക്കളിയും അഴിമതിയും മറച്ചുവെയ്ക്കാനാണ് ജനാധിപത്യ വിരുദ്ധമായ നടപടിയിലൂടെ സഭയിൽ നോട്ടീസ് പോലും അവതരിപ്പിക്കാൻ അനുവദിക്കാതിരുന്നതെന്ന് CPM കുറ്റപ്പെടുത്തി. ചർച്ച നടക്കവേ സഭയ്ക്കകത്ത് ഇറങ്ങി നടക്കുന്ന MLA മാർക്ക് മുന്നറിയിപ്പുമായി സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഉല്ലാസയാത്ര നടത്തുന്നതുപോലെ സഭയുടെ നടുവിലൂടെ ഓളം വെട്ടിപ്പോകരുതെന്ന് സ്പീക്കർ സാമാജികർക്ക് മുന്നറിയിപ്പ് നൽകി. പല പ്രാവശ്യം ഇക്കാര്യം പറഞ്ഞതാണെന്നും ഇനി പറയാനിടവരുത്തരുതെന്നും സ്പീക്കർ. ദൈവങ്ങളുടെയും ബലിദാനികളുടെയും പേര് പറഞ്ഞുള്ള സത്യപ്രതിജ്ഞയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPക്ക് തിരിച്ചടി. BJPയുടെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി അസാധുവാക്കി. 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന ഹൈക്കോടതി നിർദ്ദേശം. CPM കൌൺസിലർ SP ദീപക് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി വിധി. PV കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചിന്റേതാണ് വിധി. കൌൺസിലർമാർ എന്ന നിലയിൽ ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് മുനിസിപ്പാലിറ്റി നിയമപ്രകാരം സംരക്ഷണമുണ്ടെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധിയിൽ പ്രതികരണവുമായി മേയർ VB രാജേഷ്. കോടതി വിധി അംഗീകരിക്കുന്നു, പറഞ്ഞ സമയത്തിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യും. കൌൺസിലർമാരുമായി സംസാരിച്ച് പുതിയ തീയതി തീരുമാനിക്കും. ഈ വിഷയത്തിൽ അപ്പീലിന് പോകില്ല, ഹൈക്കോടതി വിധി പൂർണ്ണമായും അംഗീകരിക്കുന്നുവെന്ന് മേയർ VB രാജേഷ്. ഉമ്മൻചാണ്ടിയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത വടക്കഞ്ചേരി പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗത്തിന്റെ സത്യപ്രതിജ്ഞയും ഹൈക്കോടതി റദ്ദാക്കി. പാലക്കാട് വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അംഗം സുനിൽ ചുവട്ടുപാടത്തിന്റെ സത്യപ്രതിജ്ഞയാണ് കോടതി റദ്ദാക്കിയത്. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അറസ്റ്റിലായ DYFI നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി ഈ മാസം 27ലേക്ക് മാറ്റി. വിശദമായ വാദം കേൾക്കാനാണ് കോഴിക്കോട് സെഷൻസ് കോടതി അപേക്ഷ മാറ്റിയത്. ഇന്നലെ വടകര 1ാം ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ബിശ്വനാഥ് സിൻഹ കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. നിലവിൽ ആഭ്യന്തരവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് അദ്ദേഹം. 91 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ് ബിശ്വനാഥ് സിൻഹ. ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക്ക് ഈ മാസം 30ന് വിരമിക്കും. വാഹനങ്ങളുടെ മോഡിഫിക്കേഷൻ ഉപാധികളോട് മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ. സുരക്ഷ അവഗണിച്ചുള്ളതും ശബ്ദം വെളിച്ചം എന്നിവ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ളതുമായ മോഡിഫിക്കേഷൻ അനുവദിക്കില്ല. വാഹന മോഡിഫിക്കേഷൻ വിഷയത്തിൽ 100 ദിവസത്തിനുള്ളിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. മിതമായ പരിഷ്കരണങ്ങൾ ആവാം. ശബ്ദവും വെളിച്ചവും പുറത്തേക്ക് വരുന്ന തരത്തിലുള്ള തീ പറത്തുന്ന തരത്തിലുള്ള പരിഷ്കരണങ്ങൾ പാടില്ല. മോഡിഫിക്കേഷനുകൾ നടത്തുന്നവർ സ്വന്തമായി ഒരു പരിധി നിശ്ചയിക്കണമെന്ന് മന്ത്രി. സിബിഎസ്ഇ പുനർ മൂല്യനിർണയത്തിലും പരാതി. അപേക്ഷ നൽകാത്ത വിഷയം പുനർ മൂല്യനിർണയം നടത്തി മാർക്ക് കുറച്ചെന്നാണ് വിദ്യാർത്ഥികളുടെ പരാതി. ഇന്ത്യയിൽ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ. വിദ്യാർത്ഥികളുടെ ശബ്ദത്തെ മന്ത്രി തീവ്രവാദമെന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നു. രാജ്യത്ത് 90 ചോദ്യപേപ്പറുകൾ ചോർന്നു. കോടിക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി തകർന്നുവെന്നും ഖാർഗെ. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ നേതൃത്വത്തിലുള്ള ആണവ പരിശോധനകൾക്ക് ഇറാൻ സമ്മതിച്ചുവെന്ന് ആവർത്തിച്ച് ട്രംപ്. യുഎസിന്റെ വാദം ഇറാൻ ഇന്നലെ തള്ളിയിരുന്നു. ഇറാന്റെ ബലിസ്റ്റിക് മിസൈൽ പദ്ധതി യുഎസ് ഇറാൻ ധാരണാപത്രത്തിൽ ഇല്ലെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസിഷ്കിയാൻ. ആണവ പരിശോധനയിൽ രണ്ട് തട്ടിലായതോടെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സമാധാന കരാറിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. ഇറാനെതിരെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ യുദ്ധ അധികാരം നിയന്ത്രിക്കുന്ന പ്രമേയം യുഎസ് സെനറ്റിൽ പാസായി. 48-50 പ്രമേയം പാസായത്. പ്രമേയം നേരത്തെ ജനപ്രതിനിധി സഭയിലും പാസായിരുന്നു. ഇറാനെതിരെ ഇനി ആക്രമണം നടത്താൻ യുഎസ് കോൺഗ്രസിന്റെ അനുമതി വേണമെന്നാണ് പ്രമേയം പറയുന്നത്. ലോകകപ്പിൽ നിർണായക മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 തകർത്ത പോർച്ചുഗൽ. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഇരട്ട ഗോൾ മികവിലാണ് പോർച്ചുഗലിന്റെ വിജയം. ആദ്യ മത്സരത്തിൽ സമനില വഴങ്ങിയതുകൊണ്ടുതന്നെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരെ നിർണയിക്കുന്നതിൽ പ്രാധാന്യമുള്ള മത്സരത്തിൽ ജയിക്കേണ്ടത് പോർച്ചുഗലിന് അനിവാര്യമായിരുന്നു. തുടർച്ചയായി 6 ഗോൾ നേടുന്ന താരമെന്ന റെക്കോർഡ് റൊണാൾഡോ സ്വന്തമാക്കി. ലോകകപ്പിൽ ഫുട്ബോൾ ആരാധകരെ അമ്പരപ്പിച്ചുകൊണ്ട് ഇംഗ്ലണ്ടും ഘാനയും തമ്മിലുള്ള പോരാട്ടം ഗോൾ രഹിത സമനിലയിൽ. ഗ്രൂപ്പ് എൽ പോരാട്ടത്തിൽ ക്രൊയേഷ്യയ്ക്ക് ജയം. പനമയെ എതിരില്ലാത്ത 1 തോൽപ്പിച്ചു. ഗ്രൂപ്പ് കെ പോരാട്ടത്തിൽ കൊങ്കോയെ തകർത്ത് കൊളംബിയ നോക്കൌട്ടിൽ കടന്നു. യുഎയിൽ സ്വർണവിലയിൽ വൻ ഇടിവ്. 24 ഗ്രാമിന് 9 കുറഞ്ഞ് 489.75 രാവിലെ വില. ആഗോള വിപണിയിലെ മാറ്റങ്ങളാണ് സ്വർണ വിപണിയിൽ പ്രതിഫലിക്കുന്നത്.
4: Home FM News was brought to you by Dhanya Group of Companies since 1982.
5: Mexico, United States, Canada.
6: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
5: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
6: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
5: ആഫ്രിക്ക, ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
7: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
6: FIFA World Cup 2026.
5: Switzerland, Scotland, Turkey.
6: ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
6: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
4: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
1: Time check.
4: Brought to you by Ozone Cargo.
9: ഗുഡ് ആഫ്റ്റർനൂൺ. ദുബായിൽ ഇപ്പോൾ സമയം 2 കഴിഞ്ഞ 9
4: മിനിറ്റ്. പ്രൊഫഷണൽ മൂവേഴ്സ് ഫോർ ഡോർ ടു ഡോർ കാർഗോ ആൻഡ് ജംപ് ബോക്സ് സർവീസസ് ടു ഇന്ത്യ. ഓസോൺ കാർഗോ, വി കെയർ, വി മൂവ്.
1: ബ്രോട്ട്
4: യു ബൈ ആൾട്രാസ് ഓട്ടോ എ സി പാർട്സ്, നമ്പർ 1 ഓട്ടോ എ സി സ്പെയർ പാർട്സ് ഇൻ ദി മിഡിൽ ഈസ്റ്റ്.
9: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 43 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 40%.
1: Weather update.
4: Was brought to you by Altras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit altras.me.
10: ഇതു ഹോ

നല്ലൊരു പാട്ട് കേട്ടിട്ടുണ്ട്. നമ്മളിതാ തുടങ്ങാണ്. എന്ത് നമ്മുടെ മലയാളിടാ, അപ്പൊ കേറിവാടാ മക്കളെ, കേറിവാ. ഇത് ഹോമിടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബാടാ. അപ്പോ ഒരുപാട് സന്തോഷത്തിലാണ് ഇന്നും ഞാൻ നിങ്ങളുടെ കൂടെ ചേരുന്നത്. എന്നത്തെയും പോലെ തന്നെ നിങ്ങളും എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. നല്ല നിമിഷങ്ങളാകട്ടെ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുന്നത് അല്ലേ. ആ അപ്പോൾ പറഞ്ഞപ്പോഴ അയ്യോ ഇന്ന് എന്തോ ഒരു കൈവേദന ശിബ, ഒരു ചെറിയൊരു നടുവേദന, ചെറിയൊരു തലവേദന. അതിങ്ങനെ ചൂട് കൂടുന്ന സമയത്ത് നമുക്കിങ്ങനെ തോന്നും, ഇടയ്ക്കൊരു കൈവേദന കാലുവേദന എന്നൊക്കെ. ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് പറയാറുണ്ട്, ഇന്ന് എന്താണെന്ന് അറിഞ്ഞില്ലടാ, ഒരു ഉഷാറില്ല എന്ന്. പക്ഷെ നമ്മൾ അങ്ങനെ പറഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കുകയാണ്, അയ്യോ വേണ്ട, നമ്മൾ ആ വേദനയൊക്കെ ഒന്ന് മാറ്റി മറന്നിട്ട്, ഇല്ല ഞാൻ ഓക്കെ ആണെന്ന് ഒരു 2-3 പ്രാവശ്യം പറഞ്ഞു നോക്കിയേ ആ വേദനയൊക്കെ നമ്മളങ്ങ് മറന്നുപോകും എന്നുള്ളതാണ്. പിന്നെ കുറച്ച് കൂടുതൽ വേദനയാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റൂല കേട്ടോ. ചെറിയൊരു തലവേദനയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒന്നൊരു ചായ കോഫിയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ മാറും. ഇപ്പം ഞാൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കൊച്ചു കൊച്ചു കൊച്ചു കൊച്ചു അസ്വസ്ഥതകളെയൊക്കെ ദൂരെ മാറ്റി വെച്ചിട്ട് ഇല്ല, ഇതൊന്നും ഒന്നുമല്ല, ഇനി ഞാൻ ഓക്കെ ആണ്, എന്നെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞ് ചാടി വീണ് എണീച്ച് നമ്മുടെ ജോലി ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ പലരും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ദിവസം നമ്മൾ തന്നെ മനോഹരമാക്കുന്നത്. വേറെ ആരും വരില്ല, നമ്മൾ തന്നെ വിചാരിക്കണം. നമ്മൾ ചിരിക്കണമെങ്കിൽ ചിലപ്പോൾ ചില സുഹൃത്തുക്കളൊക്കെ പറയുന്ന തമാശ കേട്ട് നമ്മൾ ചിരിക്കും, പക്ഷേ എങ്കിലും നമ്മുടെ മനസ്സ് പറയണം ആ ചിരിക്ക് ചിരിക്ക് ചിരിക്കുക, അല്ലെങ്കിൽ നീ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. അതും നമ്മൾ വിചാരിക്കുക. ചിലപ്പോൾ ചില കൂട്ടുകാരൊക്കെ ഇരുന്ന് തമാശയൊക്കെ പറയുമ്പോഴും ചിലരിങ്ങനെ ഇങ്ങനെ വേണ്ടാതെ ഇരിക്കും. കാരണം എന്താണെന്നറിയാം, കേൾക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്ന നിമിഷങ്ങളൊക്കെ സന്തോഷിക്കുക, ചിരിക്കാൻ പറ്റുന്ന നിമിഷങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ചിരിക്കുക. ചിലപ്പോൾ ഇടയ്ക്ക് ഒന്ന് വിഷമം വരും, ഒന്ന് കരയണം തോന്നുന്നെങ്കിൽ ഇത്തിരി ഒന്ന് കരഞ്ഞു കേട്ടോ. ആരും കാണാതെ കരയുന്നതായിരിക്കും ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ അടുത്ത് മാത്രം നമുക്ക് കുറച്ച് വിഷമങ്ങളൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഒന്ന് കരയാം, വലിയ പ്രശ്നമൊന്നുമില്ല അത്. എങ്കിലും എല്ലാവരുടെയും ചിരിച്ച മുഖം കാണാനാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരുടെ ജീവിതത്തിലും നല്ലത് വരട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ. ഇപ്പോൾ എന്താണ് ഞാൻ ഇതൊക്കെ പറയണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇവിടെ നിങ്ങൾ വരുമ്പോഴത്തേക്ക് എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം, എനിക്ക് അതാണ് വേണ്ടത്. എല്ലാവരുടെയും സന്തോഷം കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കൊച്ചു കൊച്ചു സങ്കടമുള്ള പാട്ടൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും തരൂല എന്ന് പറയാറുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നും നമുക്ക് ഒരുപാട് നല്ല സന്തോഷമൊക്കെ ഉള്ള പാട്ടൊക്കെ കേട്ട് അടിച്ചു പൊളിച്ച് അങ്ങനെ മുന്നോട്ട് പോവാം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവർക്കും ആ ജന്മദിനം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഒരാളിങ്ങനെ തുള്ളിച്ചാടി നടക്കുകയാണെന്ന്. നമ്മുടെ നിത്യ, ഇന്ന് നമ്മുടെ മെസ്സിയുടെ ബർത്ത്ഡേ ആണല്ലോ, മെസ്സിക്കൂട്ടിന് ഹാപ്പി ബർത്ത്ഡേ എന്ന്. ആദ്യമായിട്ടാണ് ഒരാൾ മെസ്സിക്കൂട്ടാന്നൊക്കെ വിളിച്ച് ഞാൻ കേൾക്കുന്നത്. ശരി, അങ്ങനെ മെസ്സിക്കൂട്ടിന് ഹാപ്പി ബർത്ത്ഡേ എങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഒരുപാട് പേരിങ്ങനെ സ്നേഹത്തോട് പറയുന്നുണ്ടായിരിക്കും. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ഫുട്ബോൾ തുടങ്ങിയ ശേഷം കണ്ടല്ലോ, ഓരോ ദിവസം രാവിലെ വരുമ്പോഴും ഈ ഫുട്ബോൾ വിശേഷങ്ങളാണ് പറയാ എല്ലാവരും കൂടുതലായിട്ട് പറയാറുള്ളത്. ഇപ്പോൾ ഇന്നലത്തെ പോർച്ചുഗലിൻ്റെ 5 ഗോൾ, ആ 5 ഗോളിൽ ആദ്യത്തെ 2 ഗോളും, അല്ലെങ്കിൽ ആദ്യത്തെ 1 ഗോള് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഞാനാണ് ഗോളടിച്ചത്. അങ്ങനെ ഓരോ ഗോളും അവരവരുടെ ഇഷ്ടപ്പെട്ട കളിക്കാരും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കൺട്രീസും ഒക്കെ ഓരോ ഗോളുകൾ ഇങ്ങനെ വാരിക്കൂട്ടുമ്പം അവരവരുടെ മനസ്സിലുള്ള സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണ് ജയിക്കുന്നത് എന്നുള്ള രീതിയിലാണ് അല്ലേ. ഇപ്പോൾ ഗണേശൊക്കെ ഓടി വരും എനിക്കറിയാം. ഇന്നലെയും വന്ന് എന്നെ എൻ്റെ പോർച്ചുഗലിനെയും എൻ്റെ റൊണാൾഡോയൊക്കെ ഓരോന്ന് പറഞ്ഞിട്ട് പോയതാണ്. ഇന്ന് എവിടെ ഒന്ന് നോക്കട്ടെ. ഓക്കെ, അതൊക്കെ ഒരു രസമാണ്, ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോൾ കുറച്ച് മുമ്പ് ഇവിടെ വഴക്കായിരുന്നു. ആസിഫ് ഫ്രാൻസാണ്, നമ്മുടെ മിനി പത്മ ബ്രസീലാണ്. അപ്പോൾ ചുമ്മാ ഞങ്ങൾ ബ്രസീലിനെ വെറുതെ വഴക്ക് പറഞ്ഞു. അപ്പോൾ കംപ്ലീറ്റ് അടി, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുമാണ്. നല്ല രസമാണ് ഇവിടെ. ശരിക്കും നമുക്ക് 89.4 തമിഴഫമും കൂടെ ഉള്ളതുകൊണ്ട് സുഹൃത്തുക്കൾ കൂടുതലാണ്. ഓരോരുത്തരുടെ ഇഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കളിയാക്കുന്നതും ചിരിക്കുന്നതും ഓരോ സന്തോഷങ്ങൾ ഇങ്ങനെ പ്രകടിപ്പിക്കുന്നതും ഒക്കെ നല്ല രസമാണ്. അതുപോലെ തന്നെയാണ് നിങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കളും എന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, അതാണ് വേണ്ടത് കേട്ടോ. പിന്നെ ഇനി എന്താ എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഈ വീക്കെൻഡിൽ മൂവിയുണ്ട്, അനന്തംകാട് എന്നുള്ള സിനിമയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അനന്തംകാട് എന്ന് പറയുമ്പോൾ ജി എൻ കൃഷ്ണകുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് അനന്തംകാട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഡിറക്ടറും അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് റൈറ്ററുമാണ്, അല്ലെങ്കിൽ ആ സിനിമയുടെ എഴുത്തുകാരനും എന്ന് പറയുന്നത് മുരളി ഗോപിയാണ്. അപ്പോൾ അവരുടെ തന്നെ കൂട്ടുകെട്ടിൽ മുമ്പ് വന്ന ഒരു സിനിമയാണ് ടിയാൻ എന്ന് പറയുന്ന ഒരു സിനിമ. അതുപോലെ തന്നെ ഒരു വലിയ സിനിമയാണ് ഇതും, അനന്തംകാട് എന്ന് പറയുന്ന സിനിമയും. ഇതും കുറച്ച് സീരിയസ് ആയിട്ടുള്ള സിനിമയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് താരങ്ങളുണ്ട് ഇതിനകത്ത്. പിന്നെ
നല്ലൊരു സിനിമയായിരിക്കും എന്നാണ് അതിൻ്റെ ട്രെയിലറൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതിൻ്റെ പാട്ടാണ് ഇനി ഞാൻ ഇന്ന് ട്രെൻഡിങ് സോങ്ങിൽ ഉൾപ്പെടുത്താൻ പോകുന്നത് കേട്ടോ. ഈ പാട്ടിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ പാട്ട് നമ്മൾ മുമ്പ് പണ്ട് പ്രത്യേകിച്ചും പഴയ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പാട്ടാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പൊന്നിൻകട്ടയാണെന്നാലും എന്നുള്ള പാട്ടാണ്. അത് കണ്ണപ്പനുണ്ണി എന്ന് പറയുന്ന സിനിമയിൽ 1977 വന്ന കണ്ണപ്പനുണ്ണിയിൽ വന്ന ഒരു പാട്ടുണ്ട് പൊന്നിൻകട്ടയാണെന്നാലും എന്നുള്ളത്. നമ്മുടെ ഭാസ്കരൻ മാസ്റ്ററിൻ്റെ വരികളാണ്, രാഘവൻ മാസ്റ്ററിൻ്റെ, ഭാസ്കരൻ സാറിൻ്റെ വരികൾ. ഭാസ്കരൻ മാസ്റ്റർ കഴിഞ്ഞ പിന്നെ ആ സമയത്ത് നമ്മുടെ രാഘവൻ മാസ്റ്ററുടെ പാട്ടുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അപ്പോൾ അവരുടെ ആ ഒരു കൂട്ടുകെട്ടിൽ ഇറങ്ങിയിട്ടുള്ള പാട്ടാണ് പൊന്നിൻകട്ടയാണെന്നാൽ. അപ്പോൾ അത് ഈ സിനിമയിൽ പാടിയിട്ടുണ്ട് എന്നുള്ളതാണ്. പാടിയിരിക്കുന്നത് മുരളി ഗോപിയും ദീപക് എന്ന് പറയുന്ന ഗായകനും ചേർന്നാണ്. അപ്പോൾ ആക്ച്വലി അതിൻ്റെ ട്യൂണൊന്നും അധികം മാറ്റിയിട്ടില്ല. അവരൊരു സ്റ്റേജിൽ പാടുന്നത് പോലെയാണ് ഇതിൽ പാടിയിരിക്കുന്നത്, മുരളി ഗോപിയും ദീപക്കും ചേർന്നിട്ട്. ഈ സിനിമയുടെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് നമ്മുടെ കാന്താര ഇല്ലേ, കാന്താര മൂവിയുടെ സംഗീത സംവിധായകനായ അജനീഷ് ലോക്നാഥാണ്. അപ്പോൾ ബാക്കി പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ട് വരുന്നതേ ഉള്ളൂ. ഈ പാട്ടാണിപ്പം ഏറ്റവും കൂടുതൽ എല്ലാവരുടെ മനസ്സിലും ഇങ്ങനെ ഉടക്കി നിൽക്കുന്നത്, കാരണം ഇതൊരു പഴയ പാട്ടാണ്, പലർക്കും അതിൻ്റെ വരികൾ അറിയാവുന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പം നമുക്ക് കേട്ടിട്ട് വരാം ഇന്ന് അനന്തൻ കാട് എന്ന ചിത്രത്തിലെ ഗാനം.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്റ്റിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: ഓപ്പറേഷൻ അനന്ത പ്രഖ്യാപിച്ചു.
4: ഒരിടവേളയ്ക്ക് ശേഷം തമിഴകത്തിന്റെ സൂപ്പർ താരം ആര്യ മലയാളത്തിലേക്ക് എത്തുന്ന ബിഗ് ബജറ്റ് ചലച്ചിത്രം
5: ചോര കൊണ്ടുള്ള കടം ചോര കൊണ്ടേ ഞങ്ങൾ ദൂരെ തീർത്തിട്ടുള്ളൂ.
4: ചിയാൻ എന്ന കൾട്ട് ക്ലാസിക്കിന് ശേഷം മുരളി ഗോപിയുടെ രചനയിൽ ജി എൻ കൃഷ്ണകുമാർ സംവിധാനം ചെയ്യുന്നു.
6: ഇവനും ഇവനോട് ഫാമിലി ഇരിക്കുന്ന എങ്ങൾക്ക് തെരിയും.
4: ഒരു നഗരത്തിന്റെ കഥ പറയുന്ന ആക്ഷൻ പാക്ഡ് ത്രില്ലർ ചിത്രം. ആര്യയോടൊപ്പം മുരളി ഗോപി, ഇന്ദ്രൻസ്, സുനിൽ, വിജയരാഘവന്, നിഖില വിമൽ, റജീന കസാൻഡ്ര തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു. അനന്തൻകാട് June 25 GCC റിലീസിനെത്തുന്നു. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.
9: കണ്ടില്ലേ, ഇന്നലെ മുതൽ മോൻ കരച്ചില് തന്നെ. നല്ല പനിയുണ്ട്. ഇവിടെ അടുത്ത് ഏതാ നല്ല ക്ലിനിക് ഉള്ളത്?
10: നീ അറിഞ്ഞില്ലേ, മുത്തിനയിൽ പുതുതായി തുറന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലിനിക് അല്ലൂർ പോളി ക്ലിനിക്. കുട്ടികൾക്കായി പീഡിയാട്രിക്സ്, കൂടാതെ ജനറൽ മെഡിസിൻ, ENT, ഒഫ്താൽമോളജി, ഓർത്തോപീഡിക്സ്, ഗൈനക്കോളജി, ഡെർമറ്റോളജി, റേഡിയോളജി തുടങ്ങി എല്ലാം ഒരേ കുടക്കീഴിൽ.
9: താങ്ക് ഗോഡ്. ഇപ്പൊ തന്നെ പോവാം, അപ്പോയിന്റ്മെന്റ് എടുത്തോളൂ. എന്റെ കുടുംബത്തിന്റെ ആരോഗ്യമാണ് എനിക്ക് വലുത്. അല്ലടെ മോനെ,
10: നിങ്ങളുടെയും കുടുംബത്തിന്റെയും ആരോഗ്യത്തിനായി ഇപ്പോൾ ദൈറ മുത്തിനയിൽ അല്ലൂർ പോളി ക്ലിനിക്. വിസിറ്റ് ടുഡേ ഓർ കോൾ 0438578 41.
7: അല്ലൂർ പോളിക്ലിനിക്, കെയറിംഗ് ഫോർ യു ആൻഡ് യുവർ ഫാമിലി.
11: കേറുവാ.

0: ദർശന എന്നുള്ള പാട്ട് എന്ന് കേട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കാരണം അർജുൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ പഠിച്ച കുട്ടിയുടെ പേരാണ് ദർശന എന്നുള്ളത്. അപ്പോൾ ഒരിക്കലും ദർശനയുടെ ബർത്ത്ഡേ മറന്നു പോകത്തില്ല എന്നാണ് പറഞ്ഞത്. കാരണം ഞങ്ങൾ പണ്ട് മുതലേ എപ്പോഴും കളിയാക്കുന്നതാണ് മെസ്സിയുടെ ബർത്ത്ഡേ ആണ്, ഒപ്പം ദർശനയുടെ ബർത്ത്ഡേ ആണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അർജുൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു അർജുൻ, ഒത്തിരി സന്തോഷം മെസ്സേജ് അയച്ചതിൽ. നമ്മുടെ ദർശനയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ ദർശന. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആരുടെയെങ്കിലും ബർത്ത്ഡേ, ഏതെങ്കിലും സെലിബ്രിറ്റിയുടെ ബർത്ത്ഡേ കൂടെ അന്നത്തെ ദിവസമാണ് വരുന്നതെങ്കിൽ നമ്മളുടെ സുഹൃത്തുക്കളുടെ ആരെങ്കിലും ഒരു പ്രാവശ്യം പറഞ്ഞാൽ അത് ഈ പലരും അതിങ്ങനെ ഓർത്ത് വെക്കും. ആ ഇന്ന ആളുടെ ബർത്ത്ഡേ വരുമ്പോൾ ആ എൻ്റെ കൂടെ പഠിച്ച ഈ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നല്ലോ ഇന്ന് എന്നിങ്ങനെ ഓർത്ത് വെക്കാറുണ്ട് അല്ലേ. എൻ്റെ ബർത്ത്ഡേ അങ്ങനെ ആരും മറന്നു പോകാറില്ല, എല്ലാവരും ഓർത്ത് വയ്ക്കും. കാരണം സച്ചിൻ ടെണ്ടുൽക്കറുടെ ബർത്ത്ഡേയുടെ അന്നാണ് എൻ്റെ ബർത്ത്ഡേ. ആ അതാണ് അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേറെ കാര്യം പറയാൻ വന്നത് എന്താന്ന് വെച്ചാൽ അനന്തങ്കാടിൻ്റെ കാര്യമാണ് പറയാൻ വന്നത്. അപ്പം നമ്മളിന്ന് ആദ്യം അനന്തങ്കാടിലെ പാട്ടാണ് കേട്ടത്. അപ്പം ഞാൻ പറഞ്ഞു അത് 1977 റിലീസ് ചെയ്ത കണ്ണപ്പനുണ്ണി എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു, അതിൽ വന്ന പാട്ടാണ് ഇപ്പോൾ ഇതിൽ പാടിയിരിക്കുന്നത്. സ്റ്റേജിൽ പാടുന്നതുപോലെയാണ് നമ്മുടെ മുരളി ഗോപിയും അത് പാടിയിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, നിങ്ങൾക്കായിട്ടുള്ള സമ്മാനമുണ്ട്. ഈ വീക്കെൻഡിൽ നമുക്ക് സ്പെഷ്യൽ സ്ക്രീനിങ് ഉണ്ട് അനന്തങ്കാട് എന്നുള്ള മൂവിയുടെ. അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് ഞാൻ തരുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഞങ്ങളുടെ ഇൻസ്റ്റയിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിന്നും നിങ്ങൾക്ക് സമ്മാനം കിട്ടാനുള്ള സാധ്യതകൾ ഏറെയാണ് കേട്ടോ. നമ്മുടെ ഒരു സ്റ്റോറി ഇടുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ ഈ പാട്ടിൻ്റെ കാര്യം കൂടെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ ആ സ്റ്റോറിയൊക്കെ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് സമ്മാനം സ്വന്തമാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ്. പിന്നെ ഇനി ഇന്ന് പുതിയ പാട്ട് വിശ്വനാഥ് ആൻഡ് സൺസിലെ പുതിയ പാട്ടാണ് തമിഴ് പാട്ടിൽ പ്ലേ ചെയ്യാൻ പോകുന്നത്. കുറേ മെസ്സേജ് വന്നിട്ടുണ്ട്, ഞാൻ ഇത്തിരി കഴിഞ്ഞിട്ട് പറയാമേ മെസ്സേജ്, കാരണം ഒന്ന് വ്യക്തമായിട്ടൊന്ന് നോക്കട്ടെ, കുറേ എണ്ണമുണ്ട്. അപ്പോൾ പാട്ടൊക്കെ ഒന്ന് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ പ്ലേ ചെയ്ത് തരാം.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതീർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: എൻ്റെ പപ്പയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വേണം ഷീബേജി എന്ന് പറഞ്ഞുകൊണ്ട് റിജിനാണ് മെസ്സേജ് അയച്ചത്. ഹായ് റിജിൻ, ഓക്കെ പപ്പയ്ക്കും മോനും കൂടെ വേണ്ടിയിട്ട് ജോണി മോനെ ജോണി എന്നുള്ള പാട്ട് ഞാൻ പ്ലേ ചെയ്തിരിക്കുകയാണ് കേട്ടോ. എന്തെങ്കിലും കാരണം കാണുമല്ലോ റിജിൻ ഈ പാട്ട് ചോദിച്ചാൽ. പപ്പ പറയുന്ന കേൾക്കുന്ന നല്ല കുട്ടിയാണോ അതോ കുറച്ച് കുറച്ച് കുറുമ്പ് കാണിക്കുന്ന കുട്ടിയാണോ? പിന്നെ എത്ര നന്നായിട്ട് അച്ഛനും അമ്മയും പറയുന്ന മക്കളാണെങ്കിലും കൊച്ചു കൊച്ചു കുറുമ്പുകൾ ഉണ്ടായിരിക്കും അല്ലേ? അങ്ങനെ തന്നെ വേണം മക്കളൊക്കെ ആകുമ്പോഴത്തേക്ക്. റിജിൻ ഇനി റിജിൻ അത്ര കുഞ്ഞുകുട്ടിയാണെന്നല്ല, ഇച്ചിരി വലിയ കുട്ടിയാണെന്ന് എനിക്കറിയാം, കാരണം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മെസ്സേജൊക്കെ അയക്കാറുള്ളതാണ്. എന്തായാലും ചിലപ്പോൾ ഇങ്ങനത്തെ ഒക്കെ പാട്ട് മനസ്സിലേക്ക് വരുമ്പോഴത്തേക്ക് പണ്ട് നമ്മൾ കാണിച്ചിട്ടുള്ള കുറുമ്പുകളൊക്കെ ആയിരിക്കും ഓർമ്മ വരുന്നത് അല്ലേ? ആ ശരി, എന്തായാലും റിജിനും പപ്പയ്ക്കും വേണ്ടിയിട്ടും ഞാൻ ആ പാട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. പപ്പ എന്ന വാക്ക് വെക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് നമ്മുടെ പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന സിനിമയാണ് കേട്ടോ. എനിക്ക് എന്തോ ശരിക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അതിൽ ആ ആ കുട്ടിക്ക് വോയിസ് കൊടുത്തിട്ട് ബാദുഷ എന്ന് പറയുന്ന നടൻ, അത് ഒരു ബാലതാരമായിരുന്നു, ഇപ്പോൾ വലിയ ആളായി ഈ ബാദുഷ. ഇടയ്ക്ക് കുറേ കാലം മുമ്പ് അതിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. അല്ല, ഞാൻ പെട്ടെന്ന് ഓർമ്മ വരുന്ന അതിൻ്റെ ഒരു ശബ്ദമാണ് ആ കുട്ടിക്ക്, നമ്മുടെ ഡബിങ് ആർട്ടിസ്റ്റ് ശ്രീജ ചേച്ചിയാണ് അതിനകത്ത് ഡബ് ചെയ്തത് ബാദുഷയ്ക്ക്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ അതിലെ ഡയലോഗും നമ്മുടെ മമ്മൂക്കയുടെ ആ ഒരു അഭിനയം ഒക്കെ ഇങ്ങനെ ഓർമ്മ വരും. മമ്മൂക്ക എല്ലാവരെയും വല്ലാതെ കരയിപ്പിച്ചൊരു സിനിമയാണ്. ആ സിനിമയിൽ ചില ഡയലോഗൊക്കെ പറയുമ്പോഴേക്കും നമുക്ക് കേൾക്കുന്നവർക്കാണ് അതിൻ്റെ ആ ഒരു സങ്കടം വരിക. അങ്ങനെ കുറേ സിനിമകളുണ്ട്, ചില ഡയലോഗ് കേൾക്കുമ്പം തന്നെ പ്രത്യേകിച്ചും ഈ അച്ഛനും ആ മക്കളും അല്ലെങ്കിൽ അമ്മയും മക്കളും തമ്മിലുള്ള ഇതുപോലെയുള്ള വളരെ നമ്മളെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ചെറിയ ചിലപ്പോൾ ചില ചെറിയ ഡയലോഗുകളായിരിക്കും ഒക്കെ നമ്മളെയൊക്കെ ഇങ്ങനെ നമ്മുടെ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുത്തിയിട്ടൊന്ന് വേദനിപ്പിച്ചിട്ട് പോകാറുണ്ട്. അങ്ങനത്തെ ചില ഡയലോഗൊക്കെ പലരുടെയും മനസ്സിലും ഇങ്ങനെ നിൽക്കും. ചില പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഓർമ്മ വരും, ആ ഇങ്ങനെ ഒരു പാട്ട് കേൾക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ പറയാൻ പറ്റും എന്നുള്ളതാണ്. ഇതുപോലെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ചില പാട്ടുകളുണ്ടായിരിക്കും, ചിലതിൽ കുറുമ്പായിരിക്കും, ചിലതിൽ കുറച്ച് വിഷമമായിരിക്കും. അപ്പോൾ അത് ഞാൻ മാറ്റി വയ്ക്കും വിഷമിപ്പിക്കേണ്ട വിചാരിച്ചിട്ട്. ചിലതിൽ നിറയെ സന്തോഷമായിരിക്കും, ചിലതിൽ നിറയെ പ്രണയമായിരിക്കും, ഇല്ലേ, ചിലതിൽ നിറയെ വിരഹമായിരിക്കും, ചിലതിൽ വാത്സല്യമായിരിക്കും. അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ നിറയെ നിറയെ പാട്ടുകൾ നമുക്ക് സ്വന്തമായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏത് പാട്ടാണ് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം മെസ്സേജിലൂടെ അറിയിക്കുക. എൻ്റെ കയ്യിൽ നമ്മുടെ ലൈബ്രറിയിൽ ആ പാട്ടുണ്ടെങ്കിൽ ഷുവറായിട്ട് ഞാൻ പ്ലേ ചെയ്യും കേട്ടോ. ഇനി അടുത്ത് നമുക്ക് എവർ ഗ്രീൻ സോങ്ങിൻ്റെ സമയമാണ്. ആ പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ സത്യത്തിൽ ആരുടെയും മെസ്സേജിലേക്ക് പോയിട്ടില്ല, കുറച്ച് പേരുടെ മെസ്സേജിലേക്ക് മാത്രമേ പോയിട്ടുള്ളൂ, ബാക്കി എല്ലാവരും ഇങ്ങനെ കാത്ത് നിൽക്കുകയാണ്. അപ്പം ഞാൻ എല്ലാവരുടെ മെസ്സേജിലേക്ക് ഒന്ന് ഓടിപ്പോയിട്ട് വരാം. ഗണേഷിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. പതിവ് പോലെയുള്ള ആവേശം കാണുന്നില്ലല്ലോ ഗണേഷ്, അല്ലെങ്കിൽ പോർച്ചുഗലിനെ എന്നെയും വഴക്കു പറയാനായിട്ട് ഒക്കെ വരാറുള്ളതാണ്. ഇന്നെന്തോ ഗണേഷിന് അത്രയ്ക്ക് അങ്ങോട്ട് ആവേശമില്ല. അഖിലിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ സന്ദീപേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഷിഹാസ് മെസ്സേജ് അയച്ചിരിക്കുന്നു. ആതിര സുരാജ് ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ഷിഹാസും ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. വിനീത് നമസ്കാരം പറഞ്ഞിട്ടുണ്ട്. ഹർഷാത്തിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. മാത്യു ചായ നല്ല ഉണക്ക മീൻ കറി, മുട്ട പൊരിച്ചത്, മീൻ വറുത്തത്, ചമ്മന്തിപ്പൊടി, ഇത്രയേ ഉള്ളൂ, ഞാൻ ചോറ് കഴിച്ചു ഷീബ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് തന്നിരുന്നു അയച്ചിട്ടുണ്ട്. ഹായ് മാത്യു ചായ, കൊള്ളാലോ, ഇത് ഓഫീസിലാണെന്ന് തോന്നുന്നു, വീട്ടിൽ നിന്ന് ഇങ്ങനെ ചോറ് പാത്രത്തിൽ ചോറ് കൊണ്ടുവന്ന ഒരു ഫോട്ടോ ഒക്കെയാണ്. നല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നമ്മുടെ ചമ്മന്തിപ്പൊടി, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അത് ചെമ്മീൻ ചമ്മന്തിപ്പൊടിയാണോ അതോ സാധാരണ ചമ്മന്തി? സാധാരണ ചമ്മന്തിപ്പൊടി ആണെങ്കിലും നല്ല ടേസ്റ്റാണ്. അത് കണ്ടപ്പോഴാണ്, ഈ നമ്മുടെ നാട്ടിൽ ഇടിച്ചമ്മന്തി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് കേട്ടോ. തേങ്ങയൊക്കെ ഭയങ്കരമായിട്ട് ഇടിച്ചിടിച്ചിട്ട് അത് എത്ര കാലം വേണമെങ്കിലും അത് നന്നായിട്ട് വറുത്തിട്ടാണെന്ന് തോന്നുന്നു. നല്ല നന്നായിട്ടിങ്ങനെ പണ്ടൊക്കെ ശരിക്കും അമ്മമാരൊക്കെ അത് ഉരലിൽ ഇങ്ങനെ ഇടിച്ചിടിച്ചെടുക്കുമെന്നാണ് പറയുന്നത്. കാരണം എത്ര കാലം വേണമെങ്കിലും അത് കേടുകൂടാതെ ഇരിക്കും ഇടിച്ചമ്മന്തി എന്ന് പറയുന്ന ഒരു സംഭവം. നിങ്ങൾ കഴിച്ചിട്ടുണ്ടായിരിക്കും, ഇപ്പോൾ ഒക്കെ മിക്സിയിൽ തന്നെയാണ് എല്ലാവരും പൊടിച്ചെടുക്കുന്നത്. പക്ഷെ അത് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്നും വേറെ തന്നെയാണ്. അത് പറയാൻ വന്ന വേറെ ഒന്നുമല്ല, ചമ്മന്തി കണ്ടപ്പോഴാണ്. ഈ ഇടിച്ചമ്മന്തി കുറേ കാലം വെച്ചിരുന്നാലും ഇപ്പോൾ ഒറ്റ സെക്കൻഡ് എൻ്റെ എവർഗ്രീൻ പാട്ട് വരുന്നതിന് മുമ്പ് പറഞ്ഞു തീർക്കട്ടെ. ആ യെസ്, ഈ ഇടിച്ചമ്മന്തി കുറേ കാലം ഇരുന്നാലും അത് ചീത്താവുമല്ല, പക്ഷെ കുറച്ച് കഴിയുമ്പം അതൊന്നിങ്ങനെ എണ്ണ ഊറിത്തുടങ്ങും എന്നുള്ളതാണ്. കാരണം അത്രയ്ക്കും നല്ല തേങ്ങയിൽ ഇങ്ങനെ ഇത് വേറെ അതിനകത്ത് ഒരുപാട് ചേരുവകളൊന്നുമില്ല. എനിക്കത് പറഞ്ഞു തരാൻ അറിഞ്ഞൂടെ, ഞാൻ അമ്മയോട് ചോദിച്ചിട്ട് നാളെ പറഞ്ഞു തരാം കേട്ടോ എന്തൊക്കെയാണ് ഈ ഇടിച്ചമ്മന്തിക്കകത്ത് വരുന്നതെന്ന്. ചെറിയ ഉള്ളിയൊക്കെ ചേർക്കും തോന്നുന്നു. അയ്യോ ഞാൻ മറന്നു പോയിട്ടാ, ഞാൻ ചോദിച്ചിട്ട് പറയാമേ. ചിലരതിന് ചില സ്ഥലത്ത് അത് കറിവേപ്പില കട്ടി അങ്ങനെ എന്തോ ഒരു പേരിലും വരും. പക്ഷേ ഇത് രണ്ടിനും ടേസ്റ്റ് വ്യത്യാസമുണ്ട്. നിങ്ങൾ കഴിച്ചിട്ടുള്ള ഒരു ഇടിച്ചമന്തിയുടെ ടേസ്റ്റിനെ കുറിച്ച് പറയുക.
1: ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം.

0: Evergreen Partigal was brought to you by Bashabai Biryani, Wasal Hub, Block 4, Karama. For corporate and bulk orders, call 052-803-1100.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിട വിത്ത് ഷീബ.
2: വീര്യം കുറഞ്ഞ മദ്യത്തിൽ യൂടേൺ അടിച്ച് മുഖ്യമന്ത്രി, തീരുമാനം UDFന് വിട്ട് VD സതീശൻ. മദ്യനയത്തിൽ മുന്നണിക്കകത്തും പുറത്തും എതിർപ്പ്. VD സതീശന് വീര്യം കുറഞ്ഞു.
3: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.
9: Malayalita.
10: Kerala.

ിലെ മണിമുഖിലെ കേൾക്കാൻ വേണ്ടിയിട്ട് എന്ന മെസ്സേജ് അയച്ചത് മനോജാണ്. മനോജിന്റെ ഇഷ്ടപ്പെട്ട പാട്ടും നമ്മൾ കേട്ടു. ഇനി ഒരുപാട് പേരുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളുണ്ട്, ഒരുപാട് സന്ദേശങ്ങളുണ്ട്. അതൊക്കെ വിശദമായിട്ട് തന്നെ ഞാൻ അടുത്ത മണിക്കൂറിൽ പറയാം. കേട്ടുകൊണ്ടേ ഇരിക്കുക ഹോം 92.2 FM.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: വീര്യം കുറഞ്ഞ മധ്യത്തിൽ യൂടേൺ അടിച്ച് വി ഡി സതീശൻ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കുന്ന വിഷയത്തിൽ തീരുമാനം UDFന് വിട്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മുന്നണിക്കകത്ത് ചർച്ച ചെയ്ത ശേഷം മാത്രമാകും ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കുക. UDF വേണ്ടെന്ന് തീരുമാനിച്ചാൽ പദ്ധതിയുമായി മുന്നോട്ടു പോകില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. ബജറ്റ് ചർച്ചയിൽ നിയമസഭയിൽ മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി വി ഡി സതീശൻ. ബജറ്റിനെതിരായ പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകി. റെക്കോർഡ് ഭൂരിപക്ഷം നൽകിയാണ് ജനം UDFനെ വിജയിപ്പിച്ചത്. പോയ സർക്കാർ എവിടെ തോറ്റോ അവിടെയെല്ലാം ബദൽ നിർദ്ദേശങ്ങളുണ്ടെന്ന് വി ഡി സതീശൻ. സമ്പദ്വ്യവസ്ഥയുടെ ആരോഗ്യം എന്താണെന്ന് വ്യക്തമാക്കുന്ന ധവളപത്രം സർക്കാർ അവതരിപ്പിച്ചു. അത് രാഷ്ട്രീയ വിമർശനമല്ല, ആധികാരിക രേഖയാണ്. കാലത്തിനും കാലഘട്ടത്തിനും അനുസരിച്ച ബജറ്റാണ് സർക്കാർ അവതരിപ്പിച്ചതെന്നും വി ഡി സതീശൻ. ഒരു സ്ഥാപനം പോലും സ്വകാര്യവൽക്കരിക്കില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തങ്ങൾക്ക് കൃത്യമായ നയമുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാൻ പോകുന്നവയല്ല. പൊതുമേഖലാ സ്ഥാപനം സ്വകാര്യവൽക്കരിക്കുന്നതിനെക്കുറിച്ച് ഒരു വാക്കുപോലും ബജറ്റിലില്ല. കൃത്യമായ പരിപാടികൾ ആവിഷ്കരിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങളെ ശക്തമാക്കും, ലാഭകരമാക്കും. വെള്ളാനകളായ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഉണ്ടാക്കി ശമ്പളം കൊടുക്കുകയല്ല സർക്കാരിന്റെ നയമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി നൽകി. പിഎം ശ്രീയിൽ നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നേർക്കുനേർ. പിൻവലിക്കാനാണോ കരാറിൽ ഒപ്പിട്ടതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ചോദ്യം. SSK ഫണ്ട് തടഞ്ഞതുകൊണ്ടാണ് ഒപ്പിട്ടതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മറുപടി. RSSന്റെ വിഷസർപ്പങ്ങൾക്ക് മുന്നിൽ വെച്ച് വിളക്ക് കൊളുത്തിയത് ഇടതു സർക്കാരാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ. ഇതോടെ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് വീണ്ടും രംഗത്തെത്തി. ഇപ്പോൾ പിഎം ശ്രീ ഇല്ലെന്നും പദ്ധതി നടപ്പായിട്ടില്ലെന്നും പിണറായി വിജയൻ മറുപടി നൽകി. പിഎം ശ്രീ നടപ്പാക്കേണ്ടതില്ലെന്ന് നയപരമായ തീരുമാനമെന്ന് പിണറായി. തങ്ങൾ നടപ്പാക്കിയില്ല, നിങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുകയാണെന്നും SSK ഫണ്ട് തടഞ്ഞെന്നും പിണറായി വിജയൻ. പിഎം ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള അവകാശവും അധികാരവും കേന്ദ്ര സർക്കാരിന് മാത്രമാണെന്ന വ്യവസ്ഥയിൽ LDF സർക്കാർ ഒപ്പിട്ട് നൽകിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. പിഎം ശ്രീയുമായി ബന്ധപ്പെട്ട LDF കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് നിയമസഭയിൽ മറുപടി നൽകി സംസാരിക്കുകയായിരുന്നു മന്ത്രി. മദ്യം വീര്യം കൂടിയതായാലും കുറഞ്ഞതായാലും പ്രശ്നം തന്നെയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാധിക്കലി തങ്ങൾ. അതിനപ്പുറം പ്രാധാന്യമില്ല, മദ്യവർജ്ജനമാണ് UDF ലക്ഷ്യമിടുന്നത്. ചർച്ചയ്ക്കും കൂടിയാലോചനയ്ക്കും ശേഷമാകും മദ്യനയം തീരുമാനിക്കുകയെന്നും പാണക്കാട് തങ്ങൾ. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ചതിൽ വിമർശനവുമായി സമസ്ത മുഖപത്രം. വീര്യം കുറഞ്ഞ മദ്യം, വീര്യം കെട്ട നയം എന്ന തലക്കെട്ടിലാണ് സുപ്രഭാതത്തിൽ ലേഖനം. സർക്കാരിന്റെ നടപടി കടുത്ത ആശങ്കയ്ക്ക് ഇടയാക്കുന്നതെന്ന് ലേഖനത്തിൽ പരാമർശിക്കുന്നു. മദ്യത്തിന്റെ ലഭ്യത വർദ്ധിപ്പിക്കാനുള്ള നയവുമായി മുന്നോട്ടു വരുന്നത് നിർഭാഗ്യകരം. മദ്യത്തിന്റെ വീര്യം കുറവാണെന്നത് അതിന്റെ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ ഇല്ലാതാക്കുന്നില്ല. സുരക്ഷിത മദ്യം എന്ന തെറ്റായ ധാരണ മദ്യ ഉപയോഗത്തിലേക്ക് ജനങ്ങളെ ആകർഷിക്കുമെന്നും ലേഖനത്തിൽ പറയുന്നു. പിഎം ശ്രീ വിഷയത്തിൽ SFI മാർച്ചിൽ സംഘർഷം. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിലാണ് കലാശിച്ചത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ച UDF സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ സംസ്ഥാനത്താകെ DYFIയുടെ പ്രതിഷേധം. മലപ്പുറം, തൃശൂർ, പത്തനംതിട്ട, കൊച്ചി, ഇടുക്കി, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട എന്നിവിടങ്ങളിൽ DYFI നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. കളക്ട്രേറ്റുകളിലേക്ക് നടത്തിയ മാർച്ച് പിരിച്ചുവിടാനായി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ചിലയിടങ്ങളിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ്. CMP വേറിട്ടൊരു അഭിപ്രായമില്ലെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. വിഷയത്തിൽ മുഖ്യമന്ത്രിക്കൊപ്പമാണ് തന്റെ പാർട്ടിയെന്ന് CP ജോൺ. ദൈവങ്ങളുടെയും ബലിദാനികളുടെയും പേര് പറഞ്ഞുള്ള സത്യപ്രതിജ്ഞയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP തിരിച്ചടി. BJPയുടെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി അസാധുവാക്കി. 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന ഹൈക്കോടതി നിർദ്ദേശം. CPM കൌൺസിലർ SP ദീപക് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി വിധി. PV കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചിന്റേതാണ് വിധി. കൌൺസിലർമാർ എന്ന നിലയിൽ ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് മുനിസിപ്പാലിറ്റി നിയമപ്രകാരം സംരക്ഷണമുണ്ടെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധിയിൽ പ്രതികരണവുമായി മേയർ VV രാജേഷ്. കോടതി വിധി അംഗീകരിക്കുന്നു, പറഞ്ഞ സമയത്തിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യും. കൌൺസിലർമാരുമായി സംസാരിച്ച് പുതിയ തീയതി തീരുമാനിക്കും. ഈ വിഷയത്തിൽ അപ്പീലിന് പോകില്ല, ഹൈക്കോടതി വിധി പൂർണ്ണമായും അംഗീകരിക്കുന്നുവെന്ന് മേയർ VV രാജേഷ്. ഉമ്മൻചാണ്ടിയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത വടക്കഞ്ചേരി പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗത്തിന്റെ സത്യപ്രതിജ്ഞയും ഹൈക്കോടതി റദ്ദാക്കി. പാലക്കാട് വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അംഗം സുനിൽ ചുവട്ടുപാടത്തിന്റെ സത്യപ്രതിജ്ഞയാണ് കോടതി റദ്ദാക്കിയത്. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അറസ്റ്റിലായ ഡിവൈഎഫ്ഐ നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി ഈ മാസം 27-ലേക്ക് മാറ്റി. വിശദമായ വാദം കേൾക്കാനാണ് കോഴിക്കോട് സെഷൻസ് കോടതി അപേക്ഷ മാറ്റിയത്. ഇന്നലെ വടകര ഒന്നാം ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ബിശ്വനാഥ് സിൻഹ കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. നിലവിൽ ആഭ്യന്തരവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് അദ്ദേഹം. 91 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ് ബിശ്വനാഥ് സിൻഹ. ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക്ക് ഈ മാസം 30 വിരമിക്കും. വാഹനങ്ങളുടെ മോഡിഫിക്കേഷൻ ഉപാധികളോട് മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്ന് ഗതാഗത മന്ത്രി CP ജോൺ. സുരക്ഷ അവഗണിച്ചുള്ളതും ശബ്ദം വിളിച്ചും എന്നിവ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ളതുമായ മോഡിഫിക്കേഷൻ അനുവദിക്കില്ല. വാഹന മോഡിഫിക്കേഷൻ വിഷയത്തിൽ 100 ദിവസത്തിനുള്ളിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. മിതമായ പരിഷ്കരണങ്ങൾ ആവാം. ശബ്ദവും വിളിച്ചവും പുറത്തേക്ക് വരുന്ന തരത്തിലുള്ള തീ പറത്തുന്ന തരത്തിലുള്ള പരിഷ്കരണങ്ങൾ പാടില്ല. മോഡിഫിക്കേഷനുകൾ നടത്തുന്നവർ സ്വന്തമായി ഒരു പരിധി നിശ്ചയിക്കണമെന്ന് മന്ത്രി. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ നേതൃത്വത്തിലുള്ള ആണവ പരിശോധനകൾക്ക് ഇറാൻ സമ്മതിച്ചുവെന്ന് ആവർത്തിച്ച് ട്രംപ്. US വാദം ഇറാൻ ഇന്നലെ തള്ളിയിരുന്നു. ഇറാന്റെ ബലിസ്റ്റിക് മിസൈൽ പദ്ധതി US ഇറാൻ ധാരണാപത്രത്തിൽ ഇല്ലെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. ആണവ പരിശോധനയിൽ രണ്ട് തട്ടിലായതോടെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സമാധാന കരാറിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. ഇറാനെതിരെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ യുദ്ധ അധികാരം നിയന്ത്രിക്കുന്ന പ്രമേയം US സെനറ്റിൽ പാസായി. 48-50 വോട്ടുകൾക്കാണ് പ്രമേയം പാസായത്. പ്രമേയം നേരത്തെ ജനപ്രതിനിധി സഭയിലും പാസായിരുന്നു. ഇറാനെതിരെ ഇനി ആക്രമണം നടത്താൻ US കോൺഗ്രസിന്റെ അനുമതി വേണമെന്നാണ് പ്രമേയം പറയുന്നത്. ലോകകപ്പിൽ നിർണായക മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 ഗോളുകൾക്ക് തകർത്ത് പോർച്ചുഗൽ. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഇരട്ട ഗോൾ മികവിലാണ് പോർച്ചുഗലിന്റെ വിജയം. ആദ്യ മത്സരത്തിൽ സമനില വഴങ്ങിയതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരെ നിർണയിക്കുന്നതിൽ പ്രാധാന്യമുള്ള മത്സരത്തിൽ ജയിക്കേണ്ടത് പോർച്ചുഗലിന് അനിവാര്യമായിരുന്നു. തുടർച്ചയായി 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന താരമെന്ന റെക്കോർഡ് റൊണാൾഡോ സ്വന്തമാക്കി. ലോകകപ്പിൽ ഫുട്ബോൾ ആരാധകരെ അമ്പരപ്പിച്ചുകൊണ്ട് ഇംഗ്ലണ്ടും ഘാനയും തമ്മിലുള്ള പോരാട്ടം ഗോൾരഹിത സമനിലയിൽ.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Mexico, United States, Canada.
6: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
5: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
6: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
7: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
6: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
6: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
4: Brought to you by Gulf Hypermarket Rasul Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
9: Time check.
4: Brought to you by Ozone Cargo.
10: ഗുഡ് ആഫ്റ്റർനൂൺ. ദുബായിൽ ഇപ്പോൾ സമയം 3 കഴിഞ്ഞ് 11 മിനിറ്റ്.
4: ഓസോൺ കാർഗോ, ദ ട്രസ്റ്റഡ് പ്രൊഫഷണൽ മൂവേഴ്സ് ഫോർ ഡോർ ടു ഡോർ കാർഗോ ആൻഡ് ജംപ് ബോക്സ് സർവീസസ് ടു ഇന്ത്യ. ഓസോൺ കാർഗോ, വി കെയർ, വി മൂവ്.
11: വെതർ അപ്ഡേറ്റ്
4: ബ്രോട്ട് ടു യു ബൈ ആൾഡ്രാസ് ഓട്ടോ AC പാർട്സ്, നമ്പർ 1 ഓട്ടോ AC സ്പെയർ പാർട്സ് ഇൻ ദി മിഡിൽ ഈസ്റ്റ്.
10: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 43 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 40%.
11: Weather update
4: was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

മണിയറയിലെ അശോകൻ എന്ന ചിത്രത്തിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. ഈ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചത് നവാസാണ്. നവാസ് ഇന്ന് ഞാൻ തുടക്കത്തിൽ പ്രണയത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. ഞാൻ ഇന്ന് പ്രണയത്തെക്കുറിച്ച് മാത്രമല്ല, ഇന്ന് എന്തൊക്കെയോ പറഞ്ഞു തുടങ്ങിയപ്പോൾ. ഇന്ന് നമ്മൾ കുറെ കാര്യങ്ങൾ ഇങ്ങനെ സൂചിപ്പിച്ചു പോയി. അതിൽ ഒരു ചെറിയ സംഭവമായിരുന്നു നവാസെ പ്രണയം. ഒരു വാക്ക് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അപ്പൊ ഈ പാട്ട് കേൾക്കണമെന്ന് തോന്നിയെന്ന്. ഞാൻ പിന്നെ ചമ്മന്തിയെ പറ്റി പറഞ്ഞു. ചമ്മന്തിയെ കുറിച്ച് പറഞ്ഞത് കേട്ടില്ല. ചമ്മന്തിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ ബിജു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു വോയിസ് മെസ്സേജ് അയക്കാൻ നോക്കി. അപ്പം ഞാൻ പറഞ്ഞു വോയിസ് മെസ്സേജ് വേണ്ട, എനിക്കിപ്പോൾ അത് കേൾക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ പറഞ്ഞു ഡ്രൈവിങ്ങിലാണ് ഷീബ എന്ന് പറഞ്ഞു. എന്തായാലും ഒത്തിരി സന്തോഷം ബിജു മെസ്സേജ് അയച്ചപ്പോൾ. അശ്രുവിൻ്റെ നമസ്കാരം കിട്ടിയിട്ടുണ്ട്. സീമ ഷാജി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഈ നമ്മൾ കേൾക്കുന്നത്. ഒത്തിരി സന്തോഷം. പിന്നെ എന്താണ് ചമ്മന്തിയുടെ കഥ എന്ന് ഒന്നുമില്ല. ഇന്ന് നമ്മുടെ മാത്യു ചായൻ മെസ്സേജ് അയച്ചപ്പോൾ അദ്ദേഹം നല്ല ചമ്മന്തി ഉണ്ടെന്ന് പറഞ്ഞു, ചമ്മന്തി പൊടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചമ്മന്തി പൊടിയുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിൽ മുമ്പ് അമ്മ ഇടിച്ചമ്മന്തി എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും തിരുവനന്തപുരത്തുകാരാണ് ഇടിച്ചമ്മന്തി എന്ന് പറയുന്നത്. ചിലരതിനെ കറിവേപ്പില കട്ടി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ആ ഇടിച്ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ള വിധം ഇങ്ങനെ പറയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, സത്യം പറഞ്ഞാൽ എനിക്കത് കൃത്യമായിട്ട് ഓർമ്മയില്ല. അത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് അത് ഉണ്ടാക്കുന്നത്, പക്ഷെ ഒരുപാട് കാലം അത് കേടാവാതെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു വീട്ടിൽ വിളിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ അമ്മ ഓടിക്കും, കാരണം ഒന്നാമത് മോൻ സ്കൂളിൽ നിന്ന് വന്ന സമയമാണ്. കൊച്ചു സ്കൂളിൽ നിന്ന് വന്ന സമയത്ത് ഭക്ഷണം കൊടുക്കുമ്പോഴാണ് ചമ്മന്തിയായിട്ട് വന്നിരിക്കുന്നത്, ഓടിക്കോണമെന്ന് പറയും. അതുകൊണ്ട് ഞാൻ അമ്മയെ വിളിച്ചില്ല. അപ്പം ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഗൂഗിളിൽ നോക്കി കിട്ടുമായിരിക്കും ഇടിച്ചമ്മന്തി എന്നൊക്കെ. ഞാൻ പെട്ടെന്ന് പടപടയെന്ന് ടൈപ്പ് ചെയ്തപ്പോൾ ആ ചമ്മന്തിയുടെ സ്പെല്ലിങ് കൃത്യമായിട്ട് അങ്ങോട്ട് പോയില്ല. ഇടയ്ക്ക് കുറച്ച് സ്പെല്ലിങ് മിസ്സായിപ്പോയി. പിന്നെ അതോടെ ഞാനതവിടെ ഉപേക്ഷിച്ചു. പിന്നെന്താ, ഗണേഷ് അപ്പം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ചമ്മന്തിയിൽ ചെറിയ ഉള്ളി ചേർക്കൂല എന്ന്. ആര് പറഞ്ഞു ഇടിച്ചമ്മന്തിയിൽ ചിലപ്പോൾ ചെറിയ ഉള്ളി ചേർക്കൂലായിരിക്കും, പക്ഷെ എൻ്റെ ഓർമ്മ ചേർക്കും എന്നാണ്. സാധാരണ ചമ്മന്തിയിൽ നമ്മൾ ചെറിയ ഉള്ളി ചേർക്കാറില്ലേ? എന്തൊക്കെയാണ് ചമ്മന്തി കഥകൾ. ഹലോ ശിവ ചേച്ചി, ജംഷീറിൻ്റെ മെസ്സേജാണ്. ഹലോ ജംഷീരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാം വിധിയുടെ വിളയാട്ടം. ഒരു പാട്ട് കേട്ടപ്പോൾ എന്തൊക്കെ ഓർമ്മ വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹർഷാദ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് ഹർഷാദേ. പിന്നെ അത് അങ്ങനെയാണ് ഹർഷാദ്, ഒരു പാട്ട് കേൾക്കുമ്പോൾ ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ വരും. പിന്നെ സന്ദീപേട്ട എന്തോന്നു സന്ദീപേട്ട, ആ വോയിസ് മെസ്സേജ് ഒക്കെ കുറേ അയച്ചിട്ടുണ്ടല്ലോ. ഈ ഒരു മ്യൂസിക് എന്തായിരുന്നു, ഞാനൊരു മെസ്സേജ് വായിച്ച് നോക്കിയതാണ് കേട്ടോ. പിന്നെ സത്യം എൽസ, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. ചമ്മന്തിയുടെ സ്പെല്ലിങ് തെറ്റിയ പ്രശ്നമാണെന്നാണ് പറഞ്ഞത്. ആ പ്രശ്നം സംഭവിച്ചതോടെയാണ് ഞാൻ പിന്നെ ഒന്നും മിണ്ടാതെ നല്ല കുട്ടിയായിട്ട് പാട്ടൊക്കെ കേട്ടുകൊണ്ടിരുന്നത്. ചില സമയത്ത് ചില കാര്യം തെറ്റിപ്പോയ പോക്കാണ് എൽസേ. പോട്ട് എൽസേ പോട്ട്. പിന്നെ എന്തൊക്കെയുണ്ട്, നല്ലൊരു അടിപൊളി പാട്ട് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ജിത്തുവിൻ്റെ മെസ്സേജ്. ജിത്തു അടുത്ത പാട്ട് വരുമ്പോൾ ജിത്തുവിനും കൂടെ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് സമർപ്പിക്കുന്നുണ്ട്. ഇതിനിടയിൽ നമ്മുടെ നളിനി അമ്മയുടെ മെസ്സേജ്, ഹായ് മോളെ എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് അറിയായിരിക്കും ചിലപ്പോൾ ഇടിച്ചമ്മന്തി ഉണ്ടാക്കുന്നത്, പക്ഷേ അമ്മ ചിലപ്പോൾ ബിസി ആയിരിക്കും. അതുകൊണ്ട് അമ്മ വേണ്ട ചുമ്മ ചോദിച്ചു എന്നേ ഉള്ളൂ. നിങ്ങളുടെ കണ്ണൂരൊക്കെ കണ്ണൂർക്കാർ എന്താണ് ഈ ഇടിച്ചമ്മന്തിക്ക് പറയുന്നത്? വേണ്ട, ചമ്മന്തിയുടെ സ്പെല്ലിങ് തെറ്റിപ്പോയി സ്ഥിതിക്ക് നമ്മൾ ചമ്മന്തി ഇവിടെ വെച്ച് നിർത്താമെന്ന്. നാളെ നമുക്ക് ചമ്മന്തിയായിട്ട് വരാം. ഓക്കെ, ഇന്നിപ്പോൾ അടുത്ത പാട്ട്, ആ പുതിയൊരു പാട്ടാണ്, ഈ തനിതരം എന്ന ചിത്രത്തിലെ പാട്ടാണ് ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ അനൂപ് മേനോൻ്റെ ഏറ്റവും പുതിയ സിനിമയാണ് ഈ തനിനിറം എന്ന് പറയുന്നത്. നല്ല രസമുള്ളൊരു പാട്ട് കേട്ടോ. കെ എസ് ഹരിശങ്കരും നിത്യ മാമനും ചേർന്നാണ് പാട്ട് പാടിയിരിക്കുന്നത്. നമുക്ക് കേട്ടിട്ട് വരാം.

0: Home 92.2 FM. Home is a feeling. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.
3: Malayalita!
4: Kerala! Kerala!

എനിക്ക് പാട്ട് അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ ഇടയ്ക്കിടയ്ക്ക് ഹാ ഹാ എന്ന് പറയുന്നില്ലേ, ആ സംഭവം നല്ല രസമുള്ളത്. മൊത്തത്തിൽ പാട്ട് നല്ല രസമാണ്. മോഹൻ മുന്തിരി വാറ്റിയ രാവ് കേൾക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമുക്ക് മെസ്സേജ് അയച്ചത് കിഷോറാണ്. കിഷോറേ, ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്, കേട്ട് കാണും എന്ന് വിശ്വസിക്കുകയാണ്. കയറി വാടാ മകളെ, കയറി വാ. ഇതുവരെ നമ്മുടെ മലയാളി ഇടായിലേക്ക് വരാത്ത എല്ലാ പ്രിയപ്പെട്ടവരും കയറി വന്നേ പറ്റുള്ളൂ. കാരണം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളും നിങ്ങളുടെ വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെയാണ് ഇവിടെ മെസ്സേജ് കിട്ടുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. പിന്നെ ചമ്മന്തി കഥകൾ തീർന്നിട്ടേ ഇല്ല. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഗൂഗിൾ അമ്മച്ചി എന്ത് പറഞ്ഞു എന്നാണ് ഒരാൾ ചോദിച്ചിരിക്കുന്നത്. പേരെവിടെ പോയി? ഒരു സെക്കൻഡ്. ആ ഗൂഗിൾ അമ്മച്ചി എന്ത് പറഞ്ഞു എന്ന് ഹർഷാദാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഉത്തമ, ഞാൻ കൃത്യമായിട്ട് ചമ്മന്തി എന്ന് അടിച്ചില്ല, ഇടയ്ക്ക് കുറച്ച് വാക്ക് അക്ഷരങ്ങൾ മിസ്സായി പോയി. അപ്പൊ എൻ്റെ കൂടെ ചോദിക്കുകയാണ് നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് എന്ന്. പിന്നെ ഞാൻ കൂടുതലൊന്നും പറയാൻ പോയില്ല. പക്ഷേ എന്ത് ചോദിച്ചാലും ഉടനെ ഉത്തരം തരുന്ന നമ്മുടെ റഹീം ഈസ ഇനി മുതൽ നമ്മുടെ മലയാളി ഡായുടെ സ്വന്തം ചാറ്റ് GPT എന്നറിയപ്പെടുന്നതായിരിക്കും. ഇടിച്ചമന്തി എങ്കിൽ ഉണക്കമുളക് ചമ്മന്തി എങ്കിൽ അങ്ങനെ എല്ലാം ഞാൻ പറഞ്ഞുതരാം. തുടക്കം മുതൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് എങ്ങനെയാണ്, പണ്ട് കാലത്ത് അമ്മമാർ എന്നാണ് അമ്മുമ്മമാർ. ഒരു ഒറ്റ സെക്കൻഡ് ഇപ്പോൾ വായിച്ചു തരാം നമ്മുടെ മലയാളിയുടെ സ്വന്തം ChatGPT ആയ റഹിമീസയുടെ മെസ്സേജാണ്. പാവം കേട്ട, എന്ത് പറഞ്ഞാലും അപ്പം തന്നെ നമുക്ക് അയച്ചു തരും എന്നുള്ളതാണ്. ഇടിച്ചമ്മന്തി അല്ലെങ്കിൽ ഉണക്കമുളക് ചമ്മന്തി, പണ്ട് കാലത്ത് അമ്മമ്മമാർ അമ്മിക്കല്ലിലോ ഉരകല്ലിലോ ഇടിച്ചുണ്ടാക്കുന്ന ചമ്മന്തിയാണിത്. നല്ല ചുവപ്പ് നിറത്തിലും എരിവിലും ഉള്ള ഒന്നാണിത്. പാവം, കഞ്ഞിയുടെ കൂടെ ഇത് ബെസ്റ്റാണ്. കാഴ്ചയിൽ ഉണക്കമുളകിൻ്റെ ചുവപ്പു നിറവും വെളിച്ചെണ്ണയുടെ തിളക്കവുമുള്ള കട്ടിയുള്ള ചമ്മന്തി. ചേരുവകൾ: ചിരകിയ തേങ്ങ 1, വറ്റൽമുളക്, ഉണക്കമുളക് അല്ലെങ്കിൽ ഉണക്കമുളക് 5 മുതൽ 6 എണ്ണം, ചുവന്നുള്ളി 5 എണ്ണം, പുളി 1 ചെറിയ കഷ്ണം, കറിവേപ്പില കുറച്ച്, വെളിച്ചെണ്ണ 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. പിന്നെ ഉണ്ടാക്കുന്ന വിധമാണെങ്കിൽ ആദ്യം ഒരു പാനിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഉണക്കമുളകും ചുവന്നുള്ളിയും ചെറുതായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. പ്രത്യേകം എഴുതിയിട്ടുണ്ട്, മുളക് കരിഞ്ഞു പോകരുത്, അരുതരുത്. ഉരലിലോ മിക്സിയിലോ ആദ്യം ഈ വറ്റൽ മുളകും ഉള്ളിയും പുളിയും ഉപ്പും ചേർത്ത് നന്നായിട്ട് ചതച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് ചിരകിയ തേങ്ങയും കറിവേപ്പിലയും ചേർക്കുക. തേങ്ങ അധികം അരയാൻ പാടില്ല. എല്ലാം കൂടി നന്നായി യോജിക്കുന്ന പാകത്തിന് ഇടിച്ചെടുക്കുക. മിക്സിയിൽ 1-2 പൾസ് മാത്രം ചെയ്യുക. അവസാനം ഇതിലേക്ക് 1/2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൈകൊണ്ട് കുഴച്ച് ഉരുളയാക്കുക. സൂപ്പർ ഇടിച്ചമന്തി റെഡി. ഇങ്ങനെയൊന്നും അല്ല ഇടിച്ചമന്തി ഉണ്ടാക്കുന്നത്, ഇതും കൊണ്ടുവന്നാൽ നല്ല ഇടി വെച്ചിരുന്നു കേട്ടോ. കൂടുതൽ ദിവസം കേടുകൂടാതെ ഇരിക്കാൻ ചമ്മന്തിയിൽ ഇഞ്ചിയും കറിവേപ്പിലയും ചേർക്കുന്നത് നല്ലതാണ്. ഒരു ടിപ്പും കൂടെ തന്നിട്ടുണ്ട്. കൊള്ളാം റഹിമെ, എന്തായാലും റഹിമ ഈ മെസ്സേജ് അയക്കുന്നതുകൊണ്ട് നമുക്ക് സന്തോഷമാണ്. ഗണേശ്, ഇത് ഇടിച്ചമ്മന്തിയല്ല, ഇത് സാധാരണ ചമ്മന്തിയാണ് ഗണേശ് അയച്ചിരിക്കുന്നത്. ഇടിച്ചമ്മന്തി ഇതല്ല, എൻ്റെ ഇടിച്ചമ്മന്തി ഇങ്ങനെ അല്ല. ഞാൻ പറയുന്ന ആർക്കും മനസ്സിലാവുന്നില്ല. നമ്മുടെ സീമ ഷാജി ഇടിച്ചമ്മന്തി കൊല്ലത്തിലും ഇടിച്ചമ്മന്തി എന്ന് തന്നെയാണ് പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നോർമൽ ചമ്മന്തിയുടെ റെസിപ്പി ഇങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ നല്ല ഇടി കിട്ടും കേട്ടോ. പിന്നെ ബ്രസീൽ ഫാൻസിന് വേണ്ടിയിട്ട് ഒരു പാട്ട് തരുമോ ഷീബ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാ ഫുട്ബോൾ ഫാൻസിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു പാട്ട് പ്ലേ ചെയ്യാം കേട്ടോ. ഇന്ന് ഡൈഡായി കേട്ടാലോ. പിന്നെ യോഗേഷ് എൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഇന്ന് എല്ലാവരും ചമ്മന്തികൾ ചോദിച്ചിരിക്കുകയാണ്. വണക്കം പറഞ്ഞിട്ടുണ്ട്. കണ്ണൂർ കാസർഗോഡ് ചമ്മന്തി ഇല്ലേ? അങ്ങനെയൊന്നുമില്ല, എല്ലായിടത്തും ഇടിച്ചമ്മന്തി ഉണ്ട്, വിവിധ പേരുകളിൽ അറിയപ്പെടുന്നു എന്നേ ഉള്ളു കേട്ടോ. ഇന്ന് നമുക്ക് തമിഴ് പാട്ട് കേട്ടിട്ട് വരാം. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ, പിന്നെ ഇന്ന് ചമ്മന്തി നിങ്ങൾക്ക് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വിവിധ തരത്തിലുള്ള ചമ്മന്തി നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഒഴുകിയും ഉരുണ്ടും ഒക്കെ എത്തുകയാണെങ്കിൽ, ഒഴുകി എന്ന് പറയാൻ കാരണം ഇപ്പോൾ വെള്ളച്ചമ്മന്തിയാണെങ്കിൽ നമ്മളിങ്ങനെ ഒഴുകി ഒഴുകി പോകുന്ന പോലത്തെ, അത്ര വെള്ളം വേണ്ട, കുറച്ച് കട്ടിയിരുന്നു കേട്ടോ, അത്ര ഒഴുകണ്ട. വെള്ളച്ചമ്മന്തി നല്ല കട്ടയ്ക്ക് അരയ്ക്കാം കേട്ടോ. അത് ശരിക്കും അത് ഞാൻ പറഞ്ഞിട്ട് പോവാമല്ലോ. ഈ വെള്ളച്ചമ്മന്തി ഉണ്ടല്ലോ,

0: ഇഡ്ലിന്റെ കൂടെ സാധാരണ നമ്മൾ ചട്നി ആണ് നമ്മൾ കുറച്ച് വെള്ളമായിട്ടുള്ള പരുവത്തിൽ ഇരിക്കുന്നത് അല്ലേ, തേങ്ങ അരച്ചിട്ട്. അല്ലാതെ നമുക്ക് ഈ സാധാരണ നമ്മൾ തേങ്ങ കൊണ്ട് അരച്ചെടുക്കുന്ന ചമ്മന്തിയില്ലേ, അതുപോലെ ഉണ്ട ചമ്മന്തി നമുക്ക് വെള്ള നിറത്തിലും അരച്ചെടുക്കാം. അതിന് സാധാരണ നമ്മൾ ചുവന്ന മുളക് ഉപയോഗിക്കുന്നതിന് പകരം പച്ചമുളക് അരച്ച് ചേർത്താൽ മതി കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ കുറച്ച് പുളിയും കൂടെ ചേർക്കണം. പിന്നെന്താണെന്ന് അറിയാവോ, ഇച്ചിരി ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് കിറാക്കി എടുക്കുകയാണെങ്കിൽ മിക്സിയിൽ ഇട്ടിട്ട്, എൻ്റെ അമ്മേ നല്ല നല്ല ഇഡ്ലി ഉണ്ടല്ലോ, അതായത് നല്ല നമ്മൾ വേവിച്ചെടുത്ത ഇഡ്ലി, ആ മാവിൽ ഇച്ചിരി കറിവേപ്പിലയോ ഇഞ്ചിയൊക്കെ ചേർക്കുകയാണെങ്കിൽ അത് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഈ നല്ല ചൂട് ഇഡ്ലിൻ്റെ കൂടെ ഈ നല്ല വെള്ള കട്ട ചമ്മന്തി ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പിച്ചി എടുത്തിട്ടിങ്ങനെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. പോയിട്ട് വരാം, അടുത്ത പാട്ട് കേട്ടിട്ട് വരാം നമുക്ക്. ചമ്മന്തി
1: presents tamil song of the hour tamil paattu kekalama brought to you by aru ayurveda rs agathir building alvankul parthubai.

0: ஹோம் எஃப்எம் பிரசன்ஸ் தமிழ் சாங் ஆஃப் தி ஆர் தமிழ் பாட்டு கேட்கலாமா? பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: എസ് പി ബിയുടെ പാട്ടും ആ ചിരിയും ഒക്കെ കേട്ടിരുന്നപ്പോൾ ഞാൻ സത്യത്തിൽ ട്രാഫിക് അപ്ഡേറ്റ് ഒന്നും നോക്കിയില്ല കേട്ടോ. ഒന്ന് നോക്കട്ടെ. ഇപ്പം നോക്കുമ്പോൾ ഫ്രം ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയ 7 ടു ഷാർജ ഓൺ S102 ഷാർജ റിംഗ് റോഡ്, ആ ഭാഗത്ത് ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. D95 ബാഗ്ദാദ് സ്ട്രീറ്റ് ഇൻ ഗിസൈസ് 2, ആ ഭാഗത്തും ഹെവി ട്രാഫിക്കാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. അതുമല്ല, രാവിലെയാണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും രാത്രിയാണെങ്കിലും എല്ലാ എപ്പോഴും നിങ്ങൾക്കറിയാം, ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ സേഫായിട്ട് ഡ്രൈവ് ചെയ്യുക കേട്ടോ. പിന്നെ ഇപ്പോൾ നല്ല ചൂടാണ്, ഇടയ്ക്ക് നിങ്ങളുടെ ടയറൊക്കെ നല്ലപോലെ ഒന്ന് ചെക്ക് ചെയ്യണം എന്നും നമ്മൾ. പിന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങളിങ്ങനെ സംസാരിച്ച കൂട്ടത്തിലും പറയുകയുണ്ടായി, ലിക്വിഡായിട്ടുള്ള ഒരു സാധനങ്ങളും വണ്ടിയിൽ സൂക്ഷിക്കേണ്ട, ചൂട് കൂടി വരികയാണ്. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെല്ലാം ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നിങ്ങളെല്ലാവരും ഡ്രൈവ് ചെയ്യുക. എന്തെങ്കിലും പ്രധാന അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാവുന്നതാണ്, 0585829220 എന്ന നമ്പറിലേക്ക്.
1: ട്രാഫിക് അപ്ഡേറ്റ് ബ്രോട്ട് ടു യു ബൈ എബിസി കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 ഇൻ ജിസിസി. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ എബിസി കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNC apply.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ഷീബ.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swantham.
2: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
3: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
2: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
4: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
2: ഇങ്ങനെ ഒരു പ്രമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
5: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
6: ഓടിക്കും. തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ
5: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.

0: പാട്ടാണ് നമ്മളെല്ലാരും കേട്ടത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഈ പാട്ടിന്ന് കേൾക്കാനായിട്ട് മെസ്സേജ് അയച്ചത് മായയാണ്. ഹേയ് മായ, ആ മായയുടെ ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അനു എം പി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇന്ന് എൻ്റെ വൈഫ് സ്വാതി ലക്ഷ്മിയുടെ ബർത്ത്ഡേ ആണ്, ഒന്ന് വിഷ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ സ്വാതി ലക്ഷ്മി, ഹാപ്പി ബർത്ത്ഡേ സ്വാതി, ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്തായാലും നമ്മുടെ സ്വാതി കുട്ടിക്ക് എല്ലാവിധ ജന്മദിന ആശംസകളും അറിയിക്കുകയാണ്. അനുവിൻ്റെ വകയായിട്ട് സ്പെഷ്യലായിട്ട്, പിന്നെ നമ്മുടെ ഹോം എഫ് എം ഫാമിലി മെമ്പേഴ്സിൻ്റെ വകയായിട്ടും ആശംസകൾ അറിയിക്കുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ കേട്ട പാട്ടും ഇനി വരുന്ന പാട്ടും നമ്മൾ സ്വാതിക്കും കൂടെ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് സമർപ്പിക്കുന്നു. അനു ഒന്ന് മെസ്സേജ് അയച്ചതിൽ ഒത്തിരി സന്തോഷം. പിന്നെ നമ്മുടെ ഇബ്രാഹിമിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കുട്ടി ഷാർജയിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്, കുട്ടി എന്തൊക്കെയാണ് വിശേഷം? പിന്നെ ഇന്ന് നമുക്ക് ഇൻ്റർനാഷണൽ ചമ്മന്തി ഡേ ആക്കിയാലോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ജിത്തു. ആണോ ജിത്തു, എന്നാൽ പിന്നെ നമുക്ക് അങ്ങനെ ആക്കാം കേട്ടോ. ചമ്മന്തിയുടെ കാര്യം പറഞ്ഞു ഒരുപാട്, ചുട്ടരച്ച ചമ്മന്തി, മുളക് ചമ്മന്തി, ചെമ്മീൻ ചമ്മന്തി, ആഹാ മാങ്ങ ചമ്മന്തി, അയ്യോ അറിയാതെ ചമ്മന്തിയുടെ കാര്യം പറഞ്ഞ് ഇന്ന് കംപ്ലീറ്റ് ചമ്മന്തിയായി പോയി കേട്ടോ. എന്നാലും സന്തോഷം, നിങ്ങൾ ഒരു കാര്യം നമ്മൾ പറയുമ്പോഴത്തേക്കും ഇങ്ങനെ എല്ലാവരുടെ മനസ്സിലേക്കും അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ചമ്മന്തികൾ വരുന്നുണ്ടല്ലോ, അതാണ്. എന്തായാലും കൊള്ളാം കേട്ടോ, ഇഷ്ടപ്പെട്ടു. ഓ ഉണക്ക നൊത്തോലി ചേർത്ത ആ ചമ്മന്തി, ഓ അയ്യോ നല്ല ടേസ്റ്റാണിത്, ഉണക്ക നൊത്തോലി ചേർത്തിട്ടുള്ള ചമ്മന്തി, ആ സൂപ്പർ കിടിലും ടേസ്റ്റാണ്. ഇത് ആരാ നമ്മുടെ ഹർഷാദാണെന്ന് തോന്നുന്നു പറഞ്ഞ്, ഹർഷാദ് തന്നെ പേരൊക്കെ തപ്പി ഞാൻ ഇനി പഴയ മെസ്സേജ് നോക്കി നോക്കി പോകണം. ഇത് ആരാണ്, ഇത് വിഷ്ണുവാ? അല്ല, ഇത് അനസ് ഷാഹുലാണ് പറഞ്ഞിരിക്കുന്നത്, ഉണക്ക നൊത്തോലി ചമ്മന്തി. ഓക്കെ, ആ ചമ്മന്തി നല്ല ചമ്മന്തിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ചമ്മന്തി ഏറ്റവും ബെസ്റ്റ് കഞ്ഞി കുടിക്കാനാണ്. ഈ ഇങ്ങനത്തെ ചെമ്മീൻ ചമ്മന്തിപ്പൊടിയാണെങ്കിലും അതുപോലെ തന്നെ ഞാൻ നേരത്തെ ഇന്ന് തുടക്കത്തിൽ പറഞ്ഞ നമ്മുടെ ഇടിച്ചമ്മന്തി പൊടിയാണെങ്കിലും പിന്നെ ഉണ്ടല്ലോ കുറച്ച് മുമ്പ് ചെമ്മീൻ ചമ്മന്തി, ഉണക്ക മുളക് ചമ്മന്തി, അത് എല്ലാ മിക്കവാറും എല്ലാ ചമ്മന്തികളും കഞ്ഞീൻ്റെ കൂടെ ബെസ്റ്റാണ്. ഇച്ചിരി കഞ്ഞി എടുക്കട്ടെ മാണിക്ക, അടുത്ത പാട്ട് കേട്ടിട്ട് വരാമേ മാണിക്ക.
1: Brought to you by Basha Bhai Biryani. Authentic Dindigal Biryani, Chennai Bai Veettu Kalyana Biryani. Ini aaswadikkam. Vasal Hub, Block 4, Karama.

0: Evergreen Partigal was brought to you by Bashabai Biryani, Vassal Hub, Block 4, Karama. For corporate and bulk orders, call 052-803-1100.
1: വീര്യം കുറഞ്ഞ മദ്യത്തിൽ യൂടേൺ അടിച്ച് മുഖ്യമന്ത്രി. തീരുമാനം UDFന് വിട്ട് VD സതീശൻ. മദ്യനയത്തിൽ മുന്നണിക്കകത്തും പുറത്തും എതിർപ്പ്. VD സതീശന് വീര്യം കുറഞ്ഞു.
2: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM. Only on Home 92.2 FM.

അങ്ങനെ ഉണക്കമുന്തിരി പാട്ടും കേട്ടു. ഇനി ഒരുപാട് പാട്ടുകൾ കേൾക്കാറുണ്ട്. അതിനിടയിൽ ഒത്തിരി പേര് ചമ്മന്തിയുടെ കാര്യവും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാന്താരി ചമ്മന്തി, നല്ല ചുട്ട പപ്പടവും കഞ്ഞിയും, ആഹാഹ എന്താ കോമ്പിനേഷൻ. അങ്ങനെ ഒരുപാട് മെസ്സേജ് ഉണ്ട്. ഇതൊക്കെ കേട്ടിരുന്നപ്പോൾ ഒരാൾ വിശക്കണു എന്ന് വീടെവിടെയാ, ഇതൊക്കെ കേൾക്കണമെന്നുണ്ടോ. പിന്നെ ഒരാളിന്ന് ചമ്മന്തിയുടെ കാര്യം കേട്ട് അവസാനം പാട്ടിന് ഓരോ എന്നോട് പറയല്ലേ, ശീബേച്ചി ഒരു ചമ്മന്തി സോറി പോലെ ഒരു പാട്ട് പോരട്ടെ എന്ന്. എന്തായാലും കുറേ കുറേ മെസ്സേജ് ഉണ്ട്, അടുത്ത് എല്ലാവരുടെ വിശദമായിട്ട് പറയാൻ പറ്റിയില്ല. ഓക്കെ, ഇനി വരുന്ന പാട്ടുകളും നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ്. സമയമായിപ്പോയി, നാളെ കേൾക്കാം കേട്ടോ. മലയാളിയുടെ അല്ലാത്ത സമയമൊക്കെ നിങ്ങൾക്ക് സമയമുള്ളപ്പോഴൊക്കെ കേട്ടുകൊണ്ടേ ഇരിക്കുക. ഹോം 92.2 FM.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: വീര്യം കുറഞ്ഞ മധ്യത്തിൽ യൂടേൺ അടിച്ച് വി ഡി സതീശൻ. പി എം ശ്രീ പദ്ധതിയിൽ വി ഡി സതീശനും പിണറായി വിജയനും സഭയിൽ നേർക്കുനേർ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കുന്ന വിഷയത്തിൽ തീരുമാനം യു ഡി എഫിന് വിട്ടെന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ. മുന്നണിക്കകത്ത് ചർച്ച ചെയ്ത ശേഷം മാത്രമാകും ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കുക. യു ഡി എഫ് വേണ്ടെന്ന് തീരുമാനിച്ചാൽ പദ്ധതിയുമായി മുന്നോട്ടു പോകില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. ബജറ്റ് ചർച്ചയിൽ നിയമസഭയിൽ മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി വി ഡി സതീശൻ. ബജറ്റിനെതിരായ പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകി. റെക്കോർഡ് ഭൂരിപക്ഷം നൽകിയാണ് ജനം യു ഡി എഫിനെ വിജയിപ്പിച്ചത്. പോയ സർക്കാർ എവിടെ തോറ്റോ അവിടെയെല്ലാം ബദൽ നിർദ്ദേശങ്ങളുണ്ടെന്ന് വി ഡി സതീശൻ. സമ്പദ് വ്യവസ്ഥയുടെ ആരോഗ്യം എന്താണെന്ന് വ്യക്തമാക്കുന്ന ധവള പത്രം സർക്കാർ അവതരിപ്പിച്ചു. അത് രാഷ്ട്രീയ വിമർശനമല്ല, ആധികാരിക രേഖയാണ്. കാലത്തിനും കാലഘട്ടത്തിനും അനുസരിച്ച ബജറ്റാണ് സർക്കാർ അവതരിപ്പിച്ചതെന്നും വി ഡി സതീശൻ. ഒരു സ്ഥാപനം പോലും സ്വകാര്യവൽക്കരിക്കില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തങ്ങൾക്ക് കൃത്യമായ നയമുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാൻ പോകുന്നവയല്ല. പൊതുമേഖലാ സ്ഥാപനം സ്വകാര്യവൽക്കരിക്കുന്നതിനെക്കുറിച്ച് ഒരു വാക്കുപോലും ബജറ്റിലില്ല. കൃത്യമായ പരിപാടികൾ ആവിഷ്കരിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങളെ ശക്തമാക്കും, ലാഭകരമാക്കും. വെള്ളാനകളായ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഉണ്ടാക്കി ശമ്പളം കൊടുക്കുകയല്ല സർക്കാരിന്റെ നയമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി നൽകി. പി എം ശ്രീയിൽ നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നേർക്കുനേർ. പിൻവലിക്കാനാണോ കരാറിൽ ഒപ്പിട്ടതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ചോദ്യം. എസ് എസ് കെ ഫണ്ട് തടഞ്ഞതുകൊണ്ടാണ് ഒപ്പിട്ടതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മറുപടി. ആർ എസ് എസിന്റെ വിഷസർപ്പങ്ങൾക്ക് മുന്നിൽ വെച്ച വിളക്ക് കൊളുത്തിയത് ഇടത് സർക്കാരാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ. ഇതോടെ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് വീണ്ടും രംഗത്തെത്തി. ഇപ്പോൾ പി എം ശ്രീ ഇല്ലെന്നും പദ്ധതി നടപ്പായിട്ടില്ലെന്നും പിണറായി വിജയൻ മറുപടി നൽകി. പി എം ശ്രീ നടപ്പാക്കേണ്ടതില്ലെന്ന് നയപരമായ തീരുമാനമെന്ന് പിണറായി. തങ്ങൾ നടപ്പാക്കിയില്ല, നിങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുകയാണെന്നും എസ് എസ് കെ ഫണ്ട് തടഞ്ഞെന്നും പിണറായി വിജയൻ. മദ്യം വീര്യം കൂടിയതായാലും കുറഞ്ഞതായാലും പ്രശ്നം തന്നെയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാധിക്കലി തങ്ങൾ. അതിനപ്പുറം പ്രാധാന്യമില്ല, മദ്യവർജ്ജനമാണ് യു ഡി എഫ് ലക്ഷ്യമിടുന്നത്. ചർച്ചയ്ക്കും കൂടിയാലോചനയ്ക്കും ശേഷമാകും മദ്യനയം തീരുമാനിക്കുകയെന്നും പാണക്കാട് തങ്ങൾ. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ചതിൽ വിമർശനവുമായി സമസ്ത മുഖപത്രം. വീര്യം കുറഞ്ഞ മദ്യം, വീര്യം കെട്ട നയം എന്ന തലക്കെട്ടിലാണ് സുപ്രഭാതത്തിൽ ലേഖനം. സർക്കാരിന്റെ നടപടി കടുത്ത ആശങ്കയ്ക്ക് ഇടയാക്കുന്നതെന്ന് ലേഖനത്തിൽ പരാമർശിക്കുന്നു. മദ്യത്തിന്റെ ലഭ്യത വർദ്ധിപ്പിക്കാനുള്ള നയവുമായി മുന്നോട്ട് വരുന്നത് നിർഭാഗ്യകരം. മദ്യത്തിന്റെ വീര്യം കുറവാണെന്നത് അതിന്റെ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ ഇല്ലാതാക്കുന്നില്ല. സുരക്ഷിത മദ്യം എന്ന തെറ്റായ ധാരണ മദ്യ ഉപയോഗത്തിലേക്ക് ജനങ്ങളെ ആകർഷിക്കുമെന്നും ലേഖനത്തിൽ പറയുന്നു. പി എം ശ്രീ വിഷയത്തിൽ എസ് എഫ് ഐ മാർച്ചിൽ സംഘർഷം. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിലാണ് കലാശിച്ചത്. ദൈവങ്ങളുടെയും ബലിദാനികളുടെയും പേര് പറഞ്ഞുള്ള സത്യപ്രതിജ്ഞയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബിജെപിക്ക് തിരിച്ചടി. ബിജെപിയുടെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി അസാധുവാക്കി. 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന ഹൈക്കോടതി നിർദ്ദേശം. സിപിഎം കൌൺസിലർ എസ് പി ദീപക് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി വിധി. പി വി കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചിന്റേതാണ് വിധി. കൌൺസിലർമാർ എന്ന നിലയിൽ ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് മുനിസിപ്പാലിറ്റി നിയമപ്രകാരം സംരക്ഷണമുണ്ടെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധിയിൽ പ്രതികരണവുമായി മേയർ വി ബി രാജേഷ്. കോടതി വിധി അംഗീകരിക്കുന്നു, പറഞ്ഞ സമയത്തിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യും. കൌൺസിലർമാരുമായി സംസാരിച്ച് പുതിയ തീയതി തീരുമാനിക്കും. ഈ വിഷയത്തിൽ അപ്പീലിന് പോകില്ല, ഹൈക്കോടതി വിധി പൂർണ്ണമായും അംഗീകരിക്കുന്നുവെന്ന് മേയർ വി ബി രാജേഷ്. ഉമ്മൻചാണ്ടിയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത വടക്കഞ്ചേരി പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗത്തിന്റെ സത്യപ്രതിജ്ഞയും ഹൈക്കോടതി റദ്ദാക്കി. പാലക്കാട് വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അംഗം സുനിൽ ചുവട്ടുപാടത്തിന്റെ സത്യപ്രതിജ്ഞയാണ് കോടതി റദ്ദാക്കിയത്. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അറസ്റ്റിലായ ഡിവൈഎഫ്ഐ നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി ഈ മാസം 27 മാറ്റി. വിശദമായ വാദം കേൾക്കാനാണ് കോഴിക്കോട് സെഷൻസ് കോടതി അപേക്ഷ മാറ്റിയത്. ഇന്നലെ വടകര 1-ാം ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. വാഹനങ്ങളുടെ മോഡിഫിക്കേഷൻ ഉപാധികളോട് മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ. സുരക്ഷ അവഗണിച്ചുള്ളതും ശബ്ദം വെളിച്ചം എന്നിവ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ളതുമായ മോഡിഫിക്കേഷൻ അനുവദിക്കില്ല. വാഹന മോഡിഫിക്കേഷൻ വിഷയത്തിൽ 100 ദിവസത്തിനുള്ളിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. മിതമായ പരിഷ്കരണങ്ങൾ ആവാം. ശബ്ദവും വെളിച്ചവും പുറത്തേക്ക് വരുന്ന തരത്തിലുള്ള, തീ പറത്തുന്ന തരത്തിലുള്ള പരിഷ്കരണങ്ങൾ പാടില്ല. മോഡിഫിക്കേഷനുകൾ നടത്തുന്നവർ സ്വന്തമായി ഒരു പരിധി നിശ്ചയിക്കണമെന്ന് മന്ത്രി. സിബിഎസ്ഇ പുനർമൂല്യനിർണയത്തിലും പരാതി. അപേക്ഷ നൽകാത്ത വിഷയം പുനർമൂല്യനിർണയം നടത്തി മാർക്ക് കുറച്ചെന്നാണ് വിദ്യാർത്ഥികളുടെ പരാതി. ഇന്ത്യയിൽ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ. വിദ്യാർത്ഥികളുടെ ശബ്ദത്തെ മന്ത്രി തീവ്രവാദമെന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നു. രാജ്യത്ത് 90 ചോദ്യപേപ്പറുകൾ ചോർന്നു. കോടിക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി തകർന്നുവെന്നും ഖാർഗെ. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ നേതൃത്വത്തിലുള്ള ആണവ പരിശോധനകൾക്ക് ഇറാൻ സമ്മതിച്ചുവെന്ന് ആവർത്തിച്ച് ട്രംപ്. യുഎസിന്റെ വാദം ഇറാൻ ഇന്നലെ തള്ളിയിരുന്നു. ഇറാന്റെ ബലിസ്റ്റിക് മിസൈൽ പദ്ധതി യുഎസ് ഇറാൻ ധാരണാപത്രത്തിൽ ഇല്ലെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസിഷ്കിയാൻ. ആണവ പരിശോധനയിൽ രണ്ട് തട്ടിലായതോടെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സമാധാന കരാറിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. ലോകകപ്പിൽ നിർണായക മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 തകർത്ത് പോർച്ചുഗൽ. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഇരട്ട ഗോൾ മികവിലാണ് പോർച്ചുഗലിന്റെ വിജയം. ആദ്യ മത്സരത്തിൽ സമനില വഴങ്ങിയതുകൊണ്ടുതന്നെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരെ നിർണ്ണയിക്കുന്നതിൽ പ്രാധാന്യമുള്ള മത്സരത്തിൽ ജയിക്കേണ്ടത് പോർച്ചുഗലിന് അനിവാര്യമായിരുന്നു. തുടർച്ചയായി 6 ഗോൾ നേടുന്ന താരമെന്ന റെക്കോർഡ് റൊണാൾഡോ സ്വന്തമാക്കി. ലോകകപ്പിൽ ഫുട്ബോൾ ആരാധകരെ അമ്പരപ്പിച്ചുകൊണ്ട് ഇംഗ്ലണ്ടും ഘാനയും തമ്മിലുള്ള പോരാട്ടം ഗോൾ രഹിത സമനിലയിൽ. ഗ്രൂപ്പ് എൽ പോരാട്ടത്തിൽ ക്രൊയേഷ്യയ്ക്ക് ജയം. പനമയെ എതിരില്ലാത്ത 1 തോൽപ്പിച്ചു. ഗ്രൂപ്പ് കെ പോരാട്ടത്തിൽ കോംഗോയെ തകർത്ത് കൊളംബിയ നോക്കൌട്ടിൽ കടന്നു.
4: അടുത്ത വാർത്ത 5
5: ഹോം എഫ് എം ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ദന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിൻസ് 1982.
6: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം
7: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
8: ഓസ്ട്രേലിയ, ഐവറി കോസ്റ്റ്, സ്വീഡൻ.
6: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
9: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM.
6: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
5: Brought to you by Gulf Hypermarket Russell Khaima, education partner Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bardubai.
1: You're tuned into Home 92.2 FM. Home is a feeling.
10: ഉയിരിന്റെ പന്താണ്, എന്താണ് ഉയിരിന്റെ പന്താണ്, ഉരുള്ളണതെന്താണ് ഉയിരിന്റെ

0: Let's talk with Mini Padma.
1: Let's talk with Mini Padma. നമസ്കാരം, ഗുഡ് ഈവനിങ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിഷയം നിയമസഭയെക്കുറിച്ചാണ്. വീര്യം കുറഞ്ഞ മധ്യത്തിൽ യൂടേൺ അടിച്ചിരിക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി വി ഡി സതീശൻ. തീരുമാനം യു ഡി എഫിന് വിട്ടിരിക്കുകയാണ് വി ഡി സതീശൻ. മധ്യനയത്തിൽ എതിർപ്പുമായി യു ഡി എഫിനകത്തും പുറത്തും സംഘടനകൾ രംഗത്ത് വരുന്നു. വി ഡി സതീശന് വീര്യം കുറഞ്ഞോ എന്ന വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. വിളിക്കാം 800-9220 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണിത്? ജോസഫ്, സുഖായിരിക്കണോ? യു ഡി എഫ് സർക്കാരിന്റെ ആദ്യത്തെ യു ടേൺ ആയിട്ട് ഇതിനെ കരുതാൻ കഴിയോ?
2: അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളിപ്പോ പത്രത്തിൽ വന്ന വാർത്ത വെച്ചിട്ട് നമുക്ക് ഇത് തുടക്കം മുതൽ നോക്കാം. അതായത് എ ബി രാജേഷ് മന്ത്രിയായിരുന്ന സമയത്ത് കൊണ്ടുവന്ന, ഇടത് വർഷം കൊണ്ടുവന്ന ഒരു പദ്ധതിയായിരുന്നു ഇത്, സത്യം പറഞ്ഞ ഒരു സ്കീം പോലെ. അപ്പൊ അത് അവരുടെ നയത്തിന്റെ ഭാഗമായിട്ടുള്ളതാണെന്നാണ് ഒരു എക്സ്ക്യൂസ് ആയിട്ട് വി ഡി സതീശൻ പറഞ്ഞത്. അത് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇടതുപക്ഷത്തിന്റെ നയമല്ല കോൺഗ്രസിന്റെ നയം, അല്ലെങ്കിൽ യു ഡി എഫിന്റെ നയം എന്ന് നമുക്കറിയാം. അല്ലെ, പിന്നെ രണ്ടുപേർക്ക് ഒരേ നയമായിട്ട് അവർ മുന്നോട്ട് പോകേണ്ടി വരും.
1: പക്ഷെ ഇവിടെ അതല്ലല്ലോ ശ്രീ ജോസഫ്, ഇവിടുത്തെ വിഷയം അതല്ലല്ലോ. മുന്നണിക്കകത്ത് ചർച്ച ചെയ്യാതെ ബജറ്റിനകത്ത് അത് ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ഒരു വകുപ്പ് മന്ത്രി പോലും അറിഞ്ഞില്ല. അത് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ അതിൽ ഇടപെട്ടില്ലേ?
2: കാര്യം ഞാൻ പറഞ്ഞുതരാം. അതിൽ നമ്മൾ ഓവർലുക്ക് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇത് പുതിയൊരു ഐറ്റം അല്ല, പുതിയ ഓൾറെഡി നിലവിലുള്ള സാധനമാണ്. അതിന്റെ ആ ഒരു ക്ലാസ്സിൽ വരുന്നതിന് നികുതി കുറച്ച് കൊടുക്കരുത്. ആരാണ് സാധാരണ നികുതിയുടെ കാര്യം സംസാരിക്കുക? ധനമന്ത്രി അല്ലാണ്ട് നമ്മുടെ ഈ പറയുന്ന പോലെ എക്സൈസ് മന്ത്രിയാണോ നികുതിയുടെ കാര്യം സംസാരിക്കുക?
1: അല്ല, നികുതി അങ്ങനെ സംസാരിക്കുമ്പോഴും അത് ആ ഒരു യു ഡി എഫിനകത്ത് ഇങ്ങനെ ഒരു വിഷയം വരുന്നത് ഇതൊരു നയപരമായിട്ടുള്ള തീരുമാനമല്ലേ, ചർച്ച വേണ്ടേ?
2: അതെ. അപ്പൊ ഞാൻ ചിന്തിക്കേണ്ടത് എന്താ വെച്ചാൽ, നയപരമായിട്ട് തീരുമാനമാണെന്ന് യു ഡി എഫിലെ മന്ത്രിമാർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർ എന്താണ് പറയേണ്ടത്? എന്നോട് ആലോചിച്ചിട്ടില്ല എന്നല്ല പറയാ, യു ഡി എഫ് അത് വീണ്ടും ചർച്ച ചെയ്യുന്നാരും പറയേണ്ടത്. ഇവിടെ അവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, സതീശനെ കോർണർ ചെയ്യണം അവർക്ക്. നമുക്കറിയാലോ മുമ്പ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 3 കാൻഡിഡേറ്റ് ഉയർന്നു വന്നതും. അപ്പൊ അടിക്കാൻ കിട്ടിയ വടി എന്തായാലും അവരടിക്കും. അത് പ്രതിപക്ഷം അടിച്ചിട്ടില്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ കയ്യിൽ കൊടുക്കുക വടി, എന്നിട്ട് അടിപ്പിക്കും. അതാണ് സാധാരണ നടക്കുക. അതാണ് ഈ കെ സിയും എല്ലാവരും ചെയ്യുന്നത്. ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, ഞാൻ അന്ന് കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, എനിക്ക് ആ പോളിസിന്റെ അകത്ത് ആകെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായ ഒരു കാര്യം, കേരളത്തിലെ പുറത്തുള്ള ഡിസ്റ്റിലറിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ വിൽക്കുന്നതിന് നികുതി ഇളവ് കൊടുക്കാൻ പാടില്ല. മറിച്ച് കേരളത്തിന്റെ തനതായ പ്രൊഡക്റ്റ്, അത് നീരിയും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ കശുമാങ്ങനൊക്കെ കിട്ടുന്ന സൈഡ് പ്രൊഡക്റ്റിൽ, അതൊരു ജ്യൂസ് പോലെ തന്നെയാണ്. ഫെർമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓൾറെഡി ആൽക്കഹോൾ കണ്ടന്റ് വരും.
1: അല്ല, അവിടെയാണ് ഈ പ്രതിപക്ഷം ഒരു അഴിമതി ആരോപണം ഉന്നയിക്കുന്നത്. കർണാടകയിലെ കമ്പനിയുമായിട്ട് ഒരു നെക്സസ് ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്.
2: അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് മുമ്പ് കൊണ്ടുവന്ന ഇടതുപക്ഷമാണ്. അപ്പൊ അവർക്ക് നെക്സസ് ഉണ്ടായിരുന്നു ആ സമയത്ത്?
1: സ്വാഭാവികമായിട്ടും അതല്ലേ സംശയിക്കേണ്ടത് അല്ലേ?
2: അല്ലെ, അപ്പൊ അങ്ങനെ അവരങ്ങനെ പറയാൻ പറ്റില്ല. ഇതെന്താ വെച്ചാല് ഇടതുപക്ഷം പ്രതിപക്ഷം എന്നുള്ള കണക്കല്ല. കേരളത്തിലെ യുവജനങ്ങൾക്ക് എന്താ, നമ്മളൊക്കെ അറിയാം, ഇനി പറഞ്ഞ ലാസ്റ്റ് 10 വർഷമായിട്ട് എന്തെങ്കിലും ഒരു ഇൻഡസ്ട്രി കേരളത്തിൽ തുടങ്ങിയിട്ടുണ്ടോ പുതിയതായിട്ട്? നമുക്ക് നമ്മളുടെ വരുമാന സ്രോതസ് എന്ന് പറയുന്നത് ഉപഭോക്തൃ സംസ്ഥാനമായതുകൊണ്ട് മാത്രം ഈ ലോട്ടറി മദ്യം തന്നെയാണ്. ഇനി ആരെന്തൊക്കെ കുറ്റം പറഞ്ഞാലും, അപ്പൊ ഇതിന്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ ഫണ്ട് അക്യുമുലേറ്റ് ചെയ്തിട്ട് അത് വീണ്ടും പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്ത് ഒരു തൊഴില് സംസ്കാരം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാ, ഇൻഡസ്ട്രീസ് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ സമ്മതിക്കുക, ജോലി ഇല്ലാത്ത ആൾക്കാർക്ക് ജോലി കിട്ടാൻ നോക്കുക, ഇതെല്ലാം ഒരു ഗവൺമെന്റ് നോക്കുക. അല്ലാണ്ട് നമ്മളീ പറയുന്ന പോലെ മത നേതാക്കന്മാരും അത് സാമുദായിക നേതാക്കന്മാരും ഇനി കുറെ പേര് മദ്യത്തിന് നടക്കുന്ന ആൾക്കാരൊക്കെ പറയുന്നത് അങ്ങനെ എന്താ വേണ്ടത്? മദ്യം ഫുള്ളായിട്ട് നിർത്താൻ പറയണം, അതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് അതിനുള്ള വരുമാനത്തിലുള്ള മാർഗം കൂടെ പറഞ്ഞു കൊടുക്കണം എന്താണെന്നുള്ളത്. ഇതിപ്പോ എന്താ ചെയ്തിട്ടുള്ളത്? സാധാരണ ഗതിയിൽ ഈ വൈനിനുള്ള ആൽക്കഹോൾ കണ്ടന്റിനെക്കാളും കുറവ് വരുന്ന ഒരു സാധനം, നല്ല ബിയറിലൊക്കെ വരുന്നതിനേക്കാളും കുറവ് വരുന്ന ഒരു സാധനം, അത് ഞാൻ പറഞ്ഞു, ഞാൻ നീരാവിനെ ഉദ്ദേശിക്കുന്നുള്ളൂ, അങ്ങനെ ഒരു സാധനം നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഇത്ര ടാക്സ് ബ്രാക്കറ്റിലാണ് അത് വരിക. അത് അവരെ ചിന്തിക്കുന്നത് ഒരു ധനമന്ത്രിക്ക് സ്വാതന്ത്ര്യം ഇല്ല, എങ്ങനെ വിഭവ സമാധാനം നടത്താം?
1: എന്തായാലും വി ഡി സതീഷിനെ കോർണർ ചെയ്യാനുള്ള ഒരു

0: സംഭവത്തിന്റെ ഭാഗമായിട്ട് ഇതാണെന്നാണ് പിന്നെ ശ്രീ ജോസഫ് സംശയിക്കുന്നത്. അദ്ദേഹം സംസാരിച്ച് അവസാനം മുറിഞ്ഞുപോയല്ലേ. എന്തായാലും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിളിക്കാം 800-9220 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്. നമ്മുടെ വിഷയം വി ഡി സതീശന് ഈ വിഷയത്തിൽ വീര്യം കുറഞ്ഞോ, യു ഡി എഫിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അദ്ദേഹം കരിമണലും സഭയിൽ ഇന്ന് പ്രതിപക്ഷത്തെ കടന്ന് ആക്രമിക്കുന്ന മുഖ്യമന്ത്രിയാണ് നമ്മൾ കണ്ടത്. പി എം ശ്രീ പദ്ധതി ആയിക്കോട്ടെ, കരിമണൽ ആയിക്കോട്ടെ, അതുപോലെ മദ്യ നയവുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ പ്രതിപക്ഷത്തിന് മറുപടി കൊടുക്കുന്ന വി ഡി സതീശൻ, സതീശനും അതുപോലെ പിണറായി വിജയനും സഭയിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്നതിനൊക്കെ സാക്ഷിയായ ദിവസം. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം സുഹൃത്തെ, ആരാണിത്? ജംഷീറെ, പറയൂ.
1: അല്ല, ഞാൻ പ്രധാനമായിട്ട് വിളിക്കാൻ കാരണം ഇത്ര കാര്യങ്ങൾ എന്തായാലും ചർച്ചക്ക് എടുത്തല്ലോ, നല്ലൊരു കാര്യം. കാരണം ഞങ്ങൾ ഈ സഖാക്കന്മാരെ പോലെ എതിർക്കാൻ ഗവൺമെന്റ് എന്ത് തീരുമാനിച്ചോ അതിന്റെ ഒപ്പം നിൽക്കത്തില്ല. ഒരു എനിക്ക് തോന്നുന്നു ആന്റണി സർക്കാരാണോ ഉമ്മൻചാണ്ടി സർക്കാരാണോ അറിയില്ല, എന്തായാലും ഓർമ്മ ഉണ്ടാവും. ഒരു നമ്മുടെ അന്നാണ് ആഡംബര നികുതി വീടിന്റെ മേലും ഫസ്റ്റ് വന്നത്
0: ഓർമ്മയുണ്ട്.
1: ആ അന്ന് ഏറ്റവും കൂടുതൽ എതിർത്തത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയായിരുന്നു, ഘടകകക്ഷികളും. അത് എന്തുണ്ടായത് അവസാനം? ആ ഗവൺമെന്റ് അത്
0: പിൻവലിച്ചു.
1: അതിനുശേഷം
0: ഇടതുപക്ഷ സർക്കാർ അത് ഏർപ്പെടുത്തുകയും ചെയ്തു.
1: ആ അത് ഏർപ്പെടുത്തിയിട്ട് നിങ്ങൾ എല്ലാവർക്കും സാധാരണക്കാരനിൽ സാധാരണക്കാരെന്ന് പറയുന്ന ഒരു പാർട്ടിയാണ് ഇടതുപക്ഷം. നാലരട്ടി കൂട്ടിയിട്ട് ആരെങ്കിലും ഒരാളതിനെ ഒരു ഘടകകക്ഷി അറ്റ്ലീസ്റ്റ് ഞാൻ എന്തിനും ഇത് പറയുന്ന നമ്മുടെ കെരിചേരിയിൽ അടക്കം ആരെങ്കിലും ഒരാൾ എതിർത്തായിട്ട് നിങ്ങൾ പറയാൻ പറ്റുമോ?
0: അതായത് ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവരുന്ന അവർക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപദ്രവമാകുന്ന വിഷയങ്ങളിൽ പോലും അവർക്ക് അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ പോലും അത് വന്നിട്ടില്ല അല്ലേ?
1: തീർച്ചയായിട്ടും. ഞാനിപ്പോ ഒരു വിഷയം മാറിപ്പോണ്ട് ഞാൻ കുറച്ച് കാര്യം പറഞ്ഞോട്ടെ. ഇപ്പൊ നമ്മുടെ സെലീം കുമാറിന്റെ ഒരു സ്മാരകത്തെ കുറിച്ച് കഴിഞ്ഞ 3-4 ദിവസമായിട്ട് അത് തന്നെയായിരുന്നു നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നത്. അതായത് നമ്മുടെ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാവരും. ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട രാമു കേരട്ട് എന്റെ നാട്ടുകാരന് അദ്ദേഹത്തിന് സ്മാരകത്തിന് കോടികൾ മാറ്റിവെച്ചു. കള്ളൻ മാണിശ് എന്ന് വിളിച്ച മാണി സാറിനെ അദ്ദേഹത്തിന് 5 കോടി സ്മാരകം പണയം വെച്ചു. അന്ന് എന്ത് എതിർപ്പില്ലേ? ഇവിടെ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഒരു വ്യത്യാസം എന്താന്ന് മിനി പറഞ്ഞു മനസ്സിലായിരുന്നു.
0: തീർച്ചയായിട്ടും ഇന്നത്തെ കാര്യത്തിൽ അത് മനസ്സിലാവേണ്ടതാണ്. പക്ഷേ ഈ ആദ്യത്തെ ഒരു യു ടേൺ ആയിട്ട് നമ്മൾ അതിൽ പൊളിറ്റിക്സിലേക്ക് പോവുകയാണെങ്കിൽ വി ഡി സതീശൻ സർക്കാരിന് നേരത്തെ വിളിച്ച ശ്രീ ജോസഫ് പറഞ്ഞതുപോലെ ഈ മുന്നണിക്കകത്ത് നിന്ന് തന്നെ നേരിടേണ്ടി വരുന്ന ഒരു ഒറ്റപ്പെടുത്തലേക്ക് പോവുകയാണോ?
1: അങ്ങനെ ഒരിക്കലുമില്ലല്ലോ. കാരണം പറഞ്ഞാല് ഈ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ രീതിയിൽ ആർക്കും ഇന്നലെ വന്നവർക്ക് പോലും പാർട്ടിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കപ്പെടാം. അവിടെ ഒന്നും ഒരു ഇന്നോവ വരത്തില്ല, ആരും വെട്ടിക്കൊല്ലപ്പെടുത്തില്ല, പാർട്ടിയിൽ നിന്ന് ഒറ്റപ്പെടുത്തില്ല. അതുകൊണ്ടാണ് ഈ ഘടകകക്ഷികളെല്ലാം പറഞ്ഞിട്ട് പോലും ബഹുമാനപ്പെട്ട സുധീരം പോലും പറഞ്ഞിട്ടും ഇന്ന് ഗവൺമെന്റിൽ എന്താ അദ്ദേഹം പറഞ്ഞത്? യു ഡി എഫിന് വിട്ടുന്ന അല്ലേ? അല്ലാതെ അതിന് പിടിച്ചു നിൽക്കാനോ ഒന്നും കണ്ടിട്ടില്ലല്ലോ. നമ്മളിപ്പോ അടുത്തൊരു വേറൊരു വിഷയത്തിൽ സി പി എം എന്തെല്ലാം പ്രശ്നങ്ങൾ നടന്നു.
0: അതുപോലെയല്ലോ ഒപ്പിട്ടത്
1: അന്ന് രാത്രി 8 മണിക്കോ 9 മണിക്കോ വിനോദ് വിഷ എന്താ പറഞ്ഞത് കേരളത്തിന്റെ ജനതയോട്? അത്ര ഒരു ഗീഡ് വന്നിട്ടില്ലല്ലോ. വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് എന്താ, ഞങ്ങള് യു ഡി എഫിന് വിടുന്നു എന്ന് പറയുന്നത്. അതിനകത്ത് ഒരുപാട് ഘടകകക്ഷികളുണ്ട്, അവരെ തീരുമാനിക്കട്ടെ. പക്ഷെ ഞാനൊന്നും പറയുന്നത് ഈ ഉത്തരവിനോട് എന്നെ സംബന്ധിച്ചുള്ള എതിർപ്പാണ്. നമ്മൾ അല്ലാതെ എന്റെ പാർട്ടി തീരുമാനിച്ചു അതുകൊണ്ട് മിണ്ടാതിരിക്കുക ആ ഒരു പരിപാടിയിൽ അന്നേ പറഞ്ഞിട്ടല്ലോ, എതിർക്കേണ്ടത് എതിർക്കണം, എങ്കിലും ഗവൺമെന്റും രാജ്യവും നാടും നന്നാവും.
0: തീർച്ചയായിട്ടും എതിർക്കേണ്ട എതിർക്കേണ്ട സമയത്ത് എതിർക്കാത്തത് കൊണ്ടാണ് ഇടതുപക്ഷത്തിന് ഭരണം നഷ്ടമായത്, അണികളെ നഷ്ടമായതും അല്ലേ?
1: പലതും. കാരണം ഞാൻ ഇപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മള് നമ്മുടെ സർക്കാരില്ലെന്ന് വിചാരിച്ചിട്ട് കണ്ണടക്കരുത്. കണ്ണടക്കുമ്പോഴാണ് ഇന്ന് നിങ്ങളും ഞാനൊക്കെ അനുഭവിക്കുന്നത്. 30,000-20,000 രൂപ ഒക്കെ നമ്മള് അക്ഷയ വഴി മന്ത്രിമാർക്ക് പരാതി വഴി 20 രൂപ വരെ ഉണ്ട് ഇല്ലേ?
0: അതെ.
1: എന്തൊരു ഗതികേടാന്ന് വെച്ചാൽ നമ്മള് അതൊക്കെ പിൻവലിക്കും. നമ്മളൊക്കെ നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്.
0: അപ്പൊ എന്തായാലും മുന്നണിക്കകത്ത് ചർച്ച ചെയ്തിട്ട് മദ്യനയം പിൻവലിക്കട്ടെ അല്ലേ?
1: തീർച്ചയായിട്ടും.
0: താങ്ക് യു. ജംഷീറാണ് സംസാരിച്ചത്. വളരെ വിശദമായിട്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോട് ഇഷ്ടമുണ്ടെങ്കിലും അവർ ചെയ്യുന്ന ചിലപ്പോൾ നയപരമായ വിഷയങ്ങളിൽ എതിർപ്പുണ്ടെങ്കിൽ അതിനോട് എതിർത്ത് നിൽക്കാൻ കൂടി നമുക്ക് പറ്റണം, അപ്പോഴാണ് യഥാർത്ഥ പൊളിറ്റിക്സ് ആവുന്നത്. നമസ്കാരം, ആരാണ്?
2: നമസ്കാരം മിനി.
0: നമസ്കാരം, ആരാണ്?
2: എന്റെ പേര് വരുൺ എന്നാണ്.
0: വരുണിനെ എവിടുന്നാ വിളിക്കുന്നത്? നാട് എവിടെയാണ്?
2: എറണാകുളത്ത്
0: അല്ലേ? ഓക്കെ. ദുബായിലാണോ ഉള്ളത്? തൃപ്പൂണിത്തറ. മുമ്പ് വിളിച്ചിരുന്നു അല്ലേ? ആദ്യമായിട്ടാണോ വിളിക്കുന്നത് വരുൺ? അത് ശരി. ആ വരുൺ എന്ന് പറഞ്ഞ പേര് അങ്ങനെ ചർച്ചയിൽ വന്നിട്ടില്ല. പറയൂ, എന്താണ് ഇന്നത്തെ ഒരു ചർച്ചയിൽ വിളിക്കാൻ തോന്നിയത് വരുണ്?
2: ഈ വിഷയം ഇപ്പൊ വണ്ടി ഓടിച്ചോണ്ടിരുന്നത് കേട്ടപ്പോ നമ്മള് വളരെ പ്രതീക്ഷയോടെയാണ് യു ഡി എഫിന്റെ പുതിയ മന്ത്രിസഭയെ അധികാരത്തിൽ കയറ്റിയത്.
0: കറക്റ്റ്.
2: അതെ അതെ, പക്ഷെ പല വിഷയത്തിലും അവര് പറഞ്ഞതും പ്രവർത്തനം തമ്മിൽ വളരെ വ്യത്യാസം തോന്നി തുടങ്ങി.
0: ഇപ്പൊ ഈ PM ശ്രീ ഉൾപ്പെടെയിൽ അവർ പറയുന്നു നേരത്തെ സർക്കാർ ഒപ്പിട്ടു, അതുകൊണ്ട് മുന്നോട്ട് പോകുന്നു. സർക്കാർ വ്യക്തമാക്കി, കേന്ദ്രം വ്യക്തമാക്കുന്നു അത് SSK ഫണ്ടാണ് കിട്ടിയിരിക്കുന്നതെന്ന് പറയുന്നു. പിന്നെയും ആ ഒരു പദ്ധതിയിലേക്ക് പോവുകയാണ്.
2: ആ വിഷയത്തെ കുറിച്ചാണെങ്കിൽ അന്നത്തെ കാലത്ത് ഗവൺമെന്റ് ഇത് ഒപ്പിട്ടു എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് അവർക്ക് CPI സമ്മർദ്ദത്തിൽ അത് മാറ്റേണ്ടി വന്നല്ലോ.
0: യെസ്, അതെ
2: അതെ, മാറ്റേണ്ടി വന്നു. അപ്പൊ അതിനുശേഷം അവർ ആ MOU തൽക്കാലം ഫ്രീസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് അവര് വ്യക്തമാക്കുന്നത്. കേന്ദ്രത്തിൽ നിന്ന് അത് തന്നെ പറയുമ്പോൾ അതാണല്ലോ അതിന്റെ വാസ്തവം.
0: തീർച്ചയായിട്ടും
2: അതെ. അപ്പൊ അതിനുശേഷം ഇവരത് ഈ ഫണ്ട് വേണം. അതിന് കാരണം നമ്മുടെ ബഹുമാന്യ മുഖ്യമന്ത്രി പറയുന്നത് ഈ ഫണ്ട് നമ്മുടെ അവകാശപ്പെട്ടതാണ്, അത് വേണം. ഇത് തന്നെയാണ് കഴിഞ്ഞ ഗവൺമെന്റ് പറഞ്ഞത്.
0: അതാണ് അവര് പറയുമ്പോ നമ്മൾ പറയാറില്ല, അവരിടുമ്പോ ബർമുഡ, നമ്മൾ ഇടുമ്പോ വള്ളിക്കളസ് എന്ന് പറയുന്ന പോലെ. അതെങ്ങനെയാണ് ശരിയാവുന്നത്?
2: PM3 നടപ്പിലാക്കി നമുക്ക് കിട്ടാനുള്ള പണം കിട്ടും, അത് വാസ്തവമാണ്. അത് കഴിഞ്ഞ ഗവൺമെന്റ് പറഞ്ഞപ്പോൾ അവര് ഈ ആ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടാണ് പറ്റിയത്. ശരിക്കും നമ്മള് എനിക്ക് രാഷ്ട്രീയമില്ല. അപ്പൊ നമ്മൾ ഇതിൽ കാണേണ്ടത് അവരൊരു പറഞ്ഞ കാര്യം അതിൽ നിന്ന് നേരെ യുടേൺ നല്ല ഇത് പറയാം. കാരണം യുടേണൊക്കെ അടിക്കണമെങ്കിൽ ശരിക്കും 6-7 സമയം വേണം. ഇത് ഒരു മാസം കൊണ്ട്
0: മദ്യനയത്തിൽ
2: അതൊരു യുടേൺ അല്ല, ഇതിൽ വേറെ എന്തോ സമ്മർദ്ദമാണ് വന്നേക്കണേ. അല്ലാണ്ട് ഒരിക്കലും ഒരു യുടേണൊക്കെ സമയം പറഞ്ഞാൽ 6-7 അല്ലെ ഒരു വർഷമൊക്കെ എടുക്കും ഒരു നയം മാറാനായിട്ട്. ഇത് കേറിയപ്പോ തന്നെ ഇന്നലെ പറഞ്ഞ കാര്യം അതുപോലെ വിഴുങ്ങാൻ ആർക്കും പറ്റില്ല.
0: ശരിക്കും വരുൺ കേട്ടിരിക്കുകയാണ് ഞാൻ.
2: അതെ, അപ്പൊ അങ്ങനത്തെ ഒരു വിഷയമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ഞാൻ ഇപ്പൊ ഈ അടുത്തൊരു വീഡിയോ കണ്ടു, സതീശൻ തന്നെ പറയാണ് ഈ മദ്യനയത്തിലെ നികുതി ഇളവ് കൊടുക്കുന്നത് വലിയ അഴിമതിക്കുള്ള ഒരു സ്കോപ്പ് ആണെന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു. ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ ഇത് ആ വീഡിയോ സതീഷ് അങ്ങനെ പറഞ്ഞതിനെ കുറിച്ച് പോലും എനിക്കറിയാം. ഞാൻ ഇന്നലെ അത് കാണുന്നത്. അപ്പൊ ഞാനത് എക്സൈറ്റഡ് ആയി പോയി. ഈ സതീശൻ തന്നെ ഇതേ കാര്യം അത് UDFലെ മന്ത്രി അറിയാണ്ട് ചെയ്യാന്ന് പറയണത് അത് സതീശനെ നമ്മൾ പ്രതീക്ഷ സതീശനിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യമല്ല അത്.
0: തീർച്ചയായിട്ടും. പക്ഷെ ഒരു ധനമന്ത്രി എന്ന നിലയിൽ ബജറ്റിൽ അദ്ദേഹം കൊണ്ടുവന്നു, അപ്പൊ അതിനെ കുറ്റം പറയാൻ പറ്റുമെന്നാണ് വിളിച്ചവർ നേരത്തെ സംസാരിച്ചത്.
2: അല്ല, അങ്ങനെ സതീശന്റെ നിലപാട് ഒരു ഈ ഇലക്ഷൻ സമയത്ത് അദ്ദേഹം നടത്തിയ പുതിയൊരു യാത്ര ഞാൻ വളരെ പ്രതീക്ഷയോടെ കണ്ടതാ. ആ യാത്രയിൽ അദ്ദേഹം എനിക്ക് തോന്നുന്നു എറണാകുളം ജില്ലയിലാന്ന് തോന്നുന്നു ഒരു ബൈറ്റുണ്ട്, ഈ മദ്യനയത്തില് നികുതി ഇളവ് കൊടുക്കുന്നത് അഴിമതിക്കുള്ള ചാൻസ് ആണെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്.
0: ആ വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ കന്നി ബജറ്റിൽ തന്നെ ഇങ്ങനെ ഒരു നികുതി ഇളവ് കൊടുക്കുന്നത് അല്ലേ.
2: ആ അദ്ദേഹം അത് പറഞ്ഞപ്പോ ഞാൻ വളരെ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ. അങ്ങനെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനായിട്ട് എങ്ങനെ സാധിച്ചു എന്നുള്ളത്. അപ്പൊ അതാണ് ഈ പറയുന്നതും പ്രവർത്തിക്കുന്നതും രണ്ടാവുമ്പോ നമ്മുടെ വോട്ടർമാരുടെ പ്രതീക്ഷയാണ് നഷ്ടപ്പെടുന്നത്.
0: വളരെ കൃത്യമായിട്ട് പറഞ്ഞു വരുൺ. എനിക്ക് വിളിക്കണം കേട്ടോ.
2: നഷ്ടപ്പെട്ടുകൊണ്ടാണ് വേറൊരു നമ്മൾ ആ ഗവൺമെന്റിനെ മതി. കേരളത്തിന്റെ മനസ്സ് അറിയാലോ, എപ്പോഴും ഒരു ഇടത്തോട്ട് ചായുന്ന ഒരു മനസ്സുള്ള കൂടുതൽ സോഷ്യലിസ്റ്റ് മനസ്സുള്ളവരാണ് കേരളം. പക്ഷെ അതിൽ നിന്ന് ആ മനസ്സിനെ വെട്ടിമാറ്റി വേറൊരു അധികാര കേന്ദ്രത്തിലേക്ക് ഇത് കൊടുത്തപ്പോ നമ്മൾ ഒരുപാട് പ്രതീക്ഷ ഉണ്ട്. പക്ഷെ ആ പ്രതീക്ഷ നഷ്ടപ്പെടുന്നു എന്നൊരു സംശയത്തിലേക്ക് മാറി തുടങ്ങിയ കാര്യങ്ങൾ.
0: യെസ്, എന്തായാലും ഒരു കരുതലോടുകൂടി BD സതീശൻ സർക്കാരിന് മുന്നോട്ട് പോകാനുള്ള ഒരു ഷോക്കായിട്ട് കൂടി ഇത് എടുക്കട്ടെ.
2: ഞാൻ പ്രതീക്ഷിക്കുന്നു KPCC ഇത് തിരുത്തും എന്ന് പ്രതീക്ഷിക്കുന്നു.
0: തീർച്ചയായിട്ടും UDF അത് തിരുത്തും എന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒന്നും ഉണ്ടാകില്ല. കാരണം അവർക്ക് വിട്ടു എന്നാൽ അതിൽ മുസ്ലിം ലീഗ് അടക്കം എല്ലാ ഘടക കക്ഷികളും എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോൾ ഉറപ്പായിട്ട് ആ നയം പിൻവലിക്കാനായിരിക്കും സാധ്യത.
2: തീർച്ചയായിട്ടും PM3 ഈ വിഷയവും അവർ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിന്ന് PM3 നടപ്പിലാക്കാൻ പാടില്ല എന്നുള്ളതാണ്.
0: അതെ അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ ആ മുന്നണി അധികാരത്തിലെത്തുമ്പോൾ ആ രണ്ട് പദ്ധതികളും പാടില്ലല്ലോ. അങ്ങനെ വരട്ടെ. താങ്ക് യു സോ മച്ച്. വരുണരയ്ക്ക് വിളിക്കണം കേട്ടോ. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് സ്വാഗതം. ആരാണിത്? വെരി ഗുഡ് ഈവനിംഗ്. നിതിനെ കുറച്ച് ദിവസമായല്ലേ കേട്ടിട്ട് നമ്മള്. അത് ശരിയാ, മറ്റവർ കേറിപ്പോയിട്ട് എന്താ പറയാ, കമ്മലിട്ടവൻ പോയിട്ട് കടുക്കനിട്ടവൻ വന്നു പറഞ്ഞ പോലെ ആയോ.
3: ഭേദം തൊമ്മൻ അത്രേ ഉള്ളൂ, അല്ലാതെ ഇവര് ഭയങ്കര അടിപൊളിയാണെന്ന് ആരും അവകാശപ്പെടുന്നില്ല. ആൾക്കാർ വിശ്വസിക്കുന്ന പോലെ ഇത് ഒരു ആൾക്കാർ ജനതയുടെ മനസ്സ് മാറ്റി കോൺഗ്രസിലേക്ക് എത്തിച്ചൊന്നുമല്ല. CPM അത്രത്തോളം ഗതി കിട്ടും, അപ്പൊ പിന്നെ വേറെ വഴിയൊന്നുമില്ല. അപ്പൊ ആര് നിന്നാലും ആര് പ്രതിപക്ഷ നേതാവായിരുന്നെങ്കിലും കോൺഗ്രസ് ജയിച്ചാണ്. അതിനകത്ത് ഇപ്പൊ പ്രതീക്ഷയൊന്നും ഉണ്ടായിട്ടല്ല, മറ്റവർ അത്രയും മോശമായതുകൊണ്ട് മാത്രമേ ഇവർക്ക് ചാൻസ്.
0: ശരി, മറ്റുള്ളവർ അത്രയും മോശമായതുകൊണ്ട് എൽ ഡി എഫ് അത്രയും മോശമായിട്ട് യു ഡി എഫിന് അധികാരത്തിലെത്തി.
3: ഇവരാണേലും അവരാണേലും ഒരു ഒപ്പോസിഷനിൽ ഇരിക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞത് ചിന്തിക്കണം.
0: അല്ല, അത് അതിപ്പോ രണ്ടുപേരും ചെയ്യുന്നത് ഒന്നല്ല, അപ്പൊ പിന്നെ എന്തിനാണ് ഈ ഭരണം മാറിയെന്നല്ലേ മറ്റുള്ളവർ ചിന്തിക്കുക അല്ലേ? പി എം ശ്രീയിലും ഇതേ നിലപാട്, മദ്യ നയത്തിലും ഇതേ നിലപാട്.
3: ഒരു സംശയമില്ല, രണ്ടും അതേപോലെ. പക്ഷെ ഇതിനകത്ത് കോമഡി എന്താണെന്ന് വെച്ചാല്, പണ്ട് സി പി എം ചെയ്ത് ഇപ്പം പി എം സിനെ എതിർക്കാതിരുന്നവർ ഇപ്പൊ പറയാണ് ഇവരത് ചെയ്യാൻ പാടില്ല. അതെന്ത് ലോജിക്കാന്ന് എനിക്ക് മനസ്സിലായില്ല.
0: അല്ല, അവരത് ചെയ്തിട്ട് അവരുടെ മുന്നണിക്കകത്തും അതിലും പ്രശ്നമുണ്ടായിട്ട് അത് അന്ന് എതിരാളിയായിരുന്ന യു ഡി എഫും അതിനെ എതിർത്ത്.
3: സഹാക്കന്മാരും എതിർത്തിട്ടില്ലല്ലോ.
0: അല്ല, അന്ന് എസ് എഫ് ഐ അതിലെ എതിർപ്പുമായിട്ട് വന്നു. ഇപ്പൊ കെ എസ് യു എതിർപ്പുമായിട്ട് രംഗത്ത് വന്നതുപോലെ അന്ന് എസ് എഫ് ഐയും ഇതിന്റെ പ്രതിഷേധം അറിയിച്ചിരുന്നു. വിദ്യാർത്ഥി സംഘടനകൾ അന്നും എതിർത്തിരുന്നു, സി പി ഐ ഇത് അറിഞ്ഞിട്ടേ ഇല്ല. അതായത് മുന്നണിക്കകത്ത് ചർച്ച പോലും ചെയ്യാതെയാണ് അങ്ങനെ നടന്നത്. പക്ഷേ ഇപ്പോഴും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ എസ് എസ് കെ ഫണ്ട് കിട്ടുന്നില്ല.
3: അല്ല,
0: അന്ന് ന്യായീകരിക്കാൻ അന്നത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് എസ് കെ ഫണ്ട് ഇങ്ങനെ തടഞ്ഞു വെക്കുന്നു, അപ്പൊ ആ ഫണ്ട് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഒപ്പുവെച്ചത് എന്നാണ് പറഞ്ഞത്. പക്ഷെ എന്ത് കാരണമല്ല ആ ഫണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റുന്നില്ല കുട്ടികളുടെ കാര്യം.
3: നമ്മുടെ കേന്ദ്രത്തിൽ ഇപ്പൊ ബി ജെ പി മാറാതെ തുടരുന്നതിന്റെ ഒരു മോണോപോളി വരുന്നതിന്റെ കാരണം
0: എന്താണ്?
3: നേരത്തെ സതീശൻ ഉണ്ടായിരുന്നു, അപ്പൊ കുറെ കൂടെ ഒരു സപ്പോർട്ടീവ് ഒപ്പോസിഷൻ ആയിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. പൊതുവെ ഏതൊരു കേന്ദ്രത്തിലാണേലും കേരളത്തിലാണേലും നമ്മൾ ഒപ്പോസിഷൻ എന്ന് പറയുന്നത് സപ്പോർട്ട് ചെയ്ത് കാര്യങ്ങൾ ലോജിക്കായിട്ട് കണ്ടിട്ട് നല്ലതും നല്ലതാണ് മോശമായതും മോശമാണെന്നും ഫിൽട്ടർ ചെയ്ത് പറയാൻ പറ്റണം. കണ്ണു വളച്ച് എല്ലാം മോശമാണെന്ന് രാഹുൽ ഗാന്ധി പറയുന്ന പോലെ പറയുന്നതുകൊണ്ടാണ് അവിടെ ബി ജെ പി തുടർന്നു പോകുന്നത്. കാരണം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും രണ്ട് രീതി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നു ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, പിന്നെന്തിനാ രാഹുൽ ഗാന്ധി ഇങ്ങനെ പറയുന്നത് എന്ന് ചിന്തിക്കും. അതാണ് ഇപ്പൊ ഇവിടെ പറ്റുന്നത്. ഇപ്പൊ സി പി എം ഇങ്ങനെ കണ്ണു അടച്ച് എല്ലാം എതിർക്കാൻ നിന്ന് കഴിഞ്ഞാൽ സി പി എം ഇനി കേരളത്തിൽ വരികയില്ല. അതാണ് പറ്റാൻ
0: പോകുന്നത്. പക്ഷെ ഈ വിഷയത്തിൽ ഇപ്പം പിന്നെ നിയമസഭയ്ക്കകത്ത് തന്നെ യു ഡി എഫിലേക്ക് വിട്ടു എന്ന് പറയേണ്ടി വന്നു വി ഡി സതീശന്. ശരിക്കും ആദ്യത്തെ അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട നയപരമായിട്ടുള്ള കാര്യത്തിൽ തന്നെ യു ടേൺ വന്നില്ല.
3: എല്ലാം കണ്ണടച്ച് പറയുന്ന ആൾക്കാരല്ലാത്തോണ്ട് തന്നെ ഞാൻ പറയുന്നത് ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട് തെറ്റാണ്.
0: കോൺഗ്രസിന്റെ നിലപാട് തെറ്റാണ്
3: തീർച്ചയായിട്ടും. അവരതിന് അവര് നേരത്തെ പറഞ്ഞിരുന്നത് എന്താണ്? അതിന് നേരെ വിപരീതമല്ല ഇപ്പൊ ചെയ്യുന്നത്.
0: യെസ്, അത് തന്നെയല്ലേ വി എം സുധീരനും പറഞ്ഞത്, ഇതിലൊരു നിലപാട് മാറ്റം ഉണ്ടാകുമെന്ന്.
3: വീര്യം കുറഞ്ഞു.
0: യെസ്, അങ്ങനെ വി ഡി സതീശന് വീര്യം കുറഞ്ഞു എന്നാണ് നിതിൻ പറഞ്ഞത്. നിതിൻ, താങ്ക് യു സോ മച്ച് കേട്ടോ. അടുത്ത കോൾ എടുത്താലോ വിളിക്കാം 800-9220. വി ഡി സതീശന് വീര്യം കുറഞ്ഞു. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് കൊടുക്കുന്ന കാര്യത്തിലുള്ള വിഷയമാണ് ഇന്ന് നിയമസഭയിൽ വന്നത്. ആരാണിത്?
4: ഹലോ, നമസ്കാരം. മിനി പത്മ.
0: നമസ്കാരം.
4: ഷാജി,
0: സുഖമായിരിക്കുന്നല്ലോ അല്ലേ?
4: സുഖമായിട്ടിരിക്കുന്നു.
0: പറയൂ, എന്താണ് വി ഡി സതീശൻ സർക്കാരിനൊരു നിലപാട് മാറ്റമുണ്ടായോ?
4: തീർച്ചയായിട്ടും നിലപാട് മാറ്റമുണ്ടായി. കാരണം ഇത് കൂടിയാലോചനയില്ലാതെ അദ്ദേഹം ഒരു ഏകപക്ഷീയമായിട്ട് എടുത്ത നിലപാടാണെന്ന് അദ്ദേഹം ധനകാര്യമന്ത്രിയോ ആരോ ആയിക്കോട്ടെ, അവരുടെ എം എൽ എമാരുണ്ട്, അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായ മന്ത്രിമാരുണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നെ എക്സൈസ് വകുപ്പിന് ഒരു വകുപ്പുണ്ട് അല്ലേ?
0: അതെ.
4: ആ വകുപ്പ് മന്ത്രി അറിയാതെ എല്ലാത്തിനും ചാടിക്കാറണമെന്നുണ്ടെങ്കിൽ അത് മാത്രമല്ല, ഇപ്പൊ ഇവിടെ ആർക്കാണ് വീര്യം കുറഞ്ഞ മദ്യം കുടിക്കാനായിട്ട് ഇത്ര അത്യാവശ്യം എന്ന് പറഞ്ഞ് ദാഹിച്ചു നടക്കുന്നത്?
0: അതെങ്ങനെ
4: സതീശന് മനസ്സിലായത്?
0: അല്ല, അതൊരു സർക്കാർ അധികാരത്തിൽ ഏറിയ ഉടനെ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായിരുന്നു അല്ലേ?
4: അതായിരുന്നു. അത് മാത്രമല്ല, ഇപ്പൊ നമുക്ക് വൈദ്യുതിയുടെ ലഭ്യത കുറഞ്ഞല്ലോ അല്ലേ? അതല്ലേ നമ്മൾ അടിയന്തരമായിട്ട് ചർച്ച ചെയ്യേണ്ടത് എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്നിട്ട്? അപ്പൊ അവിടെ എന്തോ ഒരു ദുരൂഹത അവിടെ കടന്നുകൂടിയിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാണ് നമ്മൾ ഈ 10 വർഷം ഭരിച്ച ഇടതുപക്ഷത്തിനെ മാറ്റി നിർത്തിയത്? അവരുടെ നയങ്ങളിൽ വ്യതിയാനം വന്നു, പലതിലും അവരെടുത്ത തീരുമാനങ്ങൾ ശരിയല്ലാത്തത് കൊണ്ടാണ് ജനം അവരെ മാറ്റി നിർത്തിയത്. അപ്പൊ ഒരു പുതിയ തീരുമാനവും നല്ലൊരു റിസൾട്ടും വരുവാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസിനെ അധികാരത്തിലെത്തിയത്. അപ്പൊ ഇവർ ഓടിച്ചെന്നിട്ട് കുറച്ച് ആൾക്കാർ അവിടെ ക്യൂ നിൽക്കുന്നുണ്ട് വീര്യം കുറഞ്ഞ മദ്യം കുടിക്കാനായിട്ട്, അതിനെന്തായാലും ഇനിയിപ്പോ നികുതി കുറച്ചേ പറ്റുള്ളൂ എന്ന് ആരെങ്കിലും പറഞ്ഞു? ഒരു കോൺഗ്രസ്സുകാരനും പറഞ്ഞിട്ടില്ല, ഒരു കോൺഗ്രസ്സുകാരനും പറഞ്ഞിട്ടില്ല. ആ പറയാത്തൊരു കാര്യത്തിൽ ബഹുമാനപ്പെട്ട എന്റെ മുഖ്യമന്ത്രി എടുത്ത നിലപാട് തെറ്റ് തന്നെയാണ്. കാരണം അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ചിലര് വന്നിട്ട് പറയൂലേ കഴിഞ്ഞ മന്ത്രിസഭയിൽ എന്തരായിരുന്നു അവര് ചെയ്തില്ലേ, അതല്ല ശരി. അവര് ചെയ്തത് ശരിയാണെങ്കിൽ പിന്നെ നമുക്ക് ഈ ഇലക്ഷന് നിൽക്കണ്ടായിരുന്നില്ല, അവരെ തുടർന്ന മതിയായിരുന്നല്ലോ. അപ്പൊ ഈ എടുത്ത നിലപാടില് വലിയൊരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. കാരണം കൂടിയാലോചനയിൽ കൂടി, കാരണം മോഹൻലാൽ പറഞ്ഞതുപോലെ ഒരു നാട് മുഴുവൻ ഇദ്ദേഹം മുഖ്യമന്ത്രിയാവണമെന്നും പറഞ്ഞിറങ്ങി തിരിച്ചില്ലേ? എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ വ്യക്തമായിട്ടുള്ള നല്ല നല്ല പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറച്ചുകൊണ്ട് അതിന് നികുതി കുറയ്ക്കുക, ജനങ്ങൾ നിങ്ങൾക്ക് കൈയടിക്കും അല്ലേ?
0: തീർച്ചയായിട്ടും
4: അല്ലേ? അതിന് പിന്നാലെ നിങ്ങൾ ചിലപ്പോൾ ബിപിഎം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ മിണ്ടാതിരിക്കും.
0: അത്രേ ഉള്ളൂ, അത് ആദ്യം തന്നെ ഈ മദ്യത്തിലേക്കൊക്കെ നിങ്ങൾ തിരിയുമ്പോഴാണ് അതിൽ ദുരൂഹത വരുന്നത്.
4: ആ ഇത് ആർക്കാണ്, ഏത് മുതലാളിയെ സഹായിക്കാനായിട്ടാണ്? അത് മാത്രമല്ല, ഈ വീര്യം കുറഞ്ഞ മദ്യം എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പൊ അതിന്റെ അർത്ഥം മദ്യത്തെ കുടിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നല്ലേ. ഇത് ആരെങ്കിലും ചെന്നിട്ട് ബാർ ചെന്നിട്ട് ചോദിക്കാം, ആ വീര്യം കുറഞ്ഞ മദ്യന്താ, വീര്യം കൂടിയ മദ്യന്താ എന്ന് പറയും. അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ ഇത് എന്തായാലും തുടക്കത്തില് ഒരു കല്ലുകടിയാണ്. അത് വേണ്ട രീതിയിൽ എല്ലാവരുമായിട്ട് സംസാരിച്ച് പരിഹാരം കണ്ടില്ലെങ്കിൽ ഈ 5 വർഷം എന്ന് പറയുന്നത് ഇന്നാ നാളെ പോവും. അടുത്ത തവണ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടതാണ്. നോക്കി കണ്ട് ചെയ്താൽ കൊള്ളാം, അത്രേ പറയാനുള്ളൂ.
0: വളരെ കൃത്യം ഷാജി. ഷാജിയാണ് എപ്പോഴും അദ്ദേഹം ഒരു കോൺഗ്രസ് അനുഭാവിയാണ്, കോൺഗ്രസിനോട് ഏറ്റവും സ്നേഹമുള്ള, നമ്മുടെ ചർച്ചകളിലൊക്കെ ആ അനുഭാവത്തോടെ സംസാരിക്കുന്ന വ്യക്തിയാണ്. സർക്കാരിനെതിരെ അല്ലെങ്കിൽ സർക്കാർ എടുത്ത ആ തീരുമാനത്തിനെതിരെ സംസാരിച്ചത് ജംഷീർ ആയാലും ഷാജിയൊക്കെ ആയാലും ആ രീതിയിലാണ് സംസാരിക്കാറുള്ളത്. അന്ധമായിട്ടുള്ള രാഷ്ട്രീയം വെച്ച് നമ്മൾ സംസാരിക്കരുത്. വിമർശിക്കേണ്ട സ്ഥലത്ത് നമ്മൾ വിമർശിക്കുക തന്നെ വേണം. നമ്മുടെ പ്രസ്ഥാനം, നമ്മുടെ രാഷ്ട്രീയ പാർട്ടി, നമ്മുടെ സർക്കാരാണല്ലോ അല്ലേ. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണിത്? സുഹൃത്തെ കേൾക്കുന്നുണ്ടോ? ഇല്ലല്ലോ, കേൾക്കുന്നില്ലല്ലോ. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം, ഗുഡ് ഈവനിങ്. കേൾക്കാമോ? ആരാണിത്?
5: റെജി
0: വൈക്കം. താങ്കൾക്ക് പറയാനുണ്ടാവുമല്ലോ, ഘോരം പ്രസംഗിച്ചിട്ട് സർക്കാരിനെ അധികാരത്തിലേറ്റിയ വ്യക്തിയാണല്ലോ. എന്ത് പറ്റി ഒരു യൂട്ടേൺ വന്നിരിക്കുന്നല്ലോ. വീര്യം കുറഞ്ഞോ?
5: അല്ല, വീര്യം കുറയുകയും കൂടുകയും ചെയ്യില്ലല്ലോ മനുഷ്യ നഗരം. അല്ലാത്ത നമുക്ക് തെറ്റുകളുണ്ടെങ്കിൽ വിമർശിച്ച് തിരുത്താനും അതിനുള്ള മനസ്സും ആ സംഘടന.
0: എന്തിനാ തെറ്റ് വരുത്തുന്നത്? ആദ്യം തന്നെ തിരുത്താൻ വേണ്ടിട്ട് തെറ്റ് വരുത്താതിരുന്നൂടെ?
5: അല്ല, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ തുടങ്ങി. ഇപ്പൊ ഈ സർക്കാർ വന്ന് ഒരു മാസം കഴിഞ്ഞ് പല കാര്യങ്ങളും നല്ലത് ചെയ്ത് അതിൻ്റെതായ ബുദ്ധിമുട്ടും പിന്നെ പൈസ സാമ്പത്തിക ബാധകളും കാര്യങ്ങളൊക്കെ വരുമ്പോ ഏത് രീതിയിൽ ഈ സാമ്പത്തിക
0: അല്ല അത് കണ്ടെത്തിക്കോ? അത് നിങ്ങൾ മുന്നണിക്കകത്ത് ചർച്ച ചെയ്യണ്ടേ? നിങ്ങളുടെ എക്സൈസ് മന്ത്രിയായിട്ട് സംസാരിക്കണ്ടേ? മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളെ, കേരളത്തിന്റെ മനസ്സിനെ എടുത്തിട്ട് വേണ്ടേ നിങ്ങൾ ഇത് നടപ്പാക്കേണ്ടത്?
5: അത് ഘടകകക്ഷികളും മറ്റുള്ള മുന്നണികളും എക്സൈസ് വകുപ്പും ഒക്കെ സംസാരിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടതാണെന്നുള്ളത് ശരി തന്നെ. പക്ഷെ ധനകാര്യ വകുപ്പ് ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഏതെല്ലാം രീതിയിൽ എന്തെല്ലാം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പണം കണ്ടെത്തണം,
0: നല്ല കാര്യത്തിന് പണം കണ്ടെത്താൻ വേണ്ടിയിട്ട് വീര്യം കുറഞ്ഞ മദ്യം കൊടുത്തിട്ട് ആ മദ്യ ഉപയോഗത്തിന് പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്?
5: അല്ല, ഈ ഒരു വീര്യം കുറഞ്ഞ മദ്യം യു ഡി എഫ് സർക്കാർ കൊണ്ടുവന്ന പദ്ധതി
0: അല്ല. അത് ശരി, അത് എന്ത് പറയുമ്പോഴും അങ്ങനെയാണെങ്കിൽ എൽ ഡി എഫ് അതുപോലെ അവരുടെ എല്ലാ പദ്ധതികളും അവര് കൊണ്ടുവരുന്ന അവരൊപ്പം വെച്ച പി എം ശ്രീ ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നു. അവരൊപ്പം വെച്ച അല്ലെങ്കിൽ അവര് കൊണ്ടുവരാൻ ഉദ്ദേശിച്ച മദ്യനയവുമായിട്ട് നിങ്ങൾ പോകണമെങ്കിൽ എന്തിനാണ് പിന്നെ വി ഡി സതീശൻ സർക്കാര്?
5: ഒരു കാര്യം, ഇത് നമ്മക്ക് ഇന്ത്യ മഹാരാജ്യത്തിൽ സംസ്ഥാനമാണ്, ഇന്ത്യയിലുള്ള ഭരണഘടനയായിട്ട് നമുക്ക് വിയോജിപ്പ് വരാം. പക്ഷെ നയപരമായ കാര്യങ്ങൾ വരുമ്പോൾ യോജിച്ചു പോയില്ല.
0: ആ നയപരമായ കാര്യങ്ങളിൽ മുന്നണിക്കകത്തുള്ളവരെ ആ വകുപ്പ് മന്ത്രിയെ പോലും എന്താ പറയാ കരുതലോടെ എടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക്.
5: വകുപ്പ് മന്ത്രി ഇതുവരെയും ഞാൻ അറിയാത്തൊരു കാര്യമാണ്, അല്ലെങ്കിൽ എന്നോട് കൂടിയാലോചിച്ച് ചെയ്തിട്ടില്ല എന്നെങ്കിലും പരസ്യമായ ഒരു പ്രസ്താവന നടത്തിയില്ല.
0: അതെ, ശരി. ആഹാ, ഇനി ആ പ്രസ്താവന വേണ്ടു അല്ലേ? ഓരോ ഭാഗത്തു നിന്നും എതിർപ്പുകൾ. വി എം സുധീരൻ, വി ഡി സതീശൻ മുഖ്യമന്ത്രി ആകണമെന്ന് ഏറെ ആഗ്രഹിച്ച അതിനുവേണ്ടി അല്ലല്ലല്ല താങ്കൾ സംസാരിച്ചു, ഞാൻ പറയട്ടെ. വി ഡി സതീശൻ മുഖ്യമന്ത്രി ആകണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിച്ച അതിന് മുൻനിരയിൽ നിന്ന വി എം സുധീരൻ പറയുന്നു, ഇത് കോൺഗ്രസിന്റെ നയമല്ലാത്ത ഒരു കാര്യം എങ്ങനെയാണ് ബജറ്റിൽ ഉൾപ്പെടുത്തുന്നത്? താങ്കള് ന്യായീകരിച്ചോളൂ, വല്ലാതെ ന്യായീകരിക്കില്ലേ?
5: ഞാൻ പറഞ്ഞ വി എസ് സുധീരൻ അത് പറയാനും തിരുത്താനും മുതിർന്നു അറിവും ഇത് സംഘടനയോ നേരായ വഴിക്ക് കൊണ്ടുപോകും.
0: വി എം സുധീരന് മാത്രമല്ല, ഇപ്പൊ കുറച്ചു മുമ്പ് വിളിച്ച ശ്രീ ജോസഫ് ആയാലും ജംഷീർ ആയാലും ഷാജി ആയാലും ഇവരൊക്കെ ഇതേ അഭിപ്രായം തന്നെയാണ് പറയുന്നത്.
5: ഓക്കെ, അത് ഞാൻ പറയില്ല, അത് അതിന് ന്യായീകരണങ്ങൾ കോൺഗ്രസിൽ പറയുകയെ കോൺഗ്രസ് തിരുത്തി ചെയ്യട്ടെ, അത് നമ്മൾ അംഗീകരിക്കാം. പക്ഷെ ഇടതുപക്ഷത്തിന് പറഞ്ഞ് ഇത് ന്യായീകരിച്ച അല്ലെങ്കിൽ ഇത് ചെയ്തത് മഹാസംഭവമാണ്.
0: അവർ പറയില്ല, അവരുടെ പേര് പ്രതിപക്ഷം തന്നെ, അവർ വെറുതെ ഇരിക്കാൻ പാടുണ്ടോ?
5: അല്ല, അവര് ചെയ്തതിന്റെ പിന്തുടർച്ചയിൽ തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്തിക്കൊണ്ട് തന്നെ പോകുള്ളൂ.
0: അത് ശരി, അവർ തെറ്റ് ചെയ്തു അപ്പൊ അതിനെ എതിർത്തു, എന്നിട്ട് നമ്മൾ അധികാരത്തിൽ വരുമ്പോ അതേ തെറ്റ് ഏറ്റെടുക്കുന്നു.
5: നമ്മൾ ചെയ്ത തെറ്റുകള് പിന്നെ പ്രാവർത്തികമാക്കുമ്പോ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ ചിലപ്പോ അത് തെറ്റാണെങ്കിൽ അത് വേണ്ടെന്ന് നോക്കൂല്ലേ. ഇപ്പൊ ഞാൻ അങ്ങ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കെ പി സി പ്രസിഡന്റ് അളിയനെ വെച്ച ശരിയായില്ലെന്ന് പറഞ്ഞല്ലോ, അത് തിരുത്തിയില്ലേ?
0: അതെ.
5: ആ എന്ന് പറഞ്ഞ പോലെ നമ്മളിപ്പോ ഒരു കാര്യം ചെയ്താൽ അതിന്റെ ശരിയും തെറ്റും ചിലപ്പോ ഭാവിയിലായിരിക്കും അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് തിരുത്തിയല്ലോ, വല്ലാതെ ഏകാധിപത്യം കോൺഗ്രസിൽ ഉണ്ടായി അഭിപ്രായ സ്വാതന്ത്ര്യവും അതുപോലെ പറയേണ്ട വേദിയിൽ പറയാൻ എല്ലാ അവകാശങ്ങളും ഓരോ എനിക്ക് തെറ്റ് വേദി കിട്ടിയ എനിക്ക് അവിടെ പറയാം, വലിയ വേദി കിട്ടുന്ന ആൾക്കാർക്ക് അവിടെ പറയാം. അത് ഏകോപിപ്പിച്ച്
0: അങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകട്ടെ ശ്രീ റിജി വൈക്കം. ഞാൻ ഒരു കോളും കൂടി എടുത്തിട്ട് നമ്മുടെ ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായി. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. അബ്ദുറഹ്മാൻ റാഷിദ്, ആ യൂട്ടേൺ ആണോ താങ്കൾക്ക് ഇന്ന് എന്തായാലും ഘോര ഘോരം പറയാനുണ്ടാവുമല്ലോ.
6: ഈ യൂട്ടേണിനെ കുറിച്ചെല്ലാം പറയാനായിട്ട് ഇന്നിപ്പോ ജനങ്ങൾ ഇല്ലാത്ത വിധത്തിലേക്കാണ് നമ്മളെ ആരോഗ്യവകുപ്പ് പോകുന്ന കാര്യം നിങ്ങളൊക്കെ അറിയുന്നില്ലേ?
0: ഓ,
6: മാസം കൊണ്ട് 87 പേരാണ് മരണപ്പെട്ടതല്ലേ?
0: അത് ശരി. അതിപ്പം വകുപ്പ് മന്ത്രിയുടെ ഒരു പ്രശ്നമായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? മഴക്കാലത്ത് വരുമ്പോ അല്ലെങ്കിൽ പകർച്ചവ്യാധികളൊക്കെ വരുന്നത്?
6: അല്ലല്ല, ഇത്രയും മരണം മുൻപ് ഉണ്ടായിരുന്നോ ഇന്ത്യയിൽ വെച്ചിട്ട്? ലോകത്ത് വെച്ച് തന്നെ മാതൃകയായതല്ലേ നമ്മളെ കേരളത്തിൽ?
0: ഞാൻ ചോദിക്കട്ടെ, അത് കെ മുരളീധരൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഒരു മന്ത്രി അധികാരത്തിൽ എഴുതിയുണ്ട്. എന്നാ ഈ കൊല്ലം ഈ ഒരു മാസക്കാലം കൊണ്ട് ഇത്രയും പേരെ അങ്ങോട്ട് മരിക്കാമെന്നൊക്കെ തീരുമാനിക്കുവോ? താങ്കൾ എന്താണ് അർത്ഥമായിട്ടുള്ള രാഷ്ട്രീയം പറയുന്നത്?
6: മുൻ പരിചയം ഇല്ലാത്ത മന്ത്രിയോ അല്ലെങ്കിൽ ഭരണ പരിചയം ഇല്ലാത്ത ഒരാളാണ് ആ സ്ഥാനത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്. ഇത് ഇത്രയും പരിചയമുള്ള ഒരു എറണംകട്ടവെന്ന് പറയുന്ന അല്ലേ ഞാൻ പറയുന്നതല്ല, അദ്ദേഹം തന്നെ സ്വയം
0: പറഞ്ഞതാണ് അത് മുൻപ് ഉള്ളവരെ വിശേഷിപ്പിച്ചത്. നമ്മൾ വീണ്ടും ഉപയോഗിക്കണം,
6: അദ്ദേഹത്തെ തന്നെയാണല്ലോ, അദ്ദേഹത്തെ തന്നെയാണല്ലോ ഇപ്പൊ അതിനെ ഉപയോഗിക്കേണ്ടതല്ല എന്ന് പറയാൻ പറ്റുമോ?
0: എങ്കിലും നമ്മുടെ ഒരു വേദി അതിനെ ഉപയോഗിക്കണം.
6: പ്രൊഫസർ അതുപോലെ കേരളത്തിനെ തന്നെ പൊതുവൽക്കാരൻ ഒന്നാമത് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
0: ഇന്ന് വി ഡി സതീശൻ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ഒരെണ്ണം പോലും സ്വകാര്യവൽക്കരിക്കുന്നു ഞാൻ ബജറ്റിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഓരോ ഒന്നും സ്വകാര്യവൽക്കരിക്കില്ല എന്നൊരു മുഖ്യമന്ത്രി നിയമസഭയ്ക്ക് അകത്ത് വാക്കാൽ രേഖയിൽ പറയുന്ന കാര്യമാണ്. അതൊക്കെ അക്കൗണ്ടബിൾ ആണ്, വെറുതെ പറയുകയല്ല, അക്കൗണ്ടബിൾ ആണ് അതൊക്കെ.
6: അതുപോലെ തന്നെയാണ് ഈ പ്രവാസ ലോകത്തിന് വേണ്ടിട്ട് ഇവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും കാലം മുൻകാലങ്ങളിൽ ചെയ്യാത്ത അതേ രീതി തന്നെയല്ല ഇപ്പം ബഡ്ജറ്റിൽ എന്താന്ന് മാറ്റി വെച്ചിട്ടുള്ളത്? ഞങ്ങളോടൊക്കെ പെൻഷൻ പൈസ വരെ തട്ടിയെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? എന്തെങ്കിലും ഒരു രൂപ മാറ്റി വെച്ചിട്ടുണ്ടോ ഇവര്? ഗവൺമെന്റിന്റെ ഭരണത്തിലേറ്റി, കാരണം എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിലും ഈ പെൻഷൻ പദ്ധതിയിലൊന്നും പങ്കെടുക്കരുത് എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തിയിട്ട് നാട്ടിൽ നിന്ന് നരകയാതന അനുഭവിക്കുന്നവർ ഒത്തിരി പേര് ഇപ്പോഴും ഉണ്ട്. പെൻഷൻ അവർ പറയുന്നുണ്ട് ഈ 3500 കിട്ടിയെങ്കിൽ പറഞ്ഞ ഇനിയിപ്പോ അവർ ചേരാത്തത് നന്നായി, കാരണം ഈ ഗവൺമെന്റ് ഇപ്പൊ അതും കൊടുക്കാൻ തയ്യാറല്ലല്ലോ. രണ്ടാമത്തെ മാസമാണ് ഇത് മുടങ്ങിക്കിടക്കുന്നത്.
0: ശരി, നമ്മൾ ചർച്ച വഴിമാറി പോകണം.
6: നമുക്ക് ബോധവൽക്കരണം വരാൻ ഈ മുൻ ഗവൺമെന്റിനെ എതിർത്ത കുറച്ച് എന്താന്ന് വിടുവായുത്തം പറഞ്ഞവരുണ്ടല്ലോ. കാരണം ആ പറഞ്ഞ ഈ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ഇത്രയും കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്ത ഒരു ഗവൺമെന്റിനെ താഴെ ഇറക്കിയിട്ട് കേരളത്തെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ് ഭരിക്കുമ്പോഴും അതിനെ ന്യായീകരിക്കാൻ വരുന്ന ഇവരുടെ തൊലിക്കട്ടി പ്രവാസ ലോകത്തിലുള്ളവരുടെ അത്ഭുതം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.
0: താങ്കളുടെ മറുപടിക്ക് ആരെങ്കിലും അല്ലെങ്കിൽ താങ്കൾക്ക് മറുപടി നൽകാൻ ആരൊക്കെയോ വരുന്നുണ്ട്, ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. ആ കോളിലേക്ക് കൂടി എടുക്കാൻ ഞാനൊന്ന് പോയാലോ എന്ന് വിചാരിക്കുകയാണ്. ഒറ്റ കോളും കൂടി എടുക്കാം അല്ലേ? നമസ്കാരം, ഗുഡ് ഈവനിംഗ്. പെട്ടെന്ന് പറഞ്ഞോളൂ. നമസ്കാരം, മനു പറയൂ, പെട്ടെന്ന് പറഞ്ഞു.
7: ഇല്ല, എനിക്ക് ഇന്ന് വീര്യം കുറഞ്ഞു എന്നുള്ള കാര്യത്തിനകത്ത് 100% സത്യമാണ്. അതിനകത്തൊന്നും പറയാനില്ല, ചെയ്യരാത്ത കാര്യമാണ്. കേരളത്തിന് നികുതി പണം കൂടുതൽ വരണമെങ്കിൽ വീര്യം കുറഞ്ഞതിനും കൂടിയതിനും ഒക്കെ പൈസ കൂട്ടണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഇപ്പൊ സതീശൻ ചെയ്തിരിക്കുന്നത് ഭയങ്കര മോശമായ കാര്യമാണ്.
0: സതീശന്റെ ഭാഗത്തുനിന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ച എന്തായിരിക്കും മനു? അത് എന്താണ് വീഴ്ച? മുന്നണിക്കകത്ത് ചർച്ച ചെയ്യാത്തതാണോ?
7: അല്ല, ഇത് പറയുന്നതിന് തൊട്ട് മുന്നേ എനിക്ക് ഒരു കാര്യം പറയാം. ഈ തൊട്ട് മുന്നേ വിളിച്ച ആള് LDF തോറ്റത് കൊണ്ട് വട്ടായി പോയതാണെന്നാണ്
0: അങ്ങനെ പറയരുത്. വളരെ നല്ല മനുഷ്യനാണ് അദ്ദേഹം.
7: അതൊക്കെ സംബന്ധിച്ചു കറണ്ട് സെനാരിയോയിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനെ കുറിച്ച് സംസാരിക്കണം, അല്ലാതെ കേരളത്തിലെ 87 പേര് മരിച്ചു, മരിച്ചത് നഷ്ടം
0: തന്നെയാണ്. തീർച്ചയായും അതുകൊണ്ടാണ് അദ്ദേഹത്തോട് ഞാൻ ഡിബേറ്റ് ചെയ്തത്. അങ്ങനെ ഒരു മന്ത്രി വന്നോണ്ടാണ് വഴിമാറി പോകുന്നുണ്ടായിരുന്നു. അതെ, തീർച്ചയായിട്ടും മനു. മനു, താങ്ക് യു.
7: ഇത് മുന്നണിയിൽ സംസാരിച്ച് അതിന് വകുപ്പ് മന്ത്രിയുടെ കൂടെ വകുപ്പ് മന്ത്രിയും കൂടെ അഭിപ്രായം പറയേണ്ട ഒരു വിഷയമാണിത്. അല്ലാതെ ഏകാധിപത്യത്തിന് ഒന്നും ജസ്റ്റ് ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ വീര്യം കുറഞ്ഞ മദ്യത്തിന് പൈസ കൂട്ടണം അല്ലെങ്കിൽ അതൊന്നും ആരും നമുക്കത് ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്നതോ അല്ലാതെ കേരളത്തിന് അത്യാവശ്യമായിട്ടുള്ള കാര്യമേ അല്ല. പണ്ട് മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൽ എന്താ സംഭവിച്ചത്? ബാറ് പൂട്ടാൻ പോകുന്നു പറഞ്ഞുകൊണ്ട് അതിന്റെ അവരുടെ മന്ത്രിസഭ താഴെ പോയ ഒരു കാലം ഉണ്ടായിരുന്നു നമുക്ക്.
0: അപ്പൊ അതിന് തൊട്ട് കളിക്കണ്ടെന്നാണ് പറയുന്നല്ലേ മനു? മനു മനു മനു കട്ടായി പോയും ചെയ്തിട്ടുണ്ട്, നമ്മുടെ സമയം അവസാനിച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും വിളിച്ചതിൽ സന്തോഷം. വിളിക്കുന്നവർ കുറച്ചുകൂടെ നേരത്തെ വിളിക്കാൻ തുടങ്ങണം. അതുപോലെ നമ്മുടെ ചർച്ച 4:30 തന്നെ നമ്മളും തുടങ്ങുന്നതായിരിക്കും കേട്ടോ അടുത്ത ദിവസങ്ങളിൽ. വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം.
8: Let's talk with Mini Padma. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
9: ലക്ഷങ്ങൾ മുടക്കിയിട്ടും

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: വീര്യം കുറഞ്ഞ മധ്യത്തിൽ യൂട്ടേൺ അടിച്ച് വി ഡി സതീശൻ. പി എം ശ്രീ പദ്ധതിയിൽ വി ഡി സതീശനും പിണറായി വിജയനും സഭയിൽ നേർക്കുനേർ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കുന്ന വിഷയത്തിൽ തീരുമാനം യു ഡി എഫിന് വിട്ടെന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ. മുന്നണിക്കകത്ത് ചർച്ച ചെയ്ത ശേഷം മാത്രമാകും ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കുക. യു ഡി എഫ് വേണ്ടെന്ന് തീരുമാനിച്ചാൽ പദ്ധതിയുമായി മുന്നോട്ട് പോകില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. ബജറ്റ് ചർച്ചയിൽ നിയമസഭയിൽ മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി വി ഡി സതീശൻ. ബജറ്റിനെതിരായ പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകി. റെക്കോർഡ് ഭൂരിപക്ഷം നൽകിയാണ് ജനം യു ഡി എഫിനെ വിജയിപ്പിച്ചത്. പോയ സർക്കാർ എവിടെ തോറ്റോ അവിടെയെല്ലാം ബദൽ നിർദ്ദേശങ്ങളുണ്ടെന്ന് വി ഡി സതീശൻ. സമ്പദ്വ്യവസ്ഥയുടെ ആരോഗ്യം എന്താണെന്ന് വ്യക്തമാക്കുന്ന ധവളപത്രം സർക്കാർ അവതരിപ്പിച്ചു. അത് രാഷ്ട്രീയ വിമർശനമല്ല, ആധികാരിക രേഖയാണ്. കാലത്തിനും കാലഘട്ടത്തിനും അനുസരിച്ച ബജറ്റാണ് സർക്കാർ അവതരിപ്പിച്ചതെന്നും വി ഡി സതീശൻ. ഒരു സ്ഥാപനം പോലും സ്വകാര്യവൽക്കരിക്കില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തങ്ങൾക്ക് കൃത്യമായ നയമുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാൻ പോകുന്നവയല്ല. പൊതുമേഖലാ സ്ഥാപനം സ്വകാര്യവൽക്കരിക്കുന്നതിനെക്കുറിച്ച് ഒരു വാക്കുപോലും ബജറ്റിലില്ല. കൃത്യമായ പരിപാടികൾ ആവിഷ്കരിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങളെ ശക്തമാക്കും, ലാഭകരമാക്കും. വെള്ളാനകളായ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഉണ്ടാക്കി ശമ്പളം കൊടുക്കുകയല്ല സർക്കാരിന്റെ നയമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി നൽകി. പി എം ശ്രീയിൽ നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നേർക്കുനേർ. പിൻവലിക്കാനാണോ കരാറിൽ ഒപ്പിട്ടതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ചോദ്യം. എസ് എസ് കെ ഫണ്ട് തടഞ്ഞതുകൊണ്ടാണ് ഒപ്പിട്ടതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മറുപടി. ആർ എസ് എസിന്റെ വിഷസർപ്പങ്ങൾക്ക് മുന്നിൽ വെച്ച് വിളക്ക് കൊളുത്തിയത് ഇടത് സർക്കാരാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ. ഇതോടെ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് വീണ്ടും രംഗത്തെത്തി. ഇപ്പോൾ പി എം ശ്രീ ഇല്ലെന്നും പദ്ധതി നടപ്പായിട്ടില്ലെന്നും പിണറായി വിജയൻ മറുപടി നൽകി. പി എം ശ്രീ നടപ്പാക്കേണ്ടതില്ലെന്ന് നയപരമായ തീരുമാനമെന്ന് പിണറായി. തങ്ങൾ നടപ്പാക്കിയില്ല, നിങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുകയാണെന്നും എസ് എസ് കെ ഫണ്ട് തടഞ്ഞെന്നും പിണറായി വിജയൻ. മദ്യം വീര്യം കൂടിയതായാലും കുറഞ്ഞതായാലും പ്രശ്നം തന്നെയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാധിക്കലി തങ്ങൾ. അതിനപ്പുറം പ്രാധാന്യമില്ല, മദ്യവർജ്ജനമാണ് യു ഡി എഫ് ലക്ഷ്യമിടുന്നത്. ചർച്ചയ്ക്കും കൂടിയാലോചനയ്ക്കും ശേഷമാകും മദ്യനയം തീരുമാനിക്കുകയെന്നും പാണക്കാട് തങ്ങൾ. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ചതിൽ വിമർശനവുമായി സമസ്ത മുഖപത്രം. വീര്യം കുറഞ്ഞ മദ്യം, വീര്യം കെട്ട നയം എന്ന തലക്കെട്ടിലാണ് സുപ്രഭാതത്തിൽ ലേഖനം. സർക്കാരിന്റെ നടപടി കടുത്ത ആശങ്കയ്ക്ക് ഇടയാക്കുന്നതെന്ന് ലേഖനത്തിൽ പരാമർശിക്കുന്നു. മദ്യത്തിന്റെ ലഭ്യത വർദ്ധിപ്പിക്കാനുള്ള നയവുമായി മുന്നോട്ടു വരുന്നത് നിർഭാഗ്യകരം. മദ്യത്തിന്റെ വീര്യം കുറവാണെന്നത് അതിന്റെ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ ഇല്ലാതാക്കുന്നില്ല. സുരക്ഷിത മദ്യം എന്ന തെറ്റായ ധാരണ മദ്യ ഉപയോഗത്തിലേക്ക് ജനങ്ങളെ ആകർഷിക്കുമെന്നും ലേഖനത്തിൽ പറയുന്നു. പി എം ശ്രീ വിഷയത്തിൽ എസ് എഫ് ഐ മാർച്ചിൽ സംഘർഷം. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിലാണ് കലാശിച്ചത്. ദൈവങ്ങളുടെയും ബലിദാനികളുടെയും പേര് പറഞ്ഞുള്ള സത്യപ്രതിജ്ഞയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പിക്ക് തിരിച്ചടി. ബി ജെ പിയുടെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി അസാധുവാക്കി. 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന ഹൈക്കോടതി നിർദ്ദേശം. സി പി എം കൌൺസിലർ എസ് പി ദീപക് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി വിധി. പി വി കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചിന്റേതാണ് വിധി. കൌൺസിലർമാർ എന്ന നിലയിൽ ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് മുനിസിപ്പാലിറ്റി നിയമപ്രകാരം സംരക്ഷണമുണ്ടെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധിയിൽ പ്രതികരണവുമായി മേയർ വി വി രാജേഷ്. കോടതി വിധി അംഗീകരിക്കുന്നു, പറഞ്ഞ സമയത്തിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യും. കൌൺസിലർമാരുമായി സംസാരിച്ച് പുതിയ തീയതി തീരുമാനിക്കും. ഈ വിഷയത്തിൽ അപ്പീലിന് പോകില്ല, ഹൈക്കോടതി വിധി പൂർണ്ണമായും അംഗീകരിക്കുന്നുവെന്ന് മേയർ വി വി രാജേഷ്. ഉമ്മൻചാണ്ടിയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത വടക്കഞ്ചേരി പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗത്തിന്റെ സത്യപ്രതിജ്ഞയും ഹൈക്കോടതി റദ്ദാക്കി. പാലക്കാട് വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അംഗം സുനിൽ ചുവട്ടുപാടത്തിന്റെ സത്യപ്രതിജ്ഞയാണ് കോടതി റദ്ദാക്കിയത്. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അറസ്റ്റിലായ ഡിവൈഎഫ്ഐ നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി ഈ മാസം 27 മാറ്റി. വിശദമായ വാദം കേൾക്കാനാണ് കോഴിക്കോട് സെഷൻസ് കോടതി അപേക്ഷ മാറ്റിയത്. ഇന്നലെ വടകര 1-ാം ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. വാഹനങ്ങളുടെ മോഡിഫിക്കേഷൻ ഉപാധികളോട് മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ. സുരക്ഷ അവഗണിച്ചുള്ളതും ശബ്ദം വെളിച്ചം എന്നിവ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ളതുമായ മോഡിഫിക്കേഷൻ അനുവദിക്കില്ല. വാഹന മോഡിഫിക്കേഷൻ വിഷയത്തിൽ 100 ദിവസത്തിനുള്ളിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. മിതമായ പരിഷ്കരണങ്ങൾ ആവാം. ശബ്ദവും വെളിച്ചവും പുറത്തേക്ക് വരുന്ന തരത്തിലുള്ള തീ പറത്തുന്ന തരത്തിലുള്ള പരിഷ്കരണങ്ങൾ പാടില്ല. മോഡിഫിക്കേഷനുകൾ നടത്തുന്നവർ സ്വന്തമായി ഒരു പരിധി നിശ്ചയിക്കണമെന്ന് മന്ത്രി. സിബിഎസ്ഇ പുനർ മൂല്യനിർണയത്തിലും പരാതി. അപേക്ഷ നൽകാത്ത വിഷയം പുനർ മൂല്യനിർണയം നടത്തി മാർക്ക് കുറച്ചെന്നാണ് വിദ്യാർത്ഥികളുടെ പരാതി. ഇന്ത്യയിൽ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ. വിദ്യാർത്ഥികളുടെ ശബ്ദത്തെ മന്ത്രി തീവ്രവാദമെന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നു. രാജ്യത്ത് 90 ചോദ്യപേപ്പറുകൾ ചോർന്നു. കോടിക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി തകർന്നുവെന്നും ഖാർഗെ. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ നേതൃത്വത്തിലുള്ള ആണവ പരിശോധനകൾക്ക് ഇറാൻ സമ്മതിച്ചുവെന്ന് ആവർത്തിച്ച് ട്രംപ്. യുഎസിന്റെ വാദം ഇറാൻ ഇന്നലെ തള്ളിയിരുന്നു. ഇറാന്റെ ബലിസ്റ്റിക് മിസൈൽ പദ്ധതി യുഎസ് ഇറാൻ ധാരണാപത്രത്തിൽ ഇല്ലെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസിഷ്കിയാൻ. ആണവ പരിശോധനയിൽ രണ്ട് തട്ടിലായതോടെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സമാധാന കരാറിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. ലോകകപ്പിൽ നിർണായക മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 തകർത്ത് പോർച്ചുഗൽ. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഇരട്ട ഗോൾ മികവിലാണ് പോർച്ചുഗലിന്റെ വിജയം. ആദ്യ മത്സരത്തിൽ സമനില വഴങ്ങിയതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരെ നിർണയിക്കുന്നതിൽ പ്രാധാന്യമുള്ള മത്സരത്തിൽ ജയിക്കേണ്ടത് പോർച്ചുഗലിന് അനിവാര്യമായിരുന്നു. തുടർച്ചയായി 6 ഗോൾ നേടുന്ന താരമെന്ന റെക്കോർഡ് റൊണാൾഡോ സ്വന്തമാക്കി. ലോകകപ്പിൽ ഫുട്ബോൾ ആരാധകരെ അമ്പരപ്പിച്ചുകൊണ്ട് ഇംഗ്ലണ്ടും ഘാനയും തമ്മിലുള്ള പോരാട്ടം ഗോൾ രഹിത സമനിലയിൽ. ഗ്രൂപ്പ് എൽ പോരാട്ടത്തിൽ ക്രൊയേഷ്യയ്ക്ക് ജയം. പനമയെ എതിരില്ലാത്ത 1 ഗോളിന് തോൽപ്പിച്ചു.

0: FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Mexico, United States, Canada. Logam muluvan oru pandinu pinnale payunu. Germany, Netherlands, Argentina, Portugal. Loga footballinte mahamelam. Africa, Bosnia and Herzegovina,
2: Morocco, Algeria. 48 rajyangal ore oru swapnam. ലോക കിരീടം. റിപ്പബ്ലിക് ഓഫ് ദ കോംഗോ, ക്രൊയേഷ്യ,
1: ഓസ്ട്രേലിയ, ഐവറി കോസ്റ്റ്, സ്വീഡൻ. ഫിഫ വേൾഡ് കപ്പ് 2026. സ്കോട്ട്ലൻഡ്, ടർക്കി. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
3: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 എഫ്എമ്മിലൂടെ.
1: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ, ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 എഫ്എം.
0: Brought to you by Gulf Hypermarket Rasul Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
4: Time check. Time check.
0: Brought to you by Ozone Cargo.
5: ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
4: Weather update.
0: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
4: Weather update.
0: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

വെരി ഗുഡ് ഈവനിങ്, നമസ്കാരം, അസ്സലാമു അലൈക്കും. ഹോം 92.2 എഫ്എം ഇൽ ഇത് ബാക്ക് ടു ഹോമിന് അങ്ങനെ സമയമായിരിക്കുകയാണ്. ആസിഫാണ് കൂടെയുള്ളത്. എന്താണ് ഇന്നലെ വൈകുന്നേരത്തെ വരെ പോർച്ചുഗൽ ഫാൻസിനെയൊക്കെ കളിയാക്കി വിട്ടത്? അതെ, അവരിപ്പോ പലരും പ്രതികാരം വീട്ടാൻ വേണ്ടിയിട്ട് പല മെസ്സേജുകളും പല സ്റ്റാറ്റസുകളും പല സ്റ്റോറീസും ഒക്കെ അയച്ച് തന്ന് എന്നെ ഇങ്ങനെ ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നോ പ്രോബ്ലം, നമുക്ക് സന്തോഷമേ ഉള്ളൂ. സി ആർ സെവൻ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും പോയോ എന്നാണ് ഇപ്പൊ അവർ അങ്ങനെ പറയുമ്പോൾ തിരിച്ചു ചോദിക്കുന്നത്. ഇവിടെയും പോയിട്ടില്ലെന്ന് അദ്ദേഹം ഉറക്കെ ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തന്റെ കളി മികവ് അല്ലെങ്കിൽ സി ആർ സെവന്റെ കാലുകൾ, ആ ഉരുക്ക് കാലുകൾ, അത് വീണ്ടും പ്രതാപത്തോടുകൂടി തന്നെ കളിക്കളത്തിൽ നിറഞ്ഞു നിൽക്കുമെന്ന് അദ്ദേഹം വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് കഴിഞ്ഞ മത്സരത്തിലൂടെ. ഓഫ്കോഴ്സ് ഇനി എല്ലാവരുടെയും കാത്തിരിപ്പ് കാനറികളുടെ സുൽത്താൻ തിരിച്ചു വരുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് കളിക്കുന്നുണ്ടോ നെയ്മർ? എനിക്കറിയില്ല കേട്ടോ, കാരണം നമുക്ക് എന്തായാലും അതിനെക്കുറിച്ച് വിശദമായിട്ട് തന്നെ സംസാരിക്കണം. പ്രത്യേകിച്ചും എല്ലാവരും കാത്തിരിക്കുന്നത് ഓഫ്കോഴ്സ് ഇപ്പോൾ പുതിയ പ്രതീക്ഷകളായിട്ടുള്ള എർലിംഗ് ഹാലൻഡ് അല്ലെങ്കിൽ ലാമിൻ യമാൽ ആൻഡ് നമ്മുടെ എംബാപ്പേ. ഓഫ്കോഴ്സ് ഇതിന്റെ നടുവിൽ വരുന്ന ആളാണല്ലോ എംബാപ്പേ ആവട്ടെ അല്ലെങ്കിൽ മെസ്സി ആവട്ടെ റൊണാൾഡോ ആവട്ടെ, എല്ലാവരും അവരുടേതായിട്ടുള്ള ഒരു ഒരു ഒരു ഒരു കോൺട്രിബ്യൂഷൻ വേൾഡ് കപ്പിൽ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഇനി കാത്തിരിക്കുന്നത് നമുക്ക് ഓഫ്കോഴ്സ് നെയ്മറിൻ്റെതായിട്ടുള്ള ആ ഒരു വിളയാട്ടം കാണുന്നതിന് വേണ്ടിയിട്ടാണ്. കാത്തിരിക്കാം, ഒരുപക്ഷെ ഇന്ന് രാത്രിയായിരിക്കാം ആ ഒരു സുദിനം സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. എനിവേ, ബ്രസീൽ ഫാൻസ് അങ്ങനെ ആയിരിക്കും ആശ്വസിക്കുന്നത് അല്ലേ? ഞാനും ഓക്കെ. എന്തായാലും വേറെ കുറേ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടുണ്ട്. ഫുട്ബോളിനെ കുറിച്ച് നമുക്ക് ആധികാരികമായിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞ മത്സരങ്ങളെ കുറിച്ചൊക്കെ വിശകലനം നടത്താം. എന്തായാലും അതിനു മുൻപായിട്ട് ചൂടിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. ഇന്ന് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ഏറ്റവും റെക്കോർഡായിട്ടുള്ള ടെമ്പറേച്ചറാണ്. 48.3 degrees Celsius വരെ ചില മേഖലകളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ചൂട് രക്ഷയില്ലാത്ത ചൂട്. 50 degrees മുകളിലേക്ക് ഈ ഒരു സീസണിൽ ടെമ്പറേച്ചർ കടക്കുമെന്നാണ് NCM ഉദ്ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ കാലാവസ്ഥയെ നിരീക്ഷിക്കുന്ന ആളുകളൊക്കെ പറയുന്നത്. അത് തന്നെ ഭയപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഒരു ആശ്വാസം എന്ന നിലയിൽ ഇന്ന് യുവയുടെ ചില കിഴക്കൻ പ്രദേശങ്ങളിലൊക്കെ തന്നെ മഴ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഒക്കെ മഴ കിട്ടിയിട്ടുണ്ടെങ്കിൽ, മഴ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിശേഷങ്ങൾ ഇവിടെ വാട്സപ്പിൽ ഒന്ന് പറയണേ. ഒരു ഫോട്ടോ ഒക്കെ അയച്ചു തന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഫോട്ടോ ഉണ്ടെങ്കിലും സമാധാനിക്കാം. അതായത് നമ്മുടെ അയൽപ്പക്കത്ത് വരെ മഴ എത്തിയിട്ടുണ്ട്, ഇങ്ങോട്ട് വന്നിട്ടില്ല, ചിലപ്പോൾ ഇന്നോ നാളെയൊക്കെ വരും എന്നുള്ള പ്രതീക്ഷയിലെങ്കിലും ഇരിക്കാമല്ലോ. എന്തായാലും കേട്ടുകൊണ്ടേ ഇരിക്കും. ഒരു ട്രെൻഡിങ് ട്രാക്ക് കേട്ട് ഷടപടയെ നോടി തിരിച്ചു വരാം. ആസിഫാണ് കൂടെയുള്ളത്. കുറേ സമ്മാനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. കുറേ സിനിമാ ടിക്കറ്റുകൾ, സീ ഫൈവിൻ്റെ സബ്സ്ക്രിപ്ഷൻ, പിന്നെയും കുറേ പരിപാടികൾ ഉണ്ട് കേട്ടോ. നിങ്ങൾ കേട്ടുകൊണ്ടേ ഇരിക്കും ഹോം 92.2 എഫ്എം. ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്. ആസിഫാണ് കൂടെയുള്ളത്.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: ഒരു കാലത്ത് ഇവരൊരുമിച്ച് നിയന്ത്രിച്ചതാണ് ഈ രാജ്യം.
0: ഈ വർഷത്തെ ഏറ്റവും വലിയ സിനിമയായ പാട്രിയറ്റ് തിയേറ്ററിൽ കാണാൻ മിസ് ചെയ്തോ?
1: വിഷമിക്കണ്ട, ഇനി പാട്രിയോട്ട് സിനിമയുടെ തിയേറ്റർ അനുഭവം വീട്ടിലിരുന്ന് തന്നെ Z5 ആസ്വദിക്കാം.
0: Z5 ഫെസ്റ്റീവ് ഓഫറിൽ ഓൾ ആക്സസ് പാക്ക് പ്രതിവർഷം വെറും 99.99 AED മാത്രം.
1: തമിഴ്, ഹിന്ദി, മലയാളം, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലെയും ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ഒരേ പ്ലാറ്റ്ഫോമിൽ.
0: ഇന്ന് തന്നെ Z5 സബ്സ്ക്രൈബ് ചെയ്യൂ, പരിധികളില്ലാത്ത വിനോദ ലോകം ആസ്വദിക്കൂ. തിരക്കിട്ട ലൈഫ് സ്റ്റൈലിൽ ആരോഗ്യ സംരക്ഷണത്തിന് സമയം കിട്ടാറില്ലെന്നോ? എങ്കിലിതാ നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രകൃതിയുടെ കരുതൽ നൽകാൻ എത്തിയിരിക്കുന്നു ആയുർവേദ RS റീഹാബിലിറ്റേഷൻ സെന്റർ.
1: ദുബായിയുടെ ഹൃദയഭാഗമായ ബർദുബായിലെ അൽ മൻകൂളിൽ ആയുർവേദത്തിന്റെ പാരമ്പര്യവും ആധുനിക ചികിത്സയുടെ വിശ്വാസവും ഒരുമിക്കുന്ന ഒരിടം.
0: പഞ്ചകർമ്മ ചികിത്സകൾ, ഡിറ്റോക്സ് പ്രോഗ്രാമുകൾ, റീഹാബിലിറ്റേഷൻ കെയർ.
1: ദുബായ് ഹെൽത്ത് അതോറിറ്റി അംഗീകാരത്തോടെ മേജർ ഇൻഷുറൻസ് സൗകര്യങ്ങളും ലഭ്യം. കോൾ 052-890-0150.
0: ആയുർവേദ RS, പ്രകൃതിയുടെ സ്പർശത്തിൽ ആരോഗ്യത്തിന്റെ പുതിയ തുടക്കം. 6 അഗാദിർ ബിൽഡിംഗ്, 103 മൻകൂൾ റോഡ്, ബർദുബായ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: Back to home, back to home, back to home, back to home.
2: Okay, ഇനിയിപ്പോ ഒട്ടും തന്നെ വെച്ച് താമസിപ്പിക്കുന്നില്ല. ആദ്യത്തെ സമ്മാനം, ഇന്നത്തെ ഷോയിലെ ആദ്യത്തെ സമ്മാനം നിങ്ങളിലേക്ക് അങ്ങോട്ട് തരികയാണ്. അനന്തൻ കാർഡ് കാണാനുള്ള ടിക്കറ്റ്സ് ആണ് തരാൻ വേണ്ടി പോകുന്നത്. ഓരോ അപ്ഡേറ്റ് പുറത്തു വരുന്ന സമയത്ത് ഒരു

അനൗൺസ്മെന്റ് ടീസർ വന്ന സമയത്ത് മുതൽ അതിനുശേഷം പടത്തിൻ്റെതായിട്ട് വന്ന ട്രെയിലർ ആവട്ടെ, ക്യാരക്ടർ പോസ്റ്ററുകളാവട്ടെ, ഈവൻ ഇന്നലെയും മെനഞ്ഞാൻ നോക്കിയായിട്ട് ചെറിയ ചെറിയ ചില ഗ്ലിംസുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ശരിക്കും നിലവിലെ ഒരു കേരളത്തിൻ്റെ രാഷ്ട്രീയവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും, ഒരുപക്ഷെ നമ്മുടെ തലസ്ഥാന നഗരിയുടേതായിട്ടുള്ള ഒരു രാഷ്ട്രീയ ചരിത്രമൊക്കെ തന്നെ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തു പോകുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് അതേ സമയത്ത് അത്രമാത്രം എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ള, ഒരുപക്ഷെ അത്രമാത്രം ഈ രാഷ്ട്രീയം ഫോളോ ചെയ്യുന്നവരല്ലാത്ത ഞങ്ങൾക്ക് ഈ പൊളിറ്റിക്സ് ഒന്നും അത് വലിയ താല്പര്യമില്ല, ഞങ്ങളൊരു പക്ക സിനിമ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് എന്ന് പറയുന്നവർക്ക് പോലും അത്തരം ഓഡിയൻസിനെ പോലും തൃപ്തിപ്പെടുത്തുന്ന 100% ഒരു സിനിമാറ്റിക് സിനിമ തന്നെയായിരിക്കും അനന്തൻകാട്. അതിൻ്റെ ഏറ്റവും വലിയ അഷ്വറൻസ് അതിൻ്റെ എഴുത്തുകാരൻ്റെ പേരാണ് മുരളീഗോപി. മുരളീഗോപിയുടെ എഴുത്ത്, ജി എൻ കൃഷ്ണകുമാറിൻ്റെ സംവിധാനം, ടിയാനുശേഷം ഇവർ രണ്ടുപേരും ഒന്നിക്കുന്ന ചിത്രം. തമിഴ് താരം ആര്യ ഒരു മുഴുനീളം നായകനായി മലയാളത്തിലേക്ക് കടന്നു വരുന്നു. അതും ഒരു തമിഴ് ക്യാരക്ടറായിട്ട് തന്നെയാണ് കേട്ടോ അദ്ദേഹം. അദ്ദേഹം മലയാളത്തിൽ നായകനായിട്ട് ആദ്യമായി അഭിനയിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം ഒരു തമിഴിനായിട്ട് തന്നെയാണ് സിനിമ ചെയ്തിരിക്കുന്നത്. ഓഫ്കോഴ്സ് ബാക്കി കഥാപാത്രങ്ങൾ, ഇപ്പോൾ വിജയരാഘവനുണ്ട് ആൻഡ് ഇന്ദ്രൻ സേട്ടനുണ്ട്, പിന്നെ നിഖില വിമൽ, റജീന കസാൻഡ്ര, തെലുങ്ക് താരം സുനിൽ. തെലുങ്ക് താരം സുനിൽ ശരിക്കും ഇപ്പോൾ മലയാളത്തിന് ഒരു അസറ്റായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ കുറേയധികം താരങ്ങൾ, കുറേയധികം അഭിനയ പ്രതിഭകൾ, പ്രത്യേകിച്ചും ഈ മത്സരാഭിനയം കൊണ്ട് നമുക്ക് ഒരു പടത്തെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് നമുക്കൊരു പടത്തിന് വേണ്ടിയിട്ടുണ്ടാവുമല്ലോ, അത്തരത്തിലുള്ളൊരു എക്സൈറ്റ്മെൻറ്റാണ് എനിക്ക് അനന്തൻകാടിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അനന്തൻകാടിനുള്ള കാത്തിരിപ്പ് രണ്ട് ദിവസം കൂടി നാളെ റിലീസാകും. നമ്മൾ ശനിയാഴ്ച ദിവസം വൈകുന്നേരത്ത് വീക്കെൻഡിൽ, ഈ ഒരു വീക്കെൻഡ് ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുമിച്ചിരുന്ന് ഈ പടം കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പം ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം എനിക്കൊന്ന് അറിയിച്ചു തരണം, അയച്ചു തരണം. അപ്പോൾ അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ കൈകളിലേക്ക് കപ്പിൾ ഇൻവൈറ്റ്സ് കിട്ടുന്നതായിരിക്കും അനന്തൻകാട് കാണാൻ കേട്ടോ. ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. നമ്മൾ ഈ ഒരു ആഴ്ച മുഴുവൻ, പ്രത്യേകിച്ചും ആര്യ ഒരു തമിഴ് സിനിമയിൽ ഒരു താരമാണ്, അദ്ദേഹം മലയാളത്തിൽ അഭിനയിക്കുന്ന ചിത്രമാണിത്, അതുകൊണ്ട് തന്നെ അന്യഭാഷകളിൽ നിന്നും മലയാളത്തിലേക്ക് വന്ന് നമ്മളെല്ലാ കാലത്തും എക്കാലത്തും ഓർത്തിരിക്കുന്ന കഥാപാത്രങ്ങൾ സമ്മാനിച്ച ചില പെർഫോമൻസുകൾ, ചില നടന്മാർ അവരുടെ സിനിമകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഈ സെഗ്മെന്റിൽ ആദ്യം ചോദിച്ചത് ഒരു യാത്രാമൊഴിയെ കുറിച്ചായിരുന്നു. അതിൽ ശിവാജി ഗണേശന്റെ ഗംഭീരമായ പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ലാലേട്ടനോടൊപ്പം. ആൻഡ് ഇന്ന് ചോദിക്കാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ മകൻ, ശിവാജി ഗണേശന്റെ മകൻ പ്രഭു മലയാളത്തിൽ മോഹൻലാലിനൊപ്പം, ലാലേട്ടനൊപ്പം ഇഞ്ചോട് ഇഞ്ച് നിന്ന് അഭിനയിച്ച, ഒരു പക്ഷേ മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റുകളൊന്ന്, അല്ലെങ്കിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയായി മാറിയ ഒരു ചിത്രമുണ്ട്. ഏതാണ് ആ സിനിമ എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ ചോദ്യം. പ്രഭുവും ലാലേട്ടനും, പ്രഭുവും മോഹൻലാലും ഇഞ്ചോട് ഇഞ്ച്, തോളോട് തോൾ ചേർന്ന് അഭിനയിച്ച ആ ഒരു സിനിമ ഏത് എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ ചോദ്യം. അതിലൊരു ട്രാക്ക് ഞാനിങ്ങനെ പതിയെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പ്ലേ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് ഈ സിനിമയെക്കുറിച്ച് പറയാനാണെങ്കിൽ, ആക്ച്വലി അക്കാലത്തുണ്ടായിരുന്ന കേരളത്തിലെ തിയേറ്ററുകൾ മുഴുവൻ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടത് ഈ ഒരു സിനിമ സ്ക്രീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. പ്രിയദർശൻ സംവിധാനം ചെയ്ത സിനിമയാണ്. ഇതിലൊരു ആൻഡമാൻ നിക്കോബാർ ഐലൻഡുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട്.

ഇത്രയും ക്ലൂ വേറെ ആര് തരുമല്ലേ. അപ്പോ പ്രഭു അഭിനയിച്ച, പ്രഭു മോഹൻലാലിനൊപ്പം അഭിനയിച്ച സിനിമ ഏത് എന്നുള്ളതായിരുന്നു ചോദ്യം. അതിനുള്ള ക്ലൂസ് ആണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം തന്നെ. ഉത്തരം മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഉത്തരം ഫോർമാറ്റിൽ, കൃത്യമായിട്ടുള്ള ഫോർമാറ്റിൽ അയക്കണം കേട്ടോ. പലരും ഫോർമാറ്റ് ധരിച്ച് ഉത്തരം മാത്രം അയക്കുന്നുണ്ട്. അവരെ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യില്ല. അപ്പോൾ അയക്കേണ്ട ഫോർമാറ്റ് ഹോം തിയേറ്ററിൻ്റെ HT Space Right Answer Space നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220 ലേക്ക് പെട്ടെന്ന് അയച്ചോ. സ്വന്തമാക്കാം അനന്തൻ കാർഡ് കാണാനുള്ള കപ്പിൾ ഇൻവൈറ്റ്സ്.

0: போறோம்னா
1: நடா
0: ஒன் லாஸ்ட் டான்ஸ்.
1: ஓகேடா போடே.
2: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
3: Traffic update.
2: Brought to you by ABC Cargo and Courier, number one in GCC.
4: All right, let's have a look onto the roads right now. ഈയൊരു സമയത്ത് റോഡിന്റെ സിറ്റുവേഷൻസ് നോക്കാം. അൽഖേൽ റോഡിൽ നല്ല ട്രാഫിക് കണ്ടീഷൻസ് ഒരു ചെറിയ മേഖലയിൽ മാത്രമേ റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ, എസ്പെഷ്യലി ആ ഒരു അൽകൂസ് ഇൻഡസ്ട്രിയൽ ഏരിയ സെക്കൻഡ് ഭാഗത്ത് മാത്രം അൽഖേൽ റോഡിൽ നല്ല രീതിയിലുള്ള കണ്ടീഷൻ സിറ്റുവേഷൻസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹെസ സ്ട്രീറ്റ് ഹെസ് സ്ട്രീറ്റ് ഇന്ന് ഭേദപ്പെട്ട നിലയിലാണ് കാണുന്നത്, എന്താ അത്ഭുതമാണല്ലോ. ആൻഡ് സുഖീം സ്ട്രീറ്റിലും ഇല്ല, കണ്ടീഷൻസോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, അത്യാവശ്യം ക്ലിയർ ആയിട്ട് തന്നെ നിൽക്കുകയാണ്. ആൻഡ് സുഖീം സ്ട്രീറ്റ് കമ്മിങ് ടു ഷേഖ് സായദ് റോഡ്, ഷേഖ് സായദ് റോഡിലേക്ക് വരികയാണെങ്കിൽ ഷേഖ് സായദ് റോഡിൽ ഒരു മോട്ടോർ ട്രാഫിക് സിറ്റുവേഷൻസ് മാത്രമേ ഇപ്പോൾ ഈ ഒരു സമയത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അത്യാവശ്യം വെഹിക്കിൾ മൂവ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നാർ ദുബായ് യാത്രകൾ ഇവിടെയും വലിയൊരു പാക്ഡ് സിറ്റുവേഷൻസോ കാര്യങ്ങളൊന്നും തന്നെ കാണുന്നില്ല. അൽഖേൽ സോറി റാസൽഖോ റോഡിലേക്ക് വരികയാണെങ്കിൽ റാസൽഖോ റോഡിൽ ദുബായ് ഡിസൈൻ സ്ട്രിക്റ്റിൻ്റെ ഭാഗത്തായിട്ട് ഒരു ആക്സിഡന്റ് സംഭവിച്ചതായിട്ടുള്ള റിപ്പോർട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു ഏരിയയിൽ കുറച്ചധികം കണ്ടീഷൻസ് കാണുന്നുണ്ട്. ദുബായ് അലൈൻ റോഡിലും സാധാരണ ദിവസങ്ങളെ അപേക്ഷിച്ച് ട്രാഫിക് കണ്ടീഷൻസ് കുറവായിട്ടാണ് കാണുന്നത്. എന്തത്, ഇന്നാരും പണിക്കൊന്നും പോയില്ലേ? ഫിനാൻഷ്യൽ സെന്റർ സ്ട്രീറ്റിൽ നല്ല രീതിയിൽ കഞ്ചസ്റ്റഡ് സിറ്റുവേഷൻസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് പിന്നെ ഒരു മേജർ ആക്സിഡന്റ് അപ്ഡേറ്റ് വന്നിട്ടുള്ളത് ഐ തിങ്ക് ട്രേഡ് സെന്റർ ഫസ്റ്റ് ഭാഗത്തായിട്ട് ഷേഖ് സായദ് റോഡിലാണ്. കുറച്ച് സമയം ആയിട്ടുണ്ട്, പക്ഷേ എന്നാലും അതിൻ്റെതായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആ ഒരു റോഡിൽ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. സോ ആ റൂട്ട് എടുത്ത് വരുന്നവർ ഒന്ന് കെയർഫുൾ ആയിക്കൊള്ളുക. ഊദ്മേത്ത് ആ ഭാഗത്തെ റോഡ്സ് ഒക്കെ തന്നെ അത്യാവശ്യം ക്ലിയർ ആയിട്ട് നിൽക്കുകയാണ്, അത്യാവശ്യം ഭേദപ്പെട്ട നിലയിൽ തന്നെയാണുള്ളത്. വലിയ കഞ്ചഷൻസോ കാര്യങ്ങളോ എവിടെയും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ആൻഡ് ഷേഖ് റാഷിദ് റോഡിലും ഷേഖ് റാഷിദ് റോഡിൽ ഓൾമോസ്റ്റ് ആ ഒരു ദേറ സിറ്റി സെൻ്ററൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഒരു പോർട്ട് സൈഡ് ഭാഗത്തേക്ക് എത്തുന്ന സമയത്താണ് കുറച്ചധികം കഞ്ചഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് പിന്നെ എത്തിയാൽ ടോൾ റോഡിലേക്ക് കണക്ട് ചെയ്ത് കയറുന്നിടത്ത് വരെ നല്ല കഞ്ചസ്റ്റഡ് സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ അവിടുന്ന് ഓഫ്കോഴ്സ് അറിയാലോ, ദുബായ് ഷാർജ റോഡ്സിൻ്റെതായിട്ടുള്ള ആ ഒരു ട്രാഫിക് സിറ്റുവേഷൻ സ്റ്റാർട്ടിംഗ് ഫ്രം ആ ഒരു ഖബൈസി ഭാഗത്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്തിയാൽ ടോൾ റോഡിൽ നല്ല രീതിയിൽ പാക്ഡാണ്. ഇന്നർ കിസൈസ് ഭാഗത്തുള്ള റോഡ്സുകൾ, പ്രത്യേകിച്ചും അല്ലാതെ സ്ട്രീറ്റിൽ നല്ല രീതിയിൽ കഞ്ചസ്റ്റഡ് ആയ സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. ബാഗ്ദ സ്ട്രീറ്റും അത്യാവശ്യം നല്ല രീതിയിൽ പാക്ഡാണ്. ഇനി മറ്റെവിടെയെങ്കിലും അൺയൂഷ്വൽ ആയിട്ടുള്ള ട്രാഫിക് സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് അറിയിച്ചോളൂ. ഹോം 92.2 FM വാട്സാപ്പിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി.
2: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC apply. You are listening to Back to Home with Asif.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: അമ്മാനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എസി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
4: ശ്രദ്ധിക്കണ്ട.
3: എടാ മോനെ, പോടാ, പോയി, വണ്ടിയുടെ എസി അടിച്ചു പോയി.
5: അണ്ണം പേടിക്കണ്ട,
6: വണ്ടി നേരെ അഡ്രസ്സിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രസ്സിലേ ഉള്ളൂ.
3: അമ്മാനെ, എന്നാ വേഗം പോ അഡ്രസ്സിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്മാനെ.
4: അണ്ണ ശ്രദ്ധിക്ക.
7: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എസി പാർട്സിന് അൾട്രാസ് ഓട്ടോ എസി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എംഇ.

0: Home 92.2 FM. Home is a feeling. Back to home, brought to you by Alnur Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnur Polyclinic, Muthina. For appointments, call 04385-7841.
1: എന്തൊക്കെ ബഹളങ്ങളായിരുന്നു. കളിയാക്കുന്നതിന് ഒരു പരിധിയുണ്ടെന്നാണ് എനിക്ക് മറ്റ് ഫാൻസുകാരോട് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഞാനൊരു CR7 ആരാധകനൊന്നുമല്ല, പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഓഫീസിൽ തന്നെയുള്ള CR7 ആരാധകരെ മറ്റ് ഫാൻസുകൾ ചേർന്ന്, അതായത് ഞാൻ ഉൾപ്പെടെയുള്ളവർ വട്ടം കൂടി കളിയാക്കുന്നത് കണ്ടിട്ട് എനിക്ക് തന്നെ സഹതാപം തോന്നിയിട്ടുണ്ട്. ഒരുമാതിരി ക്രിസ്റ്റഫറിനോട് പണം പോലെ ആയോ, ആകെ കൺഫ്യൂസ്ഡ് ആയോ? ഒന്നുമില്ല, ഇന്നലെ മുതൽ CR7 ആരാധകരെ ഇനി ആർക്കും കളിയാക്കാൻ വേണ്ടി പറ്റില്ല. കാരണം തൻ്റെതായിട്ടുള്ള കാലുകളുടെ കരുത്ത് എന്താണ് അല്ലെങ്കിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു കാര്യം CR7 കാട്ടിക്കൊടുത്തിരിക്കുകയാണ്. മാത്രമല്ല ഒരു റെക്കോർഡ് കൂടി അദ്ദേഹം സ്ഥാപിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും പറയാനാണെങ്കിൽ അദ്ദേഹത്തിന്റെ സമാന്തരമായിട്ട് അല്ലെങ്കിൽ എല്ലായ്പ്പോഴും നമ്മൾ കമ്പയർ ചെയ്യാറുള്ളത് ഒരു മെസ്സി CR7 അവർ രണ്ടുപേരും വെച്ചാണല്ലോ, പക്ഷേ മെസ്സിക്ക് പോലും സ്വന്തമാക്കാൻ സാധിക്കാതെ പോയ ഒരു റെക്കോർഡുകൾ തിരുത്തി കുറിച്ചിരിക്കുകയാണ് CR7. അതായത് 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ഒരേ ഒരു താരം എന്ന റെക്കോർഡാണ് ആക്ച്വലി പോർച്ചുഗലിന്റെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ സ്വന്തമാക്കിയിരിക്കുന്നത്. 2006 10 14 18 22 ഒടുവിൽ ഇതാ 2026 റൊണാൾഡോയുടെ കാലുകളിൽ നിന്നും ഗോളുകൾ പിറവി കൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും സംശയം തോന്നും, കൺഫ്യൂസ്ഡ് ആവും, മെസ്സി അപ്പോൾ എല്ലാ ലോകകപ്പുകളിലും ഗോൾ അടിച്ചിട്ടില്ലേ എന്ന്. ഇല്ല, 2010 സൗത്ത് ആഫ്രിക്കയിൽ നടന്ന ആ ലോകകപ്പിൽ ക്വാർട്ടറിൽ പുറത്താവുന്നതിന് മുൻപായിട്ട് ഒരു ഗോൾ അടിക്കാൻ വേണ്ടിയിട്ട് ലിയോണൽ മെസ്സിക്ക്, സാക്ഷാൽ മെസ്സിക്ക് സാധിച്ചിട്ടില്ല ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ റെക്കോർഡ് അങ്ങനെ പോർച്ചുഗലിന്റെ റൊണാൾഡോയുടെ പേരിൽ എഴുതി ചേർക്കപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആ ഒരു ഒരേ ഒരു കളിക്കാരൻ എന്ന അപൂർവ നേട്ടമാണ് 41-ാമത്തെ വയസ്സിൽ താരം സ്വന്തമാക്കിയിരിക്കുന്നത്. 2026 ലോകകപ്പിലുള്ള ഗ്രൂപ്പ് ഘട്ട മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെതിരെ, ഈ ഉസ്ബേക്കിനെതിരെ അദ്ദേഹം കളിക്കുന്ന സമയത്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐറണി ഉണ്ട് കേട്ടോ. അതായത് ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഉസ്ബെക്കിസ്ഥാൻ ലോക ഫുട്ബോൾ ഭൂപടത്തിൽ ഒന്നുമല്ലാതിരുന്ന ഒരു കാലത്ത്, ആ ഒരു സമയത്ത് ഉസ്ബെക്കിസ്ഥാനിലെ ഫുട്ബോളിൽ കുട്ടികളെ പ്രചോദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് റൊണാൾഡോ അവിടേക്ക് പോവുകയും അവിടുത്തെ ഫുട്ബോൾ അക്കാഡമിയിൽ അവിടുത്തെ അണ്ടർ 15 ടീമിലുള്ള താരങ്ങളോടൊപ്പം അല്ലെങ്കിൽ ആ കളിക്കാരോടൊപ്പം ആ കുട്ടികളോടൊപ്പം വന്ന് പന്ത് തട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കുട്ടികളിൽ പലരും, ഏതാണ്ട് 2-3 പേരാണ് ഇന്ന് വളർന്ന് സാക്ഷാൽ റൊണാൾഡോയെ നേരിട്ടുകൊണ്ട്, അതും ഫിഫ ലോകകപ്പിന്റെ മൈതാനത്ത് റൊണാൾഡോയെ നേരിടുന്ന രീതിയിലേക്ക് വളർന്നെത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം അന്ന് കൊടുത്ത ആ ഒരു ഇൻസ്പിറേഷൻ അത് 100% ഫലവത്തായി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയായിട്ട് തന്നെ നമുക്കിതിനെ കണക്കാക്കാവുന്നതാണ് അല്ലേ. ആൻഡ് ദാറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് ദിസ് ഗെയിം. എന്തായാലും ഇപ്പോൾ ഏറെക്കുറെ നമ്മൾ ആ ഒരു നോക്കൌട്ടിൻ്റെതായിട്ടുള്ള ഒരു ചിത്രം നമുക്കിങ്ങനെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അർജന്റീന, മെക്സിക്കോ, അമേരിക്ക, ജർമ്മനി, ഫ്രാൻസ്, നോർവേ, കൊളംബിയ എന്നീ രാജ്യങ്ങളൊക്കെ ഏറെക്കുറെ നോക്കൌട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി ബാക്കി അറിയാനുള്ളത് വരും ദിവസങ്ങളിൽ, നമുക്ക് എന്തായാലും അറിയാൻ വേണ്ടി സാധിക്കും. നോക്കൌട്ടിലേക്ക് ഇങ്ങനെ എത്തിച്ചേർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് ഇറങ്ങുമോ സുൽത്താൻ എന്നുള്ളൊരു കാര്യത്തിൽ മാത്രമാണ് അറിയാൻ വേണ്ടിയിട്ടുള്ളത്. ഇന്നത്തെ മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ ബോസ്നിയയുടെ മത്സരമുണ്ട്, ബോസ്നിയ വേഴ്സസ് ഖത്തർ, സ്വിറ്റ്സർലാൻഡ് വേഴ്സസ് കാനഡ, മൊറോക്കോ വേഴ്സസ് ഹൈത്തി, സ്കോട്ട്ലാൻഡ് വേഴ്സസ് ബ്രസീൽ, ആൻഡ് ചെക്ക് റിപ്പബ്ലിക് വേഴ്സസ് മെക്സിക്കോ. ചെക്കിൻ്റെ പേര് മാറ്റിയിരുന്നല്ലേ, ചെക്കിയ എന്നാക്കിയിട്ടുണ്ടായിരുന്നു, ചെക്കിയ വേഴ്സസ് മെക്സിക്കോ. എന്നാലും നമുക്ക് ചെക്ക് റിപ്പബ്ലിക് എന്ന് പറയാം, അതാണെന്നല്ലോ കുറച്ചുകൂടെ കൺവീനിയൻസ്. സൗത്ത് ആഫ്രിക്ക വേഴ്സസ് സൗത്ത് കൊറിയ. അപ്പോൾ ഇങ്ങനെ ഇന്നത്തെ മത്സരങ്ങൾ ശരിക്കും എല്ലാവരും ഉറ്റുനോക്കുന്നത് ബ്രസീലിൻ്റെ ആ ഒരു മാച്ച് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അറിയാം കാനഡകൾ സുൽത്താൻ ഇറങ്ങുമോ ഇറങ്ങില്ല എന്നുള്ളൊരു കാര്യം. എന്തായാലും അതുവരേക്കും മാച്ച് തുടങ്ങി ഇനി ഒരുപാട് സമയമുണ്ടല്ലോ, കുറച്ച് ചില്ലായിട്ട് കുറച്ച് റിലാക്സ്ഡ് ആയിട്ടിരുന്നു. ഇപ്പോൾ ഒരു എവർഗ്രീൻ ട്രാക്ക് കേട്ട് ഓടി തിരിച്ച് വരാം. മാസമാണ് കൂടിയുള്ളത് ഓൺ ഹോം 92.2 FM. ഐ വിൽ ബി വിത്ത് യു ടിൽ യു റീച്ച് ഹോം.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: വീര്യം കുറഞ്ഞ മധ്യത്തിൽ യുടേൺ അടിച്ച് വി ഡി സതീശൻ. പി എം ശ്രീ പദ്ധതിയിൽ വി ഡി സതീശനും പിണറായി വിജയനും സഭയിൽ നേർക്കുനേർ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കുന്ന വിഷയത്തിൽ തീരുമാനം യു ഡി എഫിന് വിട്ടെന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ. മുന്നണിക്കകത്ത് ചർച്ച ചെയ്ത ശേഷം മാത്രമാകും ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കുക. യു ഡി എഫ് വേണ്ടെന്ന് തീരുമാനിച്ചാൽ പദ്ധതിയുമായി മുന്നോട്ടു പോകില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. ബജറ്റ് ചർച്ചയിൽ നിയമസഭയിൽ മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി വി ഡി സതീശൻ. ബജറ്റിനെതിരായ പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകി. റെക്കോർഡ് ഭൂരിപക്ഷം നൽകിയാണ് ജനം യു ഡി എഫിനെ വിജയിപ്പിച്ചത്. പോയ സർക്കാർ എവിടെത്തോട്ടോ അവിടെയെല്ലാം ബദൽ നിർദ്ദേശങ്ങളുണ്ടെന്ന് വി ഡി സതീശൻ. സമ്പദ്വ്യവസ്ഥയുടെ ആരോഗ്യം എന്താണെന്ന് വ്യക്തമാക്കുന്ന ധവളപത്രം സർക്കാർ അവതരിപ്പിച്ചു. അത് രാഷ്ട്രീയ വിമർശനമല്ല, ആധികാരിക രേഖയാണ്. കാലത്തിനും കാലഘട്ടത്തിനുമനുസരിച്ച ബജറ്റാണ് സർക്കാർ അവതരിപ്പിച്ചതെന്നും വി ഡി സതീശൻ. ഒരു സ്ഥാപനം പോലും സ്വകാര്യവൽക്കരിക്കില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തങ്ങൾക്ക് കൃത്യമായ നയമുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാൻ പോകുന്നവയല്ല. പൊതുമേഖലാ സ്ഥാപനം സ്വകാര്യവൽക്കരിക്കുന്നതിനെക്കുറിച്ച് ഒരു വാക്കുപോലും ബജറ്റിലില്ല. കൃത്യമായ പരിപാടികൾ ആവിഷ്കരിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങളെ ശക്തമാക്കും, ലാഭകരമാക്കും. വെള്ളാനകളായ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഉണ്ടാക്കി ശമ്പളം കൊടുക്കുകയല്ല സർക്കാരിന്റെ നയമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി നൽകി. പി എം ശ്രീയിൽ നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നേർക്കുനേർ. പിൻവലിക്കാനാണോ കരാറിൽ ഒപ്പിട്ടതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ചോദ്യം. എസ് എസ് കെ ഫണ്ട് തടഞ്ഞതുകൊണ്ടാണ് ഒപ്പിട്ടതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മറുപടി. ആർ എസ് എസിന്റെ വിഷസർപ്പങ്ങൾക്ക് മുന്നിൽ വെച്ച് വിളക്ക് കൊളുത്തിയത് ഇടതു സർക്കാരാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ. ഇതോടെ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് വീണ്ടും രംഗത്തെത്തി. ഇപ്പോൾ പി എം ശ്രീ ഇല്ലെന്നും പദ്ധതി നടപ്പായിട്ടില്ലെന്നും പിണറായി വിജയൻ മറുപടി നൽകി. പി എം ശ്രീ നടപ്പാക്കേണ്ടതില്ലെന്ന് നയപരമായ തീരുമാനമെന്ന് പിണറായി. തങ്ങൾ നടപ്പാക്കിയില്ല, നിങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുകയാണെന്നും എസ് എസ് കെ ഫണ്ട് തടഞ്ഞെന്നും പിണറായി വിജയൻ. പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള അവകാശവും അധികാരവും കേന്ദ്ര സർക്കാരിന് മാത്രമാണെന്ന വ്യവസ്ഥയിൽ എൽ ഡി എഫ് സർക്കാർ ഒപ്പിട്ട് നൽകിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. പി എം ശ്രീയുമായി ബന്ധപ്പെട്ട എൽ ഡി എഫ് കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് നിയമസഭയിൽ മറുപടി നൽകി സംസാരിക്കുകയായിരുന്നു മന്ത്രി. പി എം ശ്രീ കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടതാണ്. ഇതിന്റെ ഫലമായി തടഞ്ഞുവച്ചിരുന്ന എസ് എസ് കെ ഫണ്ട് 99 കോടി രൂപ കഴിഞ്ഞ സർക്കാർ കൈപ്പറ്റിയിട്ടുണ്ട്. എല്ലാം ചെയ്തത് കഴിഞ്ഞ സർക്കാർ. യു ഡി എഫ് സർക്കാർ പുതുതായി ഏതെങ്കിലും കരാർ ഒപ്പുവയ്ക്കുകയോ തുടർ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. മദ്യം വീര്യം കൂടിയതായാലും കുറഞ്ഞതായാലും പ്രശ്നം തന്നെയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാധിക്കലി തങ്ങൾ. അതിനപ്പുറം പ്രാധാന്യമില്ല. മദ്യവർജ്ജനമാണ് യു ഡി എഫ് ലക്ഷ്യമിടുന്നത്. ചർച്ചയ്ക്കും കൂടിയാലോചനയ്ക്കും ശേഷമാകും മദ്യനയം തീരുമാനിക്കുകയെന്നും പാണക്കാട് തങ്ങൾ. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ചതിൽ വിമർശനവുമായി സമസ്ത മുഖപത്രം. വീര്യം കുറഞ്ഞ മദ്യം, വീര്യം കെട്ട നയം എന്ന തലക്കെട്ടിലാണ് സുപ്രഭാതത്തിൽ ലേഖനം. സർക്കാരിന്റെ നടപടി കടുത്ത ആശങ്കയ്ക്ക് ഇടയാക്കുന്നതെന്ന് ലേഖനത്തിൽ പരാമർശിക്കുന്നു. മദ്യത്തിന്റെ ലഭ്യത വർദ്ധിപ്പിക്കാനുള്ള നയവുമായി മുന്നോട്ടു വരുന്നത് നിർഭാഗ്യകരം. മദ്യത്തിന്റെ വീര്യം കുറവാണെന്നത് അതിന്റെ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ ഇല്ലാതാക്കുന്നില്ല. സുരക്ഷിത മദ്യം എന്ന തെറ്റായ ധാരണ മദ്യ ഉപയോഗത്തിലേക്ക് ജനങ്ങളെ ആകർഷിക്കുമെന്നും ലേഖനത്തിൽ പറയുന്നു. പി എം ശ്രീ വിഷയത്തിൽ എസ് എഫ് ഐ മാർച്ചിൽ സംഘർഷം. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിലാണ് കലാശിച്ചത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ച യു ഡി എഫ് സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ സംസ്ഥാനത്താകെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. മലപ്പുറം, തൃശൂർ, പത്തനംതിട്ട, കൊച്ചി, ഇടുക്കി, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട എന്നിവിടങ്ങളിൽ ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. കളക്ടറേറ്റുകളിലേക്ക് നടത്തിയ മാർച്ച് പിരിച്ചുവിടാനായി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ചിലയിടങ്ങളിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് സി എം പിക്ക് വേറിട്ടൊരു അഭിപ്രായമില്ലെന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ. വിഷയത്തിൽ മുഖ്യമന്ത്രിക്കൊപ്പമാണ് തന്റെ പാർട്ടിയെന്ന് സി പി ജോൺ. ദൈവങ്ങളുടെയും ബലിദാനികളുടെയും പേര് പറഞ്ഞുള്ള സത്യപ്രതിജ്ഞയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പിക്ക് തിരിച്ചടി. ബി ജെ പിയുടെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി അസാധുവാക്കി. 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന ഹൈക്കോടതി നിർദ്ദേശം. സി പി എം കൌൺസിലർ എസ് പി ദീപക് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി വിധി. പി വി കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചിന്റേതാണ് വിധി. കൌൺസിലർമാർ എന്ന നിലയിൽ ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് മുനിസിപ്പാലിറ്റി നിയമപ്രകാരം സംരക്ഷണമുണ്ടെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധിയിൽ പ്രതികരണവുമായി മേയർ വി ബി രാജേഷ്. കോടതി വിധി അംഗീകരിക്കുന്നു, പറഞ്ഞ സമയത്തിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യും, കൌൺസിലർമാരുമായി സംസാരിച്ച് പുതിയ തീയതി തീരുമാനിക്കും. ഈ വിഷയത്തിൽ അപ്പീലിന് പോകില്ല, ഹൈക്കോടതി വിധി പൂർണ്ണമായും അംഗീകരിക്കുന്നുവെന്ന് മേയർ വി ബി രാജേഷ്. ഉമ്മൻചാണ്ടിയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത വടക്കഞ്ചേരി പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗത്തിന്റെ സത്യപ്രതിജ്ഞയും ഹൈക്കോടതി റദ്ദാക്കി. പാലക്കാട് വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അംഗം സുനിൽ ചുവട്ടുപാടത്തിന്റെ സത്യപ്രതിജ്ഞയാണ് കോടതി റദ്ദാക്കിയത്. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അറസ്റ്റിലായ ഡിവൈഎഫ്ഐ നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി ഈ മാസം 27 മാറ്റി. വിശദമായ വാദം കേൾക്കാനാണ് കോഴിക്കോട് സെഷൻസ് കോടതി അപേക്ഷ മാറ്റിയത്. ഇന്നലെ വടകര ഒന്നാം ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ശബരിമല സ്വർണക്കൊള്ളയിൽ തനിക്കെതിരെ ദേവസ്വം മന്ത്രി പരാതി നൽകിയത് തെറ്റിദ്ധാരണ മൂലമെന്ന് ദേവസ്വം ബോർഡ് അംഗം പി ഡി സന്തോഷ് കുമാർ. സ്വർണപ്പാളികൾ കൊടുത്തുവിടാൻ തീരുമാനമെടുത്ത യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ലെന്നാണ് പ്രതികരണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി മേൽശാന്തി നിയമനം നടത്തിയെന്ന ആരോപണം പരിശോധിക്കുമെന്നും പ്രസിഡന്റ്. ബിശ്വനാഥ് സിൻഹ കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. നിലവിൽ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് അദ്ദേഹം. 91 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ് ബിശ്വനാഥ് സിൻഹ. ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക്ക് ഈ മാസം 30 വിരമിക്കും. വാഹനങ്ങളുടെ മോഡിഫിക്കേഷൻ ഉപാധികളോട് മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ. സുരക്ഷ അവഗണിച്ചുള്ളതും ശബ്ദം വിളിച്ചും എന്നിവ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ളതുമായ മോഡിഫിക്കേഷൻ അനുവദിക്കില്ല. വാഹന മോഡിഫിക്കേഷൻ വിഷയത്തിൽ 100 ചില കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. മിതമായ പരിഷ്കരണങ്ങൾ ആവാം. ശബ്ദവും വെളിച്ചവും പുറത്തേക്ക് വരുന്ന തരത്തിലുള്ള, തീ പറത്തുന്ന തരത്തിലുള്ള പരിഷ്കരണങ്ങൾ പാടില്ല. മോഡിഫിക്കേഷനുകൾ നടത്തുന്നവർ സ്വന്തമായി ഒരു പരിധി നിശ്ചയിക്കണമെന്ന് മന്ത്രി. CBSE പുനർ മൂല്യനിർണയത്തിലും പരാതി. അപേക്ഷ നൽകാത്ത വിഷയം പുനർ മൂല്യനിർണയം നടത്തി മാർക്ക് കുറച്ചെന്നാണ് വിദ്യാർത്ഥികളുടെ പരാതി. ഇന്ത്യയിൽ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ. വിദ്യാർത്ഥികളുടെ ശബ്ദത്തെ മന്ത്രി തീവ്രവാദമെന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നു. രാജ്യത്ത് 90 ചോദ്യപേപ്പറുകൾ ചോർന്നു, കോടിക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി തകർന്നുവെന്നും ഖാർഗെ. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ നേതൃത്വത്തിലുള്ള ആണവ പരിശോധനകൾക്ക് ഇറാൻ സമ്മതിച്ചുവെന്ന് ആവർത്തിച്ച് ട്രംപ്. യുഎസിന്റെ വാദം ഇറാൻ ഇന്നലെ തള്ളിയിരുന്നു. ഇറാന്റെ ബലിസ്റ്റിക് മിസൈൽ പദ്ധതി യുഎസ് ഇറാൻ ധാരണാപത്രത്തിൽ ഇല്ലെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസിഷ്കിയാൻ. ആണവ പരിശോധനയിൽ രണ്ട് തട്ടിലായതോടെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സമാധാന കരാറിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. ഇറാനെതിരെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ യുദ്ധ അധികാരം നിയന്ത്രിക്കുന്ന പ്രമേയം യുഎസ് സെനറ്റിൽ പാസായി. 48-50 വോട്ടുകൾക്കാണ് പ്രമേയം പാസായത്. പ്രമേയം നേരത്തെ ജനപ്രതിനിധി സഭയിലും പാസായിരുന്നു. ഇറാനെതിരെ ഇനി ആക്രമണം നടത്താൻ യുഎസ് കോൺഗ്രസിന്റെ അനുമതി വേണമെന്നാണ് പ്രമേയം പറയുന്നത്. ലോകകപ്പിൽ നിർണായക മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 തകർത്ത പോർച്ചുഗൽ. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഇരട്ട ഗോൾ മികവിലാണ് പോർച്ചുഗലിന്റെ വിജയം. ആദ്യ മത്സരത്തിൽ സമനില വഴങ്ങിയതുകൊണ്ടുതന്നെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരെ നിർണയിക്കുന്നതിൽ പ്രാധാന്യമുള്ള മത്സരത്തിൽ ജയിക്കേണ്ടത് പോർച്ചുഗലിന് അനിവാര്യമായിരുന്നു. തുടർച്ചയായി 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന താരമെന്ന റെക്കോർഡ് റൊണാൾഡോ സ്വന്തമാക്കി. ലോകകപ്പിൽ ഫുട്ബോൾ ആരാധകരെ അമ്പരപ്പിച്ചുകൊണ്ട് ഇംഗ്ലണ്ടും ഘാനയും തമ്മിലുള്ള പോരാട്ടം ഗോൾ രഹിത സമനിലയിൽ. ഗ്രൂപ്പ് എൽ പോരാട്ടത്തിൽ ക്രൊയേഷ്യയ്ക്ക് ജയം. പനമയെ എതിരില്ലാത്ത 1 തോൽപ്പിച്ചു. ഗ്രൂപ്പ് കെ പോരാട്ടത്തിൽ കൊങ്കോയെ തകർത്ത് കൊളംബിയ നോക്കൌട്ടിൽ കടന്നു. യുഎയിൽ സ്വർണ വിലയിൽ വൻ ഇടിവ്. 24 കാരറ്റ് ഗ്രാമിന് 9 കുറഞ്ഞ് 489.75 രാവിലെ വില. ആഗോള വിപണിയിലെ മാറ്റങ്ങളാണ് സ്വർണ വിപണിയിൽ പ്രതിഫലിക്കുന്നത്.
4: FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6:10.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
6: ദുബായ് മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 42°C ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻസ് അറ്റ് 48%. ചില പ്രദേശങ്ങളിൽ റാസൽ ഖൈമയുടെയും അല്ലൈൻ്റെയും ചില പ്രദേശങ്ങളിലൊക്കെ മഴ കിട്ടി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നു.
5: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets.

ഹിറ്റ് എന്ന് വെച്ചാൽ സൂപ്പർ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്റർ. സിനിമയെ കുറിച്ചൊന്നുമല്ല പറഞ്ഞു വരുന്നത്, സിനിമയെ കുറിച്ചൊന്നും വിചാരിച്ചാലും കുഴപ്പമില്ല, കാരണം നമ്മുടെ ബാലൻ ആക്ച്വലി വലിയ സൂപ്പർ ഹിറ്റ് സിനിമയായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. പെട്ടെന്ന് എല്ലാവരും വിചാരിച്ചാണ് ഞാൻ അതിനെ കുറിച്ച് പറയാൻ പോകുന്നത്. അല്ല, ലോഞ്ച് ചെയ്യുന്നത് മുതൽ അല്ലെങ്കിൽ ഒരുപക്ഷെ യാത്രയോടി തുടങ്ങുന്നതിന് മുൻപേ തന്നെ ഇവിടുത്തെ യു എയുടെ സ്വന്തം എത്തിഹാദ് റെയിലിന്റെ കാര്യമാണ് പറയുന്നത്. സംഭവം ഒരു കിഡിലൻ ബ്ലോക്ക് ബസ്റ്ററായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി മാറിക്കഴിഞ്ഞിരിക്കുകയാണെന്ന് തന്നെ പറയാം. കാരണം എത്തിഹാദ് റെയിലിന്റെ ആദ്യത്തെ രണ്ട് ദിവസത്തെ അബുദാബി ഫുജൈറ ടിക്കറ്റുകൾ വെറും 24 മണിക്കൂറിനുള്ളിൽ കംപ്ലീറ്റ്ലി വിറ്റ് തീർന്നിരിക്കുകയാണ് എന്നുള്ളതാണ് കേട്ടോ. യുവയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സർവീസ് ആരംഭിക്കുന്ന എത്തിഹാദ് റെയിലിന്റെ ആ ഒരു പാസഞ്ചർ ട്രെയിനിലെ ടിക്കറ്റുകൾക്കാണ് ഇത്രയധികം വലിയ ഡിമാൻഡ്. കാരണം നമുക്കറിയാലോ യു എയുടേതായിട്ടുള്ള ആ ഒരു ഭൂമിക, പ്രത്യേകിച്ച് നമ്മൾ റോഡിലൂടെ യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് കാണുന്ന കാഴ്ചകളല്ല ഒരു പരിധിവരെ ട്രെയിൻ നമുക്ക് സമ്മാനിക്കുന്നത്. അത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അങ്ങനെ തന്നെയാണ്. ഗ്രാമങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റെയിൽ ഗതാഗതവും, അതുപോലെ നഗരങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ റോഡ് ഗതാഗതവും എടുക്കണമെന്നാണ് സുപ്രസിദ്ധ ട്രാവൽ എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള ആരും പറഞ്ഞിട്ടില്ല. എന്നാലും നമുക്ക് അങ്ങനെയൊക്കെ പറയാം. എന്റെ യാത്രകളുടെ അനുഭവത്തിൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇന്ത്യൻ ഗ്രാമങ്ങളെ കൂടുതലായി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതും കാഴ്ചകൾ നിറയുന്നതും കൃഷിപ്പാടങ്ങൾ കാണാൻ പറ്റുന്നതും എല്ലാം ഇത്തരത്തിൽ ട്രെയിനിലൂടെ യാത്ര ചെയ്ത സമയത്തായിരിക്കും. പക്ഷേ കുറച്ചുകൂടെ ബസ് അല്ലെങ്കിൽ ആവട്ടെ അല്ലെങ്കിൽ നമ്മുടെ കാറുകളാവട്ടെ എല്ലാം തന്നെ റോഡ് ഗതാഗതത്തിൽ കൂടുതൽ നമുക്ക് മുന്നിലേക്ക് തുറക്കപ്പെടുന്നത് നഗരങ്ങളുടെ കാഴ്ചകൾ തന്നെയായിരിക്കും. അതുപോലെ തന്നെയാണ് ശരിക്കും ഇവിടെയാണെങ്കിലും തന്നെയും ഇത്രയധികം വലിയ ഒരു പദ്ധതി, ഒരു പക്ഷേ ഭാവിയിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ GCCയെ കണക്ട് ചെയ്തുകൊണ്ട് ഒരൊറ്റ ടിക്കറ്റിൽ 6-7 രാജ്യങ്ങൾ ചുറ്റിവരാൻ പോകുന്ന രീതിയിലേക്ക് അത്രമാത്രം വിപുലീകൃതമാകുന്ന ആ ഒരു റെയിൽ സംവിധാനത്തിന്റെ ആദ്യപടിയാണ് നമുക്ക് June 30 തുറക്കാൻ വേണ്ടി പോകുന്നത്. അബുദാബിയിൽ നിന്നും ഫുജൈറയിലേക്കും തിരിച്ചുമുള്ള ആദ്യത്തെ സർവീസാണ് പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനകം ആദ്യത്തെ രണ്ട് ദിവസങ്ങളിലേക്കുള്ള കംപ്ലീറ്റ് ടിക്കറ്റുകളും വിറ്റ് തീർന്നിരിക്കുന്നത്. ഉദ്ഘാടന ദിവസമായിട്ടുള്ള June 30 ചൊവ്വാഴ്ചയിലെ ഭൂരിഭാഗം സമയങ്ങളിലെയും പ്രീമിയം കംഫർട്ട് ക്ലാസ് ടിക്കറ്റുകളൊക്കെ തന്നെ വിറ്റുപോയിട്ടുണ്ടെന്നാണ് ഔദ്യോഗിക വെബ്സൈറ്റ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു സ്റ്റാർട്ടിംഗ് ഓഫർ പ്രകാരം 55 ദിർഹംസ് ആണ് ഇതിന്റെ ബേസിക് ടിക്കറ്റ് നിരക്ക് കേട്ടോ. എന്തായാലും വലിയൊരു യുഎയുടെ തന്നെ ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ മേഖലയിൽ വലിയൊരു അത്ഭുതം തന്നെയായിരിക്കും എത്തിഹാദ് റെയിൽ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. ഒരു ട്രെൻഡിങ് ട്രാക്ക് കേട്ട് ഷടപടയിൽ നിന്നോടി തിരിച്ചു വരാം. ആസഫാണ് കൂടെയുള്ളത്. ഓൺ ബാക്ക് ടു ഹോം, മനുഷ്യൻ ഫ്രം ദ മൂവി പേട്രിയറ്റ്. പേട്രിയറ്റ് കാണുന്നില്ലേ? കണ്ടു കാണുമല്ലോ എല്ലാവരും. തിയേറ്ററിൽ മിസ്സായി പോയവരാണെങ്കിൽ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നമ്മുടെ Zee5 ഇപ്പോൾ സ്ട്രീം ചെയ്യുന്നുണ്ട്. Zee5 ഒരേ കുറേയധികം ഗംഭീര പ്രൊമോഷൻസും ഓഫറും ഒക്കെ റൺ ചെയ്യുന്നുണ്ട്. Zee5 ഒരു വർഷത്തേക്കുള്ള പാക്കേജും ഞാൻ ഇപ്പോൾ ഈ പാട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾക്ക് തരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ ടു ഹോം 90.2 FM. ദിസ് ഇസ് ബാക്ക് ടു ഹോം, ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ഹവർ.

ഒരു മുറിയിൽ നിന്നാണ് അയാൾ സംസാരിക്കുന്നത്. ഓരോ ഉപരിതലവും ഒരു ചെവിയാണത്രേ, ഓരോ നിശബ്ദതയും സംഭരിക്കപ്പെടുന്നത്രേ. ലോകത്തെ നോക്കാനാണ് അയാൾ ജനാലകൾ കണ്ടുപിടിച്ചത്.

അവന്റെ അറയായിരുന്നു അത്രേ. ആർക്കോ കടന്നെടുക്കാൻ കറവ മറ്റുമ്പോൾ അടുത്തെടുക്കാൻ. ഡിസ്റ്റോപ്പിയൻ അനിമൽ ഫാം അല്ല. അയാളും അയാളെ പോലെയുള്ള പലരും നിങ്ങളും ഞാനും ഒക്കെ കഴിയുന്ന യഥാർത്ഥ മനുഷ്യ ഫാം.

0: അല്ലേ നല്ല ഒന്നാന്തര ഓട്ടം, ജീവിതത്തിന്റെ പിറകെയുള്ള ഓട്ടം, പല ലക്ഷ്യങ്ങളുമായിട്ടുള്ള ഓട്ടം, എന്തൊക്കെയോ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓട്ടം, പലതും നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടം. പക്ഷേ ഈ ഓട്ടത്തിന്റെ ഇടയിൽ പലതും നേടിയെന്ന് പറയുന്ന ഒരു ധാരണ നമ്മുടെ ഉള്ളിൽ വരുന്ന സമയത്ത്, നമ്മളുടെ ഉള്ളിൽ നിറയുന്ന സമയത്താണെങ്കിൽ പോലും അതിന്റെ എല്ലാം ഫ്രൂട്ട് ഏറ്റവും ആത്യന്തികമായിട്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മനസ്സമാധാനമുള്ള ഒരു അവസ്ഥ, ആരോഗ്യമുള്ളൊരവസ്ഥ നമുക്കുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കണം. കാരണം പല വിധങ്ങളായ കാര്യങ്ങൾക്ക് പിറകെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും സ്വസ്ഥമായി തന്നെ മറക്കാൻ കഴിയുന്ന കാര്യങ്ങളൊന്ന് നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥയെക്കുറിച്ചായിരിക്കും. ഒരു ചെറിയ പനിയോ തലവേദനയോ വീഴ്ചയോ വരുന്ന സമയത്ത് മാത്രമായിരിക്കും ഒരു ആശുപത്രിയെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ കണ്ടീഷൻ എന്താണെന്നുള്ളതിനെക്കുറിച്ചോ പോലും നമ്മൾ പരിഗണിക്കുന്നത്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ ശരീരം അത് ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള രീതിയിൽ, ഒരുപക്ഷെ ജിമ്മിൽ പോവുക അല്ലെങ്കിൽ ഏറ്റവും ഫിറ്റായിട്ടുള്ള ഒരു ബോഡി ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ഈ പുറമേ കാണുന്ന അവയവങ്ങൾ, കൈ, കാല്, കണ്ണ്, മൂക്ക്, ചെവി എന്നുള്ളതിനൊക്കെ പുറമേ നമ്മുടെ ഉള്ളിൽ കുറേ ആന്തരിക അവയവങ്ങളുണ്ടല്ലോ. ഹൃദയം, കരള്, വൃക്ക, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടല്ലോ. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതുങ്ങളെ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നിനെ നമ്മൾ ഹൃദയമെന്നോ അല്ലെങ്കിൽ കരളെന്നോ ഒക്കെ അഭിസംബോധന ചെയ്യുന്നതിൻ്റെ കാരണവും അത് തന്നെയാണ്. കാരണം അത്രമാത്രം ഒരു ബോഡി, ഒരു ശരീരത്തെ സംബന്ധിച്ചിടത്തോളം വാല്യുബിൾ ആയിട്ടുള്ളവയാണ് ആ അവയവങ്ങൾ ഓരോന്നും. പക്ഷേ അവയുടെ കണ്ടീഷൻ ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, അതിൻ്റെ പേരിൽ സമാധാനം ആകുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ തന്നെ നമ്മളൊരു ശ്രമം, നമ്മളൊരു ഇനിഷ്യേറ്റീവ് നടത്താറില്ല എന്നുള്ളതാണ് പരമമായ സത്യം. പക്ഷേ അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസം ഒരുപക്ഷെ ആ ഒരു ടോക്ക് കേട്ടവർക്കൊക്കെ അറിയാം നമ്മൾ എത്രമാത്രം റിസ്ക് ഉള്ള ഒരു സാഹചര്യങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിതം ഇന്ന് കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നതെന്ന്. കഴിഞ്ഞ ദിവസം ഞാൻ ശരിക്കും ഒരു ഇൻ്റർവ്യൂവിനിരുന്ന് ഒരാളെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരുന്നിട്ട് ഞാൻ ഇത്രയധികം ഞെട്ടിപ്പോകുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടാണെന്നു. കാരണം സിത്താര ഡോക്ടറിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ചിട്ട് പുള്ളിക്കാരി ഒരു കാര്യം റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഇന്ന് ലോകത്തുള്ള സ്ത്രീകളിൽ 8 ആൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കണക്ക് നമ്മളെ ഭയപ്പെടുത്തുന്നതാണ്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്ന പല കാര്യങ്ങളും നമുക്ക് ഭാവിയിലേക്ക് വലിയ ഭവിഷ്യത്തുകളായി മാറാൻ സാധ്യതയുണ്ട് എന്നൊക്കെ അതിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തെ പരിഗണിക്കുക എന്ന് പറയുന്നത് വളരെ അത്യന്താപേക്ഷിതമായി നമ്മൾ ചെയ്തിരിക്കേണ്ട കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ്. ആ ഒരു കാര്യത്തിൽ യാതൊരു വിമുഖതയും കാണിക്കരുതെന്ന് തന്നെയാണ് നമുക്ക് ഓർമ്മിപ്പിക്കാൻ
1: വേണ്ടിയിട്ടുള്ളതും.
0: ദാറ്റ്സ് റൈറ്റ്. അപ്പോൾ പറഞ്ഞു വന്നത് MVR പലവിധങ്ങളായിട്ടുള്ള പാക്കേജുകളെ കുറിച്ച് തന്നെയാണ്. കാരണം നമുക്കറിയാമല്ലോ നമ്മുടേതായിട്ടുള്ള ശാരീരിക അവസ്ഥയെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഫുൾ ബോഡി സ്ക്രീനിങ് ആവട്ടെ അല്ലെങ്കിൽ മറ്റ് ചെക്കപ്പുകളാവട്ടെ, ഇവയുടെയൊക്കെ കാര്യം പറയുമ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയ കൺസേണുകളിലൊന്ന് ഇതിനൊക്കെ അത്യാവശ്യം നല്ല എക്സ്പെൻസ് ആവും, ചിലപ്പോൾ ഇൻഷുറൻസിൽ കവറാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വലിയ എമൗണ്ട് ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടി വരും. അതിലും ഭേദം നാട്ടിലേക്ക് എപ്പോഴെങ്കിലും പോകുമ്പോൾ വർഷത്തിൽ ഒരിക്കൽ പോകുന്നവരുണ്ടായിരിക്കും, 2 വർഷത്തിലൊരിക്കൽ പോകുന്നവരുണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് എപ്പോഴെങ്കിലുമൊക്കെ നോക്കാം സൗകര്യം ഉണ്ടെങ്കിൽ എന്നുള്ള ഒരു ധാരണയാണ് പലർക്കും. പക്ഷേ നമുക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പാക്കേജുകളിൽ, ബേസിക് ആയിട്ടുള്ള പാക്കേജുകളാവട്ടെ, മെൻസിനും വിമൻസിനും വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് പാക്കേജുകളാവട്ടെ, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് പാക്കേജസ് ആവട്ടെ, അതിലും നിരവധി ഓഫറുകളോടെ, പ്രത്യേകിച്ചും 50% വരെ സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളും ഒക്കെ തന്നുകൊണ്ടുള്ള, അതിൻ്റെ കൂടെ തന്നെ ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റേഡിയോളജിസ്റ്റുകളുടെയും ടെക്നീഷ്യൻസിൻ്റെയും ഒക്കെ സേവനവും നമുക്ക് ലഭ്യമായിക്കൊണ്ടുള്ള ഒരു ഇടമാണ് ഗർഭൂതിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്. സോ രോഗം വരാൻ വേണ്ടി കാത്തു നിൽക്കാതെ നമ്മുടെ ശരീരം ഏറ്റവും പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുകയാണ് എന്നൊരു ബോധ്യം നമുക്ക് വന്നു കഴിഞ്ഞാൽ അതിൽപരം മനസ്സമാധാനം, അതിൽപരം നമുക്ക് ഈ ഓടാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ, അത്തരം ഒരു ബോധ്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതെന്താ ഉള്ളത് അല്ലേ? അപ്പോൾ ആ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പലതരത്തിലുള്ള സ്കാനിങ്സും പ്രോസസ്സുകളും ഒക്കെ തന്നെ അവിടെയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം എല്ലാവരും മനസ്സിലാക്കുക. ഡു ചെക്ക് ഇറ്റ് ഔട്ട് യുവർ സെൽഫ്. 0508609611 എന്ന നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടേതായിട്ടുള്ള കണ്ടീഷൻസ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏതൊരു സേവനമാണോ അതിന് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പാക്കേജുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് മാത്രമല്ല, ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക്, ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് ആക്ച്വലി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യങ്ങളിലൊന്നാണ് അൾട്രാസൗണ്ട് അബ്ഡോമൻ സ്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലേ? പലപ്പോഴും ഈ വയറിൻ്റെതായിട്ടുള്ള ആ ഒരു പ്രദേശങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ ഒരു കണ്ടീഷനൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആൻഡ് ഒരു പ്രായം കഴിഞ്ഞാൽ സ്ത്രീകൾ കമ്പൽസറി ആയിട്ടും ഒരു നിശ്ചിത ഇടവേളകളിൽ ചെയ്തിരിക്കേണ്ട ഒന്നാണ് അൾട്രാസൗണ്ട് അബ്ഡോമൻ സ്കാൻ. ആൻഡ് ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 600 ദിർഹംസോളം വർത്തായിട്ടുള്ള ആ ഒരു സ്കാനിങ് വൗച്ചർ നമ്മളിപ്പോൾ നിങ്ങൾക്കായിട്ട് തരികയാണ്. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. MVR സ്പേസ് നിങ്ങളുടെ പേര് എന്ന ഫോർമാറ്റിൽ എനിക്കൊരു മെസ്സേജ് അയക്കുക. 0585829220 MVR സ്പേസ് നിങ്ങളുടെ പേര് എന്ന ഫോർമാറ്റിൽ ഒരു മെസ്സേജ് അയക്കുക. 0585829220 ഒരുപക്ഷെ നിങ്ങൾക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാൾക്കോ, അതിപ്പോൾ സുഹൃത്തിനായിരിക്കാം, സഹോദരിക്കായിരിക്കാം, ഭാര്യയ്ക്കായിരിക്കാം, അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കായിരിക്കാം, ആർക്കായിരുന്നാലും കൊളീഗിനായിരിക്കാം, അപ്പോൾ അവർക്കും വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും. സോ പ്ലീസ് ഡു മെസ്സേജ് റൈറ്റ് നൗ. തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ കയ്യിലേക്ക് 600 ദിർഹംസിൻ്റെ ആ ഒരു സ്കാനിങ് വൗച്ചർ വന്നെത്തി ചേർന്നതായിരിക്കും. ആൻഡ് മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ

0: 0860-9611-ൽ വിളിക്കാവുന്നതാണ്.
1: ഹെൽത്ത് ടിപ്സ് ബ്രോട്ട് യു ബൈ എം വി ആർ ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ദുബായ്. അഡ്വാൻസ് സ്കാൻ, അഷ്യൂർഡ് ഫ്യൂച്ചർ ഫോർ മെൻ ആൻഡ് വിമൻ. ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആകത്തീർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM.
1: ആൻഡ് യെസ് തലൈവർ ആരാധകർക്ക് വേണ്ടിയിട്ട് രജനീകാന്തിൻ്റെ ഒരു മെഗാ അപ്ഡേറ്റ്. എന്ത് അപ്ഡേറ്റ് എന്നാണ് പറയാൻ വന്നത്? എന്തോ കിടിലം അപ്ഡേറ്റ് ഞാൻ പറയാൻ വന്നത് കേട്ടോ. ഒരു കിടിക്കാച്ച അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ആക്ച്വലി അദ്ദേഹം ഒരു 5 രൂപ ഡോക്ടറുടെ കഥ പറയുന്ന ഒരു സിനിമയിലേക്ക് വരുമെന്നൊക്കെ ഇങ്ങനെ കുറേ കിംവദന്തികളുണ്ടായിരുന്നു. പക്ഷേ അതൊന്നുമല്ല സംഗതി. ഒരു സ്വാഗ് ഉള്ള വളരെ ഡെഡ്ലി ആയിട്ടുള്ള ഡോക്ടറുടെ കഥ പറയുന്ന ധർമ്മൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട് കേട്ടോ. ഡോക്ടറായിട്ട് ഈ അടുത്ത് വേറെ ഏതോ ഒരു നായകൻ എനിക്കൊന്നു യെസ് മെർസലിൽ വിജയുടെ ഒരു ക്യാരക്ടർ വന്ന് ഡോക്ടറായിരുന്നു. പിന്നെ ഈ ലോകേഷ് കനകരാജിൻ്റെ മറ്റേ LCU സീരീസിൽ ഡോക്ടർ കഥാപാത്രങ്ങൾ വന്നിട്ടില്ലല്ലേ, വില്ലനായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ വിജയ് സേതുപതി വില്ലനായിരുന്നല്ലോ ഇതിലെ വിക്രം സിനിമയിൽ അല്ലേ. അപ്പോൾ എന്തായാലും രജനീകാന്തിൻ്റെ ഒരു ഗംഭീര ക്യാരക്ടറായിരിക്കും. വളരെ സ്വാഗുള്ള, വളരെ ഡെഡ്ലി ആയിട്ടുള്ള, കുറേയധികം സമൂഹത്തിലെ വിപത്തുകൾക്കെതിരെയൊക്കെ ഫൈറ്റ് ചെയ്യുന്നൊരു ഡോക്ടറുടെ കഥാപാത്രമായിട്ടാണ് പുള്ളിക്കാരൻ വരാൻ വേണ്ടി പോകുന്നത്. ധർമ്മൻ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കമൽഹാസൻ തന്നെയാണ് എന്നുള്ളൊരു വലിയ പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. തമിഴകത്തിൻ്റെ ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാൾ നിർമ്മിക്കുന്നു, മറ്റൊരാൾ നായകനായി എത്തുന്നു. ശരിക്കൊരു ഗംഭീര പരിപാടിയായിരിക്കും. അശ്വന്ത് മാരിമുത്തുമാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. ആൻഡ് അതേ ദിവസം തന്നെ തലൈവറുടെ ഒരു അപ്ഡേറ്റ് വരുമ്പോൾ തല അജിത്തിൻ്റെ ഒരു അപ്ഡേറ്റ് കൂടി വന്നിട്ടുണ്ട്. അജിത്തിൻ്റെ പേരിൽ കുറച്ച് കാലങ്ങളായിട്ട് കുറേ ഇങ്ങനെ കിംവദന്തികൾ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. സംഭവം വേറൊന്നുമല്ല, പുള്ളിക്കാരൻ്റെ റേറ്റ് ഭയങ്കര കൂടുതലാണ്, പുള്ളിക്കാരൻ്റെ കോസ്റ്റ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് അത്രമാത്രം എമൗണ്ട് കൊടുത്തിട്ട് നിർമ്മിക്കാൻ വേണ്ടി നിർമ്മാതാക്കൾ ആരും തയ്യാറാവുന്നില്ല. ഇപ്പോൾ തമിഴ് സിനിമയിലെ തന്നെ വമ്പന്മാരായിട്ടുള്ള സൺ പിക്ചേഴ്സിന് പോലും അതിന് താല്പര്യമില്ല എന്നൊക്കെ. എന്തായാലും ഇപ്പോൾ അജിത് നിർമ്മാതാവാകാൻ വേണ്ടി പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ റീസെൻറ്റ് ചിത്രമായിട്ടുള്ള ഗുഡ് ബാഡ് അഗ്ലി നിർമ്മിച്ചിട്ടുണ്ടായിരുന്ന, സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്ന ആദിക് രവിചന്ദ്രൻ്റെ പുതിയ സിനിമയിലാണ് ഇദ്ദേഹം നിർമ്മിച്ച് ഇദ്ദേഹം തന്നെ നായകനാകാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്യുന്നത് അനിരുദ്ധാണ്. ആൻഡ് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഈ ഇടയായിട്ട് ഈ രജനീകാന്തിനും വേണം, ഓഫ്കോഴ്സ് വിജയോടൊപ്പം ഓൾറെഡി അഭിനയിച്ചു കഴിഞ്ഞു, ആൻഡ് അജിത്തിനൊപ്പം മോഹൻലാൽ കൂടി ഈ ഒരു സിനിമയിൽ ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് എത്തുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അജിത് മോഹൻലാൽ ടീം വെള്ളിത്തിരയിലേക്ക് ഒന്നിക്കുന്ന ആദ്യത്തെ ചിത്രമായിട്ട് ഈ ഒരു സിനിമ മാറും. അജിത് ആക്ച്വലി ഒരു കാലത്ത് മലയാളത്തിലെ ഏറ്റവും വലിയ താരങ്ങളുമായിട്ടെല്ലാം അഭിനയിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പം ഉദാഹരണം പറയാനാണെങ്കിൽ ഇപ്പോൾ മോഹൻലാലിൻ്റെ കൂടെ അഭിനയിക്കാൻ വേണ്ടി പോകുന്നു വരാൻ പോകുന്ന സിനിമയിൽ. മമ്മൂക്കാൻ്റെ കൂടെ കണ്ടുകൊണ്ടേൻ മമ്മൂട്ടിയൊപ്പം ആണ് അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് സുരേഷ് ഗോപിയോടൊപ്പം അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ദീന എന്നല്ലേ ആ പടത്തിൻ്റെ പേര്? അതെ അതെ അതെ അതെ, ആ സിനിമയിൽ AR മുരുകദാസിൻ്റെ ആദ്യത്തെ സിനിമ, അതിൽ അഭിനയിച്ചിട്ടുണ്ട്. ജയറാമിനൊപ്പം 1-2-3 പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു ലിസ്റ്റിലേക്ക് ലാലേട്ടനും അതുപോലെ തല അജിത്തും ഒന്നിക്കുന്നൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ആരാധകർക്കൊക്കെ കാത്തിരിക്കാം.
2: ഓപ്പറേഷൻ അനന്ത പ്രഖ്യാപിച്ചു.
0: ഒരിടവേളയ്ക്ക് ശേഷം തമിഴകത്തിന്റെ സൂപ്പർ താരം ആര്യ മലയാളത്തിലേക്ക് എത്തുന്ന ബിഗ് ബജറ്റ് ചലച്ചിത്രം.
3: ചോര കൊണ്ടുള്ള കടം ചോര കൊണ്ടേ ഞങ്ങൾ ദൂരെ തീർത്തിട്ടുള്ളൂ.
0: ചിയാൻ എന്ന കൾട്ട് ക്ലാസിക്കിന് ശേഷം മുരളി ഗോപിയുടെ രചനയിൽ ജി എൻ കൃഷ്ണകുമാർ സംവിധാനം ചെയ്യുന്നു. ഒരു നഗരത്തിന്റെ കഥ പറയുന്ന ആക്ഷൻ പാക്ഡ് ത്രില്ലർ ചിത്രം. ആര്യയോടൊപ്പം മുരളി ഗോപി, ഇന്ദ്രൻസ്, സുനിൽ, വിജയരാഘവന്, നിഖില വിമൽ, റജീന കസാൻഡ്ര തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു. അനന്തൻകാട് June 25 GCC റിലീസിനെത്തുന്നു. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് TV. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: You're tuned into Home 92.2 FM. Home is a feeling.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to Back to Home with Asif. Asif.
2: You are tuned into Home 92.2 FM. Home is a feeling.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.
7: ഒരു കാലത്ത് ഇവരൊരുമിച്ച് നിയന്ത്രിച്ചതാണ് ഈ രാജ്യം.
3: ഈ വർഷത്തെ ഏറ്റവും വലിയ സിനിമയായ പാട്രിയോട്ട് തിയേറ്ററിൽ കാണാൻ മിസ് ചെയ്തോ?
4: വിഷമിക്കണ്ട, ഇനി പാട്രിയോട്ട് സിനിമയുടെ തിയേറ്റർ അനുഭവം വീട്ടിലിരുന്ന് തന്നെ Z5-ൽ ആസ്വദിക്കാം.
3: Z5-ന്റെ ഫെസ്റ്റീവ് ഓഫറിൽ ഓൾ ആക്സസ് പാക്ക് പ്രതിവർഷം വെറും 99.99 AED മാത്രം.
4: തമിഴ്, ഹിന്ദി, മലയാളം, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലെയും ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ഒരേ പ്ലാറ്റ്ഫോമിൽ.
3: ഇന്ന് തന്നെ Z5 സബ്സ്ക്രൈബ് ചെയ്യൂ, പരിധികളില്ലാത്ത വിനോദ ലോകം ആസ്വദിക്കൂ.
6: You are listening to Home

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: വീര്യം കുറഞ്ഞ മധ്യത്തിൽ യുടേൺ അടിച്ച് വി ഡി സതീശൻ. പി എം ശ്രീ പദ്ധതിയിൽ വി ഡി സതീശനും പിണറായി വിജയനും സഭയിൽ നേർക്കുനേർ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കുന്ന വിഷയത്തിൽ തീരുമാനം യു ഡി എഫിന് വിട്ടെന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ. മുന്നണിക്കകത്ത് ചർച്ച ചെയ്ത ശേഷം മാത്രമാകും ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കുക. യു ഡി എഫ് വേണ്ടെന്ന് തീരുമാനിച്ചാൽ പദ്ധതിയുമായി മുന്നോട്ട് പോകില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. ബജറ്റ് ചർച്ചയിൽ നിയമസഭയിൽ മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി വി ഡി സതീശൻ. ബജറ്റിനെതിരായ പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകി. റെക്കോർഡ് ഭൂരിപക്ഷം നൽകിയാണ് ജനം യു ഡി എഫിനെ വിജയിപ്പിച്ചത്. പോയ സർക്കാർ എവിടെത്തോട്ടോ അവിടെയെല്ലാം ബദൽ നിർദ്ദേശങ്ങളുണ്ടെന്ന് വി ഡി സതീശൻ. സമ്പദ്വ്യവസ്ഥയുടെ ആരോഗ്യം എന്താണെന്ന് വ്യക്തമാക്കുന്ന ധവളപത്രം സർക്കാർ അവതരിപ്പിച്ചു. അത് രാഷ്ട്രീയ വിമർശനമല്ല, ആധികാരിക രേഖയാണ്. കാലത്തിനും കാലഘട്ടത്തിനും അനുസരിച്ച ബജറ്റാണ് സർക്കാർ അവതരിപ്പിച്ചതെന്നും വി ഡി സതീശൻ. ഒരു സ്ഥാപനം പോലും സ്വകാര്യവൽക്കരിക്കില്ലെന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ. തങ്ങൾക്ക് കൃത്യമായ നയമുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാൻ പോകുന്നവയല്ല. പൊതുമേഖലാ സ്ഥാപനം സ്വകാര്യവൽക്കരിക്കുന്നതിനെക്കുറിച്ച് ഒരു വാക്കുപോലും ബജറ്റിലില്ല. കൃത്യമായ പരിപാടികൾ ആവിഷ്കരിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങളെ ശക്തമാക്കും, ലാഭകരമാക്കും. വെള്ളാനകളായ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഉണ്ടാക്കി ശമ്പളം കൊടുക്കുകയല്ല സർക്കാരിന്റെ നയമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി നൽകി. പി എം ശ്രീയിൽ നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നേർക്കുനേർ. പിൻവലിക്കാനാണോ കരാറിൽ ഒപ്പിട്ടതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ചോദ്യം. എസ് എസ് കെ ഫണ്ട് തടഞ്ഞതുകൊണ്ടാണ് ഒപ്പിട്ടതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മറുപടി. ആർ എസ് എസിന്റെ വിഷസർപ്പങ്ങൾക്ക് മുന്നിൽ വെച്ച് വിളക്ക് കൊളുത്തിയത് ഇടതു സർക്കാരാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ. ഇതോടെ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് വീണ്ടും രംഗത്തെത്തി. ഇപ്പോൾ പി എം ശ്രീ ഇല്ലെന്നും പദ്ധതി നടപ്പായിട്ടില്ലെന്നും പിണറായി വിജയൻ മറുപടി നൽകി. പി എം ശ്രീ നടപ്പാക്കേണ്ടതില്ലെന്ന് നയപരമായ തീരുമാനമെന്ന് പിണറായി. തങ്ങൾ നടപ്പാക്കിയില്ല, നിങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുകയാണെന്നും എസ് എസ് കെ ഫണ്ട് തടഞ്ഞെന്നും പിണറായി വിജയൻ. പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള അവകാശവും അധികാരവും കേന്ദ്ര സർക്കാരിന് മാത്രമാണെന്ന വ്യവസ്ഥയിൽ എൽ ഡി എഫ് സർക്കാർ ഒപ്പിട്ട് നൽകിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. പി എം ശ്രീയുമായി ബന്ധപ്പെട്ട എൽ ഡി എഫ് കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് നിയമസഭയിൽ മറുപടി നൽകി സംസാരിക്കുകയായിരുന്നു മന്ത്രി. പി എം ശ്രീ കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടതാണ്. ഇതിന്റെ ഫലമായി തടഞ്ഞുവച്ചിരുന്ന എസ് എസ് കെ ഫണ്ട് 99 കോടി രൂപ കഴിഞ്ഞ സർക്കാർ കൈപ്പറ്റിയിട്ടുണ്ട്. എല്ലാം ചെയ്തത് കഴിഞ്ഞ സർക്കാർ. യു ഡി എഫ് സർക്കാർ പുതുതായി ഏതെങ്കിലും കരാർ ഒപ്പുവയ്ക്കുകയോ തുടർ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. മദ്യം വീര്യം കൂടിയതായാലും കുറഞ്ഞതായാലും പ്രശ്നം തന്നെയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാധിക്കലി തങ്ങൾ. അതിനപ്പുറം പ്രാധാന്യമില്ല. മദ്യവർജ്ജനമാണ് യു ഡി എഫ് ലക്ഷ്യമിടുന്നത്. ചർച്ചയ്ക്കും കൂടിയാലോചനയ്ക്കും ശേഷമാകും മദ്യനയം തീരുമാനിക്കുകയെന്നും പാണക്കാട് തങ്ങൾ. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ചതിൽ വിമർശനവുമായി സമസ്ത മുഖപത്രം. വീര്യം കുറഞ്ഞ മദ്യം, വീര്യം കെട്ട നയം എന്ന തലക്കെട്ടിലാണ് സുപ്രഭാതത്തിൽ ലേഖനം. സർക്കാരിന്റെ നടപടി കടുത്ത ആശങ്കയ്ക്ക് ഇടയാക്കുന്നതെന്ന് ലേഖനത്തിൽ പരാമർശിക്കുന്നു. മദ്യത്തിന്റെ ലഭ്യത വർദ്ധിപ്പിക്കാനുള്ള നയവുമായി മുന്നോട്ട് വരുന്നത് നിർഭാഗ്യകരം. മദ്യത്തിന്റെ വീര്യം കുറവാണെന്നത് അതിന്റെ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ ഇല്ലാതാക്കുന്നില്ല. സുരക്ഷിത മദ്യം എന്ന തെറ്റായ ധാരണ മദ്യ ഉപയോഗത്തിലേക്ക് ജനങ്ങളെ ആകർഷിക്കുമെന്നും ലേഖനത്തിൽ പറയുന്നു. പി എം ശ്രീ വിഷയത്തിൽ എസ് എഫ് ഐ മാർച്ചിൽ സംഘർഷം. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിലാണ് കലാശിച്ചത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ച യു ഡി എഫ് സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ സംസ്ഥാനത്താകെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. മലപ്പുറം, തൃശൂർ, പത്തനംതിട്ട, കൊച്ചി, ഇടുക്കി, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട എന്നിവിടങ്ങളിൽ ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. കളക്ട്രേറ്റുകളിലേക്ക് നടത്തിയ മാർച്ച് പിരിച്ചുവിടാനായി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ചിലയിടങ്ങളിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ്. സി എം പിക്ക് വേറിട്ടൊരു അഭിപ്രായമില്ലെന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ. വിഷയത്തിൽ മുഖ്യമന്ത്രിക്കൊപ്പമാണ് തന്റെ പാർട്ടിയെന്ന് സി പി ജോൺ. ദൈവങ്ങളുടെയും ബലിദാനികളുടെയും പേര് പറഞ്ഞുള്ള സത്യപ്രതിജ്ഞയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പിക്ക് തിരിച്ചടി. ബി ജെ പിയുടെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി അസാധുവാക്കി. 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന ഹൈക്കോടതി നിർദ്ദേശം. സി പി എം കൌൺസിലർ എസ് പി ദീപക് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി വിധി. പി വി കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചിന്റേതാണ് വിധി. കൌൺസിലർമാർ എന്ന നിലയിൽ ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് മുനിസിപ്പാലിറ്റി നിയമപ്രകാരം സംരക്ഷണമുണ്ടെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധിയിൽ പ്രതികരണവുമായി മേയർ വി ബി രാജേഷ്. കോടതി വിധി അംഗീകരിക്കുന്നു, പറഞ്ഞ സമയത്തിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യും, കൌൺസിലർമാരുമായി സംസാരിച്ച് പുതിയ തീയതി തീരുമാനിക്കും. ഈ വിഷയത്തിൽ അപ്പീലിന് പോകില്ല, ഹൈക്കോടതി വിധി പൂർണ്ണമായും അംഗീകരിക്കുന്നുവെന്ന് മേയർ വി ബി രാജേഷ്. ഉമ്മൻചാണ്ടിയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത വടക്കഞ്ചേരി പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗത്തിന്റെ സത്യപ്രതിജ്ഞയും ഹൈക്കോടതി റദ്ദാക്കി. പാലക്കാട് വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അംഗം സുനിൽ ചുവട്ടുപാടത്തിന്റെ സത്യപ്രതിജ്ഞയാണ് കോടതി റദ്ദാക്കിയത്. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അറസ്റ്റിലായ ഡിവൈഎഫ്ഐ നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി ഈ മാസം 27 മാറ്റി. വിശദമായ വാദം കേൾക്കാനാണ് കോഴിക്കോട് സെഷൻസ് കോടതി അപേക്ഷ മാറ്റിയത്. ഇന്നലെ വടകര ഒന്നാം ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ശബരിമല സ്വർണക്കൊള്ളയിൽ തനിക്കെതിരെ ദേവസ്വം മന്ത്രി പരാതി നൽകിയത് തെറ്റിദ്ധാരണ മൂലമെന്ന് ദേവസ്വം ബോർഡ് അംഗം പി ഡി സന്തോഷ് കുമാർ. സ്വർണപ്പാളികൾ കൊടുത്തുവിടാൻ തീരുമാനമെടുത്ത യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ലെന്നാണ് പ്രതികരണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി മേൽശാന്തി നിയമനം നടത്തിയെന്ന ആരോപണം പരിശോധിക്കുമെന്നും പ്രസിഡന്റ്. ബിശ്വനാഥ് സിൻഹ കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. നിലവിൽ ആഭ്യന്തരവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് അദ്ദേഹം. 91 ബാച്ച് ഐഎഎസ് ഉദ്യോഗസ്ഥനാണ് ബിശ്വനാഥ് സിൻഹ. ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക്ക് ഈ മാസം 30 വിരമിക്കും. വാഹനങ്ങളുടെ മോഡിഫിക്കേഷൻ ഉപാധികളോട് മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ. സുരക്ഷ അവഗണിച്ചുള്ളതും ശബ്ദം വിളിച്ചും എന്നിവ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ളതുമായ മോഡിഫിക്കേഷൻ അനുവദിക്കില്ല. വാഹന മോഡിഫിക്കേഷൻ വിഷയത്തിൽ 100 ദിവസത്തിനുള്ളിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. മിതമായ പരിഷ്കരണങ്ങൾ ആവാം. ശബ്ദവും വിളിച്ചവും പുറത്തേക്ക് വരുന്ന തരത്തിലുള്ള തീ പറത്തുന്ന തരത്തിലുള്ള പരിഷ്കരണങ്ങൾ പാടില്ല. മോഡിഫിക്കേഷനുകൾ നടത്തുന്നവർ സ്വന്തമായി ഒരു പരിധി നിശ്ചയിക്കണമെന്ന് മന്ത്രി. സിബിഎസ്ഇ പുനർ മൂല്യനിർണയത്തിലും പരാതി. അപേക്ഷ നൽകാത്ത വിഷയം പുനർ മൂല്യനിർണയം നടത്തി മാർക്ക് കുറച്ചെന്നാണ് വിദ്യാർത്ഥികളുടെ പരാതി. ഇന്ത്യയിൽ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ. വിദ്യാർത്ഥികളുടെ ശബ്ദത്തെ മന്ത്രി തീവ്രവാദമെന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നു. രാജ്യത്ത് 90 ചോദ്യപേപ്പറുകൾ ചോർന്നു, കോടിക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി തകർന്നുവെന്നും ഖാർഗെ. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ നേതൃത്വത്തിലുള്ള ആണവ പരിശോധനകൾക്ക് ഇറാൻ സമ്മതിച്ചുവെന്ന് ആവർത്തിച്ച് ട്രംപ്. യുഎസിന്റെ വാദം ഇറാൻ ഇന്നലെ തള്ളിയിരുന്നു. ഇറാന്റെ ബലിസ്റ്റിക് മിസൈൽ പദ്ധതി യുഎസ് ഇറാൻ ധാരണാപത്രത്തിൽ ഇല്ലെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസിഷ്കിയാൻ. ആണവ പരിശോധനയിൽ രണ്ട് തട്ടിലായതോടെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സമാധാന കരാറിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. ഇറാനെതിരെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ യുദ്ധ അധികാരം നിയന്ത്രിക്കുന്ന പ്രമേയം യുഎസ് സെനറ്റിൽ പാസായി. 48 വോട്ടുകൾക്കാണ് പ്രമേയം പാസായത്. പ്രമേയം നേരത്തെ ജനപ്രതിനിധി സഭയിലും പാസായിരുന്നു. ഇറാനെതിരെ ഇനി ആക്രമണം നടത്താൻ യുഎസ് കോൺഗ്രസിന്റെ അനുമതി വേണമെന്നാണ് പ്രമേയം പറയുന്നത്. ലോകകപ്പിൽ നിർണായക മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 തകർത്ത് പോർച്ചുഗൽ. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഇരട്ട ഗോൾ മികവിലാണ് പോർച്ചുഗലിന്റെ വിജയം. ആദ്യ മത്സരത്തിൽ സമനില വഴങ്ങിയതുകൊണ്ടുതന്നെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരെ നിർണയിക്കുന്നതിൽ പ്രാധാന്യമുള്ള മത്സരത്തിൽ ജയിക്കേണ്ടത് പോർച്ചുഗലിന് അനിവാര്യമായിരുന്നു. തുടർച്ചയായി 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന താരമെന്ന റെക്കോർഡ് റൊണാൾഡോ സ്വന്തമാക്കി. ലോകകപ്പിൽ ഫുട്ബോൾ ആരാധകരെ അമ്പരപ്പിച്ചുകൊണ്ട് ഇംഗ്ലണ്ടും ഘാനയും തമ്മിലുള്ള പോരാട്ടം ഗോൾ രഹിത സമനിലയിൽ. ഗ്രൂപ്പ് എൽ പോരാട്ടത്തിൽ ക്രൊയേഷ്യയ്ക്ക് ജയം. പനമയെ എതിരില്ലാത്ത 1 ഗോളിന് തോൽപ്പിച്ചു. ഗ്രൂപ്പ് കെ പോരാട്ടത്തിൽ കോംഗോയെ തകർത്ത് കൊളംബിയ നോക്കൌട്ടിൽ കടന്നു. യുഎയിൽ സ്വർണ വിലയിൽ വൻ ഇടിവ്. 24 കാരറ്റ് ഗ്രാമിന് 9 ദിർഹം കുറഞ്ഞ് 489 ദിർഹം 75 ഫിൽസായിരുന്നു രാവിലെ വില. ആഗോള വിപണിയിലെ മാറ്റങ്ങളാണ് സ്വർണ വിപണിയിൽ പ്രതിഫലിക്കുന്നത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Mexico, United States, Canada. Loham Uruvan, Uru Pandini Pinale Payinu.
6: Germany, Netherlands, Argentina, Portugal.
5: Loga Football Inde, Mahamelam.
6: Africa, Bosnia and Herzegovina, Morocco, Algeria.
4: 48 രാജ്യങ്ങൾ ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
5: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ.
7: ലക്ഷക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 എഫ്എമ്മിലൂടെ.
7: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ ഓൺലി ഓൺ ഹോം 92.2 എഫ്എം.
9: Brought to you by Gulf Hypermarket Russell Kaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Kaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
10: Time check.
9: Brought to you by Ozone Cargo.
11: ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 11 മിനിറ്റ്.
9: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
10: Weather update.
9: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
11: യുവയുടെ കിഴക്കൻ മേഖലകളിൽ സ്പെഷ്യലി റാസൽ ഖൈമ അല്ലൈൻ ഭാഗത്തൊക്കെ മഴ പെയ്യുന്നുണ്ട് എന്നാണ് അറിയുന്നത്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ദുബായ് ഭാഗത്തെ ടെമ്പറേച്ചറിനൊന്നും യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല. 43 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറാണ് ഈ സമയത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 45%.
10: Weather update.
9: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

വെരി ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ബാക്ക് ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. തീർച്ചയായിട്ടും നമ്മളിവിടെ ഡ്രൈവ് ചെയ്യുന്നവരൊക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ സമയത്തും ഏറ്റവും കൂടുതലധികം കോൺഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നായിരിക്കും പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. പ്രത്യേകിച്ചും ഷാർജയിൽ താമസിച്ചിട്ട് ഇവിടെ ദുബായിലേക്ക് ജോലിക്ക് വരുന്നവരുണ്ടായിരിക്കും. ഓഫ്കോഴ്സ് അങ്ങനെയുള്ളവരാണ് ഏറ്റവും കൂടുതൽ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയാം. കാരണം കുറച്ചധികം സമയം ഇങ്ങനെ ട്രാഫിക്കിൽ കിടക്കേണ്ടി വരാറുണ്ടല്ലോ. അപ്പോൾ ഷാർജയിൽ പെയ്ഡ് പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പെയ്ഡ് പാർക്കിംഗ് ഇനി മുതൽ ഇനി അർദ്ധരാത്രി വരെ ആയിരിക്കും. ജൂലൈ 1st മുതൽ ഇത് പ്രാബല്യത്തിൽ വരും എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് കേട്ടോ. ഷാർജ എമിറേറ്റിലെ പബ്ലിക് പാർക്കിംഗ് ഏരിയകളിൽ മുനിസിപ്പാലിറ്റി ഈ ഒരു മാറ്റം വരുത്തിയിരിക്കുകയാണ്. 2026 ജൂലൈ 1st മുതൽ ഷാർജ സിറ്റി, കൽബ, കോർഫക്കാൻ, ദെയ്ദ് എന്നിവിടങ്ങളിലുള്ള എല്ലാ പാർക്കിംഗ് സോണുകളിലും അർദ്ധരാത്രി 12 വരെ ഫീസ് ബാധകമായിരിക്കും എന്നുള്ളൊരു കാര്യമാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് അത്രയും സന്തോഷമുള്ളൊരു കാര്യമായിരിക്കില്ല, പക്ഷേ എന്നിരുന്നാലും ഇതാണ് ഈ ഒരു അപ്ഡേറ്റ് എന്നുള്ളൊരു കാര്യം എല്ലാവരും ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. നിലവിൽ വ്യത്യസ്ത സമയങ്ങളിൽ ഉണ്ടായിരുന്ന യെല്ലോ ബ്ലൂ ബോർഡുകളുള്ള പാർക്കിംഗ് മേഖലകളെയൊക്കെ ഏകീകരിച്ചുകൊണ്ടാണ് ഈ ഒരു പുതിയ ഉത്തരവ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് രാവിലെ 8 മുതൽ അർദ്ധരാത്രി ഒരു 12 വരെ ആയിരിക്കും പുതിയ പാർക്കിംഗ് സമയം വരാൻ വേണ്ടി പോകുന്നത്. എന്നാൽ വെള്ളിയാഴ്ചകളിലും അതുപോലെ തന്നെ പബ്ലിക് ആയിട്ടുള്ള ഹോളിഡേയ്സിലും പബ്ലിക് പാർക്കിംഗ് ഏരിയാസൊക്കെ ഫ്രീ ആയിട്ട് തന്നെ തുടരും എന്ന കാര്യം കൂടി ഉണ്ട് കേട്ടോ. ആഴ്ചയിൽ 7 പെയ്ഡ് പാർക്കിംഗുള്ള പ്രത്യേക മേഖലകൾ ഒഴികെയുള്ള ഏരിയാസിൽ ഈ വെള്ളിയാഴ്ചകളിലും അതുപോലെ തന്നെ പൊതു അവധി ദിവസങ്ങളിലുമൊക്കെ പബ്ലിക് പാർക്കിംഗ് ഫ്രീ ആയിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ഒന്ന് ഓർത്തു വെച്ചോ. കാരണം പ്രത്യേകിച്ചും ഷാർജയിലേക്കൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ ഈ ഒരു പബ്ലിക് പാർക്കിംഗ് ഏരിയാസിൽ പാർക്കുന്നവരാണെങ്കിൽ ഈ ഒരു വിവരം അത് മനസ്സിൽ തന്നെ വെച്ചോളൂ. ഇനി അധികം ദിവസങ്ങളില്ലല്ലോ ജോലി തുടങ്ങാൻ വേണ്ടിയിട്ട്.

0: listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's
0: 055-666-5859.
7: Home 92.2 FM. Home is a feeling.
8: Amone, enda idu? Ee vandide AC adichu poyalla. Idhe
9: shradhikkanna paadu.
10: Heda mone.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பருத்துபாய்.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബാക്ക് ടു ഹോം വിത്ത് ആസിഫ്.
2: ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളികൾ ഒന്നടങ്കം ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരുന്ന മമ്മൂക്ക ലാലേട്ടൻ കോംബോ ഒന്നിച്ചെത്തിയ മഹേഷ് നാരായണൻ ചിത്രം പേട്രിയറ്റ്, അതുപോലെ തന്നെ ആടിന്റെ മൂന്നാം ഭാഗം ആട് 3, മോഹൻലാൽ ദിലീപ് കോംബോയിലെത്തിയ ബബ്ബ, ഇങ്ങനെ പല സിനിമകളല്ലേ 2026 ഏറ്റവും മനോഹരമാക്കി മാറ്റിയ എത്രയോ മലയാള സിനിമകളാണ്. പക്ഷേ ഇതിൽ നമ്മൾ കാണാൻ ആഗ്രഹിച്ചിരുന്ന ചില സിനിമകൾ തിയേറ്ററിൽ മിസ്സായി പോയതിന്റെ പേരിൽ സങ്കടപ്പെട്ടിരിക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഇനി ആ സങ്കടത്തിന് ഒട്ടും തന്നെ പ്രസക്തിയില്ല. കാരണം ഈ പറഞ്ഞ സിനിമകൾ, ഇത് മാത്രമല്ല, ഇപ്പോൾ പേട്രിയറ്റ് ആവട്ടെ, ആട് 3 ആവട്ടെ, ബബ്ബ ആവട്ടെ, ജയറാമേട്ടനും മകനും ഒന്നിച്ചെത്തിയ ആശകൾ ആയിരം ആകട്ടെ, പ്രകമ്പനം, യൂത്തിന്റെ മുഴുവൻ പൾസറിഞ്ഞെത്തിയ പ്രകമ്പനമാവട്ടെ, അങ്ങനെ നിരവധി മലയാള സിനിമകൾ, മലയാളം മാത്രമല്ല കേട്ടോ, മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങി പല ഭാഷകളിൽ നിന്നുള്ള ഏറ്റവും മികച്ച കണ്ടന്റുകൾ നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരൊറ്റ പ്ലാറ്റ്ഫോം, ഒരൊറ്റ പേര്, ദാറ്റ് ഇസ് Z5. Z5 കുറിച്ച് ഇപ്പൊ പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒരു ഗംഭീര പ്രൊമോഷൻ ഇപ്പോൾ Z5 റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫെസ്റ്റിവൽ സീസൺ പ്രമാണിച്ചുകൊണ്ട് 275.99 ദിർഹംസിന് കിട്ടുന്ന ഒരു വർഷത്തേക്കുള്ള ആനുവൽ സബ്സ്ക്രിപ്ഷൻ ഇപ്പോൾ വെറും 99.99 ദിർഹംസിന് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് 99.99 ദിർഹംസിന് നിങ്ങൾ ഒരു വർഷത്തേക്കുള്ള Z5 സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സിനിമകളൊക്കെ തന്നെ യഥേഷ്ടം ഇഷ്ടമുള്ളിടത്ത്, ഇഷ്ടപ്പെട്ടവരോടൊപ്പം, ഫാമിലിയോടൊപ്പം ഒക്കെ ഇരുന്ന് ആസ്വദിച്ച് കാണാൻ വേണ്ടി പറ്റും. തിയേറ്ററിൽ മിസ്സായതിൻ്റെ ആ ഒരു സങ്കടം ഉണ്ടല്ലോ, അത് അപ്പാടെ മാറിക്കോളും. ആൻഡ് മാത്രമല്ല, ഇപ്പോൾ ഒരു ഷോർട്ട് ടേം സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടേം പ്ലാൻ ആണ് നിങ്ങൾ കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ 22.99 ദിർഹംസ് ഉണ്ടായിരുന്ന ഒരു പാക്കേജ്, അതായത് മന്ത്ലി വെറും 19.99 ദിർഹംസിന് 3 മന്ത്സിൻ്റെതായിട്ടുള്ള പാക്കേജും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. സോ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ഏറ്റവും ക്വാളിറ്റി കണ്ടന്റുകൾ ഏറ്റവും മികച്ച ദൃശ്യ മികവോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു Z5. ആൻഡ് യെസ്, അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ Z5 ഒരു ആനുവൽ സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയിട്ട് കൂടി തരുന്നുണ്ട് കേട്ടോ. അതിന് ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, ഞാനൊരു ചോദ്യം ചോദിക്കും, അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം എന്നെ അറിയിക്കണം. ചോദ്യം വളരെ സിമ്പിളാണ്. വളരെ സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ, മലയാളത്തിൽ നിന്ന്, മലയാളത്തിൽ നിന്നല്ല, സൗത്ത് ഇന്ത്യയിൽ നിന്നും ഓസ്കാറിലേക്ക് പോയ ഏറ്റവും മികച്ച സംഗീത സംവിധായകനുള്ള ഒരു ഓസ്കാർ പുരസ്കാരം വരെ നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ഒരു തെലുങ്ക് ചിത്രം, അതൊരു തെലുങ്ക് സിനിമ എന്ന് പറയാൻ പറ്റില്ല, ഒരു പാൻ ഇന്ത്യൻ സിനിമയാണ്. ആ പാൻ ഇന്ത്യൻ സിനിമ ആക്ച്വലി Z5 സ്ട്രീം ചെയ്യുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. രണ്ട് തെലുങ്കിലെ സൂപ്പർ സ്റ്റാർസ് അഭിനയിച്ച സിനിമയാണ്, ഒരു സൂപ്പർ സ്റ്റാർ സംവിധായകൻ്റെ ചിത്രമാണ്. ഏതാണ് ആ സിനിമ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഉത്തരം കിട്ടിയില്ലേ? കിട്ടിയെങ്കിൽ ഇപ്പം തന്നെ മെസ്സേജുകൾ അയച്ചോളൂ. Z5 സ്പേസ് ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരേറ്റ് നമ്പർ 0585829220 ലേക്ക് ഷടപടയെന്ന് പോന്നോട്ടെ. സ്വന്തമാക്കാം ഒരു വർഷത്തേക്കുള്ള Z5 സബ്സ്ക്രിപ്ഷൻ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to Back to Home with Asif.
2: നമ്മുടെ ആവേശമൊക്കെ സംവിധാനം ചെയ്ത ജിത്തു മാധവൻ, ഇപ്പോ ബാലൻ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അതിന്റെ രചന നിർവഹിച്ച ജിത്തു മാധവൻ, അദ്ദേഹത്തിന്റെ അടുത്ത സിനിമ സൂര്യമായിട്ട് ഒരുങ്ങുന്നു എന്നുള്ള കാര്യം നമ്മൾ എല്ലാവരും അറിഞ്ഞതാണ്. ഷൂട്ടിംഗ് ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞതാണ്. അതിൽ നെസ്ലിനും നസ്രയും ഉൾപ്പെടെയുള്ള മലയാള താരങ്ങളാണ് നിരന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അറിഞ്ഞതാണ്. അപ്പോ ഈയിടെയായിട്ട് ഇപ്പോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആ സിനിമയുടെ പേര് സർവടി എന്നായിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് കുറെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഗലാട്ട എന്നാണ് പേരുന്നത്. എനിക്ക് ഗലാട്ട ഇഷ്ടപ്പെട്ടത്. ഗലാട്ട എന്ന് വെച്ചാൽ ഒരു കംപ്ലീറ്റ് ഫെസ്റ്റിവൽ മൂഡിൻ്റെതായിട്ടുള്ള ഒരു രസമുള്ളൊരു പേരല്ലേ അത്. അങ്ങനെ പല പേരുകൾ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും സൂര്യ ആരാധകർ ആക്ച്വലി കുറേ കാത്തിരുന്ന ഒരു വലിയ വിജയം കറുപ്പിലൂടെ കിട്ടിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ഗംഭീര തിരിച്ചുവരവ് അങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ലിസ്റ്റിലേക്ക് അടുത്തതായിട്ട് വരുന്ന ചിത്രങ്ങൾ ഒന്നു തന്നെയായിരിക്കും ജിത്തു മാധവൻ സൂര്യ കോമ്പിനേഷനിൽ വരുന്നത്. അതിപ്പോൾ ഗലാട്ടയാണെങ്കിലും സർവടിയാണെങ്കിലും ഇനി പുതിയൊരു പേരാണെങ്കിലും ആ ഒരു സിനിമയും. ഇനിയും എന്തായാലും ഈ സമയത്ത് വീണ്ടും ഒരു സിനിമയ്ക്കുള്ള ടിക്കറ്റ് കൂടി നിങ്ങൾക്ക് ഞാൻ തരാൻ വേണ്ടി പോവാണ്. പല പാൻ ഇന്ത്യൻ സിനിമകൾ മലയാളത്തിലേക്ക് വരുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് അപരിചിതരായിട്ടുള്ള താരങ്ങൾ പിന്നീട് നമുക്ക് ഏറ്റവും സുപരിചിതരായി മാറുകയും അവർക്ക് വേണ്ടിയിട്ട് വലിയ ഫാൻ ബേസും വലിയ ആരാധക ബന്ധവും സൃഷ്ടിക്കപ്പെടുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലേ. KGF വരുന്നതിന് മുൻപേ എത്ര യഷ് ഫാൻസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ബാഹുബലിക്ക് മുന്നേ എത്ര പ്രഭാസ് ഫാൻസ് ഉണ്ടായിരുന്നു, രാംചരണ് ധീരയ്ക്ക് മുൻപേ എത്ര ഫാൻസ് കേരളത്തിലുണ്ടായിരുന്നു, ഇതെല്ലാം വലിയ ചോദ്യങ്ങളല്ലേ. ഇനി എന്തായാലും നാഗബന്ധം, അത്തരത്തിൽ കേരളവുമായി കണക്ഷനുള്ള ഒരുപക്ഷെ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെതായിട്ടുള്ള ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെതായിട്ടുള്ള ആ ഒരു കഥയും ഒക്കെ ടച്ച് ചെയ്തു പോകുന്ന ഒരു സിനിമയായിട്ടാണ് നാഗബന്ധം എന്ന പാൻ ഇന്ത്യൻ മെഗാ സിനിമ അണിയറയിൽ ഒരുങ്ങുന്നത്. 10 കോടിയാണ് അതിലൊരു പാട്ടിന് വേണ്ടി മാത്രം സെറ്റിടാൻ ചെലവഴിച്ചേക്കുന്നതെന്ന്. അപ്പോൾ അത്രമാത്രം ബ്രഹ്മാണ്ട ലെവലിൽ വരുന്ന ഒരു സിനിമയാണ് നാഗബന്ധം. നാഗബന്ധത്തിൻ്റെ ടിക്കറ്റുകൾ ഞാൻ നിങ്ങൾക്ക് തരാം. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഞാനൊരു ചോദ്യം ചോദിക്കും, അതിൻ്റെ ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പിൾ ഇൻവൈറ്റ്സ് ടു വിൻ ദ മൂവി നാഗബന്ധം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതിനുള്ള ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ, പാൻ ഇന്ത്യൻ സിനിമകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ്. അതായത് മലയാളത്തിലേക്ക് വന്ന് ഈ അടുത്ത് റീറിലീസ് ചെയ്യപ്പെട്ട ഒരു അല്ലു അർജുൻ ചിത്രം, അല്ലു അർജുൻ ജനീലിയ കോംബോ എത്തി. ഒരു പക്ഷേ അല്ലു അർജുന് കേരളത്തിൽ അത്രയധികം ഫാൻ ബേസ് സൃഷ്ടിക്കാൻ കാരണമായി മാറിയിട്ടുണ്ടായിരുന്ന ഒരു സിനിമ, അതേതാണ് ആ സിനിമ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അല്ലു അർജുൻ ജനീലിയ കോംബോ ആണ് ഈ സിനിമയിൽ എത്തിയിരിക്കുന്നത്. ആൻഡ് ഇതിലെ അല്ലു അർജുൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പാട്ടിട്ടെങ്കിൽ മാത്രമേ അടിക്കത്തുള്ളൂ. പാട്ടിട്ട് ഡാൻസ് കളിക്കുന്നവർ നമ്മൾ കണ്ടിട്ടുണ്ട്. പുള്ളിക്കാരൻ പാട്ടിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ് ഇതിലെ നായകൻ. മനസ്സിലായി കാണുമല്ലോ ഏതാണ് സിനിമയെന്ന്. ഒന്ന് ഉത്തരങ്ങൾ അറിയിച്ചോളൂ. ഉത്തരങ്ങൾ അയക്കേണ്ട ഒരു ഫോർമാറ്റ് ഉണ്ട്. നാഗബന്ധത്തിൻ്റെ NB ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരിട്ട് നമ്പർ 0585829220 പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചോ. സ്വന്തമാക്കിക്കോ നാഗബന്ധം എന്ന സിനിമയ്ക്കുള്ള കപ്പിൾ ഇൻവൈറ്റ്സ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: വീര്യം കുറഞ്ഞ മദ്യത്തിൽ യൂട്ടേൺ അടിച്ച വി ഡി സതീശൻ. പി എം ശ്രീ പദ്ധതിയിൽ വി ഡി സതീശനും പിണറായി വിജയനും സഭയിൽ നേർക്കുനേർ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കുന്ന വിഷയത്തിൽ തീരുമാനം യു ഡി എഫിന് വിട്ടെന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ. മുന്നണിക്കകത്ത് ചർച്ച ചെയ്ത ശേഷം മാത്രമാകും ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കുക. യു ഡി എഫ് വേണ്ടെന്ന് തീരുമാനിച്ചാൽ പദ്ധതിയുമായി മുന്നോട്ടു പോകില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. ബജറ്റ് ചർച്ചയിൽ നിയമസഭയിൽ മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി വി ഡി സതീശൻ. ബജറ്റിനെതിരായ പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകി. റെക്കോർഡ് ഭൂരിപക്ഷം നൽകിയാണ് ജനം യു ഡി എഫിനെ വിജയിപ്പിച്ചത്. പോയ സർക്കാർ എവിടത്തോട്ടോ അവിടെയെല്ലാം ബദൽ നിർദ്ദേശങ്ങളുണ്ടെന്ന് വി ഡി സതീശൻ. സമ്പദ് വ്യവസ്ഥയുടെ ആരോഗ്യം എന്താണെന്ന് വ്യക്തമാക്കുന്ന ധവളപത്രം സർക്കാർ അവതരിപ്പിച്ചു. അത് രാഷ്ട്രീയ വിമർശനമല്ല, ആധികാരിക രേഖയാണ്. കാലത്തിനും കാലഘട്ടത്തിനും അനുസരിച്ച ബജറ്റാണ് സർക്കാർ അവതരിപ്പിച്ചതെന്നും വി ഡി സതീശൻ. ഒരു സ്ഥാപനം പോലും സ്വകാര്യവൽക്കരിക്കില്ലെന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ. തങ്ങൾക്ക് കൃത്യമായ നയമുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാൻ പോകുന്നവയല്ല. പൊതുമേഖലാ സ്ഥാപനം സ്വകാര്യവൽക്കരിക്കുന്നതിനെക്കുറിച്ച് ഒരു വാക്കുപോലും ബജറ്റിലില്ല. കൃത്യമായ പരിപാടികൾ ആവിഷ്കരിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങളെ ശക്തമാക്കും, ലാഭകരമാക്കും. വെള്ളാനകളായ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഉണ്ടാക്കി ശമ്പളം കൊടുക്കുകയല്ല സർക്കാരിന്റെ നയമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി നൽകി. പി എം ശ്രീയിൽ നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നേർക്കുനേർ. പിൻവലിക്കാനാണോ കരാറിൽ ഒപ്പിട്ടതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ചോദ്യം. SSK ഫണ്ട് തടഞ്ഞതുകൊണ്ടാണ് ഒപ്പിട്ടതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മറുപടി. RSSന്റെ വിഷസർപ്പങ്ങൾക്ക് മുന്നിൽ വെച്ച് വിളക്ക് കൊളുത്തിയത് ഇടതു സർക്കാരാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ. ഇതോടെ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് വീണ്ടും രംഗത്തെത്തി. ഇപ്പോൾ പി എം ശ്രീ ഇല്ലെന്നും പദ്ധതി നടപ്പായിട്ടില്ലെന്നും പിണറായി വിജയൻ മറുപടി നൽകി. പി എം ശ്രീ നടപ്പാക്കേണ്ടതില്ലെന്ന് നയപരമായ തീരുമാനമെന്ന് പിണറായി. തങ്ങൾ നടപ്പാക്കിയില്ല, നിങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുകയാണെന്നും SSK ഫണ്ട് തടഞ്ഞെന്നും പിണറായി വിജയൻ. പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള അവകാശവും അധികാരവും കേന്ദ്ര സർക്കാരിന് മാത്രമാണെന്ന വ്യവസ്ഥയിൽ LDF സർക്കാർ ഒപ്പിട്ട് നൽകിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. പി എം ശ്രീയുമായി ബന്ധപ്പെട്ട LDF കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് നിയമസഭയിൽ മറുപടി നൽകി സംസാരിക്കുകയായിരുന്നു മന്ത്രി. പി എം ശ്രീ കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടതാണ്. ഇതിന്റെ ഫലമായി തടഞ്ഞുവച്ചിരുന്ന SSK ഫണ്ട് 99 കോടി രൂപ കഴിഞ്ഞ സർക്കാർ കൈപ്പറ്റിയിട്ടുണ്ട്. എല്ലാം ചെയ്തത് കഴിഞ്ഞ സർക്കാർ. UDF സർക്കാർ പുതുതായി ഏതെങ്കിലും കരാർ ഒപ്പുവയ്ക്കുകയോ തുടർ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. മദ്യം വീര്യം കൂടിയതായാലും കുറഞ്ഞതായാലും പ്രശ്നം തന്നെയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാധിക്കലി തങ്ങൾ. അതിനപ്പുറം പ്രാധാന്യമില്ല. മദ്യവർജ്ജനമാണ് UDF ലക്ഷ്യമിടുന്നത്. ചർച്ചയ്ക്കും കൂടിയാലോചനയ്ക്കും ശേഷമാകും മദ്യനയം തീരുമാനിക്കുകയെന്നും പാണക്കാട് തങ്ങൾ. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ചതിൽ വിമർശനവുമായി സമസ്ത മുഖപത്രം. വീര്യം കുറഞ്ഞ മദ്യം, വീര്യം കെട്ട നയം എന്ന തലക്കെട്ടിലാണ് സുപ്രഭാതത്തിൽ ലേഖനം. സർക്കാരിന്റെ നടപടി കടുത്ത ആശങ്കയ്ക്ക് ഇടയാക്കുന്നതെന്ന് ലേഖനത്തിൽ പരാമർശിക്കുന്നു. മദ്യത്തിന്റെ ലഭ്യത വർദ്ധിപ്പിക്കാനുള്ള നയവുമായി മുന്നോട്ടു വരുന്നത് നിർഭാഗ്യകരം. മദ്യത്തിന്റെ വീര്യം കുറവാണെന്നത് അതിന്റെ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ ഇല്ലാതാക്കുന്നില്ല. സുരക്ഷിത മദ്യം എന്ന തെറ്റായ ധാരണ മദ്യ ഉപയോഗത്തിലേക്ക് ജനങ്ങളെ ആകർഷിക്കുമെന്നും ലേഖനത്തിൽ പറയുന്നു. പി എം ശ്രീ വിഷയത്തിൽ SFI മാർച്ചിൽ സംഘർഷം. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിലാണ് കലാശിച്ചത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ച UDF സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ സംസ്ഥാനത്താകെ DYFIയുടെ പ്രതിഷേധം. മലപ്പുറം, തൃശൂർ, പത്തനംതിട്ട, കൊച്ചി, ഇടുക്കി, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട എന്നിവിടങ്ങളിൽ DYFI നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. കളക്ടറേറ്റുകളിലേക്ക് നടത്തിയ മാർച്ച് പിരിച്ചുവിടാനായി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ചിലയിടങ്ങളിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് CMPക്ക് വേറിട്ടൊരു അഭിപ്രായമില്ലെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. വിഷയത്തിൽ മുഖ്യമന്ത്രിക്കൊപ്പമാണ് തന്റെ പാർട്ടിയെന്ന് CP ജോൺ. ദൈവങ്ങളുടെയും ബലിദാനികളുടെയും പേര് പറഞ്ഞുള്ള സത്യപ്രതിജ്ഞയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPക്ക് തിരിച്ചടി. BJPയുടെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി അസാധുവാക്കി. 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന ഹൈക്കോടതി നിർദ്ദേശം. CPM കൌൺസിലർ SP ദീപക് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി വിധി. PV കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചിന്റേതാണ് വിധി. കൌൺസിലർമാർ എന്ന നിലയിൽ ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് മുനിസിപ്പാലിറ്റി നിയമപ്രകാരം സംരക്ഷണമുണ്ടെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധിയിൽ പ്രതികരണവുമായി മേയർ വി ബി രാജേഷ്. കോടതി വിധി അംഗീകരിക്കുന്നു, പറഞ്ഞ സമയത്തിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യും, കൌൺസിലർമാരുമായി സംസാരിച്ച് പുതിയ തീയതി തീരുമാനിക്കും. ഈ വിഷയത്തിൽ അപ്പീലിന് പോകില്ല, ഹൈക്കോടതി വിധി പൂർണ്ണമായും അംഗീകരിക്കുന്നുവെന്ന് മേയർ വി ബി രാജേഷ്. ഉമ്മൻചാണ്ടിയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത വടക്കഞ്ചേരി പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗത്തിന്റെ സത്യപ്രതിജ്ഞയും ഹൈക്കോടതി റദ്ദാക്കി. പാലക്കാട് വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അംഗം സുനിൽ ചുവട്ടുപാടത്തിന്റെ സത്യപ്രതിജ്ഞയാണ് കോടതി റദ്ദാക്കിയത്. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അറസ്റ്റിലായ ഡിവൈഎഫ്ഐ നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി ഈ മാസം 27 മാറ്റി. വിശദമായ വാദം കേൾക്കാനാണ് കോഴിക്കോട് സെഷൻസ് കോടതി അപേക്ഷ മാറ്റിയത്. ഇന്നലെ വടകര ഒന്നാം ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ശബരിമല സ്വർണക്കൊള്ളയിൽ തനിക്കെതിരെ ദേവസ്വം മന്ത്രി പരാതി നൽകിയത് തെറ്റിദ്ധാരണ മൂലമെന്ന് ദേവസ്വം ബോർഡ് അംഗം പി ഡി സന്തോഷ് കുമാർ. സ്വർണപ്പാളികൾ കൊടുത്തുവിടാൻ തീരുമാനമെടുത്ത യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ലെന്നാണ് പ്രതികരണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി മേൽശാന്തി നിയമനം നടത്തിയെന്ന ആരോപണം പരിശോധിക്കുമെന്നും പ്രസിഡന്റ്. വിശ്വനാഥ് സിൻഹ കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. നിലവിൽ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് അദ്ദേഹം. 91 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ് വിശ്വനാഥ് സിൻഹ. ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക്ക് ഈ മാസം 30 വിരമിക്കും. വാഹനങ്ങളുടെ മോഡിഫിക്കേഷൻ ഉപാധികളോട് മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ. സുരക്ഷ അവഗണിച്ചുള്ളതും ശബ്ദം വിളിച്ചും എന്നിവ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ളതുമായ മോഡിഫിക്കേഷൻ അനുവദിക്കില്ല. വാഹന മോഡിഫിക്കേഷൻ വിഷയത്തിൽ 100 ചില കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. മിതമായ പരിഷ്കരണങ്ങൾ ആവാം. ശബ്ദവും വെളിച്ചവും പുറത്തേക്ക് വരുന്ന തരത്തിലുള്ള, തീ പറത്തുന്ന തരത്തിലുള്ള പരിഷ്കരണങ്ങൾ പാടില്ല. മോഡിഫിക്കേഷനുകൾ നടത്തുന്നവർ സ്വന്തമായി ഒരു പരിധി നിശ്ചയിക്കണമെന്ന് മന്ത്രി. CBSE പുനർമൂല്യനിർണയത്തിലും പരാതി. അപേക്ഷ നൽകാത്ത വിഷയം പുനർമൂല്യനിർണയം നടത്തി മാർക്ക് കുറച്ചെന്നാണ് വിദ്യാർത്ഥികളുടെ പരാതി. ഇന്ത്യയിൽ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ. വിദ്യാർത്ഥികളുടെ ശബ്ദത്തെ മന്ത്രി തീവ്രവാദമെന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നു. രാജ്യത്ത് 90 ചോദ്യപേപ്പറുകൾ ചോർന്നു, കോടിക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി തകർന്നുവെന്നും ഖാർഗെ. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ നേതൃത്വത്തിലുള്ള ആണവ പരിശോധനകൾക്ക് ഇറാൻ സമ്മതിച്ചുവെന്ന് ആവർത്തിച്ച് ട്രംപ്. യുഎസിന്റെ വാദം ഇറാൻ ഇന്നലെ തള്ളിയിരുന്നു. ഇറാന്റെ ബലിസ്റ്റിക് മിസൈൽ പദ്ധതി യുഎസ് ഇറാൻ ധാരണാപത്രത്തിൽ ഇല്ലെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസിഷ്കിയാൻ. ആണവ പരിശോധനയിൽ രണ്ട് തട്ടിലായതോടെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സമാധാന കരാറിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. ഇറാനെതിരെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ യുദ്ധ അധികാരം നിയന്ത്രിക്കുന്ന പ്രമേയം യുഎസ് സെനറ്റിൽ പാസായി. 48 50 വോട്ടുകൾക്കാണ് പ്രമേയം പാസായത്. പ്രമേയം നേരത്തെ ജനപ്രതിനിധി സഭയിലും പാസായിരുന്നു. ഇറാനെതിരെ ഇനി ആക്രമണം നടത്താൻ യുഎസ് കോൺഗ്രസിന്റെ അനുമതി വേണമെന്നാണ് പ്രമേയം പറയുന്നത്. ലോകകപ്പിൽ നിർണായക മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 തകർത്ത് പോർച്ചുഗൽ. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഇരട്ട ഗോൾ മികവിലാണ് പോർച്ചുഗലിന്റെ വിജയം. ആദ്യ മത്സരത്തിൽ സമനില വഴങ്ങിയതുകൊണ്ടുതന്നെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരെ നിർണയിക്കുന്നതിൽ പ്രാധാന്യമുള്ള മത്സരത്തിൽ ജയിക്കേണ്ടത് പോർച്ചുഗലിന് അനിവാര്യമായിരുന്നു. തുടർച്ചയായി 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന താരമെന്ന റെക്കോർഡ് റൊണാൾഡോ സ്വന്തമാക്കി. ലോകകപ്പിൽ ഫുട്ബോൾ ആരാധകരെ അമ്പരപ്പിച്ചുകൊണ്ട് ഇംഗ്ലണ്ടും ഖാനയും തമ്മിലുള്ള പോരാട്ടം ഗോൾ രഹിത സമനിലയിൽ. ഗ്രൂപ്പ് എൽ പോരാട്ടത്തിൽ ക്രൊയേഷ്യയ്ക്ക് ജയം. പനമയെ എതിരില്ലാത്ത 1 തോൽപ്പിച്ചു. ഗ്രൂപ്പ് കെ പോരാട്ടത്തിൽ കൊങ്കോയെ തകർത്ത് കൊളംബിയ നോക്കൌട്ടിൽ കടന്നു. യുഎൽ സ്വർണ വിലയിൽ വൻ ഇടിവ്. 24 കാറ്റ് ഗ്രാമിന് 9 കുറഞ്ഞ 489 ഫിൽസായിരുന്നു രാവിലെ വില. ആഗോള വിപണിയിലെ മാറ്റങ്ങളാണ് സ്വർണ വിപണിയിൽ പ്രതിഫലിക്കുന്നത്.
4: FM News was brought to you by Dunlop Group of Companies since 1982.
5: Mexico, United States, Canada.
6: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
5: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
6: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
5: ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
7: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
6: FIFA World Cup 2026.
5: Scotland, Turkey.
6: Goal ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ.
8: കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
9: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 എഫ്എമ്മിലൂടെ.
8: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ, ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 എഫ്എം.
2: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.

0: Back to Home, brought to you by Alnur Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnur Polyclinic, Muthina. For appointments, call 04385-7841.
1: തിരികെ എത്താം. ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്. ആസിഫാണ് കൂടെ ഉള്ളത്. അധികം ഒന്നും പറയാനില്ലാതെ ചില കണക്കുകൾ പറയട്ടെ. പ്രത്യേകിച്ചും നമ്മളെല്ലായ്പ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ രാജ്യം പ്രവാസിയാണെങ്കിൽ തന്നെയും ഇന്ത്യ എന്ന രാജ്യത്തോട് അത്രമാത്രം സ്നേഹം വെച്ച് പുലർത്തുന്നവരാണ് നമ്മൾ. അപ്പോൾ നമ്മുടെ രാജ്യത്തെ കുറിച്ചിട്ട് എല്ലായ്പ്പോഴും അഭിമാനത്തോടെ സംസാരിക്കുന്നവരാണ്. അതിൻ്റെതായിട്ടുള്ള എല്ലാ ഗുണവശങ്ങളെക്കുറിച്ചും അത്രമാത്രം നമ്മൾ വാദരാതെ സംസാരിക്കുന്നവരാണ്. പക്ഷേ പലപ്പോഴും നമുക്കറിയാം, പല കാര്യങ്ങളിലും നമ്മുടെ രാജ്യം പിറകിലേക്ക് പോകുന്ന സമയത്ത് അത് വലിയ രീതിയിലുള്ള വേദന ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത്രമാത്രം നമ്മൾ ചർച്ചകൾ ചെയ്യുന്ന സമയത്ത് ചില കണക്കുകളൊന്ന് പറഞ്ഞിട്ടങ്ങ് പോകാം കേട്ടോ. അതായത്, ഞാനിപ്പോൾ വായിച്ച ഒരു ആർട്ടിക്കിളാണ്, ആ ആർട്ടിക്കിൾ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ള ചില കാര്യം, നമ്മുടെ രാജ്യം ആക്ച്വലി വലിയ നിലയിലാണ്. ഹാപ്പിനെസ് ഇൻഡെക്സിൻ്റെ കാര്യത്തിൽ 116th റാങ്കിലാണ് ഇപ്പോൾ നമ്മുടെ രാജ്യമുള്ളത്. അതുപോലെ വുമൻ്റെ ഫ്രീഡത്തിൻ്റെ കാര്യത്തിൽ, സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ ലോകത്ത് 131st റാങ്കാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തിനുള്ളത്. ഗ്ലോബൽ സമാധാനത്തിൻ്റെ കാര്യത്തിൽ, ആഗോള സമാധാന സൂചികയ്ക്ക് വേണ്ടിയുള്ള കോൺട്രിബ്യൂഷൻ്റെ കാര്യത്തിൽ, പീസിൻ്റെ കാര്യത്തിൽ 115th റാങ്കാണ് നമ്മുടെ രാജ്യത്തിനുള്ളത്. ഹങ്കർ ഇൻഡെക്സ് പരിശോധിക്കുകയാണെങ്കിൽ, പട്ടിണി കിടക്കുന്നവരുടെ എണ്ണം പരിശോധിക്കുകയാണെങ്കിൽ ലോകത്ത് 102nd രാജ്യമാണ് നമുക്ക് ഉള്ളത്. നമ്മുടെ ഇന്ത്യക്ക് ഇപ്പോൾ ഉള്ളത് 102nd പൊസിഷനാണ് നമുക്കിപ്പോൾ ഉള്ളത്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഇൻഡെക്സിൽ നമ്മുടെ സ്ഥാനം 130th റാങ്കാണ്. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഹെൽത്ത് കെയർ ആക്സസിൻ്റെയും ക്വാളിറ്റിയുടെയും കാര്യത്തിൽ നമ്മുടെ റാങ്ക് 145th. മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ എണ്ണിയാലൊടുങ്ങാതെ അത്രമാത്രം മാധ്യമ സ്ഥാപനങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ. പക്ഷേ പ്രസ് ഫ്രീഡത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ റാങ്ക് 157th. ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൻ്റെ കാര്യത്തിൽ, സ്ത്രീ പുരുഷ അനുപാതത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലെ ആ ഒരു ഗ്യാപ്പിൻ്റേതായിട്ടുള്ള ഇൻഡെക്സിൽ നമ്മൾ 131st റാങ്കിലാണുള്ളത്. വേൾഡ് ജസ്റ്റിസ് ആൻഡ് റൂൾ ഓഫ് ലോ ആ ഒരു കാര്യത്തിൽ നമ്മൾ 143rd റാങ്കിലും, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് പ്രകാരം 130th റാങ്കിലുമാണ് ഇന്ത്യയുള്ളത്. ശരിക്കും മാറ്റം കൊണ്ടുവരേണ്ടത്, ഞാനിപ്പോൾ പറയുന്ന സമയത്ത് നമ്മൾ ഇതുവരെ ഭരണത്തിലിരിക്കുന്നവരോ അല്ലെങ്കിൽ ഭരണത്തിൽ ഇരിക്കുന്നവരോ ഭരണത്തിൽ വന്നുപോയവരോ ഒന്നുമല്ല പറയുന്നത്. ഇതിന് നമ്മളെല്ലാവരും റെസ്പോൺസിബിളാണ്. ശരിക്കും മാറേണ്ടത് പല തരത്തിലുള്ള പല കാഴ്ചപ്പാടുകളും പല തരത്തിലുള്ള, അതായത് ഇന്നത്തെ ഒരു വളർന്നു വരുന്ന ജനറേഷൻ്റേതായിട്ടുള്ള ഉള്ളിൽ നിന്നുള്ള മാറ്റങ്ങളാണ് ശരിക്കും ഏറ്റവും ആത്യന്തികമായിട്ട് ആവശ്യം. കാരണം മാറ്റം അവിടെ നിന്നും ആരംഭിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും ചെറിയ ഇടങ്ങളിൽ നിന്ന് മാറ്റങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞാൽ അത് എല്ലാ കേന്ദ്രങ്ങളിലേക്കും വന്നെത്തിച്ചേരുകയും തീർച്ചയായിട്ടും നമ്മുടെ രാജ്യം ഈ റാങ്കിങ്ങുകൾ ഒരുപക്ഷെ 5-10 വർഷങ്ങൾക്ക് അപ്പുറത്തേക്ക് ഈ റാങ്കിങ്ങുകളിലൊക്കെ തന്നെ ഏറ്റവും മുകളിലത്തെ നിരകളിലേക്ക് വധിക്കുകയും ചെയ്യും. കാരണം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായിട്ട് നമ്മുടെ ഇന്ത്യ എന്ന രാജ്യം ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഇത്തരം ചില കാര്യങ്ങളിൽ കൂടി അത്യാവശ്യമായിട്ടുള്ള എന്താ ശ്രദ്ധ അത് വളരെ അനിവാര്യമാണ്. കാരണം ഇതാണല്ലോ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. ഈ ബേസിക് കാര്യങ്ങളിൽ നമ്മൾ മുന്നേറേണ്ടത് വളരെ അടിയന്തരമായ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെയാണ്. എന്തോ വായിച്ച സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് തോന്നിയതുകൊണ്ട് ആ ഒരു ആർട്ടിക്കിളിൽ പറഞ്ഞ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുള്ളൂ കേട്ടോ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: വീട്ടിലേക്ക് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ആർക്കൊക്കെ വിശക്കുന്നുണ്ട്, വിശന്നിരിക്കാൻ പാടില്ല, ആരും വിശന്നിരിക്കരുത് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കാനുള്ള ഒരു കാര്യം. ലോകത്തിലെ വിശപ്പെന്ന് പറഞ്ഞൊരു വികാരം തന്നെ ഒഴിവാണ്. പക്ഷേ ഇങ്ങനെ വിശന്നിരിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ആഗ്രഹമുള്ള ഭക്ഷണം കഴിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കില്ലേ? ഇപ്പം എന്താ കഴിക്കാൻ തോന്നുന്നത്? നല്ല നല്ല മുരുമുര എന്നുള്ള പൊറോട്ടയ്ക്കകത്തോട്ട് കുറച്ച് ബീഫിൻ്റെ കറി എടുത്തൊഴിച്ചിട്ട് സോ നൈസായിട്ട് നല്ല നല്ല കറ് കറാന്ന് എന്താ പറയുക, നല്ല മുരിഞ്ഞ ബീഫ് ഫ്രൈ കുറച്ചിങ്ങനെ സൈഡിൽ വെച്ചിട്ട് ഈ ബീഫ് കറിയിലേക്ക് ഇങ്ങനെ ഒരു ബീഫ് കറിയും ഒരു ബീഫ് പീസും കൂടി പൊറോട്ടയിൽ ഇങ്ങനെ ചുരുട്ടിയെടുത്ത് അത് കുറച്ച് ബീഫിൻ്റെ ചാറിലേക്ക് തന്നെ ഒന്നുകൂടെ ഡിപ്പ് ചെയ്ത് അതെടുത്ത് വായിലേക്ക് വെച്ച് അതിൻ്റെ കൂട്ടത്തിൽ ഒരു കറുകറുത്ത ബീഫ് ഫ്രൈയോട് എടുത്ത് വായിലേക്ക് വെച്ച് ഇങ്ങനെ ചവച്ചവതാന്ന് ചവയ്ക്കുമ്പോൾ ആ ഒരു സാധനമൊക്കെ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ശരിക്കും പെട്ടെന്ന് ഞാൻ ഭയങ്കര പേഴ്സണലായി പോയി കേട്ടോ. ഞാൻ ശരിക്കും ഇപ്പോൾ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ആഗ്രഹിച്ച് കഴിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന സാധനങ്ങളിലൊന്ന് അതാണ്. ആൻഡ് ഓഫ് കോഴ്സ് പിന്നെ നമുക്ക് എല്ലാവർക്കും മിസ് ചെയ്യുന്ന പല സാധനങ്ങളുണ്ടായിരിക്കുമല്ലോ. നല്ല ചോറ്, നമ്മുടെ ഉച്ചയ്ക്ക് വെച്ച ചോറായിക്കൊള്ളട്ടെ, അതിങ്ങനെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അതിങ്ങനെ തണുത്ത് തണുത്ത് തുടങ്ങും. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ആ ഒരു തണുത്ത ചോറിലേക്ക് നല്ല മീൻകറിയും മോരും ഒരു പപ്പടവും ഒരു മീൻ വറുത്ത ഒരു വാൽക്കഷ്ണവും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ചുരുട്ടി പിടിക്കുന്നതിൻ്റെ സന്തോഷം വേറെ വേറെയാണല്ലേ. അപ്പോൾ ഫുഡ് നമുക്ക് എല്ലാ സമയത്തും ഏറ്റവും അധികം എക്സൈറ്റ് ചെയ്യുന്ന ഒരു സംഗതികളിലൊന്നാണ്. ഞാൻ ഇത്രയും ഫുഡിൻ്റെ കഥ പറഞ്ഞ വേറൊന്നുമല്ല, നിങ്ങൾക്കായിട്ട് ഞാൻ ഒരു ഫുഡ് വൗച്ചർ തരാൻ വേണ്ടി പോകുന്നത്. റീസെൻ്റ് ടൈംസിൽ നമ്മുടെ ഈ ഒതൻറ്റിക് തമിഴ്നാടിൻ്റേതായിട്ടുള്ള വിഭവങ്ങളുണ്ടല്ലോ, ഞാൻ കുറച്ച് തമിഴ്നാടുമായിട്ട് ചേർന്ന് നടക്കുന്ന പ്രദേശത്ത് താമസിക്കുന്ന ആളായതുകൊണ്ട് തന്നെ കുറച്ച് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറേ എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. ഞാൻ ഈ അടുത്ത് റീസെൻ്റ് ടൈംസിൽ കഴിച്ചിട്ടുള്ളതിൽ അത്തരത്തിൽ ഏറ്റവും നല്ല കുസീനുകൾ വിളമ്പുന്ന കടകളിലൊന്നാണ് ഭാഷാഭായ് ബിരിയാണി. അപ്പോൾ ഭാഷാഭായ് ബിരിയാണിയുടെ ഒരു ഫുഡ് വൗച്ചർ ഞാൻ നിങ്ങളിലേക്ക് തരാൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മളൊരു കോൺടെസ്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്, സിനിമയും അതോടൊപ്പം തന്നെ ഫുഡും. അപ്പോൾ സിനിമയും ഫുഡും ചേർത്ത് ഞാനൊരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിക്കും. കൃത്യമായിട്ടുള്ള ഉത്തരം ഇവിടെ അറിയിക്കുന്നവർക്ക് ഞാൻ ഭാഷാഭായ് ബിരിയാണിയുടെ ഒരു ഗംഭീര വൗച്ചർ നിങ്ങൾക്ക് അങ്ങോട്ട് തരുന്നതായിരിക്കും. പോയിട്ട് ഏതേ ഇഷ്ടം അവിടെ നിന്ന് ഫുഡ് കഴിക്കാവുന്നതാണ്. അപ്പോൾ ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ, തട്ടിൽകുട്ടി ദോശ എന്ന ആ ഒരു വിഭവം, തട്ടിൽകുട്ടി ദോശ നമുക്കൊക്കെ ഫെമിലിയർ ആയി മാറിയത് ഒരു ആഷിഖ് അബു സിനിമയിലൂടെയാണ്. കുറേ പേർക്ക് തട്ടിൽകുട്ടി ദോശയും അവിടുത്തെ വെളുത്തുള്ളി ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ടുള്ള അത് അതിനെക്കുറിച്ച് നായകനൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു കൊതി വരാറുണ്ട് അല്ലേ. അപ്പോൾ അത് ഒരു ആഷിഖ് അബു ചിത്രത്തിലൂടെ നമ്മുടെ പോപ്പ് കൾച്ചറിലേക്ക് വന്നൊരു സംഗതിയായിരുന്നു. ഏതാണ് ആ സിനിമ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഉത്തരം അറിയാമെങ്കിൽ പെട്ടെന്ന് ഉത്തരങ്ങൾ അറിയിച്ചോളൂ. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ്, ഭാഷാഭായ് ബിരിയാണിയുടെ ഈ ഒരു വൗച്ചർ സ്വന്തമാക്കാൻ വേണ്ടി ഭാഷാഭായ് ബിരിയാണി BBB സ്പേസ് നിങ്ങളുടെ ശരിയുത്തരം, BBB സ്പേസ് ശരിയുത്തരം സ്പേസ് നിങ്ങളുടെ പേരിട്ട നമ്പർ 0585829220 പെട്ടെന്ന് അയച്ചോ, സ്വന്തമാക്കിക്കോ എ ഫുഡ് വൗച്ചർ.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഇയർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകോൾ, പർത്തുബായ്.

0: listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിറങ്ങുന്ന നല്ല ശീലം ഉണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
4: ഓടിക്കും.
3: അതാ പറഞ്ഞ് കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: ഓപ്പറേഷൻ അനന്ത പ്രഖ്യാപിച്ചു.
6: ഒരിടവേളയ്ക്ക് ശേഷം തമിഴകത്തിന്റെ സൂപ്പർ താരം ആര്യ മലയാളത്തിലേക്ക് എത്തുന്ന ബിഗ് ബജറ്റ് ചലച്ചിത്രം.
7: ചോര കൊണ്ടുള്ള കടം ചോര കൊണ്ടേ ഞങ്ങൾ ഇതുവരെ തീർത്തിട്ടുള്ളൂ.
6: ചിയാൻ എന്ന കൾട്ട് ക്ലാസിക്കിന് ശേഷം മുരളി ഗോപിയുടെ രചനയിൽ ജി എൻ കൃഷ്ണകുമാർ സംവിധാനം ചെയ്യുന്നു. ഒരു നഗരത്തിന്റെ കഥ പറയുന്ന ആക്ഷൻ പാക്ഡ് ത്രില്ലർ ചിത്രം. ആര്യയോടൊപ്പം മുരളി ഗോപി, ഇന്ദ്രൻസ്, സുനിൽ, വിജയരാഘവൻ, നിഖില വിമൽ, രചീന കസാൻഡ്ര തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു. അനന്തൻകാട് June 25 GCC റിലീസിനെത്തുന്നു. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: Back to home brought to you by Alnur Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnur Polyclinic, Muthina. For appointments, call 04385-7841.
1: റൈറ്റ്. അപ്പോൾ എന്തായാലും എനിക്ക് ടാറ്റ ബൈ ബൈ പറയേണ്ട സമയമായിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം അതിക്രമിച്ചിട്ടുണ്ട്. സപ്പോൾ എന്തായാലും വൈകുന്നേരത്ത്, നാളെ വൈകുന്നേരത്ത് 5 മണിക്ക് വീണ്ടും കേട്ടുമുട്ടാം. കുറേയധികം കോൺടെസ്റ്റുകളും കുറേയധികം സമ്മാനങ്ങളും ഒക്കെ ആയിട്ട് നാളെ വൈകുന്നേരത്ത് ഞാൻ നിങ്ങളോടൊപ്പം ചേരുന്നതായിരിക്കും 5 മണിക്ക്. ടിൽ ദെൻ ദിസ് ഇസ് ആസ് വിത്ത് യു ഓൺ ഹോം 92.2 എഫ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസ്

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: You're tuned into Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchi ude ee rahasyam. Ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling. ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnur Polyclinic, Mutina, Dera, Dubai. Caring for you and your family. Visit Alnur Polyclinic, Mutina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിറങ്ങുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
4: ഓടിക്കും.
3: അതാ പറഞ്ഞ് കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Al Noor Polyclinic, Mutina, Dera, Dubai. Caring for you and your family. Visit Al Noor Polyclinic, Mutina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ചുട്ടു പൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: പുള്ളിക്കും തൂറ്റി,
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലം ഉണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
5: ഓടിക്കും.
4: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പ്രേമമെന്നാൽ എന്താണു പെണ്ണേ? അത്

0: FM. Home is a feeling. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാ നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
1: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
1: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.